ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201, ഇടവം 9, 2026 മെയ് 23, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിഗൂഢത, നിഗൂഢജ്ഞാനം, നിഗൂഢജ്ഞാനി എന്നൊക്കെ അർത്ഥം വരുന്ന തസവുഫ് എന്ന വാക്കിന്റെ മറ്റൊരു പദമായാണ് സൂഫി, സൂഫിസം എന്നൊക്കെ പൊതുവെ വിളിച്ചു പോരുന്നത്. സൂഫ് എന്ന അറബി വാക്കിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്ന് പറയുന്നു. സൂഫ് എന്നാൽ കമ്പിളി എന്നർത്ഥം. കമ്പിളി ധരിച്ച് നടന്നിരുന്നവരെ, ദർവീഷുകളെ കമ്പിളിധാരികൾ എന്നർത്ഥത്തിൽ സൂഫികൾ എന്ന് വിളിച്ചു പോന്നു. ജ്ഞാനം, അറിവ് എന്നൊക്കെ അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ സോഫോസ് എന്ന പദത്തിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്നും പറയാറുണ്ട്. സുഫ എന്ന ഇരിപ്പിടം, ബെഞ്ച് എന്നർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് സൂഫി ഉണ്ടായതെന്നും പറയുന്നു. അതിൽ നിന്നാണത്രേ ഇംഗ്ലീഷിലെ സോഫ എന്ന വാക്കുണ്ടായത്. അറബി ഭാഷയിലെ തന്നെ സഫ, വിശുദ്ധി, സഫോ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നിവയിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്കുകൾക്കെല്ലാം അതിൻ്റേതായ ചാരുതയുണ്ട്, നിഗൂഢമായ അർത്ഥതലങ്ങളുണ്ട്. പരുക്കൻ വസ്ത്രം ധരിച്ച് നടന്നിരുന്നവർ കമ്പിളിധാരികൾ എന്ന് കേൾക്കുമ്പോഴൊക്കെ തികച്ചും പ്രകൃതിയാനുസാരിയായി കഴിഞ്ഞിരുന്നവർ എന്ന ഭാവത്തെ അത് ഉള്ളിൽ നിറയ്ക്കുന്നുണ്ട്. കൊത്തുവേല ചെയ്തിട്ടില്ലാത്ത മരക്കഷണം പോലെയാകുക എന്ന് ലാവോത്സുവിന്റെ വാക്കുകൾ ഉള്ളിൽ നിറയുന്നു. ബെഞ്ചിലിരുന്നവർ എന്നത് എത്ര അർത്ഥവത്തായ വാക്കാണ്. ബോധത്തിൽ ഇരുത്തം വന്ന തന്റേടികളായിരുന്നിരിക്കും അവർ. തന്റേതായ ഇടം കണ്ടെത്തിയ, സ്വമ്മിന്റെ മാത്രം തന്ത്രത്തിനനുസരിച്ച് ഒഴുകിയ സ്വതന്ത്രരായ ആത്മാക്കൾ. ആ അർത്ഥത്തിലും അവരെ സൂഫികൾ എന്ന് വിളിക്കുന്നത് അന്വർത്ഥം തന്നെ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അഹ്ലുസുഫ് എന്നറിയപ്പെട്ടിരുന്ന ഭക്തന്മാർ ലൗകിക വൃത്തികളിൽ നിന്ന് അകന്ന് ഖുർആൻ, നബിചര്യകൾ അനുസരിച്ച് പ്രാർത്ഥനകളിലും സദ്വൃത്തികളിലും മാത്രം വ്യാപൃതരായി ജീവിച്ചിരുന്നു. മിതവസ്ത്രധാരണം ചെയ്ത് കഅബ ദേവാലയത്തിന്റെ പൂമുഖത്ത് ബെഞ്ചുകളിലിരുന്ന് വേദവാക്യങ്ങൾ ഉരുവിട്ടിരുന്ന ഇവരെ ബെഞ്ചിലിരിക്കുന്ന അനുയായികൾ എന്നർത്ഥം വരുന്ന അഹ്ലുസുഫ എന്ന് സംബോധന ചെയ്തിരുന്നു. അതിൽ നിന്നാണ് സൂഫി പദത്തിന്റെ ഉൽപ്പത്തി എന്നാണ് ഒരു പക്ഷം. സഫ അല്ലെങ്കിൽ വിശുദ്ധി എന്നർത്ഥത്തിലാണ് സൂഫി എന്ന് വിളിച്ചതെന്ന് പറയാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടവരെയല്ലാതെ മറ്റാരെയാണ് സൂഫി എന്ന് വിളിക്കുക? അവർ തന്നെയല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടവർ? കബീറിനെ വായിക്കുമ്പോൾ സഫ എന്ന അനുഭവത്തിൽ നിന്നാണ് സൂഫി ഉണ്ടായതെന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല.

0: എത്ര ധീരരായാലേ അത്രയും ശുദ്ധരാവാൻ പറ്റുവെന്ന് കബീറാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ എന്നെ തേടുന്നത്? ഞാൻ കോവിലിലോ മസ്ജിദിലോ ഇല്ല. കഅബയിലോ കൈലാസത്തിലോ എന്നെ കണ്ടെത്താനാവില്ല. ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ എന്നെ തേടേണ്ടതില്ല. യോഗയിലോ ത്യാഗത്തിലോ എന്നെ പ്രതീക്ഷിക്കണ്ട. നിങ്ങളൊരു യഥാർത്ഥ അന്വേഷകനെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എന്നെ സ്പർശിക്കാവുന്നതേയുള്ളൂ. ഒരു നിമിഷം പോലും അതിനാവശ്യമില്ല. കബീർ പറയുന്നു, ഹേ സാധു, പ്രാണനിൽ പ്രാണനായിരിക്കുന്നവനല്ലോ ദൈവം. അദ്ദേഹം തുടരുന്നു, മീട്ടാത്ത സംഗീതത്തിന്റെ താളം നിങ്ങൾ കേൾക്കുന്നില്ലേ? മുറിയുടെ നടുക്ക് തന്നെ മൃദുവായും മധുരമായും ആനന്ദത്തിന്റെ സാരംഗി പാടുമ്പോൾ അതു കേൾക്കാതെ മുറി വിട്ടുപോകേണ്ട കാര്യമെന്താണ്? അകമേ സംഗീതമില്ലെങ്കിൽ നീ നിന്റെ സദാചാര ചർമ്മത്തെ തേച്ചു മിനുക്കിയിട്ട് എന്തു കാര്യം? പരമമായ സ്നേഹത്തിൽ കുതിർന്ന ഹൃദയമില്ലാതെ ഖുർആൻ പഠിച്ചിട്ടും അത് ലോകത്തിന് പകർന്നിട്ടും എന്തു കാര്യം? യോഗി തന്റെ വസ്ത്രം കാവിമുക്കുന്നു, എന്നാൽ ഹൃദയം സ്നേഹവർണ്ണത്താൽ മുക്കിയെടുക്കാതെ വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിച്ചിട്ട് എന്തു കാര്യം? കബീർ പറയുന്നു, ഞാൻ അമ്പലത്തിലോ വീട്ടുവരാന്തയിലോ ആവട്ടെ, കൂടാരത്തിലോ പൂന്തോട്ടത്തിലോ ആവട്ടെ, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ നിമിഷവും ഞാനും എന്റെ പ്രഭുവും പ്രണയത്തിലാണ്. അതെ, ആ അറിവിനെക്കുറിച്ചാണ്, അലിവിനെക്കുറിച്ചാണ് നാം അറിയേണ്ടത്. അതിന് കേവലം സ്ഥൂലതയിൽ അഭിരമിക്കുന്ന മനസ്സിനെ സൂക്ഷ്മതയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സത്യദർശനത്തിൽ ആകൃഷ്ടമാകുന്ന ബോധം അനുഭവിക്കുന്ന അനുഭൂതിയെക്കുറിച്ചാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സത്യമായിരിക്കുന്ന ഇഹലോകത്തിൽ ദൈവമഹിമയറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ജീവിതം കൊണ്ടാണ് നാം അറിയേണ്ടത്. അതിന് പരമകാരുണികനും ദയാനിധിയുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം എന്നുള്ളതാണ് അതിൻ്റെ നിഗൂഢത അല്ലെങ്കിൽ തസവൂഫ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ഇപ്പോൾ സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ രാവിലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ഇന്ത്യ സൈപ്രസ് പ്രതിരോധ സഹകരണ പരിപാടിയെ ചർച്ചയിൽ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിളിൽ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ ലക്നൌവിൽ നേരിടും.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇപ്പോൾ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടി.

0: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മയിൽപീലി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, സമകാലികം, കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു ആദ്യഭാഗം, 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 ആസ്റ്റൺമഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ, ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ, ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം, 9:00 സാഹിത്യസുരഭി, കെ രതീഷിൻ്റെ കഥ കഥാനുയായി, സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം നിത്യചൈതന്യയതി, 7:00 രവീന്ദ്രനാഥിൻ്റെ കവിതകൾ, കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്, 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ, 10:00 നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. ശ്രോതകൾ കേട്ടത് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
3: This is Akashvani. The news read by Neena Arakel. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly recruited youth in various government departments and organizations at the 19th Rozgar Mela through video conferencing today. Mr. Modi will also address the gathering on the occasion. A correspondent reports that the Rozgar Mela is a key initiative reflecting the Prime Minister's commitment to giving top priority to employment generation and turning this vision into reality. The newly recruited candidates, selected from across the country, will be joining various ministries and departments, including Ministries of Railways, Home Affairs, Health and Family Welfare, and Department of Higher Education, among others. Prime Minister Narendra Modi and Cyprus President Nikos Christodoulidis have called for strengthening multilateral efforts to combat terrorism and for the early finalization and adoption of the Comprehensive Convention on International Terrorism within the UN framework. In a joint statement issued after talks between the two leaders in New Delhi yesterday, both sides urged strong and coordinated action against all UN and EU designated terrorist organizations, including those listed under the 1267 UN Security Council Sanctions Committee. As maritime nations with deep-rooted naval traditions, India and Cyprus also agreed to expand cooperation in the maritime domain. U.S. Secretary of State Marco Rubio will arrive in Kolkata today on a 4-day visit to India. This will be his maiden visit to India. During his stay in Kolkata, Mr. Rubio is expected to pay respects at Mother Teresa's cemetery. He is also likely to visit Victoria Memorial. Later, the U.S. Secretary of State will arrive in New Delhi and call on Prime Minister Narendra Modi. Tomorrow, Mr. Rubio will hold talks with External Affairs Minister S. Jaishankar in National Capital. He will also attend the U.S. Embassy's Independence Day celebrations. On Monday, Mr. Rubio is scheduled to visit Agra and Jaipur before returning to New Delhi to attend the Quad Foreign Ministers meeting on Tuesday, hosted by India. The Ministry of Petroleum

പ്രഭാതഗീതം. സ്നേഹപൂർവം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ആദ്യഗാനം യേശുദാസ് പാടിയത്, രചന ആർ കെ ദാമോദരൻ, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ.

കോലത്തിൽ ആര്യതാരനയ്യപ്പൻ സൂര്യന്റെ തിടമ്പിൽ സുവർണ കോലത്തിൽ ആര്യതാരനയ്യപ്പൻ ശബരിഗിരിയാകും മാനപ്പുറത്തേരി ശരണമംഗള കല നൽകുന്നു എന്നിൽ ശിശിരമന്ദ

വലയുമ്പോഴേക്കും ശരണം വിളിയ ശാസ്താവിനയൻ മരണം വരെയും ഭജിക്കും. സൂര്യന്റെ തിടമ്പിൽ സുവർണ കോലത്തിൽ ആര്യതാരയ്യപ്പൻ ശബരിഗിരിയാകുമാനപ്പുറത്തെ ശരണമംഗള ചല നൽകുന്നു എന്നിൽ ശിശിരമ.

ദർശനഭാഗ്യം കണ്ണേന്തും ജഗതി ഉത്സവദീപം ദർശനഭാഗ്യം കണ്ണേന്തും

വരെയും ഭജിക്കും. ശരണം വിളിയാൻ ശാസ്താവിനയൻ മരണം വരെയും ഭജിക്കും. സൂര്യന്റെ തിടമ്പിൽ സുവർണ കോലത്തിൽ ആര്യനാഥനെയ്യ ശബരിഗിരിയാകുമാനപ്പുറത്തെ ശരണമംഗള ഫല നൽകുന്നു എന്നിൽ ശിശിരമണ്ഡ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം ചിത്ര ആലപിച്ചത്. ഗാനരചന എ വി പോറ്റി, സംഗീതം ശിവദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അടുത്തതായി കെ ഓമനക്കുട്ടിയും സംഘവും ആലപിച്ച ഇരയിമ്മൻ തമ്പി കീർത്തനങ്ങൾ.

0: ശ്രോതകൾ കേട്ടത് പ്രഭാതഗീതം.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 27 മിനിറ്റ്. കാർഷിക വാർത്തകൾ. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിൻ്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 99 95 15 53 46 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 99 95 15 53 46. മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 04 81 2 37 37 10 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാം. 04 81 2 37 37 10. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 26 കുരുമുളക് കൃഷി എന്ന വിഷയത്തിൽ

പരിശീലന പരിപാടി. ഇന്ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്കും, ഈ മാസം 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 88 91 54 07 78 88 91 54 07 78. റബ്ബർ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന തൈനടീൽ, റെയിൻ ഗാർഡിംഗ്, മരുന്ന് തളി തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതികൾ നിലവിലുള്ള നിരക്കിൽ 2026-27 കാലയളവിലും തുടരും. റബ്ബർ ബോർഡിൻ്റെ അംഗീകാരമുള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന കൂടത്തൈകളും കപ്പ് തൈകളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ നടീലിനുള്ള സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ. ഇപ്രകാരം നടീൽ വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബില്ല് ധനസഹായത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. റെയിൻ ഗാർഡിങ്ങിനും മരുന്ന് തളിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതികൾ റബ്ബർ ഉത്പാദക സംഘങ്ങൾ വഴിയാണ് നടപ്പാക്കുക. റബ്ബർ ഉത്പാദക സംഘങ്ങൾ വാങ്ങിയ വസ്തുക്കളുടെ GST ബിൽ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയക്രമം പിന്നീട് അറിയിക്കും. കാർഷിക മേഖലയിലെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനായി കൃഷിവകുപ്പ് കർഷക രജിസ്ട്രി പദ്ധതി നടപ്പിലാക്കുന്നു. കൃഷിവകുപ്പ് പദ്ധതികളായ PM കിസാൻ ഗുണഭോക്താക്കൾ, സബ്സിഡി വളങ്ങൾ വാങ്ങുന്നവർ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, മറ്റ് സർക്കാർ കാർഷിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കർഷകർ എന്നിവർ നിർബന്ധമായും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതോടെ ഓരോ കർഷകനും സവിശേഷമായ ഒരു കർഷക ID ലഭിക്കും. കർഷകർക്ക് സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ആധാർ കാർഡ്, നികുതി രസീത്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഈ മാസം 25. PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 വരെ ആക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 97 78 43 62 65, 97 78 43 62 65. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 24,500 രൂപ, കൊപ്ര 14,700, കുരുമുളക് ഗാർബിൾഡ് 72,200, അൺഗാർബിൾഡ് 70,200, റബ്ബർ RSS 4 25,400 രൂപ, RSS 5 25,100 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി. ഇപ്പോൾ സമയം 6:32:18. പ്രധാന പത്രവാർത്തകൾ: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. ചരക്ക് നീക്കവും സുസ്ഥിര മാനേജ്മെന്റും കാര്യക്ഷമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംയോജിത ആപ്ലിക്കേഷൻ Q-Force കരസേന പുറത്തിറക്കി. 19 റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും തിരുവനന്തപുരത്ത് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപിയും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്കും അതിന് മുകളിലുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടക്കും. എബോള വൈറസ് വ്യാപനം തടയുന്നതിന് മുൻകരുതൽ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി

0: പ്ലൈക്കോ, 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 25 വരെ ലഭ്യമാക്കും. പിൻ നമ്പറിന് പകരം വിരലടയാളം നൽകി 5,000 രൂപ വരെയുള്ള പണമിടപാട് നടത്താനുള്ള സൗകര്യം UPI ആപ്പുകളിൽ ലഭ്യമായി തുടങ്ങി. സംസ്ഥാനത്ത് തുടർച്ചയായി മിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഈ മാസം 26 വരെ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ബംഗളൂരുവിനെതിരെ ഹൈദരാബാദിന് 55 റൺസ് ജയം. ഇപ്പോൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
4: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
3: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
4: ഫോൺ 94 97 45 79 70.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: വൈലപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ മയിൽപ്പീലി എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന്.

വൈലപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ മയിൽപ്പീലി എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം അജിത സുരേഷ്.

0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രക്ഷേപകനും ആകാശവാണി കൊച്ചി നിലയത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബാലനാരായണൻ പങ്കെടുക്കുന്നു. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:50 കിസാൻ വാണി. കാന്താരിക്കുമുണ്ട് കഥ, കഥ പറയാൻ. കാന്താരിമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തോപ്പുംപടി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് TJ. തുടർന്ന് ഒരേയിടത്തിലെ വിളകളും വളങ്ങളും, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുളിയനം സ്വദേശി രാജൻ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം, സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
1: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര.
2: ഇന്ന് രാവിലെ 8:05 യുവവാണി തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 ആസ്റ്റൺ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ. ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ

ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിനുശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൌപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരുനേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
4: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
2: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ്

0: ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. സിബിഎസ്ഇ വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെക്കൂടി സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് സിബിഐ കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് സിബിഐ കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഡബ്ല്യു നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കിവരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഈ മാസം 19-ന് ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ 6 വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള

0: നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗിൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗിൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും.

0: അറിവ് പകരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. എനിക്ക് നിൽക്കാൻ ഒരിടം തരൂ, ഞാൻ ഈ ഭൂമിയെ തന്നെ ഇളക്കാം. എനിക്ക് നിൽക്കാൻ ഒരിടം തരൂ, ഞാൻ ഈ ഭൂമിയെ തന്നെ ഇളക്കാം. ആർക്കിമിഡീസ്. ഇനി ഇന്നത്തെ ചോദ്യം. സതി, ജോഹർ എന്നിവ പണ്ടുകാലത്ത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ ആയിരുന്നു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? സതി, ജോഹർ എന്നിവ പണ്ടുകാലത്ത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ ആയിരുന്നു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടു മുൻപ്.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കഥകളി കർമ്മീരവധം ഉത്തരഭാഗം. ഇനി KICB അറിയിപ്പ്. എടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡ്, രണദീവാർ റോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ

0: അസാബ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ശനിയാഴ്ച രാവിലെ 9 മുതൽ തൊഴിൽ മേള നടത്തും. യോഗ്യതാ 10 ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 31, 94 95 99 97 31. കോട്ടയം ജില്ലയിലെ പാലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പാലാ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04 8 2 2 20 0 1 38, 04 8 2 2 20 0 1 38. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് 2 വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടത്തുന്നത്. +2 സയൻസ്, ITI, KGCE എന്നിവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 92 07 90 42 57, 92 07 90 42 57. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ഹോണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. +2 ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 85 47 00 50 61 എന്ന നമ്പറിൽ. 85 47 00 50 61.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
3: ഡോക്ടർ സി. ജെ ജോർജ് എഴുതിയ ചെറിയ പുസ്തകമാണ് ഇംഗ്ലീഷ് ആവിഷ്ടമായ മലയാളം. സമകാലിക മലയാളത്തിന്റെ വിവിധ അടരികളിൽ ഇംഗ്ലീഷ് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ എന്നും ഈ സാഹചര്യത്തെ ഭാഷാസൂത്രണത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. മലയാളം ഒരു സാഹിത്യ ഭാഷയായി വളർന്നത് സംസ്കൃതത്തിന്റെ കൈപിടിച്ചാണ്. സമകാലിക മലയാളം ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിനാണ് വലിയൊരളവ് വിധേയമായിരിക്കുന്നത്. വിശേഷ വ്യവഹാരങ്ങളിലും മറ്റും ശ്രദ്ധാപൂർവം നിത്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെ നാം അകറ്റി നിർത്താറുണ്ട്. എന്നാൽ സാധാരണ സംഭാഷണ സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ സ്വാഭാവികവും അതിനു പകരം വിശേഷ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന മലയാള പദങ്ങൾ അസ്വാഭാവികമായും അനുഭവപ്പെട്ടു എന്ന് വരാം. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നതിനു പകരം അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമല്ലെന്ന് തോന്നും. മകന് കോളേജിൽ അഡ്മിഷനായി, ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്യണേ, അവന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ലേ, ഫുഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട്, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, അവന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു, അഡ്മിഷൻ ക്ലോസ് ആയി, ഓപ്പൺ കോട്ടയിലാണ് സെലക്ഷൻ കിട്ടിയത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് പകരം മലയാള പ്രയോഗങ്ങൾ ആകാമെങ്കിലും അത്തരം പ്രയോഗങ്ങൾക്ക് സംഭാഷണ മധ്യേ സ്വാഭാവികത കുറഞ്ഞ് കാണുന്നു. നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അത്രമേൽ ഇംഗ്ലീഷ് പ്രഭാവം ചെലുത്തുന്നു എന്നതാണ് കാരണം. പകരം വെക്കാനില്ലാത്ത നാമരൂപങ്ങൾ എല്ലാ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. എന്നാൽ സാർ, ടീച്ചർ, മാഡം, അങ്കിൾ, ആന്റി എന്നിങ്ങനെയുള്ള സംബോധനാരൂപങ്ങളും നാമവിശേഷണങ്ങളും ക്രിയാരൂപങ്ങളും നാം കടം കൊള്ളുന്നു എന്നതാണ് വസ്തുത. ക്രിയാരൂപങ്ങളോട് മലയാള പദങ്ങൾ അനുപ്രയോഗിച്ച് നാം മലയാളവൽക്കരിക്കുന്നു. ഉദാഹരണം, അഡ്മിറ്റായി, ഹോൾഡ് ചെയ്തു, വിഷ് ചെയ്തു, ക്ലോസ് ചെയ്തു. മലയാളത്തെ വിജ്ഞാന മാധ്യമമാക്കാനും ആ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാനും മലയാള സമൂഹത്തിന് കഴിയാതിരിക്കുന്നിടത്തോളം മറ്റു ഭാഷകളുടെ അധിനിവേശം നമ്മുടെ ഭാഷയിൽ തുടരുക തന്നെ ചെയ്യും.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
2: ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. അടുത്ത മാസം 2 രാവിലെ 11 മണിക്ക് സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94-00-63-82-08 എന്ന നമ്പറിൽ. 94-00-63-82-08.
3: ഉപഭോക്താക്കൾ അറിയാൻ.
4: ഉപഭോക്താവിന് എപ്പോഴും തന്റെ ദുർബല സാഹചര്യം മുതലെടുത്ത് തനിക്ക് അർഹതയില്ലാത്തത് നേടിയെടുക്കാൻ കഴിയില്ലെന്ന് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ. അസൽ വായ്പക്കാരന്റെയോ കടക്കാരന്റെയോ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ തുക തിരിച്ചടയ്ക്കാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് ജാമ്യക്കാരൻ അഥവാ ഗ്യാരണ്ടർ അഥവാ ഷുവർട്ടി. അതുകൊണ്ട് വായ്പ എടുത്തയാൾ വായ്പാ തുക തിരിച്ചടയ്ക്കാൻ വീഴ്ച വരുത്തിയതുകൊണ്ട് അയാളുടെ ബന്ധുക്കളിൽ നിന്നോ വായ്പ എടുത്ത ആളിൽ നിന്ന് തന്നെയോ തുക വസൂലാക്കാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടാൻ ജാമ്യക്കാരന് കഴിയില്ലെന്നും ഉപഭോക്തൃ കോടതി പറഞ്ഞു. പരാതിക്കാരനായ R.S. വാസൻ തന്റെ സുഹൃത്തായ C.K. പ്രഭാകരനെ തൃശൂരുള്ള കാനറ ബാങ്ക് ശാഖയിലെ സീനിയർ മാനേജറെ പരിചയപ്പെടുത്തി 1,00,000 രൂപ വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഏകദേശം 12.5 സെന്റ് വരുന്ന വസ്തുവിന്റെ ഈടിന്മേൽ C.K. പ്രഭാകരന് 1,00,000 രൂപ വായ്പ അനുവദിക്കുകയും ചെയ്തു. പ്രഭാകരനെ പരിചയപ്പെടുത്തിയ R.S. വാസന് പ്രസ്തുത ബാങ്കിൽ തന്നെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു. പക്ഷേ 12.5 സെന്റ് വരുന്ന വസ്തു C.K. പ്രഭാകരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. വായ്പ അനുവദിക്കുന്നതിന് R.S. വാസൻ ജാമ്യം നിൽക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. തുടർന്ന് കാനറ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട രേഖകൾ ചമയ്ക്കാൻ വാസന്റെ ഒപ്പുകൾ വെള്ളപ്പേപ്പറുകളിൽ ഇടുവിച്ച് രേഖകൾ ആക്കുകയും ചെയ്തു. 4 വർഷങ്ങൾ പിന്നിട്ടു. വായ്പ എടുത്ത C.K. പ്രഭാകരൻ മരണപ്പെട്ടു. പ്രഭാകരന്റെ മരണശേഷം കാനറ ബാങ്ക് ജാമ്യക്കാരനായ വാസനിൽ നിന്ന് പലിശയടക്കം 1,36,135.50 രൂപ അയാളുടെ ഡെപ്പോസിറ്റിൽ നിന്നും ഈടാക്കുകയാണ് എന്ന് കാട്ടി വാസന് നോട്ടീസ് നൽകി. തുക തിരിച്ചടയ്ക്കാൻ തനിക്ക് ബാധ്യതയില്ല എന്ന് കാട്ടി വാസൻ ബാങ്കിനെ അറിയിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി വാസന്റെ സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് 1,45,799 രൂപ ബാങ്ക് ഈടാക്കിയിട്ടുണ്ട് എന്ന് കാട്ടിയുള്ള അറിയിപ്പ് ബാങ്ക് അയച്ചു നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് R.S. വാസൻ ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ജില്ലാ ഉപഭോക്തൃ കോടതി കാനറ ബാങ്ക് ഈടാക്കിയ തുക പലിശ സഹിതം തിരികെ നൽകാൻ ഉത്തരവിട്ടു. തുടർന്ന് കാനറ ബാങ്ക് സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ സമർപ്പിച്ചു. ബാങ്ക് സമർപ്പിച്ച അപ്പീൽ സംസ്ഥാന കമ്മീഷൻ 5,000 രൂപ കോടതി ചെലവ് ചുമത്തിക്കൊണ്ട് തള്ളിക്കളയുകയും ചെയ്തു. ഇതിനെതിരെയാണ് കാനറ ബാങ്ക് ദേശീയ കമ്മീഷനിൽ റിവ്യൂ ഹർജി സമർപ്പിച്ചത്. റിവ്യൂ ഹർജി പരിഗണിച്ച ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ വായ്പ എടുക്കുന്നതിനായി വാസൻ ജാമ്യക്കാരനാണോ എന്നും ജാമ്യക്കാരന്റെ പേരിൽ ബാങ്കിലുള്ള സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് വായ്പാ തുക ഈടാക്കാൻ ബാങ്കിന് അധികാരമുണ്ടോ എന്നും പരിശോധിച്ചു. ജാമ്യക്കാരനിൽ നിന്ന് ബാങ്കിൽ സൂക്ഷിക്കാൻ ബോണ്ട് വാങ്ങുന്ന കീഴ്വഴക്കമില്ലെന്നും ആധാരം വഴിയുള്ള കടം നൽകലാണ് എന്നും ജാമ്യക്കാരൻ താൻ ജാമ്യക്കാരനാണെന്ന് പ്രസ്താവിക്കുന്ന പേപ്പറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും ബാങ്ക് കോടതിയെ ബോധ്യപ്പെടുത്തി. കാനറ ബാങ്ക് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും വഞ്ചനാപരമായ തന്റെ പണം ഈടാക്കുകയാണ് ബാങ്ക് ചെയ്യുന്നതെന്നും പ്രഭാകരന്റെ ബന്ധുക്കളിൽ നിന്നുമാണ് വായ്പാ തുക ഈടാക്കേണ്ടത് എന്നുമാണ് വാസൻ വാദിച്ചത്. കൂടാതെ ജില്ലാ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനുകൾ തനിക്ക് അനുകൂലമായി വിധി നൽകിയിട്ടുണ്ട്, ബാങ്കിന് താൻ യാതൊരു ബോണ്ടും ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നും വാസൻ വാദിച്ചു. കേസിലെ വസ്തുതകളും വാദങ്ങളും വിശദമായി പരിഗണിച്ച ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ ജാമ്യക്കാരനായ വാസൻ സ്വന്തം സമ്മതത്തോടെയാണ് ബാങ്കിന്റെ വായ്പാ രേഖകളിൽ ഒപ്പുവച്ചിട്ടുള്ളത് എന്നും ആ ഒപ്പുകൾ വഞ്ചനയിലൂടെയോ ഭീഷണിയിലൂടെയോ വാങ്ങിയതാണ് എന്ന് തെളിയിക്കാൻ വാസന് കഴിഞ്ഞിട്ടില്ല എന്നും ദേശീയ കമ്മീഷന്റെ മുൻ ഉത്തരവുകൾ അനുസരിച്ച്, അതായത് മിസസ് മാർഗരറ്റ് ലളിത സാമുവൽ വേഴ്സസ് ഇൻഡോ കൊമേഴ്ഷ്യൽ ബാങ്ക്,

0: സിൻഡിക്കേറ്റ് ബാങ്ക് വേഴ്സസ് വിജയകുമാർ എന്നീ കേസുകളിലെ വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി വിലയിരുത്തി. ഉപഭോക്താവിന് എപ്പോഴും തന്റെ ദുർബലമായ സാഹചര്യം മുതലെടുത്ത് അർഹതയില്ലാത്തത് നേടാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. വായ്പ എടുത്ത ആളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ തുക തിരിച്ചടയ്ക്കാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് ജാമ്യക്കാരൻ. അതുകൊണ്ട് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധിയും സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ വിധിയും റദ്ദ് ചെയ്തുകൊണ്ട് ദേശീയ ഉപഭോക്തൃ കോടതി ഉത്തരവാകുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7 മണി കഴിഞ്ഞ് 9:30.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. നിതീഷ് ഭരദ്വാജ്, സുബർണ, കെ ബി ഗണേഷ് കുമാർ, ഫിലോമിന, എം ജി സോമൻ, സുലക്ഷണ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ജോബ് ഡ്രൈവ് നടത്തും. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടന്റ്സ്, റിസപ്ഷനിസ്റ്റ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ, സെക്യൂരിറ്റി ഗാർഡ് ലേഡി, പ്രോഗ്രാമിംഗ് ഫാക്കൽറ്റി, മൾട്ടിമീഡിയ ഫാക്കൽറ്റി, അക്കൗണ്ടിംഗ് ഫാക്കൽറ്റി എന്നിവയാണ് ഒഴിവുകൾ. 10 + 2 ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബികോം, എംകോം വിത്ത് സാപ്പ്, എംസിഎ, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ്, ഡിസൈനിംഗ് കോഴ്സ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം. വിവരങ്ങൾക്ക് 0491 2 50 54 35 എന്ന നമ്പറിൽ വിളിക്കുക. 0491 2 50 54 35.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: ഏതൊരു പ്രമേഹ രോഗിക്കും കാലിന് മുറിവുണ്ടായാൽ ആ മുറിവ് പിന്നെ കൂടിക്കൂടി കാല് ഒരു അപകട അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കാലിലെ ചെറിയ ചെറിയ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സാണ് മോട്ടോർ നെർവ്സ്. അത് ബാധിക്കപ്പെടുമ്പോൾ കാലിൻ്റെ മസിൽസിന് ഇംബാലൻസ് ഉണ്ടായിട്ട് കാലിന് ചെറിയ ചെറിയ ഡീഫോർമിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഡീഫോർമിറ്റീസ് ഉണ്ടാകുമ്പോൾ കാലിൻ്റെ പ്രഷർ പോയിൻറ്സ് ഒക്കെ മാറി ലോ പ്രഷർ ഏരിയാസിൽ ഹൈ പ്രഷറായിട്ട് മാറിയിട്ട് ആ ഏരിയാസൊക്കെ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഹാമർ ടോസ് എന്ന് പറയും. വിരലുകൾ ഇങ്ങനെ ചുരുങ്ങി ഉള്ളിലോട്ട് വരും. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടോ, ഗ്രേറ്റ് ടോ മടങ്ങി സൈഡിലോട്ട് വരും. അതുപോലെ നമ്മളുടെ പാദത്തിൻ്റെ അടിവശത്ത് ഫാറ്റ് പാഡ്, അത് കുറച്ച് മൂവ് ആയിട്ട് ഫാറ്റ് ഉണ്ടാകേണ്ട ഭാഗത്ത് ഫാറ്റ് ഇല്ലാതായിട്ട് ആ ഏരിയയിൽ ഹൈ പ്രഷർ വരും. ഇതുപോലത്തെ പല പല ടൈപ്പ് ഡിഫോർമിറ്റീസ് ഉണ്ട്. അതുപോലെ പ്ലാന്റർ ആർച്ച്, നമ്മുടെ കാലൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ആർച്ച്, ഒരു ഷേപ്പ് ഉണ്ട്. ചിലപ്പോൾ ആ ആർച്ച് തന്നെ കൊളാപ്സ് ആയി ഫ്ലാറ്റ് ആയിട്ട് ഉള്ള ഫ്ലാറ്റ് ഫുട്ട് ആകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡിഫോർമിറ്റീസ്. കാലിലെ തൊലിക്ക് ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥി സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ആണ് ഓട്ടോണോമിക് നെർവ്സ്. ആ ഗ്രന്ഥികൾ അഫക്റ്റ് ആകുമ്പം കാലിന് സ്വെറ്റിംഗ് കാണില്ല, ഓയിൽ കാണില്ല, അതുകൊണ്ട് ഡ്രൈ ആവും, ഡെസിക്കേറ്റഡ് ആവും, ചൊറിച്ചിലുണ്ടാവും, ചെറിയ ചെറിയ പൊട്ടകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ന്യൂറോപ്പത്തി, ഒരു മെയിൻ കോമ്പണൻറ്റ് ഇൻ ഡയബറ്റിക് ഫുഡ്. സെക്കൻഡ് കോമ്പണൻറ്റ് എന്ന് വെച്ചാൽ ഇസ്കീമിയ എന്ന് പറയും. കാലിന് രക്തോട്ടം കുറവ്. അതിൻ്റെ മെയിൻ കാരണക്കാരൻ അത്രോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. വെസ്റ്റേൺ വേൾഡിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഡിസീസിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് വരുന്ന അസുഖമാണ് അത്രോസ്ക്ലിറോസിസ്. ബേസിക്കലി നമ്മുടെ രക്തധമനി, ആർട്ടറീസിനുള്ളിൽ കാൽഷ്യം, കൊളസ്ട്രോൾ പോലെ ഉള്ള മെറ്റീരിയൽസ് ഡെപ്പോസിറ്റായി അത് ചുരുങ്ങി ചുരുങ്ങി അത് ബ്ലോക്കേജ് ഫോം ആവും. അതുകൊണ്ട് രക്തത്തിൻ്റെ അളവ്, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന് അവയവത്തിന് രക്തത്തിൻ്റെ അളവ് കുറയും. അതേപോലെ രക്തധമനിനുള്ളിൽ ഇൻറ്റേർണൽ ലൈനിങ് എൻഡോത്തീലിയം എന്ന് പറയും, ആ എൻഡോത്തീലിയം ശരിക്കും പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന രക്തത്തിൻ്റെ മാക്സിമം എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കിട്ടുന്ന രക്തത്തിൻ്റെ ആ എൻഡോത്തീലിയം ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാരണം കാലിന് ബ്ലോക്കേജ് കാരണം രക്തോട്ടം കുറയും. സ്വാഭാവികമായിട്ട് രക്തോട്ടം കുറയുമ്പം നമുക്ക് ആ ഭാഗം മുറിവുണ്ടായാലും ഉണങ്ങത്തില്ല, അല്ല വേറെ സിംപ്റ്റംസ്, വേദനകൾ, അല്ലെങ്കിൽ വിരലുകൾ കറുപ്പായിട്ട് മാറുന്നു, ഗാംഗ്രീനായിട്ട് മാറിയിട്ട് ആ വിരൽ നമ്മൾ അല്ലെങ്കിൽ പാദം തന്നെ നമ്മൾ മാറ്റേണ്ട അവസ്ഥയായിട്ട് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഇതാണ് സെക്കൻഡ് കോമ്പണൻറ്റ്. ഫൈനൽ കോമ്പണൻറ്റ് ഇൻഫെക്ഷൻ, അണുബാധ. അതിപ്പം പഴുപ്പുള്ള ഇൻഫെക്ഷൻ ഉണ്ട്, പഴുപ്പില്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പേഷ്യൻസ് അറിയുന്നില്ല ഇൻഫെക്ഷന് ഉണ്ടായിട്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയെ വരുമ്പോഴാണ് കാലൊക്കെ നീരായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പൊതുവേ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും കാലൊന്ന് പരിശോധിച്ചിട്ട് മുറിവുകളോ ചെറിയ ചതവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയമായിട്ട് നോക്കണം. പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എത്ര നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ രോഗികൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആൾക്കാർ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ഫുഡ് സെൻറ്ററിൽ, ഐഡിയലി ഒരു വാസ്കുലർ സർജൻ്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് ഫുഡ് സെൻറ്ററിൽ പോയിട്ട് ഒരു എക്സാമിനേഷന് വരണം.

0: കാരണം ഒരു സിമ്പിൾ സ്ക്രീനിങ് ടൂളിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷനും ബ്ലഡ് ഫ്ലോയുടെ കുറവും ഈസിയായിട്ട് ഒരു ക്ലിനീഷ്യൻ കണ്ട് അസസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അറ്റ് റിസ്ക് ഫുഡ് നമ്മൾ ക്യാൻസർ സർവൈലൻസ് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് പീരിയോഡിക്കലി ചെക്കപ്പ് ചെയ്തിട്ട് അൾസർ വരുന്ന മുമ്പ് തന്നെ നമുക്ക് അതിന്റെ സ്റ്റേജ് മുമ്പ് തന്നെ നമുക്കത് കണ്ടുപിടിക്കുകയും അതിന് തക്കതായ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് എൻഡോവാസ്കുലർ സർജൻ ഡോക്ടർ പ്രദീപ് അബ്രഹാം.
2: എന്താ ബാബു, ഇന്നൊരു മൂഡോട്ടാണല്ലോ.
3: ഏയ് അങ്ങനെയൊന്നുമില്ലെന്നേ.
4: ഏയ് അത് വിട്, നമ്മൾ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത് ഈ ബാബുവിനെ. എന്താ കാര്യം, പറയാൻ കഴിയുന്നതാണെങ്കിൽ പറ.
3: അങ്ങനെ പറയാൻ കൊള്ളാത്ത കാര്യമൊന്നുമില്ല ചേച്ചി.
2: ഇനി അജി പോകുന്നതുകൊണ്ടാണോ? നിങ്ങൾ വലിയ കൂട്ടല്ലേ.
4: ആ അതാണോ കാര്യം, നമ്മക്കിടയിൽ ഇവര് രണ്ടും ഒരു കുറുമുന്നണി ആയിരുന്നു കേട്ടോ.
2: അതെ അതെ, രണ്ടും തമ്മിൽ ഒരു അന്തർധാര സജീവമായിരുന്നു.
3: അതെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാടുകയറണ്ട, അതൊന്നും അല്ല കാര്യം.
4: ഓ, മോന്റെ റിസൾട്ട് വന്നല്ലേ, വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ലേ?
3: ഇല്ല ചേച്ചി, അവൻ തോറ്റുപോയി.
4: അയ്യോ,
2: അതിനാണോ ബാബു ഈ കുരങ്ങൻ ചത്ത?
4: അങ്ങനെയൊന്നും പറയല്ലേ സുഗുണ, അതൊന്നും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല.
2: ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി നോക്കി ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. ഒരു പഴമൊഴി പോലും പറയാൻ പറ്റില്ലല്ലോ.
4: അതെ, പുതിയ പിള്ളേർ കേട്ടാൽ ഇതൊന്നും സമ്മതിക്കില്ല. പഴയ പ്രസിദ്ധമായ പുസ്തകങ്ങളിലെ കാര്യങ്ങൾ വരെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്നവരാ പലരും.
2: ആ അത് പോട്ടെ ബാബു, മോൻ എന്തു പറ്റി?
4: എന്തു പറ്റാൻ, ഇത്തവണ അവൻ വേണ്ട വിധം പഠിച്ചില്ല, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. അടുത്ത തവണ അത് മനസ്സിലാക്കി അവൻ പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. ഇതൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമല്ല.
3: പക്ഷെ അതൊന്നും അല്ല ചേച്ചി എന്റെ വിഷമം.
4: പിന്നെന്താ കാര്യം?
3: അല്ല, അവൻ പരീക്ഷ തോറ്റുവെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല.
2: പാസ്സാകാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിലേ പിന്നെ തോൽക്കാതെ എന്താ അവൻ പറയുന്നേ?
3: അല്ല, അവൻ പറയണേ ഈ പരീക്ഷ എഴുതിയത് അവനല്ലെന്ന്.
4: ഏ പിന്നെന്താ, പേപ്പർ മാറിപ്പോയോ?
3: ഏയ് അതൊന്നുമല്ല, ഈ വിദ്യാഭ്യാസ പരിഷ്കാരം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബലിയാടാണ് പരീക്ഷ എഴുതിയതെന്ന്. റിസൾട്ട് ഇങ്ങനെ ആകാൻ കാരണം എല്ലാവരും ചേർന്ന് ആലോചിച്ച് പറയാമെന്ന്.
2: അത് കൊള്ളാലോ, ഇത് ചിലരെ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ കാരണം പറയും പോലെ ആയല്ലോ.
4: അതെ അതെ, ഇതൊക്കെ കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നത്. എന്താ ഇന്ന് ഈ അജി വൈകുന്നത്?
2: ആൾ ഫുൾ ബിസി ആകുന്നേ, സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി വരികയാകും.
4: ഏയ് അതാ വരുന്നുണ്ട്.
3: ആ അവനിങ്ങോട്ട് വരട്ടെ, അവനിട്ട് രണ്ട് കൊടുക്കാനുണ്ട്.
2: ബാബു ഒന്ന് ഫുൾ കലിപ്പിലാണല്ലോ, ഇതെന്താ കാര്യം?
5: ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സോറി ഞാൻ അല്പം വൈകിപ്പോയി, സോറി സോറി.
3: അല്ല സോറിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? ഇങ്ങനെ വല്ലതും ഒപ്പിക്കണുണ്ടെങ്കിലേ അത് എന്നോട് നേരത്തെ പറയണോട്ടാ.
4: അജി പുതിയെന്ത് കൗശലമാ പോകും മുമ്പ് ഒപ്പിച്ചത്?
5: ആ എനിക്കറിയാൻ പാടില്ല ചേച്ചി, എന്തായി ബാബു ചേട്ടന് പറ്റിയതെന്ന്. അല്ല ശരിക്കും എന്ത് പറ്റി ബാബു ചേട്ടാ, രാവിലെ പിച്ചുംബേയും പറയുന്ന പോലെ.
3: അല്ല ഈ പിച്ചുംബേയും പറയുന്നത് നിന്റെ.
4: അയ്യോ അൺപാർലമെന്ററി ആയി ഒന്നും പറയല്ലേ ബാബു.
2: എന്നിട്ടും കാര്യം ഇതുവരെ വ്യക്തമായില്ലല്ലോ.
3: അല്ല അപ്പൊ നിങ്ങളാരും കണ്ടില്ലേ ഇവന്റെ സോഷ്യൽ മീഡിയ പെർഫോമൻസ്?
5: ഓ അതാണോ, ഞാനേ ഇലക്ഷന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, കൃത്യം എത്ര സീറ്റിൽ ഭരണകക്ഷി ജയിക്കുമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്നും ആര് പ്രതിപക്ഷ നേതാവാകുമെന്നും എല്ലാം അടുത്ത സുഹൃത്തിന് 3 മാസം മുമ്പ് എഴുതി കൊടുത്തിരുന്നേ. ഇപ്പോൾ എല്ലാം അതുപോലെ തന്നെയാണ് വന്നത്. എൻ്റെ പ്രവചനം 101% ശരിയായി എന്നായിരുന്നു ചുരുക്കം.
4: അല്ല അജി, ഇതൊക്കെ എഴുതി കൊടുത്തത് ആരുടെ കയ്യിലാ? സംഗതി സത്യമാണോ?
5: പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത സുഹൃത്ത് ബാബുവിൻ്റെ വീട്ടിൽ സംഗതി കൃത്യമായി വെച്ചിട്ടുണ്ടെന്ന്.
2: സത്യമാണോ ബാബു ഇത്?
3: എവിടെന്ന്? ഇതൊക്കെ ഇവന്റെ ഉടായിപ്പല്ലേ.
4: എന്തിനാ അജി ഇത്തരം ഉടായിപ്പ് പരിപാടി ഇനിയും?
5: അല്ല ചേച്ചി, ഇങ്ങനെ പ്രവചിച്ച ചിലരെയൊക്കെ ചില മുഖ്യമന്ത്രിമാർ OSD ആക്കി എന്ന് കേട്ടു, അതുപോലെ നമുക്കും ഒരു ഭാഗ്യം വന്നാലോ.
3: ആ ഞാൻ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. 1-2 ചാനലുകാരെ അജിയുടെ പ്രവചനം എവിടെ എന്ന് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്ന് എനിക്കിത് വല്ലതും അറിയാമോ, ഞാൻ നിന്ന് വേർത്ത്.
2: എന്നിട്ടെങ്ങനെ നീ രക്ഷപ്പെട്ടു?
3: അല്ല അജി വരാതെ അത് കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് തടി കഴിച്ചിലാക്കി.
4: ഈ പോകാൻ തീരുമാനിച്ച ആൾക്ക് എന്തിനാ ഇനിയിപ്പോ ഇവിടെ ഒരു ജോലി?
5: അതെ ചേച്ചി, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും എന്ന് പറഞ്ഞതുപോലെയായി. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?
2: എന്റെ അജി ഇങ്ങനെ സെന്റി ആകാതെ.
3: എടാ നീ ഞങ്ങളെ കൂടി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ.
4: തിരിച്ചു വരാലോ അജി, ഏത് അസ്തമയത്തിനും ഒരു ഉദയമുണ്ട്. നീ ബാലഭാസ്കർ

0: ഭാസ്കരനായി തന്നെ വരും.
1: സ്വപ്നലോകത്തെ ബാലഭാസ്കരനാകാൻ ഞാൻ മതി.
2: ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, ജി എസ് പിള്ള. രചന എം വി ശശികുമാർ.
3: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
5: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്.

0: നികത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡിബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽരാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലുമെത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ യുവൻ ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കഴിഞ്ഞ 12 വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 कोच से बढ़ाकर यह सीधा 20 कोच में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. സി.ജി. കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം

0: അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പത്തൊൻപതാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും. FM ഡയറിയുടെ തുടർഭാഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: കേരളത്തിലെ കാർഷിക മേഖലയെ കൂടുതൽ സുതാര്യവും സമഗ്രവും ഡിജിറ്റലുമാക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് കർഷക രജിസ്ട്രി അഥവാ അഗ്രി സ്റ്റാക്ക്. കേരളത്തിൽ കർഷക രജിസ്ട്രിയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് കേരളത്തിലെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി വരുന്നുണ്ട്. കർഷകർക്ക് ഭാവിയിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൃഷി ഓഫീസിൽ പോകാതെ തന്നെ ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ നൂതന പദ്ധതി കർഷകർക്ക് കരുത്താകുമോ കേൾക്കാം.
2: കർഷകരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, അദ്ദേഹത്തിന്റെ പേര്, ആധാർ നമ്പർ, സർവേ നമ്പർ, എത്ര വിസ്തൃതിയിലാണ് അദ്ദേഹം ഓരോ വിളകളും ചെയ്യുന്നത് മുതലായ എല്ലാ രേഖകളും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കർഷക രജിസ്ട്രി എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: എറണാകുളം ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫാൻസി പരമേശ്വരൻ.
2: രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടെ ആധാർ നമ്പർ പോലെ എല്ലാ കർഷകർക്കും ഒരു യുണീക് ID നമ്പർ ലഭിക്കുന്നതാണ്. കാർഷിക മേഖലയിലെ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് ഇത് സഹായകരമാകുന്നു. ഈ പോർട്ടലിലൂടെ വിവിധ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ വളരെ സുഗമമായും വേഗത്തിലും കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. കർഷകരെ സംബന്ധിച്ച് വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അവർക്ക് കൃഷിഭവനിൽ നേരിട്ട് വരേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു സംവിധാനം ഒരുക്കുന്നതോടുകൂടി കർഷകർക്ക് വീട്ടിലിരുന്ന് തന്നെ കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനായി സാധിക്കുന്നു. PM കിസാൻ പദ്ധതി, PMKSY, KCC മുതലായ വിവിധ കാർഷിക ലോൺ സ്കീമുകൾ, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, ഇൻഷുറൻസ് പദ്ധതികൾ, വളങ്ങൾക്കുള്ള സബ്സിഡി മുതലായ പദ്ധതികളിലേക്ക് കർഷകർക്ക് ഈ പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തം ഫോൺ ഉപയോഗിച്ചോ അടുത്തുള്ള അക്ഷയ സെന്റർ, കോമൺ സർവീസ് സെന്റർ, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ പോയി ഈ കർഷക രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷം കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള കർഷകർ ഇനി കർഷക രജിസ്ട്രി ചെയ്യേണ്ടതില്ല. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ആധാർ നമ്പർ, ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, കരമടച്ച രസീത് മുതലായ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാ കർഷകരെയും ഈ ഒരു രജിസ്ട്രേഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വിപുലമായ ക്യാമ്പയിനുകളാണ് കൃഷിഭവൻ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്.
1: ഞാറക്കൽ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സിമ്മി CK.
3: KLFR അഥവാ കേരള ഫാർമർ രജിസ്ട്രി എന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കർഷകരുടെയും വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഡാറ്റാബേസ് ആയി ക്രമീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് ഫോർ കേരള ഫാമേഴ്സ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ ഭാഗമായി കേരളത്തിലെ കർഷകരുടെ ഡിജിറ്റൽ രജിസ്ട്രി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തയ്യാറാക്കുന്നു. ഒറ്റത്തവണ ആജീവനാന്ത രജിസ്ട്രേഷൻ മുഖേന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കർഷകക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം വേഗത്തിൽ, അനായാസം, സുതാര്യമായി കർഷകർക്ക് ലഭ്യമാക്കുവാൻ ഈ പദ്ധതി മുഖേന സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങളാണ് ലഭ്യം എന്നുള്ളത് സർക്കാരിന്റെ വിവിധ പദ്ധതികളായ PM കിസാൻ, KCC, വിവിധ സബ്സിഡികൾ, ഇൻഷുറൻസ്, വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ടും കൃത്യമായും വേഗത്തിലും എത്തിക്കാൻ കർഷക രജിസ്ട്രി വളരെയധികം സഹായകമാകും. കൂടാതെ ഫലപ്രദമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായി ഡിജിറ്റൽ രേഖ പരിശോധിക്കാനും

0: തുടർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് ഇതുവഴി സാധ്യമാകുകയും ചെയ്യും. കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതികൾ നമുക്ക് പ്രധാനമായും ഓൺലൈനായി സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാം. അതിനായി ഒരു KLFR.agristack.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. കർഷകരുടെ വേണ്ടുന്ന പേഴ്സണൽ വിവരങ്ങൾ, അതുപോലെ തന്നെ ലാൻഡ് വിവരങ്ങൾ, ഭൂമി സംബന്ധമായ വിവരങ്ങൾ കൊടുക്കുകയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇതിനായി പേഴ്സണൽ ഡീറ്റെയിൽസായി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ജെൻഡർ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ ആവശ്യമായി വരും. കൂടാതെ ഭൂമി സംബന്ധമായ കാര്യങ്ങളായി ജില്ല, താലൂക്ക്, വില്ലേജ് സർവേ നമ്പർ, ഭൂമിയുടെ വിസ്തൃതി, വിളവിവരം, സ്വന്തമായ പട്ടത്തിനായോ എന്നുള്ള വിവരങ്ങൾ എന്നിവയും നൽകേണ്ടി വരും. കൂടാതെ ഡാറ്റ കുറച്ച് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആധാർ കാർഡ്, ലാൻഡ് വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലീസാണോ, അത്തരം കാര്യങ്ങളും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻറോൾമെന്റ് ഐ ഡി ലഭിക്കും. ഇത് അപേക്ഷ തുടർന്ന് താങ്കളുടെ, അതായത് കൃഷിക്കാരന്റെ അടുത്തുള്ള കൃഷിഭവനിൽ ഫിസിക്കൽ വെരിഫിക്കേഷനായി പോകുകയും തുടർന്ന് കൃഷിഭവൻ ഓഫീസർ രേഖകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് ഫാർമർ ഐ ഡി രജിസ്ട്രേഷൻ ലഭ്യമാകുകയും ചെയ്യും. ഇത് ഒരു തരത്തിലുള്ള രജിസ്ട്രേഷൻ രീതിയാണ്. രണ്ടാമതായി, അടുത്തുള്ള കൃഷിഭവനിൽ നേരിട്ട് ചെന്ന് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കർഷകരുടെ ആധാർ നമ്പർ, അതുപോലെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരം തീർത്ത രസീതുമായി ചെല്ലുക. അവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ഡോക്യുമെന്റ്സ് നേരിട്ട് വെരിഫൈ ചെയ്ത് ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. മൂന്നാമതായി, അടുത്തുള്ള CSC സെന്റർ, അക്ഷയ സെന്ററുകൾ വഴി നേരത്തെ പറഞ്ഞിട്ടുള്ള ഡാറ്റ, ഇത്രയും വിവരങ്ങളുമായി ചെല്ലുക. അവിടെയും ഇത്തരത്തിൽ തന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. പരാതികൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനെയോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പരാതികളാണെങ്കിൽ വില്ലേജ് ഓഫീസിനെയോ അഗ്രിസ്റ്റാക്ക് ടോൾ ഫ്രീ നമ്പറിൽ സമീപിക്കാവുന്നതാണ്. CSC സെന്ററുകൾ, അതായത് അക്ഷയ സെന്ററുകൾ വഴിയും കൃഷിഭവൻ വഴിയും കർഷകർ തന്നെ ചെയ്യുന്ന സെൽഫ് രജിസ്ട്രേഷൻ വഴിയും കർഷക രജിസ്ട്രി പൂർത്തിയാക്കാവുന്നതാണ്. കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതിനോടകം തന്നെ പത്രങ്ങളിലൂടെയും വിവിധ മാധ്യമങ്ങൾ വഴിയും, കൂടാതെ കർഷകരുടെ കൃഷിഭവൻ തലത്തിലുള്ള ഗ്രൂപ്പുകളിലും വ്യാപകമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ഡാറ്റാബേസ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഫാർമർ രജിസ്ട്രിയുടെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ, സബ്സിഡി എന്നിവ ലഭ്യമാകുന്നതാണ്.
1: ഒക്കൽ കൃഷി ഓഫീസർ ഹുസൈൻ:
2: പണ്ട് നമ്മൾ ഓരോ ആനുകൂല്യത്തിനും കൃഷിഭവനിൽ വന്ന് പലതവണ രേഖകൾ സമർപ്പിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ കർഷകൻ തന്റെ വ്യക്തിഗത വിവരങ്ങളും ഭൂമിയുടെ വിവരങ്ങളും ഒറ്റത്തവണ ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്താൽ മതിയാകും. നിലവിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന പദ്ധതികളായ PM കിസാൻ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ വളത്തിന്റെ സബ്സിഡികൾ തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ക്രമീകരിക്കപ്പെടുക. ഇതുമൂലം ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് വളരെ സുതാര്യമായി നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എത്തുന്നു എന്നതാണ് ഒരു പ്രത്യേകത. കൂടാതെ ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന നടപടിയുമായി ഇത് സംയുക്തമാക്കുന്നതിലൂടെ നിങ്ങളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ ഓരോ സീസണിലും സർവേ നടത്തി ഈ പോർട്ടലിന്റെ ഭാഗമാക്കുന്നു. ഇതുവഴി വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പരിരക്ഷ ഉറപ്പാക്കാനും കർഷകരെ സഹായിക്കും. കർഷക രജിസ്ട്രി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനതായ ഒരു ഫാർമർ ഐ ഡി ലഭിക്കുന്നു. ഈ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ കർഷക സേവനങ്ങൾക്കും അർഹരാകുന്നതാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? കർഷകർക്ക് ഒന്നുകിൽ നേരിട്ട് കർഷക രജിസ്ട്രി കേരളയുടെ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് അക്ഷയ കമ്പ്യൂട്ടർ സേവന കേന്ദ്രങ്ങളുടെ സൗകര്യവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ കയ്യിൽ കരുതേണ്ടത്? രജിസ്ട്രേഷന് പോകുമ്പോൾ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കർഷകർ ഉറപ്പായും കയ്യിൽ കരുതണം. ഒന്ന്, ആധാർ കാർഡ്. രണ്ട്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ. ഇത് OTP വെരിഫിക്കേഷന് വളരെ അത്യാവശ്യമാണ്. മൂന്ന്, നിങ്ങളുടെ ഭൂമിയുടെ ഏറ്റവും പുതിയ നികുതി രസീത്. ഈ നടപടി എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടാകുകയാണെങ്കിൽ ഒന്നുകിൽ കൃഷിഭവനുമായോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എൻറോൾമെന്റ് ഐ ഡി മെസ്സേജായി വരുന്നതാണ്. ഇത് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം നിങ്ങളുടെ വില്ലേജിലെ വില്ലേജ് ഓഫീസർക്കോ വില്ലേജ് അസിസ്റ്റന്റിനോ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി അയക്കുന്നു. ഇങ്ങനെ റവന്യൂ വകുപ്പിന്റെ വെരിഫിക്കേഷന് ശേഷമാണ് ഇതിന്റെ ഫൈനൽ അപ്രൂവൽ നൽകുന്നത്. ഇത് അപ്രൂവൽ കിട്ടുന്നതുവരെയുള്ള സ്റ്റാറ്റസ് നിങ്ങളുടെ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.
1: കുഴുപ്പള്ളി കൃഷി ഓഫീസർ ഷജ്ന:
3: കർഷകരുടെ വിവരങ്ങൾ ഏകോപിപ്പിച്ച് ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക്. ഓരോ കർഷകനും പ്രത്യേകമായ ഒരു ഫാർമർ ഐ ഡി നൽകുന്നതിലൂടെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. PM കിസാൻ, വിള ഇൻഷുറൻസ്, കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികൾ,

0: ജലസേചന സഹായങ്ങൾ, കർഷക പെൻഷൻ, കാർഷിക വായ്പകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇനി കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകും. കർഷകരുടെ വിവരങ്ങൾ ഒരൊറ്റ സംവിധാനത്തിൽ ലഭ്യമാകുന്നതിനാൽ അപേക്ഷാ നടപടികളും ലളിതമാകും. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനായി ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂനികുതി രസീത് എന്നിവ ആവശ്യമാണ്. കർഷകർക്ക് സ്വയം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ സമീപത്തെ കൃഷിഭവന്റെ സഹായം തേടാൻ, അതുമല്ലെങ്കിൽ അക്ഷയ സെന്ററുകളോ CSE സെന്ററുകളിലോ ചെന്നും ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷനിൽ കർഷകർ നൽകുന്ന ഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ റെലിസ് എന്ന ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചാണ് പരിശോധിക്കുന്നത്. കർഷകൻ നൽകുന്ന സർവേ നമ്പർ, ഭൂവിവരങ്ങൾ എന്നിവ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലെ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാണ് അംഗീകാരം നൽകുന്നത്. ഇതിനായി വില്ലേജ് ഓഫീസർമാർക്ക് പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ് അഗ്രിസ്റ്റാക്ക്. ഇത് കർഷകർക്കുള്ള സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഭാവിയിലെ കാർഷിക വികസനത്തിന് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കർഷകരും ഈ അവസരം പ്രയോജനപ്പെടുത്തി ഉടൻ തന്നെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. May 30 വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സമയം. ഇനി ഡിജിറ്റൽ ക്രോപ്പ് സർവേയെക്കുറിച്ച് അറിയാം. കേരള കാർഷിക വകുപ്പ് സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്ന ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പദ്ധതിയാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ അഥവാ DCS. സംസ്ഥാനത്തെ ഓരോ കൃഷിയിടത്തിലും ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത്, എത്ര വിസ്തൃതിയിലാണ്, കൃഷി വിതച്ച തീയതി, ജലസേചന രീതി തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൃഷിയിടങ്ങളെയും അവിടെ കൃഷി ചെയ്യുന്ന വിളകളെയും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ ശേഖരിക്കുന്നതിനായി ജിയോ ടാഗിംഗ്, ജിയോ ഫെൻസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുത്ത ക്രോപ്പ് സർവേയർമാർ നേരിട്ട് കൃഷിയിടങ്ങളിലെത്തി മൊബൈൽ ആപ്പിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. കൃഷി ചെയ്യുന്ന വിള, ഒരു വർഷത്തിൽ ഖാരിഫ്, റാബി എന്നീ രണ്ട് സീസണുകളിൽ സർവേ നടക്കും. സംസ്ഥാനത്തെ ഓരോ സർവേ നമ്പറിലുമുള്ള ഭൂമി കൃഷിഭൂമിയാണോ തരിശുഭൂമിയാണോ എന്നതടക്കമുള്ള വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകും. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വഴി ലഭിക്കുന്ന വിവരങ്ങൾ കർഷകർക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. PM കിസാൻ, വിള ഇൻഷുറൻസ് പദ്ധതി, കാർഷിക വായ്പകൾ, സബ്സിഡികൾ തുടങ്ങിയ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും കൃത്യമായും നൽകുന്നതിന് ഈ ഡാറ്റാബേസ് ഉപകരിക്കും. കൂടാതെ കൃഷിയുടെ പരിശോധനകളിലെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാനും ഈ പദ്ധതി സഹായകരമാകും. കാർഷിക മേഖലയെ കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതവും കാര്യക്ഷമവുമായ രീതിയിലേക്ക് മാറ്റുന്ന ഒരു വലിയ മുന്നേറ്റമാണ് DCS അഥവാ ഡിജിറ്റൽ ക്രോപ്പ് സർവേ. അതുകൊണ്ട് എല്ലാ കർഷകരും സർവേ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനായി സർവേയർമാർക്ക് ഭൂമിയുടെ കരമടച്ച രസീതോ കൈവശാവകാശ സർട്ടിഫിക്കറ്റോ നൽകുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്.
1: കർഷക രജിസ്ട്രിയിൽ പങ്കാളിയായ തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ.
2: നമുക്ക് കൃഷിക്കാർക്ക് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോർട്ടലുണ്ട്, കർഷക രജിസ്ട്രി, അഗ്രിസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡും ടാക്സ് റെസിപ്റ്റും എല്ലാം വെച്ചിട്ട് നമ്മുടെ ഫോൺ വഴിയും ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ വഴി ചെയ്യാം, രജിസ്റ്റർ ചെയ്യാമെന്നാണ്. അപ്പോൾ കർഷക രജിസ്ട്രി അതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ സുതാര്യമായിട്ടും വേഗത്തിലും ഒക്കെ ലഭ്യമാവും എന്നാണ് പറയണേ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ കർഷകനും പ്രത്യേകം ഒരു തിരിച്ചറിയൽ കാർഡ് കിട്ടും. അപ്പോൾ ആ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികൾ, കാർഷിക വായ്പകൾ, പിന്നെ വിള ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഷിക നിർദ്ദേശങ്ങൾ, നമുക്ക് ഓരോ സമയത്തും നമുക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ കയ്യിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, മികച്ച വിപണി, നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മികച്ച വിപണി എവിടെ ലഭ്യമാവും എന്നുള്ളതിൻ്റെ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടാനും നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഈ കർഷക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അത് ഓരോ കർഷകനും നമ്മുടെ ഭാവിയിലേക്ക് ഇനി ഈ ഒരു തിരിച്ചറിയൽ കാർഡ് കൊണ്ടാണ് നമ്മുടെ ഓരോ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുക. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ May 25 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങളുടെ കൃഷിഭവൻ വഴി ഞങ്ങളെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല, എന്ന് തൊട്ട് തുടങ്ങുന്ന അറിയില്ല, പക്ഷെ എന്തായാലും കിട്ടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള ചെറുകിട കർഷകർക്കൊക്കെ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരപ്രദമാവും.
1: മറ്റൊരു ചെറുകിട കർഷക ഗീത ഭാസ്കർ.
3: ഞങ്ങൾ കർഷക രജിസ്ട്രേഷൻ നടത്തിയത് നമ്മുടെ കൃഷിഭവനിൽ തന്നെയാണ്, സാറ് തന്നെയാണ് ചെയ്തു തന്നത്. അതൊക്കെ കർഷക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആധാർ കാർഡിന്റെ കോപ്പി, പിന്നെ മൊബൈല്, നമ്മുടെ സ്വന്തം പേരിലുള്ള നമ്പർ, പിന്നെ വസ്തുവിന്റെ കരമടച്ച രസീതിന്റെ കോപ്പി, ഇത് മാത്രമായിട്ട് ചെന്ന് 5 മിനിറ്റിനുള്ളിൽ നമുക്കത് ശരിയാക്കി തരും.

0: വേഗം ശരിയാക്കി തന്നു സാറ്.
1: കൃഷിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന പുതിയ മാറ്റത്തിനൊപ്പം നമ്മളും പങ്കാളികളാകേണ്ടതുണ്ട്. സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കാൻ ഇത് സഹായകമാകും. എന്നാൽ രജിസ്ട്രേഷൻ മാത്രം മതിയാകില്ല, അതിന്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ ഓരോ കർഷകനിലേക്കും സമയബന്ധിതമായി എത്തിച്ചേരുമ്പോഴാണ് ഈ പദ്ധതിയുടെ വിജയം സാധ്യമാകുക. ഇതിനായി ഭരണകൂടവും ഗുണഭോക്താക്കളും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം.
2: നിർവഹണം റിയ, സഹകരണം ജിത സുധീർ. സമകാലികം.
3: സമയം 7 മണി കഴിഞ്ഞ് 50:12. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
4: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
5: ശ്രീധരൻ ഡോക്ടർ നയിച്ച പ്രകടനത്തിന് പിന്നിൽ രാവുണ്ണിക്കിടാവ്, ബാപ്പു, ഗോപാലൻ, കടുങ്ങോൻ, നാരായണൻ, കമ്പൗണ്ടർ ദാമോദരൻ അടിയോടി, ഹരിജൻ സേവാ സംഘം പ്രവർത്തകരായ ബാലൻ മാസ്റ്റർ, തെയ്യത്തർ എന്നിവരണിനിരന്നു. ത്രിവർണ പതാക ഉയരത്തിൽ പിടിച്ചുകൊണ്ട് പിന്നിലുള്ളവർക്ക് ശ്രീധരൻ ഡോക്ടർ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത് മാതാ കീ ജയ്, കെ കേളപ്പൻ കീ ജയ്. വരിയിൽ നിൽക്കുന്നവരെ അദ്ദേഹം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ, എന്നാൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതിലേറെ പേർ നമ്മുടെ കൂടെ ഉണ്ടാവും. വീണ്ടും മുദ്രാവാക്യം വിളി. അത്രയും പേർ ഒന്നിച്ചു ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും ഒന്നിച്ച് നീങ്ങുന്നതും നാട്ടുകാർ ആദ്യമായി കാണുകയായിരുന്നു. തികച്ചും പുതുമയുള്ള ഒരു കാഴ്ച. നിരത്തിലപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രകടനം കാണാൻ പൂവെടിത്തറയ്ക്ക് മുകളിൽ ആളുകൾ അണിനിരന്നു. ഓരോ പടവിലും കൗതുകം പൂണ്ട കണ്ണുകളുമായി ധാരാളം പേർ. ഒരു വരിയായി പോകുന്നവരെ അവർ ഉറ്റുനോക്കി. തക്ഷൻകുന്നങ്ങാടിയും കടന്ന് രജിസ്ട്രാഫീസും സാൾട്ട് ആഫീസും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന ഉത്കണ്ഠയും ചിലർക്കുണ്ടായിരുന്നു. കമലാലയ ബാങ്കിൽ പണമടച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് രാമർ പരിചിതമായ ഒരു മുദ്രാവാക്യം കേട്ടത്. രാത്രി അസമയങ്ങളിൽ തന്റെ ഉറക്കത്തിലേക്ക് നീണ്ടുവരുന്ന ശബ്ദത്തിന് സമാനമായ ഒന്നായിരുന്നു അത്. രാത്രി കേൾക്കാറുള്ളത് ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നെങ്കിൽ ഇത് കൂട്ടായ ശബ്ദമാണ്. ആ ശബ്ദം അടുത്തു വരുന്നു. രാമർ ഏന്തി പടിഞ്ഞാറോട്ട് നോക്കി. ചെമ്പകമരത്തിന്റെ ചില്ലകളിലൂടെ 3 നിറത്തിലുള്ള കൊടി കാറ്റിൽ പാറുന്നത് രാമർ കണ്ടു. മാതാമ്മയുടെ ഹോട്ടലിന്റെ വരാന്തയിലിരുന്ന ഗോവിന്ദൻ അടിയോടി ഓടി വന്ന് പ്രകടനത്തിന് പിറകിലായി അണിചേർന്നു. കണ്ടുനിന്നവർ അമ്പരന്നു. പുല്ലിന് വില പറഞ്ഞുകൊണ്ടിരുന്ന പോക്കർ ഹാജിയും ജാഥയോടൊപ്പം ചേർന്നു. നിരയൊപ്പിച്ച് കിഴക്കോട്ടേക്ക് നടന്നു. വേറെയും ചിലർ പ്രകടനക്കാരോടൊപ്പം കൂടി. ഇപ്പോൾ മുദ്രാവാക്യം വിളി കുറെ കൂടി ഉച്ചത്തിലായി. രജിസ്ട്രാഫീസിന് അടുത്തെത്തിയപ്പോഴേക്കും നിരയുടെ ദൈർഘ്യം കൂടിയിരുന്നു. രാമറിനും അവരോടൊപ്പം ചേരണമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ പെട്ടെന്ന് മനസ്സതിന് വഴങ്ങിയില്ല. രാമർ കുഞ്ഞിക്കേളുവിന്റെ നേരെ നോക്കി. പ്രകടനക്കാരെ നോക്കിക്കൊണ്ടാണ് അയാൾ തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ ഇവർക്ക് ബുദ്ധി തോന്നിയത്, കുഞ്ഞിക്കേളു അഭിപ്രായപ്പെട്ടു. എന്തായിനു? രാമർ ചോദിച്ചു. രാഷ്ട്രീയം എന്ന് വെച്ചാല് 4 ആൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ സ്വകാര്യമായി ചെയ്യേണ്ടതല്ല. ഇപ്പോഴാ ഇവര് പുറത്തിറങ്ങിയത്. അത് നന്നായി. കുഞ്ഞിക്കേളു പറഞ്ഞ കാര്യമൊന്നും രാമറിന് മനസ്സിലാവുന്നതായിരുന്നില്ല. എന്നാലും ഒന്നും ചോദിക്കാൻ പോയില്ല. കോൺഗ്രസുകാരുടെ പ്രകടനം രജിസ്റ്റർ ഓഫീസും കടന്നുപോയപ്പോൾ ശബ്ദം കേൾക്കാതായി. പറയിയുടെ പുല്ലും വാങ്ങി തലയിൽ വെച്ച് പോകുമ്പോൾ പാക്കരൻ ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു. ആ ഗോയിന്ദനടിയോടിയും ഒപ്പരം പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് അടുത്തെത്തുമ്പോ അടി കിട്ടിയാല് ഓറുടെ മറ്റേ കാല് മൊടിയും. അതിന്റെ പോക്കാത് കേട്ടുകൊണ്ട് തുന്നൽ മെഷീനിൽ കാലെടുത്ത ശേഷം കുഞ്ഞിക്കേളു ഉച്ചത്തിൽ പറഞ്ഞു. ഇന്നൊന്നുണ്ടാവില്ല, അല്പം കൂട്ടിച്ചേർത്ത് പിന്നെ കിട്ടുമായിരിക്കും. തുന്നൽ മെഷീന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. വെട്ടിയിട്ട അനേകം തുണിക്കഷ്ണങ്ങൾ കോലായിൽ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവയ്ക്കെല്ലാം കോടി വസ്ത്രത്തിന്റെ മണവും. അത് ശ്വസിച്ചുകൊണ്ടിരിക്കുക രാമറിനിഷ്ടമാണ്. നിനക്കിന്ന് കണ്ണച്ചന്റെ വീട്ടിൽ കാര്യമൊന്നുമില്ലേ? മെഷീനിൽ നിന്നും തലയുയർത്താതെ കുഞ്ഞിക്കേളു അന്വേഷിച്ചു. കണ്ണച്ചൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയിരിക്കുക. മോന്തി ഒരുപാടായാലേ വരൂ. അടുത്ത ആഴ്ച ഞാനും കൂടി കോഴിക്കോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കോഴിക്കോട് കാണാലോ, നല്ല കാര്യമാണത്. നീ എങ്ങനെയാ ഓരുടെ പ്രാന്തന്മാരായ മക്കളെ നോക്കുന്നത്? ഓരെ ഞാൻ നോക്കണ്ടല്ലോ, അമ്മ നോക്കിക്കോളൂ. ഓരുടെ കാര്യം മഹാകഷ്ട. എന്തോ ഒരു ഉപദ്രവ ചെയ്യാന്നോ? ഒരു പെങ്ങളുണ്ട്, അതിനെ ഉപദ്രവിക്കും. രാമരുടെ ശബ്ദത്തിന് ആർദ്രത. നിണക്ക് കിട്ടാതെ നോക്കിക്കോ, കുഞ്ഞിക്കേളു മുന്നറിയിപ്പ് നൽകി. അപ്പോഴാണ് സൈറൻ മുഴങ്ങിയത്. കുഞ്ഞിക്കേളു മെഷീനിൽ നിന്ന് കാലെടുത്തു. ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങിയിരുന്നു. തക്ഷൻ കുന്നങ്ങാടിയിൽ തിരക്ക് കുറഞ്ഞു. നേരത്തെ കിഴക്കോട്ട് പോയ പ്രകടനം മടങ്ങിവരുന്നത് കണ്ടു. ഇപ്രാവശ്യം അവർ മുദ്രാവാക്യം വിളിച്ചില്ല. എന്നാൽ നിര തെറ്റിയിരുന്നില്ല. മാത്രവുമല്ല, അങ്ങോട്ട് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അണിചേർന്നിരുന്നു. രാമർ അവരെ എണ്ണാൻ തുടങ്ങി. ചെമ്പകമരത്തിനപ്പുറത്തേക്ക് അവസാനത്തെ ആളും മറയുന്നത് വരെയായിരുന്നു എണ്ണം. 67 പേർ. രാമർ കുഞ്ഞിക്കേളുവിനോട് പറഞ്ഞു, കോൺഗ്രസ് ഇന്ന് ആള് കൂടുന്നുണ്ടല്ലോ. പിന്നെ ആള് കൂടാതിരിക്കുമോ? ഇനിയും കൂടും. കോൺഗ്രസിനോട് അനുതാപമുണ്ടെന്ന നിലയ്ക്കാണ് കുഞ്ഞിക്കേളു അഭിപ്രായം പറഞ്ഞത്. എന്നിട്ട് നിങ്ങളെന്താ കോൺഗ്രസിനൊപ്പം പോവാത്തത്? രാമർ ചോദിച്ചു. അത് കേട്ട് കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. നല്ല കാര്യമായി, പണി വിട്ടേച്ച് കോൺഗ്രസിൽ പോയാ എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കൂ? ആരെ നോക്കണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റണത് ഞാൻ ചെയ്യുന്നുണ്ട്.
4: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: പ്രിയ ശ്രോതാക്കളെ, ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.

0: സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി താൽക്കാലിക തസ്തികയിൽ ഒഴിവ്. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണന. അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്ത മാസം 5 മുൻപായി എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491250502 0491250502 0.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സിദ്ധ അറ്റൻഡറുടെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കുയിലിമല സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഈ മാസം 29 രാവിലെ 11 അഭിമുഖം നടക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ഒരു ഗവൺമെന്റ് അംഗീകൃത സിദ്ധ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. വിവരങ്ങൾക്ക് 0486223 2318 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0486223 2318.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: കൊടകരയിൽനിന്നാണ് വിളിക്കുന്നത്. എന്റെ മകള് ബി എസ് സി എം എൽ ടി കഴിഞ്ഞിട്ട് മാർക്ക് ഒക്കെ ഉണ്ട് സാറേ. അപ്പൊ ഇനിയിപ്പോ ഇനി തുടർ പഠനത്തിനാണെങ്കിൽ
2: ജോലിക്ക് പോകാൻ
3: എങ്ങനെയാണ് സാറേ?
2: ജോലിക്ക് പോകാൻ പറ തുടർ പഠനം പിന്നെ ചെയ്യാം.
3: ജോലിക്ക് പുറത്തേക്ക് പോവാനാണെങ്കിലോ എന്തെങ്കിലും ടെസ്റ്റ് ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്ക്
2: പുറത്തേക്ക് പോകാനാണെങ്കിൽ രാജ്യങ്ങളിൽ പോവാണെങ്കിൽ രണ്ട് രീതി ചെയ്യാം. ഈ ബി എസ് സി എം എൽ ടി പാസ് ആയിട്ട് പുറത്തു പോയിട്ട് ഒരു ചെറിയൊരു 6 മാസത്തെ കോഴ്സ് പഠിക്കുക. അവരുടെ ഒരു കോഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കുക. അപ്പൊ അവിടെ നമുക്ക് 6 മാസത്തെ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് 2 കൊല്ലത്തെ ജോബ് വിസ കിട്ടും അവിടെ ജോലി ചെയ്യാൻ. അത് വെച്ചുകൊണ്ട് നമ്മൾ 2 കൊല്ലം വർക്ക് ചെയ്തിട്ട് പതുക്കെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ നോക്കാം. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ബി എസ് സി എം എൽ ടി പഠിച്ചിട്ട് നല്ല ടെറിഷറി ഹോസ്പിറ്റൽസ് എന്ന് പറയും, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് 1-2 കൊല്ലം വർക്ക് ചെയ്ത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക.

0: സർട്ടിഫിക്കറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് വെച്ചുകൊണ്ടും ഫോറിൻ ഹോസ്പിറ്റൽസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്
1: പോവാം.
0: രണ്ടുപേരാണ്, സാധാരണ എക്സ്പീരിയൻസ് പോരാ, നല്ല ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പുറത്തേക്ക് ജോബ് വിസ മേടിച്ചു പോവാം, കാര്യമായിട്ട് ചെലവില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ പോണെങ്കിൽ ഒരു ആറുമാസം കോഴ്സ് പഠിക്കാൻ നല്ലൊരു എമൗണ്ട് ആവും. ഇത് രണ്ടും ആലോചിക്കുക, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എന്റെ അഭിപ്രായത്തിൽ റിസ്ക് കുറഞ്ഞ പരിപാടി ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് പോകണമായിരിക്കും നല്ലത്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ആഗോള ഭീകരതയ്ക്കെതിരെ ഉഭയകക്ഷി സഹകരണത്തിനായി ചർച്ച നടത്തി. ക്രിസ്റ്റോഡൌലിറ്റ്സ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. 19-ാമത് റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ലക്നൌവിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ചേട്ടാ ചേട്ടാ, ഒന്ന് ഒതുക്കൊന്ന് ഒതുക്ക്. കോശി സാറേ, കയറിക്കോ കയറിക്കോ, പടം തുടങ്ങി ഇനി 10 മിനിറ്റേ ഉള്ളൂ.
2: എന്റെ അമ്മേ.
3: ആ പോട്ടെ, വണ്ടി പോട്ടെ.
2: അല്ല, ഇതെന്തോ പണിയാ സുമേഷേ, ഇങ്ങനെ എന്താ ഏതാന്നൊന്നും പറയാതെ ഓടി വാ പടം കാണാം എന്ന് പറഞ്ഞാണോ ഒരാളെ സിനിമ കാണാൻ വിളിക്കുന്നത്?
1: അതേ, ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് 2 ടിക്കറ്റ് ഒപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെ കൂടെ വിളിക്കാന്ന്. പടം സാറിന് ഇഷ്ടപ്പെടുന്ന ഉറപ്പാ.
2: എന്താ ഷോൺറ?
1: എന്നതാ?
2: ഏത് തരം പടമാണെന്ന്? കോമഡി ആണോ, ആക്ഷൻ ആണോ? GENRE, ജോൺറ.
1: ഓ, ജെനറ
2: അല്ല, ജോൺറ ഫ്രഞ്ച് വാക്കാണ്. ഏത് തരം എന്ന് സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നീയേ ഈ നാദരൂപിണി ശങ്കരി എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ?
1: ആ, പാടാറുണ്ട്.
2: ഓ, നീ പാടുകയും ചെയ്യൂല്ലേ. എന്താണേലും അതാണ് സെമി ക്ലാസിക്കൽ ജോൺറ.
1: ഓ, അപ്പൊ ഒരു മുത്തം തേടിയും ദൂരെ പോകും മിന്നും ചന്ദ്രിക, അതെന്ത് ജോൺറയാ?
2: അതൊക്കെ പോട്ടെ, നീ സിനിമയുടെ കാര്യം പറ.
1: ആ, ഇതേ കൊലപാതകവും കുറ്റാന്വേഷണവും ഒക്കെ ഉള്ള.
2: ഓ, ക്രൈം ത്രില്ലർ.
1: ഈ അങ്ങനത്തെ പടമൊന്നുമല്ല, തിയേറ്ററിൽ തലയുമുണ്ടിട്ട് കാണേണ്ട പടമൊക്കെയാണ് സാറ് കാണുള്ളൂ അല്ലേ?
2: എടേ, കുറ്റാന്വേഷണവും സസ്പെൻസ് ഒക്കെ ഉള്ള പടമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: ഓ, ത്രില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ പലത് ഓർത്തു.
2: നിനക്ക് വേറെ ഒരു ത്രില്ലും അറിയത്തില്ലല്ലേ. ആട്ടെ, പടത്തിന്റെ പേരെന്തുവാ?
1: സുദൃശ്യം 7.
2: ഓ, സുദൃശ്യം 6 സീക്വൽ.
1: സീരിയൽ അല്ല പടം.
2: സീരിയൽ അല്ലേ, സീക്വൽ, SEQUEL എന്ന് വെച്ചാൽ തുടർഭാഗം.
1: അപ്പൊ അതിന് മുമ്പുള്ള ഭാഗത്തിന് എന്തു പറയും?
2: അത് പ്രീക്വൽ. സുദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മുതലേ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നല്ലോ.
1: ഹിറ്റ് പടമാണെന്നല്ലേ?
2: അതെ അതെ. പക്ഷേ അതേ മോഡലില്

0: വേറെ ഭാഷകളിലെടുത്ത പല പടങ്ങളും ബോക്സ് ഓഫീസ് ബോംബ്സ് ആയിരുന്നു.
1: ബോംബോ?
0: ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമില്ലയോ, അത്. ബോംബ് എന്ന് പറഞ്ഞാൽ പരാജയം. സാമ്പത്തിക പരാജയമായ പടമാണ് ബോക്സ് ഓഫീസ് ബോംബ്.
2: പക്ഷെ ഇതെന്തായാലും പൊളിക്കും സാറേ. പടത്തിന്റെ അവസാനം ഒരു കുഞ്ഞു റോളിൽ കരീംഖാനും ഉണ്ട്.
0: ഓ, ക്യാമിയോ.
2: കൂമനോ?
0: കൂമനല്ല, ക്യാമിയോ, CAMEO. ഒരു സിനിമയില് വലിയ നടന്മാർ ചെയ്യുന്ന കുഞ്ഞു റോള്. അല്ല, ഈ പടത്തിലും പ്രൊട്ടാഗണിസ്റ്റ് കൃഷ്ണൻകുട്ടി തന്നെയല്ലേ?
2: അയാൾ നായകനാണ്, വില്ലനല്ല.
0: അതെ, അത് തന്നെ. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നായകൻ, ആന്റഗണിസ്റ്റ് ആണ് പ്രതിനായകൻ അഥവാ വില്ലൻ.
2: അയ്യോ, അതും ഇതൊക്കെ പറഞ്ഞ സമയങ്ങളല്ലേ തിയേറ്ററിൽ. ചടിയിറങ്ങ്, ചടിയിറങ്ങ്.
0: അതെ അതെ, ഓട്ടോ കാശ് ഞാൻ കൊടുക്കാം. നീ അപ്പോഴേക്ക് വേഗം പോയിട്ട് ഏത് സ്ക്രീനിലാണ് നമ്മുടെ പടം എന്ന് അന്വേഷിക്കുക. ഇവിടെ മൊത്തം 5 സ്ക്രീനുണ്ട്.
2: ആ, ഓക്കെ ഓക്കെ ഓക്കെ.
0: ചേട്ടാ, 50 അല്ലേ?
2: സ്ക്രീൻ 3, പടം തുടങ്ങി, വാ.
0: അല്ല, ടിക്കറ്റ് കാണിച്ചിട്ട് വേണ്ട കേറാൻ?
2: അതൊന്നും വേണ്ടെന്നേ.
0: ഓ, ഇരുട്ടത്തൊന്നും കാണാൻ മേലല്ലോ. ഇത് സുദൃശ്യല്ല, അദൃശ്യമാണ്.
2: ഈ 2 സീറ്റാ, B1 B2. പടം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ.
0: ഇരിപ്പൊരു സുഖമില്ല. അല്ല, ഇതെന്താടെ അവര് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നേ?
2: ചിലപ്പോ സുദൃശ്യം 7 അവര് വല്ല ഇംഗ്ലീഷ് നാട്ടിലും ആയിരിക്കും. അല്ല, അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചു കാണും.
0: ഓ, അല്ല, എന്നാലും ഒരു സംശയം, നമ്മളിത് ശരിക്കും ഏത് പടേ കാണുന്നേ?
2: എനിക്ക് തോന്നി കൃഷ്ണൻകുട്ടി ഇതുവരെ വന്നില്ല അല്ലേ. ഇനി അടുത്ത ഹാഫിലാണോ?
0: നീയേ, നീ ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. ആ, ബെസ്റ്റ്. നിന്റെ കൂട്ടുകാരൻ ഏത് തിയേറ്ററിൽ പടം ബുക്ക് ചെയ്തെന്നാ പറഞ്ഞേ?
2: അജ്ഞത. അല്ല, അജ്ഞത അല്ല, അജന്ത.
0: എന്നിട്ട് ഈ ടിക്കറ്റിൽ എന്തോന്നു വായിച്ചേ?
2: ഗീത. നമുക്ക് ചെറുതായിട്ട് തിയേറ്റർ എന്ന് മാറിപ്പോയല്ലേ.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. രോഗികളിലെ ഐ വി ഡ്രിപ്പ് വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിന്റെ സാരഥി വിഷ്ണു എം എസ് സംസാരിക്കുന്നു.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കേരളം ഇന്നിപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കൂടെ ഒരു നാടായിക്കൊണ്ടിരിക്കുകയാണ്. പല സക്സസ് സ്റ്റോറീസ്, നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ പല വിജയകരമായ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് യുവവാണിയിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഈവ് ലാബ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കളമശ്ശേരിയിലെ മേക്കർ വില്ലേജിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ്. അവർ ഹെൽത്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശയമായിരുന്നു അവരുടേത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈവ് ലാബ്സിൻ്റെ CEO ആയ വിഷ്ണു എം എസ് നമ്മോടൊപ്പം യുവാണിയിലുണ്ട്. വിഷ്ണു, സ്വാഗതം.
2: താങ്ക് യു.
1: വിഷ്ണുവിൻ്റെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഡ്രിപ്പ് മോണിറ്റർ ചെയ്യുന്ന ആശുപത്രിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്ന് നമ്മൾക്ക് ഡ്രിപ്പ് ഇട്ടു എന്നൊക്കെ പറയുന്ന ആ സാധനം മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ശരിക്കും ഇതൊരു നഴ്സ് വന്ന് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ആ കുപ്പിയിലൊക്കെ ലെവലുണ്ടോ നോക്കും, അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരോട് പറയും അതിലെ ഇത് തീർന്ന പറയണം കേട്ടോ എന്നൊക്കെ പറയും. ഈ സാധനം ഒരു ഒരു മെഷീൻ വെച്ച് ഇതിനെ മോണിറ്റർ ചെയ്യാം, ഇതിൽ കൃത്യമായിട്ടാണോ ആ രോഗിക്ക് ഡ്രിപ്പ് വീഴുന്നതെന്നൊക്കെ അറിയാം എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ കമ്പനിയുടെ ആശയം. എങ്ങനെയാണ് ഈ ഒരു ഡിവൈസിലേക്ക് എത്തിയത്?
2: ഈ ഒരു ഡിവൈസിലേക്ക് എത്തുന്നത് ഞാൻ എൻജിനീയറിങ്ങിന് ശേഷം NIT അഹമ്മദാബാദിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി എൻ്റെ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഹെൽത്ത് കെയർ ആയിരുന്നു ഡൊമെയിൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പോവുകയും അവിടെ ഈ ഡ്രിപ്പ് മോണിറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ റിസർച്ച് ചെയ്ത ഭൂരിഭാഗവും ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും ഒരുപാട് രോഗികളുള്ള സമയത്ത് ഒരുപാട് IV ഒരുമിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ മെഡിക്കേഷൻസൊക്കെ യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കും. ഇതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു ഫ്ലോ റേറ്റിലാണ് ഇത് കൊടുക്കേണ്ടതെന്നുണ്ടാവും. ഇത്ര സമയത്തിനകം ഇത് കൊടുക്കണം.
1: 500 ml
2: രോഗിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ടാവണം ഈ ഒരു ഫ്ലൂയിഡ് ഈ രോഗിക്ക് ഇൻഫ്യൂസ് ചെയ്യേണ്ടത്, ഇത്ര ബോഡി

0: ബോട്ടിൽ ഇൻഫ്യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് യൂഷ്വലി പറയുന്നത്. അത് മെഡിസിൻ ആവുമ്പോൾ ഇതിൻ്റെ ഫ്ലോ റേറ്റ് കുറച്ചുകൂടി ക്രിട്ടിക്കലാവുകയും അതേപോലെ തന്നെ രോഗിയുടെ വെയ്റ്റ്, അവരുടെ കണ്ടീഷൻ, അതൊക്കെ അനുസരിച്ച് ഈ ഫ്ലോ റേറ്റ് പല രോഗികൾക്കും പലതായിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഏതാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ഇത് പറയുന്നത്. അപ്പം
1: ഇതെല്ലാം ചെയ്യുന്നത് നഴ്സാണ് അല്ലേ?
0: ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇത് മാനേജ് ചെയ്യുന്നതും ഈ മെഡിക്കേഷൻ കൊടുക്കുന്നതെല്ലാം നഴ്സാണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഈ മെഡിസിൻ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇത് സാധാരണഗതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുള്ളി നോക്കി ഒരു മിനിറ്റിൽ എത്ര പോകുമെന്ന് കൗണ്ട് ചെയ്തിട്ട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫ്യൂഷൻ പമ്പുകളുണ്ട്, അത് അതിന് ഏകദേശം ഒരു 25,000 രൂപയോളം വരും ഒരു പമ്പ്. അപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ച് നമുക്കിത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു ഡിവൈസ്, പക്ഷേ ഇതിന് വളരെയധികം വിലയുണ്ട്, ഇത് എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് നേഴ്സുമാർക്ക് എടുത്തുകൊണ്ട് പോയി ഈ ഒരു ഐ വി ചേമ്പറിൽ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചന മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഐ വി ചേമ്പറിലേക്ക് ഘടിപ്പിച്ചാൽ ഇത് ഓരോ തുള്ളിയുടെ ഇടയ്ക്കുള്ള സമയം കണ്ടുപിടിച്ചതിന് ശേഷം എത്രയാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന സ്പീഡ്, തുള്ളിയുടെ സ്പീഡ് എത്രയാണെന്ന് എഴുതി കാണിക്കുകയും അത് നോക്കി നേഴ്സിന് ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം.
1: നമ്മുടെ നിലവിലുള്ള സെറ്റപ്പിൽ ഈ തുള്ളിയുടെ എണ്ണമൊക്കെ അവർ വേറെ രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: അതെ, തുള്ളിയുടെ
1: എഴുതി കാണിക്കുന്ന ഒരു കാര്യം,
0: എഴുതി കാണിക്കുന്ന സെറ്റപ്പ് ഇല്ല. അത് കൗണ്ട് ചെയ്ത് വാച്ച് നോക്കി ഒരു മിനിറ്റിൽ എത്ര തുള്ളി പോകുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവരത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
1: അതിലകത്തിരിക്കുന്ന ഒരു ചക്രത്തിലൊക്കെ പിടിച്ച്.
0: അതെ അതെ അതെ, അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഇതിൽ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, കറക്റ്റായിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഉപകരണമാണ് ഡ്രിപ്പോ. അപ്പം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നേഴ്സിന് പിന്നീട് ചെയ്യേണ്ടി വരുന്നത് ഇതിനകത്ത് വേരിയേഷൻസ് ഉണ്ടായെന്ന് വരാം, അതേപോലെ തന്നെ ബ്ലോക്കായി കിടന്നെന്ന് വരാം. ഇതൊന്നും സാധാരണഗതിയിൽ നമ്മൾ ഇത് നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മളും അറിയില്ല, പേഷ്യൻസും അറിയില്ല. ചിലപ്പോൾ പേഷ്യൻസ് ഉറങ്ങിപ്പോയെന്ന് വരാം, ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് അവിടെ ഉണ്ടായില്ലെന്ന് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇതൊക്കെ മറന്നു പോകാനും ചിലപ്പോൾ ചില അഡ്വേഴ്സ് ഇവൻറ്റുകളൊക്കെ ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നേഴ്സിനെ അറിയിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ മോണിറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു സപ്പോസ് ഇപ്പോൾ ഒരു ഇൻഫ്യൂഷൻ, ഒരു ഐ വി ഇടുന്ന സമയത്ത് നമ്മുടെ ഈ നീഡിൽ വെയിനിൽ നിന്ന് സ്ലിപ്പായി പോവുകയാണെങ്കിൽ ഇത് നേഴ്സിന് അറിയാൻ പറ്റില്ല, കാരണം വന്ന് നോക്കിയാലേ അറിയുള്ളൂ പറ്റുള്ളൂ. പേഷ്യൻസിനും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, റേറ്റിലുള്ള വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ വേരിയേഷൻ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. പിന്നീട് അത് ഇൻഫ്യൂഷൻ കുറേ നേരമായി, ചിലപ്പോൾ വെയിനിന് പുറത്തേക്കൊക്കെ ഇൻഫ്യൂഷൻ വന്നതിന് ശേഷമായിരിക്കും, ആ ഫ്ലൂയിഡ് വെയിനിന് പുറത്തേക്കൊക്കെ പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നേഴ്സിന് അറിഞ്ഞാൽ അത് വന്ന് കറക്റ്റ് ചെയ്താൽ അത് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബ്ലോക്കായി ക്ലോട്ടായതിന് ശേഷം പിന്നെ റീഇൻസേർഷൻ, വീണ്ടും വെയിൻ കണ്ടുപിടിച്ച് വേറൊരു സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ഇങ്ങനെയുള്ളൊരു മോണിറ്ററിങ് ഹെൽപ്പ് ചെയ്യും. അപ്പം അവിടെ നിന്നാണ് ഈ ഡിവൈസ് ഉണ്ടാക്കി വരുന്നത്. പ്രൈമറിലി നേഴ്സുമാർക്ക് ഇത് മോണിറ്റർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിന് പുറത്താണ് ഈ ഡിവൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
1: അപ്പോൾ ഇത് ഒരു രോഗിയിൽ ഘടിപ്പിച്ചു, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അതേ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണല്ലോ, അതായത് നമ്മുടെ ആ ഒരു ഒരു സ്റ്റാൻഡിൽ ഒരു കുപ്പി തൂക്കിയിടുന്നു, അതിൽ നിന്നും ഒരു ട്യൂബ് വഴി മരുന്നെത്തിക്കുന്നു. ഇതിൽ തന്നെയാണ് ഈ എക്സിസ്റ്റിംഗ് കാര്യങ്ങളിൽ തന്നെയാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ല അതിനായിട്ടൊരു പുതിയ ഒരു സെറ്റപ്പൊന്നും വേണ്ടി വരുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത.
0: അതെ, അതിനായിട്ട് പുതുതായിട്ട് വേറെ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറോ ഇൻസ്ട്രുമെൻസോ ഒന്നും വേണ്ടി വരുന്നില്ല. ഈ ഡിവൈസ് നമ്മുടെ ഉള്ള ഐ വിയിലേക്ക് തന്നെ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്.
1: ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗിയുടെ കുപ്പിയിലുള്ള മരുന്ന് തീരുന്നു, ഇത് നേഴ്സിന് ഇതെങ്ങനെയാണ് മനസ്സിലാകാൻ പറ്റുക?
0: ഈ ഡിവൈസുകളെല്ലാം തന്നെ വയർലെസ് ആയിട്ട് നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നേഴ്സിംഗ് സ്റ്റേഷനിൽ ഒരു റിസീവർ ഉണ്ട്, ആ റിസീവർ ഒരു ഡിസ്പ്ലേയിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നേഴ്സുമാർക്ക് ഓരോ സ്ഥലങ്ങളിലോ ഓരോ റൂമുകളിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഓരോ ബെഡിലോ നടക്കുന്ന ഇൻഫ്യൂഷൻ എത്രത്തോളം പോയിട്ടുണ്ടെന്നും അത് എത്ര സമയം കൊണ്ട് കഴിയുമെന്നും അതുപോലെ എത്ര സ്പീഡിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള ഡേറ്റ കാണാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കോ അതല്ലെങ്കിൽ അത് തീരാനാവുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ

0: അവർക്കത് അലാമായിട്ടും ആ ലൈവ് മോണിറ്ററിൽ കിട്ടും.
1: ഓരോ മുറിയിലും കയറി ഇറങ്ങി ഇങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല, ആ നഴ്സിംഗ് മോണിറ്ററിൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും.
0: അതെ, നേഴ്സിംഗ് മോണിറ്ററിൽ തന്നെ എല്ലാം കാണാൻ പറ്റും. അതിലുപരി ഇത് ചെയ്തതിൻ്റെ ഡേറ്റ നഴ്സുമാർക്ക് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. അത് അവർക്ക് പേഷ്യൻ്റ് ഡേറ്റ, നഴ്സുമാർ ഒരു ഒരു പരിധിയിൽ കൂടുതൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കയറ്റുന്നതിലായിരിക്കും, ഇ എം ആറിലേക്കോ ഒക്കെ അടിച്ചു കയറ്റുന്നതിലായിരിക്കും ആ
1: ഡോക്യുമെന്റേഷൻ
0: ഒരു,
1: അല്ലേ?
0: അതെ, ഡോക്യുമെൻറ്റേഷൻ.

0: അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അതിനുശേഷം ഡിസൈനിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രംഗത്തേക്കാണ് വിഷ്ണു പിന്നെ ചുവടുറപ്പിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്ത് സെക്ടറിലേക്ക് വന്നതും? നമുക്ക് ഒരു ആശുപത്രിയിൽ പോയി, അതും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഒന്നൊന്നര മാസത്തോളം ഇരിക്കുകയാണ്, രോഗികളോട് സംസാരിച്ച്, ഡോക്ടർമാരോട് സംസാരിച്ച്. അപ്പോൾ അതെങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ വന്ന്?
1: സാധാരണ എല്ലാവരെയും പോലെ തന്നെ എഞ്ചിനീയറിങ്ങിന് കിട്ടി എഞ്ചിനീയറിങ് ചെയ്തൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഡിസൈൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നതും, അതുപോലെ തന്നെ ഞാൻ കരുതിയിരുന്നത് ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല സാലറിയൊക്കെ ഉള്ളൊരു ജോലി കിട്ടില്ല എന്നായിരുന്നു. കാരണം ചെറുപ്പത്തിലേ വരയ്ക്കുമെങ്കിലും അതുകൊണ്ടിപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ എഞ്ചിനീയറിങ്ങിന് ശേഷമാണ് MDes എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉള്ളതിനെക്കുറിച്ച് അറിയുന്നതും,
0: MDes എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ ഡിസൈൻ.
1: മാസ്റ്റേഴ്സ് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉള്ളതിനെപ്പറ്റി അറിയുന്നതും, അത് IITകളിലും പിന്നെ അതേപോലെ തന്നെ NID എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിനു വേണ്ടി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നെ അവിടുത്തെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുകയും, അങ്ങനെയാണ് ഈ ഡിസൈനിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രോഡക്റ്റിനെയോ അതിൻ്റെ എസ്തെറ്റിക്സിനെ പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് ആൾക്കാർക്ക് ഉപയോഗമുള്ള രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്നൊക്കെയാണ് കൂടുതലും ആക്ച്വലി പഠിക്കുന്നത്.
0: ശ്രോതാക്കൾക്കായി, NID അഹമ്മദാബാദ് എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നറിയപ്പെടുന്ന വിഷ്ണു പഠിച്ച സ്ഥാപനം. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് IITകൾ എങ്ങനെയാണോ അങ്ങനെയാണ് NID ഡിസൈനിന്, കാരണം അതിലേക്ക് കയറി പറ്റുന്നതിനും ഒരു വളരെ കടുത്ത മത്സരമുള്ള ഒരു എൻട്രൻസ് എഴുതണം. അതിൽ നിന്നും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ചുരുക്കം ചിലർക്ക് ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടുള്ളൂ അല്ലേ? 10-15 പേരായിരിക്കുമല്ലോ ഓരോ ക്ലാസ്സിലും.
1: അതെ, 15 പേരാണ് ഒരു ബാച്ചിൽ,
0: ഒരു
1: ക്ലാസ്സിലുണ്ടാവുക.
0: അപ്പോൾ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, അതിലെ ഏറ്റവും ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കാണ് പറ്റുന്നത്. പക്ഷേ അവിടുത്തെ പഠന രീതിയും അവിടുത്തെ അധ്യാപകരുടെ മനോഭാവം എല്ലാം വ്യത്യസ്തമായിരുന്നു അല്ലേ?
1: അതെ, നമ്മൾ സാധാരണ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുന്നത് പോലെയോ ഒന്നും ആയിരുന്നില്ല. കാരണം NID ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. അവിടുത്തെ ഫാക്കൾട്ടികളോട് നമ്മൾക്ക് സംസാരിക്കാനുള്ള രീതിയും, അതേപോലെ നമ്മളെല്ലാവരും പേരെടുത്ത് തന്നെ സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റിയുടെ പേര് ജിഗ്നേഷ് എന്നാണ്. അപ്പം ഞാൻ ആളെ ജിഗ്നേഷ് തന്നെയാണ് വിളിക്കുന്നത്. അതെ, പക്ഷെ ആളാണ് ആക്ച്വലി എന്നെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നതിലും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷവും ഒരു ജോലി കിട്ടുക എന്നുള്ളത് പ്രൈമറിലി ഒരു പേടി ഉണ്ടായിരുന്നു. ജോലി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. ജോലി ചെയ്ത് നമ്മളൊരു കുറച്ച് പൈസ ഉണ്ടാക്കി അത് വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ NID പഠിച്ചിരുന്നപ്പോഴും ആ ജോലി വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും വരുന്നത്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമുക്ക് ജോലി ആക്ച്വലി നമുക്ക് കിട്ടുന്നത് നമുക്ക് കുറേ സ്കില്ലുള്ളപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തായാലും ഒരു ജോലി ഉറപ്പാണ്. ഒരു സ്ഥലത്തിൻ്റെ ലേബൽ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലേബൽ ഉള്ളത് കൊണ്ടും കൂടിയാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി കിട്ടി ചെയ്താലും പിന്നീട് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് ആക്ച്വലി അറിയാം. അപ്പോൾ അതുകൊണ്ട്
0: എന്നിരുന്നാലും ഇപ്പോൾ NID നിന്നും വിഷ്ണു പ്ലേസ്ഡ് ആവുന്നത്, ജോലി കിട്ടുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ കിട്ടുന്നത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിലാണ്. അപ്പോൾ അത് എല്ലാവരുടെയൊക്കെ ഒരു സ്വപ്ന കമ്പനിയാണ്. ഈ വലിയ വലിയ നമ്മൾ ഫാങ് കമ്പനീസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഏറ്റവും ടോപ്പ് ഒരു കമ്പനിയിലാണ്. അവിടെ നമ്മൾ കുറച്ചുകാലം ജോലി ചെയ്യുന്നു, വേണമെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യായിരുന്നു, വേറൊരു രീതിയിൽ ജോലി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഓക്കെ, സംരംഭകത്വമാണ് എൻ്റെ വഴി, ഞാനൊരു കമ്പനി തുടങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ കുറച്ചൊരു ധൈര്യം വേണമല്ലോ. മാത്രമല്ല ഇത് നമ്മളെ മാത്രം തീരുമാനമല്ല, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഇത് കൺവിൻസ് ചെയ്യുകയും വേണം. അപ്പോൾ അന്നത്തെ ഒരു 24-25 വയസ്സുകാരന് ഇതിനൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്?
1: ഇങ്ങനൊരു ആത്മവിശ്വാസം വരുന്നത് കുറേയൊക്കെ എന്നെ ആക്ച്വലി നമ്മുടെ പഠിപ്പിച്ച ഫാക്കൽറ്റീസും ഒക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് നിനക്ക് ഇപ്പോൾ ഈ ഒരു 25 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, അപ്പോൾ നിനക്കൊരു 35 വയസ്സിനകം കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്താൽ മതി, നിനക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എപ്പോഴും നിനക്ക് ആ ജോലി അവിടെ ഉണ്ടാവും. പക്ഷേ നിനക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നോക്കണമെങ്കിൽ അത് പിന്നീട് 35 വയസ്സായ

0: ശേഷം തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ, അന്ന് ഞാനിത് ചെയ്തില്ല എന്നൊരിക്കലും നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ അപ്പോൾ അത് ചെയ്തു തുടങ്ങി, അത് വർക്കായില്ലെങ്കിൽ എനിക്ക് വേറൊരു ജോലിക്ക് എപ്പോഴും കയറാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് നിരന്തരമായിട്ട് തോന്നിക്കൊണ്ടിരുന്നത് ഞാൻ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സാലറി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നിരുന്നാലും അത് ഒരു പരിധിയിൽ കൂടുതൽ ആ പ്രായത്തിൽ എനിക്ക്
1: സന്തോഷം തന്നില്ല.
0: സന്തോഷം തന്നിട്ടില്ല. കാരണം ആ പ്രായത്തിൽ എനിക്ക് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. ആക്ച്വലി സാലറി കൊണ്ട് കാര്യമുണ്ട്, എന്നിരുന്നാലും നമുക്ക് ആ സമയത്ത് ഓക്കെ എനിക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയാം, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ശ്രീചിത്രയിലെ ടൈംഡ് സന്ദർശിച്ചിരുന്നു.
1: ശ്രീചിത്ര എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഈ മെഡിക്കൽ ഗവേഷണ രംഗത്തുള്ള ഒരു
0: സ്ഥാപനമാണ്. അതെ. അപ്പം ശ്രീചിത്രയിൽ ടൈംഡ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ 2015 അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ടൈംഡ്. അപ്പം അവർ മെഡിക്കൽ ഡിവൈസസ് ഡെവലപ്മെൻറ്റിന് കേരളത്തിലുള്ളതും പുറത്തുമായുള്ള സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ്.
1: ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഇതുപോലെയുള്ള ശൈശവ ദശയിലുള്ള, അതായത് തുടക്കത്തിലുള്ള ആ കമ്പനികൾക്ക് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ്.
0: അതെ അതെ, അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ആക്ച്വലി കേരളത്തിൽ സ്റ്റാർട്ടായി വരുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ ശ്രീചിത്രയിലുള്ള ഡോക്ടർമാരോട് സംസാരിച്ചോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്?
0: അതെ, ഈ പ്രോഡക്റ്റുമായിട്ടൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ശ്രീചിത്രയിൽ. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് ഉപയോഗമുള്ളൊരു സാധനമാണ്, ഇത് ആക്ച്വലി ഉണ്ടാക്കണം എന്ന് ഡോക്ടേഴ്സും പറയുന്നത് എനിക്കൊരു വലിയ വാലിഡേഷനായിരുന്നു.
1: ധൈര്യം തന്നു, അത്
0: ധൈര്യം തന്നു. ഞാൻ ആ സമയം ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വീണ്ടും ജോലിക്ക് കയറിയിരുന്നു. അപ്പം
1: അതുപറ്റി സാമ്പത്തികമായിട്ട് പിന്നിഞ്ഞിരിക്കും.
0: അതെ, ഞാൻ ആക്ച്വലി മൈക്രോസോഫ്റ്റിൽ നിന്ന് നിർത്തി കുറച്ച് സമയം വീണ്ടും ഈ പ്രോജക്റ്റ് തന്നെ ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നപ്പോൾ വീണ്ടും ഒരു ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ച് തിരിച്ച് ബാംഗ്ലൂർ പോയി. ജോലി കിട്ടുന്നത് ആക്ച്വലി ഈസിയാണ്. അപ്പം അത് ഈ NID ഒരു പ്രിവിലേജാണ്. അപ്പോൾ ജോലി കിട്ടുന്നത് വളരെ ഈസിയാണ് ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ ജോലി കിട്ടി. ആ ജോലി വളരെ നല്ലതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഇത് ഫിഗർ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് എനിക്കും വളരെ അത്യാവശ്യമായിട്ട് തോന്നി ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോലി രണ്ടാമതും നിർത്താം എന്ന് തീരുമാനിച്ച്.
1: എനിക്കറിയേണ്ടത് വിഷ്ണുവിൻ്റെ വീട്ടുകാർ ഇതെങ്ങനെ എടുത്തു എന്നാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ ഇത് പറയാനല്ലോ, ഞാൻ വീണ്ടും ജോലി രാജിവെക്കുകയാണ് എന്നറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു?
0: അവരുടെ പ്രതികരണം, ആക്ച്വലി എനിക്ക് ആദ്യമായി കമ്പ്യൂട്ടർ കിട്ടുന്നത് 9ാം ക്ലാസ്സിലാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് വാങ്ങിയതാണ് വീട്ടിൽ. അപ്പം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കമ്പ്യൂട്ടറിൽ സ്വന്തമായി തന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്ലാഷ്, അനിമേഷൻ, അതേപോലെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. ഈവൻ ഈ ഒരു NID എന്നൊരു സ്ഥാപനത്തെ പറ്റി അറിയുന്നതും എല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് വഴി കണ്ടുപിടിച്ചതാണ്. അപ്പം അവർക്കും ആ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു തോന്നുന്നു. അവർക്ക് എന്നിരുന്നാലും പേടി ഉണ്ടാവണം, എന്നാലും ഓക്കെ ഇവൻ ഇത് ഫിഗർ ഔട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവും. കാരണം ഇവൻ ജോലി വേണമെന്നുള്ളപ്പോൾ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
1: ഒറ്റയ്ക്ക് വഴിപട്ടി വന്നവനാണ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് വീട്ടുകാരധികം ആ കുഴപ്പമില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, നിന്റെ സമയം എടുത്തോളൂ എന്ന് സമ്മതിച്ചു.
0: അതെ, പിന്നെ പിന്നെ ഒറ്റയ്ക്ക് വഴിപെട്ട് അങ്ങനെ ഫുള്ളായിട്ട് പറയാനും പറ്റില്ല. കാരണം ഇപ്പം ഞാനത് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം എൻ്റെ വീട്ടിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഫൈനാൻഷ്യലി ആക്ച്വലി അവർക്കും അത് വയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പം എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാനിത് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്ര നാളത്തേക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 വർഷം ഞാനിത് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ ഫൈനാൻഷ്യലി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ അവരത് പറയാത്തത്.
1: പിന്നെ ഏതാണ്ട് എത്ര കാലം എടുത്തു നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാൻ? ഇത് 2015 രണ്ടാമതും ജോലി രാജിവെച്ച് വന്നതെന്ന് പറഞ്ഞു.
0: അതെ അതെ, അതിനുശേഷം 1 വർഷം പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്തു. 2016 ഈ കമ്പനി തുടങ്ങി. അത് സഞ്ജയ്, ശ്രുതി എന്നീ രണ്ടുപേരോടൊപ്പമാണ് തുടങ്ങിയത്. ഇവർ രണ്ടുപേരും
1: സഹപാഠികളായിരുന്നു.
0: അതെ, ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ എൻജിനീയറിങ് ചെയ്തിരുന്നവരാണ്.

0: അവരതിനുശേഷം ഒരാൾ മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയും മറ്റൊരാൾ എൻജിനീയറിങ്ങിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട് ക്യാമ്പസിൽ പല പല ആക്ടിവിറ്റികളിലും ആയിട്ട്. അപ്പോൾ ഞാൻ ഈ കമ്പനി തുടങ്ങുമ്പോൾ അത് ഒറ്റയ്ക്ക് തുടങ്ങുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരുമായിരുന്നു. അപ്പം അവരെയും കൂടി ചേർത്താണ് ഈ ഈവ് ലാബ്സ് എന്ന് പറയുന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്.
1: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, രോഗികളിലെ ഐ വി ഡ്രിപ്പ് വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിന്റെ സാരഥി വിഷ്ണു എം എസുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 ആസ്റ്റൺ മഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ, ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ, ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, കെ രതീഷിൻ്റെ കഥ കഥാനുയായി, സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം നിത്യചൈതന്യയതി, എഴുമാവിൽ രവീന്ദ്രനാഥിൻ്റെ കവിതകൾ, കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രക്ഷേപകനും ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബാലനാരായണൻ പങ്കെടുക്കുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി, കാന്താരിക്കുമുണ്ട് കഥ പറയാൻ, കാന്താരിമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തോപ്പുംപടി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് TJ. ഒരേയിടത്തിലെ വിളകളും വളങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുളിയനം സ്വദേശി രാജൻ. FM ഈവനിങ്ങിൽ സമകാലികം, കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം, സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. ഒൻപത് 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി. ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, സതി, ജോഹർ എന്നിവ പണ്ടുകാലത്ത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളായിരുന്നു, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? രജപുത്ര വനിതകൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരണം വരിക്കുന്ന ആചാരമാണ് സതി. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അപമാനം ഒഴിവാക്കാൻ സ്വയം തീകൊളുത്തി മരണം വരിക്കുന്ന രീതിയാണ് ജോഹർ. സതി, ജോഹർ എന്നിവ പണ്ടുകാലത്ത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളായിരുന്നു, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? രജപുത്ര വനിതകൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരണം വരിക്കുന്ന ആചാരമാണ് സതി. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അപമാനം ഒഴിവാക്കാൻ സ്വയം തീകൊളുത്തി മരണം വരിക്കുന്ന രീതിയാണ് ജോഹർ. എനിക്ക് നിൽക്കാൻ ഒരിടം തരൂ, ഞാൻ ഈ ഭൂമിയെ തന്നെ ഇളക്കാം. ആർക്കിമിഡീസിന്റെ

ചിന്താശകലം ഒരിക്കൽ കൂടി പങ്കുവച്ച് ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 56 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഗമനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. രചന ബിച്ചു തിരുമല. സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം സസ്നേഹം സുമിത്ര. പാടിയത് ആശാ ജി മേനോൻ. ഷിബു ചക്രവർത്തിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഔസേപ്പച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 FM മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 40:18.
1: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി ഒരഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈനിൽ നമുക്ക് താരതമ്യേന പുതിയ ഒരു വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ന് പലരും കേൾക്കുന്ന ഒരു പദമാണ് ഫീറ്റൽ മെഡിസിൻ. പക്ഷേ എന്താണിത്? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇതെങ്ങനെയാണ് നമ്മുടെ ജനിക്കാൻ പോകുന്ന കുട്ടികളെ പരിരക്ഷിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഒരു വൈദ്യശാസ്ത്ര ശാഖ എങ്ങനെയാണ് ജനിക്കാൻ പോകുന്ന കുട്ടികളെ മറ്റ് ന്യൂനതകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ഡോക്ടർ, ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ പുതിയ വൈദ്യശാസ്ത്ര ശാഖയാണോ? എന്താണ് ശരിക്ക് ഈ ഫീറ്റൽ മെഡിസിൻ?
4: ആക്ച്വലി ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി പുതിയതല്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ പ്രോബബ്ലി ആൾക്കാർ മനസ്സിലാക്കുന്നത് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കാനിങ് ഡോക്ടറാണ്, നമ്മൾ വയറിലുള്ള കുട്ടീനെ സ്കാൻ ചെയ്തിട്ട് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണെന്നുള്ളൊരു ഫോൾസ് ഇംപ്രഷൻ ആൾക്കാർക്കുണ്ട്. ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്കാനിങ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു സ്റ്റെത്തോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ സ്കാനിങ് ഒരു ടൂളാണ് അവർക്ക്. അപ്പോൾ സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അസുഖങ്ങൾ മാത്രമല്ല, ഈ കുട്ടിക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം, അമ്മയ്ക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം, ഇതൊക്കെ അറിയാനുള്ള ഒരു വഴിയാണ് ഫീറ്റൽ മെഡിസിൻ. അപ്പോൾ ഫീറ്റൽ മെഡിസിൻ എസെൻഷ്യലി എയിം ചെയ്യുന്നത് ഒരു ഹെൽത്തി ഫീറ്റസ് ആൻഡ് എ ഹെൽത്തി മദർ, ഇത് രണ്ടുമാണ് എയിം ചെയ്യുന്നത്.
3: അപ്പോൾ ശരിക്കും ഒരു റേഡിയോളജിസ്റ്റ് ആണല്ലോ സ്കാൻ ചെയ്യുന്നത്. ഈ ഫീറ്റൽ മെഡിസിൻ കഴിഞ്ഞ ഡോക്ടറും ഈ സ്കാൻ നേരിട്ട് ചെയ്യുകയാണോ അതോ അതിൻ്റെ വിശകലനങ്ങൾ നടത്തുകയാണോ ചെയ്യുന്നത്?
4: ആക്ച്വലി ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ രണ്ടുപേരും വരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം, ഒരു റേഡിയോളജിസ്റ്റും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം. രണ്ടുപേരുടെയും ചിന്താഗതി മാറുന്നതാണ് ഈ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ. ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രധാനമായിട്ട് നോക്കുന്നത് ബേസിക്കലി അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ. അവർ കുട്ടീനെ പറ്റി അത്രയ്ക്ക് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഒരു റേഡിയോളജിസ്റ്റ് സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നോക്കുന്നത് കുട്ടിക്ക് അംഗവൈകല്യങ്ങളുണ്ടോ, വളർച്ച കുറവുണ്ടോ, അങ്ങനത്തെ ഇഷ്യൂസാണ്. മെറ്റേണൽ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ബേബി അവർക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. മാത്രമല്ല ഒരു കുട്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ അതെങ്ങനെ പ്രോഗ്രസ് ചെയ്യും, അതെങ്ങനെ പ്രൊസീഡ് ചെയ്യും ഇൻസൈഡ് ദി യൂട്രസും കാര്യമായിട്ട് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു റേഡിയോളജിസ്റ്റും ട്രെയിൻഡ് ആവണം, ഒരു ഗൈനക്കോളജിസ്റ്റും ട്രെയിൻഡ് ആവണം ടു ബിക്കം എ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്.
3: ഇത് സാധാരണ പറയുന്ന മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ ഓർ പെരിനാറ്റോളജി എന്നാണ്.
4: അതെ, അതിന് രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. പെരിനെറ്റോളജി എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിമാണ്. കുട്ടി വയറിൻ്റെ അകത്തുള്ള സമയവും കുട്ടി ജനിച്ചൊരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടല്ലോ, വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സമയം, പിന്നെ കുട്ടി ന്യൂനെറ്റോളജി ICU-യിലുണ്ടാവുന്ന സമയം, ഈ മൂന്ന് സമയത്തും കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളും കുട്ടീനെ നമുക്ക് സേവ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും, ഒരു ഫോർ എ സ്മൂത്ത് ട്രാൻസിഷൻ, അമ്മയുടെ വയറിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയറമെന്റിലേക്ക് സേഫായിട്ടൊരു പാസേജ് എൻഷുർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഫീറ്റൽ മെഡിസിൻ.
3: നമുക്ക് സാധാരണ ചിന്തിക്കാം പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായ പ്രകൃതിയിലെ ഒരു പ്രക്രിയയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ റോള്, അതല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണേണ്ടത് എന്നൊക്കെ സംശയം വരാം. അത് ശരിക്കും എവിടെയാണ് എല്ലാവരും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതുണ്ടോ, അതോ കുട്ടികൾക്ക് എന്തെങ്കിലും റിസ്ക് ഉള്ള അവർ മാത്രം കണ്ടാൽ മതിയോ?
4: ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്ന് ബേബിയുടെ പെർസ്പെക്റ്റീവ് നിന്നും, പിന്നെ ഒന്ന് അമ്മയുടെ പെർസ്പെക്റ്റീവ് നിന്നും. ഇപ്പോൾ ഒരു ബേബിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് എല്ലാ ആൾക്കാരും, എനിബഡി ഹു ബിക്കംസ് പ്രഗ്നൻറ്റ്, അവർക്കൊരു 3-4% ചാൻസ് ഉണ്ട് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കുട്ടികൾ വളരെ എണ്ണം കുറവാണ്, പ്ലാൻഡ് ആണ്. ആൾക്കും അങ്ങനെ 10-12 കുട്ടികളോ അങ്ങനത്തെ ഒരു ഇതല്ല. നാച്ചുറലി ദേ ആർ വെരി ലിമിറ്റഡ് ടു ദെയർ നമ്പർ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്, ബിക്കോസ് ആൾക്കാർ കാരിയർ ഓറിയൻറ്റഡ് ആണ്, കുട്ടികൾ ഉണ്ടാവുന്നത് വൈകിട്ടാണ്, നമ്പർ ഓഫ് കുട്ടികൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്ക്

0: റിസ്ക് ഫാക്ടേഴ്സും വളരെയധികം കൂടും. അമ്മയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ മരണപ്പെടുന്നതിൻ്റെ കാരണം പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന രക്തസമ്മർദ്ദമാണ്, ഹൈപ്പർ ടെൻഷൻ. ഈ ഹൈപ്പർ ടെൻഷൻ എപ്പോഴും സംഭവിക്കുന്നത് എന്താ, അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ വന്നതിന് ശേഷം ഗൈനക്കോളജിസ്റ്റ് അറിയുള്ളൂ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ വന്നു എന്നുള്ളത്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ശ്രമിച്ചു നോക്കാം, പക്ഷെ അമ്മയുടെ ഡിസീസ് പ്രോഗ്രസീവ്ലി വേഴ്സൺ ചെയ്യുള്ളൂ. പക്ഷെ അതേസമയത്ത് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും ഏത് അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ വരും. ആ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാതിരിക്കാനും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വി ആർ ഫോക്കസിംഗ് ഓൺ പ്രിവെൻഷൻ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ അമ്മമാർ മരിക്കുന്നത് ഹൈപ്പർ ടെൻഷനും ബ്ലീഡിംഗ് കൊണ്ടാണ്. ഹൈപ്പർ ടെൻഷൻ നമ്മളൊരു ഫീറ്റൽ മെഡിസിൻ വഴി സ്കാൻ ചെയ്ത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് വി ക്യാൻ റെഡ്യൂസ് ബൈ 50%. നമ്മളുടെ ഇപ്പം മരിക്കുന്ന അമ്മമാരുടെ എണ്ണം നേർ പകുതിയായിട്ട് കുറയ്ക്കാം. അത് മെറ്റേണൽ സൈഡ്. ഫീറ്റൽ സൈഡിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, അംഗവൈകല്യങ്ങൾ കണ്ടുപിടിച്ചാൽ സാധാരണ എല്ലാവരുടെയും നീ ജേർക്ക് റിയാക്ഷൻ എന്താ, നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക, അയ്യോ നമുക്ക് പ്രശ്നമാണ്, നമുക്കിത് വേണ്ട. അല്ലെങ്കിൽ സംഭവിക്കാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാതെ അറിയാതെ പോയി കുട്ടി പ്രസവിച്ചതിന് ശേഷമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് രണ്ടും നല്ലതല്ല. നമുക്ക് കുട്ടിക്ക് ഒരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ചികിത്സിച്ച് ആ കുട്ടീനെ ആസ് നോർമൽ ആസ് പോസിബിൾ ആക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ്സ് എ പാസേജ് ഫോർ പ്രോപ്പർ കെയർ ആൻഡ് ഡെലിവറി. അപ്പോൾ അതാകുമ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഔട്ട്കംസ് വളരെ വളരെ നല്ലതാണ്.
1: അപ്പോൾ ഒരു ഗർഭധാരണത്തിന്റെ ഏത് സമയത്താണ് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ ഒരു വ്യക്തി സമീപിക്കേണ്ടത്?
0: ആക്ച്വലി 4 പ്രാവശ്യം വേണം. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വിസിറ്റ് നമ്മൾ 3-ാം മാസത്തിലെ ആദ്യത്തെ സ്കാനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് രക്തസമ്മർദ്ദം വരാൻ സാധ്യതയുള്ളോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കുട്ടിക്ക് സീരിയസ് അംഗവൈകല്യങ്ങൾ, സീരിയസ് അംഗവൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തലയരെ തലയൊട്ടിയില്ല, അല്ലെങ്കിൽ കൈയും കാലും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയസ് ഇഷ്യൂസ് ഉള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല, പക്ഷെ അത് നേരത്തെ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ കണ്ടിട്ട് നമ്മളൊരു ടെർമിനേഷന് ശ്രമിക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അമ്മയ്ക്ക്. സോ വി ബി ഏബിൾ ടു ഗെറ്റ് ഏർലിയർ ഡയഗ്നോസിസ്, നമുക്ക് നേരത്തെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് 3-ാം മാസത്തെ സ്കാനിൽ അറിയാൻ പറ്റും, പ്ലസ് സ്ക്രീനിങ് ഫോർ ജനറ്റിക് ഡിസോർഡേഴ്സും കൂടി നമുക്ക് ആ സമയത്ത് ചെയ്യാം. പിന്നെ 5-ാം മാസത്തിൽ സാധാ അംഗവൈകല്യങ്ങളുടെ സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ആ അംഗവൈകല്യങ്ങളുടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അംഗവൈകല്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ, ഈ കുട്ടിയുടെ പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് അടുത്ത ഗർഭത്തിൽ വരുമോ, ഇത് ചികിത്സിക്കാനുള്ള സാധ്യതകളുണ്ടോ, ഇതൊക്കെ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന് പറഞ്ഞു തരാൻ പറ്റും. അസുഖം കണ്ടുപിടിക്കൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ, നമുക്കിത് വരുന്നത് ഒരു പാരമ്പര്യമായിട്ടുള്ള അസുഖം കൊണ്ടാണോ, അടുത്ത കുട്ടിക്ക് വരുമോ, എല്ലാ കുട്ടികൾക്കും ഇത് വരുമോ, ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് 5-ാം മാസത്തെ സ്കാൻ. പിന്നെ വരുന്നൊരു സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു 32 ആഴ്ചയിൽ വരുന്നൊരു സ്കാനാണ്. ആ സ്കാനിൽ നമ്മൾ ചെയ്യുന്നത് ചില അനോമലീസ്, ചില അസുഖങ്ങൾ കുറേ വൈകി അറിയുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു 32 ആഴ്ചയിലായിരിക്കും. അത് ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് കുട്ടിയുടെ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്, ചില ഹാർട്ടിൻ്റെ അസുഖങ്ങൾ നമുക്ക് അറിയാൻ 32 ആഴ്ചയാവും. അത് നമ്മൾ 32 ആഴ്ചയിൽ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ഡെലിവറി പ്ലാൻ ചെയ്യുക. ഹാർട്ടിലെ അസുഖങ്ങൾ ഒരു കുട്ടി സാധാരണ ഒരു സ്ഥലത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ കുട്ടി മരണപ്പെടും. അതേസമയത്ത് നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു സ്ഥലത്ത്, ഒരു കാർഡിയക് ബാക്കപ്പ് ഉള്ള സ്ഥലത്ത് ആ കുട്ടി ഡെലിവറി ചെയ്യുകയാണെങ്കിൽ കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ കുട്ടിയുടെ ഔട്ട്കംസ് വിൽ ബി ആസ് ഗുഡ് ആസ് എ നോർമൽ ചൈൽഡ്. പിന്നെ ലാസ്റ്റ് സ്കാൻ വരുന്നത് ജസ്റ്റ് ബിഫോർ ഡെലിവറിയാണ്. ആ ജസ്റ്റ് ബിഫോർ ഡെലിവറി നമ്മൾ നോക്കുന്നത് തിങ്സ് ദാറ്റ് ക്യാൻ ബി മിസ്ഡ് ബൈ എനി വൺ. പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് പേഷ്യൻറ്റ് ഫ്രഷ് ആയിട്ട് വരിക, അതിൽ ചില കാര്യങ്ങൾ നോക്കും. അമ്മയ്ക്ക് റിസ്ക്കുള്ള കാര്യങ്ങളും കുട്ടിക്ക് റിസ്ക്കുള്ള കാര്യങ്ങളും. അമ്മയ്ക്ക് റിസ്ക്കുള്ള ഏറ്റവും ഡേഞ്ചറസ് കാര്യമാണ് പ്ലസൻറ്റ, മറുപുള്ള താഴെയാണോ, ഡെലിവറി സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ശ്വാസത്തിന് തടസ്സം ഉണ്ടാവും, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി 36 വീക്സ് 37 വീക്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇഫ് വി നോ ദറ്റ് ദർ ഇസ് എ റിസ്ക്, അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും. അവൻ ദേ ക്യാൻ സേവ് ദ ചൈൽഡ്. അതിനെ പെരിനേറ്റൽ ട്രാൻസിഷൻ എന്നാണ് പറയുക.
1: നമുക്ക് അപകട സാധ്യത നേരത്തെ കുട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി
0: തയ്യാറായിരുന്ന ബേബിക്ക് ബെസ്റ്റ് ഔട്ട്കംസ് കൊടുക്കാം.
1: ഇപ്പോൾ പലപ്പോഴും ഈ ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൈകാലുകൾ വേണ്ടത്ര നീളമില്ലാതെ വളരാതെ, അതല്ലെങ്കിൽ ഉയരം വളരെ കുറഞ്ഞ്, ഈ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ ഇത്തരം സ്കാനുകളിലൂടെ, അനോമലി സ്കാനിലൂടെ ഇതെല്ലാം നമുക്കറിയാൻ പറ്റുമോ?
0: എല്ലാ സംഭവങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 5-ാം മാസത്തിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 32 വീക്സിൽ ഒരു സ്കാൻ വേണമെന്ന് പറഞ്ഞത്.
1: ചില 2 വീക്സിലൊക്കെ സ്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ?
0: ഇഫ് ഇറ്റ് ഇസ് സിവിയർ സ്കെലിറ്റൽ അബ്നോർമാലിറ്റി നമുക്ക് 32 വീക്സിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് 5-ാം മാസത്തിൽ നമ്മൾ അറിയും. മൈനർ ഫോംസ് ഓഫ് സ്കെലിറ്റൽ ഡിസ്പ്ലേസിയ, ഹൈറ്റിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ സിവിയറിറ്റി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവും, പക്ഷേ ദേ വിൽ ബി ഷോർട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 32-33 വീക്സ് ആവും. എല്ലാം നമുക്ക് 5-ാം മാസത്തിൽ കണ്ടുപിടിക്കാം.

0: പറ്റില്ല. 32 വീക്സിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സിവിയർ അബ്നോർമാലിറ്റി ആയിരിക്കണം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് നമുക്ക് 5-ാം മാസ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും.
1: നമുക്ക് ഈ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാംസ് ഒക്കെ ഏത് സമയത്താണ് മനസ്സിലാക്കാൻ കഴിയുക?
0: ഫീറ്റൽ എക്കോ എല്ലാവർക്കും ആവശ്യമില്ല, പക്ഷെ ബേസിക് എക്സ്റ്റെൻഡഡ് കാർഡിയക് എക്സാമിനേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിന്റെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നത്, അതിൻ്റെ രക്തോട്ടം വരുന്നതും പോകുന്നതും നോക്കുന്നത്, അതെല്ലാ കുട്ടികൾക്കും വേണം. അത് ചെയ്യേണ്ടത് ഒരു 19 to 22 ആഴ്ചയുടെ ഇടയിലാണ്. എക്കോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് സ്കാനാണ്, അതും ഫീറ്റൽ മെഡിസിൻ കാര്യമേ ചെയ്യുക. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഡൺ ഇഫ് ദർ ഇസ് എ ഡൗട്ട്. നമുക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ ബേസിക് എക്സ്റ്റെൻഡഡ് സ്കാൻ ചെയ്തു, നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ ദെൻ വി കൺവേർട്ടഡ് ഇറ്റ് ടു ഫീറ്റൽ എക്കോ. അതും ഏകദേശം ഒരു 22-24 വീക്സിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുക. ചിലതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. കുട്ടിയുടെ ഹാർട്ടിന് ഹൃദയത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയറും ഇൻസൈഡ് ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന അസുഖങ്ങളുണ്ട്. അത് നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദ ഹാർട്ട് റിതം നോർമലൈസസ് ആൻഡ് യു ക്യാൻ ടേക്ക് ദ പ്രഗ്നൻസി ഫോർവേഡ്.
1: ഇതുപോലെ ജനറ്റിക് സ്ക്രീനിങ് അത്തരം കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലേ ശരിക്ക്?
0: അതെ.
1: എങ്ങനെയാണ് അതിൽ ഫീറ്റൽ മെഡിസിൻ ഇടപെടുന്നത്?
0: ജനറ്റിക് സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സ്കാനിലാണ്. അറൗണ്ട് ഒരു 12 to 14 വീക്സിൻ്റെ സമയത്ത് നമ്മളൊരു സ്കാൻ ചെയ്ത് കുട്ടിയുടെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു ഫ്ലൂയിഡ് മെഷർമെൻ്റ് ഉണ്ട്, അതെടുത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് വിടുമ്പോൾ നമുക്ക് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അതാണ് ജനറ്റിക് സ്ക്രീനിങ് രണ്ടാമത്. എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 5-ാം മാസത്തിലോ 4-ാം മാസത്തെ സ്കാനിലോ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് ടെസ്റ്റ് ഉണ്ട്, വെള്ളം കുത്തിയെടുത്തിട്ടുള്ള പരിശോധന എന്ന് പറയും. അതിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കുട്ടിക്ക് ജനറ്റിക് ഡിസോർഡർ കൊണ്ടാണ് ഈ പ്രശ്നം വന്നതോ അല്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും.
1: ഈ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഏതെല്ലാമാണ്, അതേക്കുറിച്ച് പറയാം.
0: ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആംനിയോസെൻറ്റസിസ് CVS ആണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. CVS എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പ്ലാസൻറ്റയുടെ ഒരു ബയോപ്സി എടുക്കുന്നതാണ്, മറുപിള്ളേരെ ഒരു ബയോപ്സി എടുക്കുന്നതാണ്. അത് യൂഷ്വലി നമ്മൾ 11 to 14 വീക്സിൻ്റെ ഇടയിലാണ് ചെയ്യുക. ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചുറ്റുള്ള വെള്ളമാണ്, അതിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് നമ്മളെടുത്തിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യും. ഇത് ബേസിക്കലി ജനറ്റിക് അസുഖങ്ങളുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
1: ഈ CVS എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ, അത് സാമ്പിളിംഗ് എന്തിനാണ് ചെയ്യുന്നത്?
0: കുട്ടിയുടെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും അറിയാനായിട്ട്. അപ്പോൾ കുട്ടിക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ പ്ലാസൻറ്റയിൽ അതിൻ്റെ ജനറ്റിക് മേക്കപ്പ് നമുക്ക് അറിയാൻ പറ്റും, ബേബിയുടെ ജനറ്റിക് കോസ് അറിയാൻ പറ്റും, എന്തുകൊണ്ടാണ് സംഭവിക്കണം എന്നുള്ളത്.
1: ഈ പല കണ്ടുപിടുത്തങ്ങളും ഇതുപോലെ നമ്മൾ പരിശോധനകളിലൂടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഏതെല്ലാം വിധത്തിൽ ഇടപെടാൻ കഴിയും ശരിക്കും ഈ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്?
0: യെസ്, ഫീറ്റൽ ട്രീറ്റ്മെൻറ് പല കണ്ടീഷൻസിനുണ്ട്. ദാറ്റ്സ് എഗെയിൻ എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അസുഖം കണ്ടു, നമ്മൾ ടെർമിനേറ്റ് ചെയ്യണോ, അതോ നമ്മൾ മുന്നോട്ട് പോകണോ, അതോ നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ചില അസുഖങ്ങളുണ്ട് നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള അസുഖമാണ് ഫീറ്റൽ എനീമിയ. രക്തക്കുറവ് കുട്ടിക്ക് വരികയാണെങ്കിൽ അത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മയും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഹസ്ബൻഡും ഉള്ള സമയത്ത് അവരുടെ കുട്ടിക്ക് രക്തക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ അസുഖങ്ങൾ നമുക്ക് അകത്തോട്ട് കുട്ടിക്ക് രക്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറേ അസുഖങ്ങളുണ്ട്, ഡയഫ്രമാറ്റിക് ഹേണിയുണ്ട്, ആമാശയം മുകളിലോട്ട് കയറി വരുന്ന അസുഖങ്ങളുണ്ട്, മൂത്രതടസ്സം ഉണ്ടാവുന്ന അസുഖങ്ങളുണ്ട്, ഹാർട്ടിനുള്ള റിതം അബ്നോർമാലിറ്റീസ് ഉണ്ട്, ലങ്ങിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ലങ്സിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് അത് കുട്ടിയുടെ ഹാർട്ടിനെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാൻ, ഇൻസൈഡ് ദി യൂട്രസ് ഡ്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ട്വിൻ പ്രഗ്നൻസിയിൽ, ഇപ്പോൾ ഒരു ബേബിയും മറ്റേ ബേബിയും ഇസ് അറ്റ് റിസ്ക് ബിക്കോസ് ഓഫ് എ സിംഗിൾ പ്ലാസൻറ്റ്, അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്, TTTS എന്നൊക്കെ അതിന് പറയാം. അതിൽ നമുക്കൊരു ഫീറ്റോസ്കോപ്പ് ഉണ്ട്. ഫീറ്റോസ്കോപ്പ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പ് പോലെ യൂട്രസിൻ്റെ അകത്തേക്ക് നമുക്ക് ആ സ്കോപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസൻറ്റ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ടു ട്രീറ്റ് ദീസ് ഡിസോർഡേഴ്സ്. അതിനെ ഫീറ്റോസ്കോപ്പി എന്നാണ് പറയുക. സോ പണ്ടത്തെ പോലെ നമ്മളൊരു അസുഖം കണ്ട് ടെർമിനേഷൻ അല്ല, രസം കണ്ടാൽ നമുക്കത് ഇൻ യൂട്രോ തന്നെ ട്രീറ്റ് ചെയ്തൊരു കോഴ്സ് കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും.
1: എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഈ ഫീറ്റസിൽ അതല്ലെങ്കിൽ വയറിനുള്ളിൽ വളരുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ശസ്ത്രക്രിയ പോലും നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ന് ഈ വൈദ്യശാസ്ത്ര വിഭാഗം അല്ലേ? അത് ശരിക്കും ഏതെല്ലാം ഇപ്പോൾ ഡോക്ടർ പറയേണ്ട, ഇപ്പോൾ ഒരു പ്ലാസ് ഉണ്ടെങ്കിൽ രണ്ട് കുട്ടികളാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും, ഇതൊക്കെ ഏത് ആഴ്ചയിലാണ് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതും അഥവാ വൈദ്യശാസ്ത്ര ഇടപെടൽ നടത്തേണ്ടതും?
0: ഇപ്പോൾ നമ്മൾ സിംഗിൾ പ്ലാസൻറ്റ ആണെന്ന് 3-ാം മാസത്തിൽ തന്നെ നമ്മൾ അറിയും സിംഗിൾ പ്ലാസൻറ്റ ആണെന്നുള്ളത്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ആ ബേബീസിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള സമയം, അതായത് ഒരു 16 to 26 വീക്സ്, അതിൻ്റെ ഇടയിലാണ് ഈ കോംപ്ലിക്കേഷൻസ് വരിക. ആ സമയത്ത് ഈ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അറൗണ്ട് ദ 5th to 6th month ആണ് അതിൻ്റെ കറക്റ്റ് ഇൻ്റർവെൻഷൻ്റെ സമയം.
1: നമ്മൾ പറയാറുണ്ട് പ്രമേഹമൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഒരു പക്ഷേ പ്രസവം വളരെ പ്രശ്നകരമാകാം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം എന്നൊക്കെ, അത്തരത്തിലുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം പ്രമേഹത്തിന് രണ്ട് രീതിയിലാണ് കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നത്.

0: സാധ്യതയുള്ളത്. ഒന്ന്, ഗർഭിണിയാവണതിന് മുമ്പ് പ്രമേഹമുള്ള ആൾക്കാർ, ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ഷുഗർ ലെവൽസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് HbA1c എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റാണ്. ആ ബ്ലഡ് ടെസ്റ്റ് അറൌണ്ട് 6 മീതെ ആണെങ്കിൽ കുട്ടിക്ക് ഈ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
1: എന്ന് പറഞ്ഞാൽ 3 രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്
0: കൂടുതലാണെങ്കിൽ, ഗർഭിണിയാവുന്ന സമയം, ആ സമയത്ത് ഷുഗറിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ എല്ലാ ബേബീസിനും വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല. 3 സ്കാനിൽ മോസ്റ്റ് ഓഫ് ദീസ് അബ്നോർമാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. 3 സ്കാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. രണ്ടാമത്തെ പ്രോബ്ലം പ്രഗ്നൻസിയിലെ സമയത്ത് ഷുഗർ വരുന്നത്. മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻസിയിലെ സമയത്ത് ഷുഗർ വന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് പ്രശ്നം വരെ അവസാനമാണ്. കുട്ടിക്ക് തടി കൂടി, കുട്ടിക്ക് അൺകൺട്രോൾ ഷുഗർ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്കിടെ സൈസ് കൂടിയിട്ട് അവസാനം ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാം. അമ്മയ്ക്ക് അൺകൺട്രോൾ ഷുഗേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടീൻ്റെ ഹാർട്ടിന് ചില വ്യത്യാസങ്ങൾ വരും. ഹാർട്ടിന് കുറച്ച് തിക്നെസ് കൂടും, ഹാർട്ടിൻ്റെ വോൾസിന്. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടീൻ്റെ കാർഡിയക് ഫംഗ്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പം അത് നമ്മൾ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം കാർഡിയക് ഫംഗ്ഷണൽ അസസ്മെൻറ്റ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള അമ്മമാർക്ക് കമ്പൽസറി ആണ്. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ആ അമ്മമാർക്ക് ഒരു വാർണിംഗ് സൈൻ ഇല്ലാണ്ട് ഈ കുട്ടികൾ വയറിൻ്റെ അകത്ത് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കുട്ടി അറിയാനും വേണ്ട വിധത്തിൽ ഇടപെടാനും സാധിക്കില്ലേ പൂർണ്ണമായും?
0: ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഒരു ഗൈനക്കോളജിസ്റ്റിന് ആക്ച്വലി കംപ്ലീറ്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ.
1: ഒരു വ്യക്തി തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഈ റിസൾട്ടുമായിട്ട് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ടത് ആവശ്യമുണ്ടോ?
0: എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക, ടോക്ക് ടു യുവർ ഗൈനക്കോളജിസ്റ്റ്. നമ്മൾ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കുക. ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങളുടെ പ്രൈമറി കെയർ ഗിവർ. നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പോയി മീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതും ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റിനോട് പോയി സംസാരിച്ച് കണ്ട് സംസാരിച്ച് അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണത്, ദാറ്റ് ഐ നീഡ് എ ഫീറ്റൽ മെഡിസിൻ സ്കാൻ. ഇപ്പോൾ എവരി ഗൈനക്കോളജിസ്റ്റ്, അപ്പോൾ നമ്മൾ അവരെ പോയി കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി യൂഷ്വലി റെഫർ ചെയ്യുക ടു ദ നിയറസ്റ്റ് ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ, ഓർ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ ഉണ്ടെങ്കിൽ ടു ഗെറ്റ് ദ സ്കാൻ ഡൺ ഫ്രം എ ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ ഇസ് വാട്ട് ദേ വിൽ സേ.
1: ഈ ഫീറ്റസ് എന്ന് പറയുന്നത് വയറിന് ഉള്ളിലുള്ള ഈ കുട്ടിക്ക് അതിന്റെ ഭാരവും പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
0: ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രണ്ട് രീതിയിലും പ്രശ്നമാണ്. ഒന്ന്, വളരെ തൂക്കം കുറവാണെങ്കിലും പ്രശ്നമാണ്, വളരെ തൂക്കം കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. ഇപ്പോൾ ഡയബറ്റിക് മദേഴ്സിന് സംഭവിക്കുന്നത് കുട്ടി നല്ലോണം തടി വയ്ക്കും, നല്ലോണം സൈസ് ഉണ്ടാവും.
1: ബിഗ് ബേബി എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല.
0: ഇല്ല ഇല്ല, ഭയങ്കര സൈസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടികൾക്ക് ഭാവിയിൽ മെറ്റബോളിക് സിൻഡ്രോംസ് വരാം. മെറ്റബോളിക് സിൻഡ്രോം എന്ന് വെച്ചാൽ ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി, ഈ വക സംഭവങ്ങൾ ഭാവിയിൽ വരാം. അതാണ് വല്ലാണ്ട് തടി കൂടിയുള്ള പ്രശ്നം. വല്ലാണ്ട് തടി കുറഞ്ഞാലും പ്രശ്നമാണ്, അതിന് IUGR എന്നാ പറയാം, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. അങ്ങനത്തെ കുട്ടികൾക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്താൽ, കോഴ്സ് കറക്ഷൻ ചെയ്താൽ, നമുക്ക് ആ കുട്ടിയുടെ ഭാവിയിലത്തെ ലൈഫിനെ വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും.
1: ശരിക്കും നമുക്ക് ഒരു ഐഡിയൽ ബർത്ത് വെയ്റ്റ് എന്ന് പറയാവുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന ഒരു ജനിക്കുമ്പോഴുള്ള കുഞ്ഞിൻ്റെ ശരിക്കും വേണ്ട ഒരു ഭാരം എത്രയാണ്?
0: എനിത്തിങ് അബൌ 2.5 ഇസ് ഗുഡ് ബർത്ത് വെയ്റ്റ് എന്നാണ് പറയാം. വൺസ് ഇറ്റ് ഗോസ് അബൌ 3.5-4 അപ്പോഴൊക്കെയാണ് ബിഗ് ബേബീസ് എന്ന് പറയാം. അബൌ 4 ഇസ് ഡെഫിനറ്റ്ലി ബാഡ്, ലെസ് ദെൻ 2.5 ഇസ് ഓൾസോ വെറിസം, റിയലി ബാഡ്. അപ്പോൾ നമ്മൾ യൂഷ്വലി വി ട്രൈ ടു ഗെറ്റ് ദ ബേബി വിത്തിൻ ദറ്റ് ഗുഡ് സോൺ. പക്ഷേ അത് ചില സമയത്ത് നടക്കില്ല. എന്ന് വെച്ചാൽ പ്ലാസൻ്റ ബാഡ് ആണെങ്കിൽ കുട്ടി ചെറുതാവും, ഷുഗേഴ്സ് എത്ര നോക്കിയിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അമ്മമാർക്കോ അല്ലെങ്കിൽ ഇൻസുലിൻ റിക്വയർമെൻ്റ് കൂടുതലുള്ള അമ്മമാർക്കും ഈ ബർത്ത് വെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കും.
1: അപ്പോൾ ഈ ഫീറ്റൽ മെഡിസിൻ്റെ റോള് വരുന്നത് ശരിക്കും അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് പുറത്തു വരുന്നവരെയാണ് അല്ലേ?
0: ടിൽ ദ പോയിന്റ് ദ ബേബി ഈസ് ഡെലിവേർഡ് ആൻഡ് എന്നിട്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആക്ച്വലി യൂറോപ്പിലൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ അവർ ചില ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് ബ്രസ്റ്റ് ഫീഡിങ്, കുറച്ചധികം നാൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യും, പ്ലസ് ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എക്സ്ട്രാ കൊടുക്കും, ഹെൽത്ത് മോഡിഫിക്കേഷൻസ് പറയും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയും, സോ ദാറ്റ് ദേ ഡോണ്ട് ഡെവലപ്പ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഓർ ഹൈപ്പർ ടെൻഷൻ ലീറ്റർ ഓൺ. അപ്പോൾ അതാണ് ഫ്യൂച്ചർ. നമ്മൾ വയറിലുള്ളത് നമ്മുടെ ജാതകം വയറിൽ തന്നെ എഴുതുന്നുണ്ട്. നമുക്ക് വയസ്സാകുമ്പോൾ ഉണ്ടാവുന്ന അസുഖം എന്താണെന്നുള്ളത് നമ്മുടെ വയറിലിരിക്കുന്ന കുഞ്ഞിന് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്.
1: എന്തായാലും FMLT ലൈൻ വന്ന് മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഈ വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് എറണാകുളം ആസ്റ്റർമെഡ് സിറ്റിയിലെ ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് MB ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർമെഡ് സിറ്റി, എറണാകുളം. അസ്റ്റർ മെഡിസിൻ.

0: സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
1: FM ഹെൽത്ത് ലൈൻ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 43 സെക്കൻഡ്.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് നിത്യ ചൈതന്യയതി ജീവിതവും ദർശനവും ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം, കെ രതീഷിന്റെ കഥ കഥാനുയായി, എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം നിത്യ ചൈതന്യയതി ജീവിതവും ദർശനവും ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
3: കേരളത്തിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ സുപ്രധാനമായ സ്ഥാനം വഹിച്ച ഗുരുവര്യനാണ് നിത്യചൈതന്യയതി. പത്തനംതിട്ട ജില്ലയിലെ വകയാറിനടുത്തുള്ള മുറിഞ്ഞകല്ലിൽ 1923 നവംബർ 2 പന്തളം രാഘവപ്പണിക്കരുടെയും താഴത്തേതിൽ വാമാക്ഷിയമ്മയുടെയും മകനായി യതി ജനിച്ചു. ജയചന്ദ്രപ്പണിക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമനാമം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഭാരതം മുഴുവൻ സഞ്ചരിച്ച അദ്ദേഹത്തിന് നിരവധി മഹത് വ്യക്തികളുമായി ഇടപഴകാനുള്ള സാഹചര്യം സിദ്ധിച്ചു. ഇതിനിടെ ഇന്ത്യൻ റോയൽ എയർഫോഴ്സിലും സൈന്യത്തിലും ജോലി നോക്കി. 1946 ഹരിജൻ സേവാദളിന്റെ വോളണ്ടിയറായി ചേർന്നു. ഈ കാലത്താണ് മഹാത്മാഗാന്ധിയുമായി സഹവസിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചത്. കേരളത്തിൽ തിരിച്ചെത്തിയ യതി 1947 ആലുവ UC കോളേജിലും പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും തത്വശാസ്ത്രം പഠിച്ചു. മനഃശാസ്ത്രവും അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായിരുന്നു. പഠനശേഷം കൊല്ലം ശ്രീനാരായണ കോളേജ്, മദ്രാസ് വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ഗുരു സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിലാണ് അദ്ദേഹം വേദാന്തം, സാംഖ്യം, യോഗവിദ്യ, മീമാംസ, പുരാണങ്ങൾ തുടങ്ങിയവയിൽ അവഗാഹം നേടിയത്. രമണ മഹർഷിയിൽ നിന്നാണ് നിത്യചൈതന്യ എന്ന പേരിൽ സന്യാസദീക്ഷ സ്വീകരിച്ചത്. സൂഫി ഫക്കീറുകൾ, ജൈന സന്യാസികൾ, ബുദ്ധ സന്യാസികൾ തുടങ്ങിയവരുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള യാത്രക്കിടയിലാണ് യതി ഊട്ടിയിലെ ഫേൺഹില്ലിൽ വച്ച് നടരാജഗുരുവിനെ കണ്ടുമുട്ടുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ആജ്ഞാപിക്കുകയും അനുസരിക്കുകയും അരുത്, മനസ്സിലാക്കുകയും അംഗീകരിക്കുകയുമാണ് വേണ്ടതെന്ന നടരാജഗുരുവിന്റെ ഉപദേശം നിത്യചൈതന്യ ജീവിതത്തിലുടനീളം പുലർത്തി. വിശ്വാസത്തേക്കാൾ ശാസ്ത്രത്തെ പുണർന്ന സന്യാസിയായിരുന്നു യതി. സത്യസന്ധനും ധീരനും ബുദ്ധിമാനുമായിരിക്കണം ഒരു സന്യാസി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1963-67 കാലഘട്ടത്തിൽ ഡൽഹിയിലെ സൈക്കിക് ആൻഡ് സ്പിരിച്വൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു നിത്യചൈതന്യയതി. ഓസ്ട്രേലിയ, US, യൂറോപ്പ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന പദവിയും അദ്ദേഹം വഹിച്ചു. 1973 നടരാജഗുരു സമാധിയായതിനെ തുടർന്ന് നാരായണ ഗുരുകുലത്തിന്റെയും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെയും ചുമതല വഹിക്കുവാൻ നിത്യചൈതന്യയതി നിയോഗിക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ അദ്ദേഹം മുറുകെ പിടിച്ചു. ആ ജ്ഞാനത്തിന്റെ നിറവ് യതിയിൽ പ്രകടമായിരുന്നു. ഭാരതീയവും പാശ്ചാത്യവുമായ ചിന്താപദ്ധതികളിൽ നിത്യചൈതന്യ

അവയ്ക്ക് തികഞ്ഞ അവഗാഹമുണ്ടായിരുന്നു. പ്രാചീനമായ ചിന്താധാരകളെ ആധുനിക ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനും അവയെ സമന്വയിപ്പിച്ച് ഉപദർശനങ്ങൾ അവതരിപ്പിക്കാനുമാണ് യതി ശ്രമിച്ചത്. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്നേഹത്തിന്റെ പരിശുദ്ധവും തീവ്രവുമായ അവസ്ഥയാണ് ഭക്തി എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി ഭക്തിയും പ്രേമവും എന്ന പുസ്തകം എഴുതാൻ പ്രേരണയായത് ഈ തിരിച്ചറിവ് തന്നെയായിരിക്കണം. അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി. സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അദ്ദേഹം തന്റെ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. തത്വശാസ്ത്രം, മനഃശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, സാമൂഹികാചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ 120 പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ 80 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. കുമാരനാശാന്റെ നളിനിയെ ആസ്പദമാക്കി 1977 രചിച്ച നളിനി എന്ന കാവ്യശില്പം കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. വേദാന്ത പരിചയം, കുടുംബശാന്തി, ഭഗവത്ഗീത സ്വാധ്യായം, ഇമ്പം ദാമ്പത്യത്തിൽ നടരാജഗുരുവും ഞാനും, രോഗം ബാധിച്ച വൈദ്യരംഗം, ജനനി നവരത്നമഞ്ജരി, മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ, ദൈവം സത്യമോ മിഥ്യയോ, സത്യത്തിന്റെ മുഖങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏതാനും ചില കൃതികളാണ്. ഭക്തിയും ആധ്യാത്മികതയും മാത്രമായിരുന്നില്ല യതിയുടെ വിഷയം. സിനിമയും സംഗീതവും ചിത്രവും ശില്പവും എഴുത്തും വായനയും സാഹിത്യവും നാടകവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവും ശാസ്ത്രവും പ്രണയവുമെല്ലാം നിത്യചൈതന്യയതി ചർച്ച ചെയ്തിരുന്നു. ഉപനിഷത് വ്യാഖ്യാനങ്ങളും ഗീതാവ്യാഖ്യാനവും എഴുതിയ ഗുരു തന്നെയാണ് ലോകസാഹിത്യത്തിലെ പ്രതിഭകളെക്കുറിച്ചും തത്വചിന്തകരെക്കുറിച്ചും സംഗീതജ്ഞരെക്കുറിച്ചും എഴുതിയത്. നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു നിത്യചൈതന്യ. നല്ലൊരു പ്രഭാഷകനും. ശാസ്ത്രമായാലും കലയായാലും സാഹിത്യമായാലും സംഗീതമായാലും ജാതിമതങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വർഗീയത പോലെ കുടുസായ രാഷ്ട്രീയ വീക്ഷണത്തെ മുൻപിൽ വെച്ചുകൊണ്ട് തത്വാവിഷ്കാരമോ ഭാവാവിഷ്കാരമോ ഉണ്ടാക്കിയാൽ അതും പുതിയ വർഗീയതയെ ഉണ്ടാക്കും എന്നായിരുന്നു ഗുരുവിന്റെ മതം. മനുഷ്യനെ ഒരു സമൂഹജീവിയായി കാണുന്നതിൽ അദ്ദേഹത്തിന്റെ വീക്ഷണം ഇപ്രകാരമായിരുന്നു. സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി ജലാശയത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അത് അതിന്റെ ചുറ്റുപാടുമുള്ള മറ്റു ജലഗണങ്ങളെ ആശ്രയിക്കുന്നു. അതിന്റെ ചേഷ്ടതയും നിശ്ചേഷ്ടതയും മാലിന്യവും നൈർമല്യവും തെളിച്ചവും കലർപ്പും എല്ലാം കൂടെയുള്ള ജലത്തിനനുസൃതമായാണ്. ഊക്കോടെ നദി ഒഴുകുമ്പോൾ ജലഗണവും അതോടൊപ്പം പാഞ്ഞുപോകുന്നു. വെള്ളച്ചാട്ടമുണ്ടാകുമ്പോൾ ജലഗണവും അധപ്പതിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യനും സമൂഹവും. സർവമതത്തിൽപ്പെട്ട മനുഷ്യരും യുക്തിവാദികളും നാസ്തികരും ഗുരുവിന്റെ അനുയായികളിലുണ്ടായിരുന്നു. അവരെല്ലാം ഗുരുവിന്റെ സ്നേഹം എന്ന ആദർശത്തിൽ ആകൃഷ്ടരായവരായിരുന്നു. മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്റെ ആത്മസ്വരം ഒരു വീണയ്ക്കോ പിയാനോയ്ക്കോ വയലിനോ ഉള്ളതുപോലെ ഇനിമയുള്ളതല്ലെങ്കിലും ഒരു മൃദംഗത്തിൻ്റേതുപോലെ ചുറ്റുമുയരുന്ന രാഗങ്ങളോട് ലയിച്ച് താളക്രമമുണ്ടാക്കാൻ പോരുന്നതാണ്. പ്രപഞ്ചവാസികളിൽ ചിലർ മന്ദബുദ്ധികളോ വക്രഗതിയുള്ളവരോ ആയിരിക്കാം. എന്നാലും ഇഹലോക ജീവിതത്തെ ഞാൻ അഭികാമ്യമായി കരുതുന്നു. എത്ര കിറുക്കുപിടിച്ച ലോകത്തെയും ധാരണ കൊണ്ടും സൗമ്യത കൊണ്ടും നമുക്ക് മധുരതരമാക്കാൻ കഴിയും. ജീവിതത്തെയും അതിൻ്റെ മൂല്യത്തെയും എത്ര മഹത്തരമായാണ് ഗുരു ഉൾക്കൊള്ളുന്നതെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. സാഹിത്യവും കലയും എന്ന ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു. കലയെ ആശ്രയിക്കാതെ സാഹിത്യത്തിനോ സാഹിത്യം കൊണ്ട് പുഷ്കലമാകാതെ കലയ്ക്കോ നിലനിൽപ്പില്ല. കലയെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും പറയുമ്പോൾ അനുബന്ധമായി വരുന്ന മൂന്ന് വിഷയങ്ങളാണ് തത്വം, മനഃശാസ്ത്രം, ധ്യാനം എന്നിവ. ഈ ചിന്താരീതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ദർശനവും. അനേകങ്ങളുടെ കൂടിച്ചേരലിലൂടെ

0: മാത്രമേ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും യതി ഉദ്ഘോഷിച്ചു. അറിവില്ലായ്മയുടെ ലോകത്തിൽ എല്ലാം നാശമുള്ളതാണെങ്കിൽ വിദ്യയുടെ ലോകം നമ്മെ കൊണ്ടുപോകുന്നത് നാശമില്ലാത്ത അറിവിലേക്കാണ്. ഒരു ഭിഷഗ്വരൻ രോഗിക്ക് പ്രിയമല്ലാത്തതെങ്കിലും ഹിതകരമായ മരുന്ന് എപ്രകാരമാണോ ബോധപൂർവം കൊടുക്കുന്നത്, അതുപോലെയാണ് ഒരു ഉപാധ്യായൻ കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസത്തിൽ കൂടി വിദ്യയുടെ പ്രകാശക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതെന്ന് യതി പറയുന്നു. ജീവിതത്തെ സൗന്ദര്യശാസ്ത്രപരമായി സമീപിച്ച സന്യാസി ശ്രേഷ്ഠനാണ് നിത്യചൈതന്യ യതി. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ആത്മീയതയുടെ ഉന്നത ശൃംഗങ്ങളിൽ എത്തി ലോകാചാര്യനായി മാറിയ അദ്ദേഹം 1999 May 14 ഊട്ടി ഫേൺഹില്ലിലെ ആശ്രമത്തിൽ വച്ച് സമാധിയടഞ്ഞു. ജീവിതം ഒന്നിന്റെയും തിരസ്കാരമല്ലെന്ന് പ്രായോഗിക വേദാന്തത്തിലൂടെ വ്യക്തമാക്കിയ ആ ഗുരുവര്യന്റെ ജീവിതം വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും അടയാളമായിരുന്നു.
1: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി എഴുമാവിൽ രവീന്ദ്രനാഥ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
2: പുതുമന മുത്തശ്ശി. തവിടരിച്ചോറിലുപ്പും ഉരുക്കെണ്ണയും ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി. തിരുമാന്താങ്കുന്നിലെത്തി തിരിവെച്ചു വലം വെച്ചു തിരിച്ചെത്തു മുണ്ണികൾക്കങ്ങന്നമൂട്ടിയിടൻ. തിരിസാമൂ തിരിപടു തിരി കത്താൻ നേരമായെന്നുറക്കെ ഘോഷിക്കും എങ്ങടയുണ്ണികൾക്കായി. തിരിയെഴു തിരി പോൽ പ്രജ്വലിക്കും വള്ളുവക്കോനാതിരിക്കേറ്റം പ്രിയരാവും ഉണ്ണികൾക്കായി. കളരി

എടുക്കാൻ മുകുന്ദന്റെ പുരിയിലെത്താൻ കൊതിക്കും ചങ്കുറപ്പുള്ളോരുണ്ണികൾക്കായി. നിലപാടു തറയേറി നിലമറന്നോരരിയ വെല്ലാൻ നിലയ്ക്കാത്തോരൂർജമാകും ഉണ്ണികൾക്കായി. തെളിവാനിയിലുദിക്കും പാർവണബിംബം നോക്കി നോക്കി ഇരിപ്പാണ പുതുമാനത്തറവാട്ടമ്മ. ഇതുവറ്റല്ലരിയ പൊൻകിടാങ്ങൾക്കായി പകരുന്നോരുയരത്രേ പടവെട്ടിപ്പുരം കാത്തോർത്തൻ. മനക്കോണിൽ തെളിയും മൺചെരാതിൻ പൊൻപ്രഭ തന്നിൽ വിരിയുന്നു ഗതകാല സ്മൃതികളോരോന്നായി. ഉരുളകളെത്രയൂട്ടി അനുഗ്രഹിച്ചയച്ച പൊൻകിടാങ്ങൾ തൻ മുഖങ്ങൾ പുഞ്ചിരി കൊള്ളുന്നു. കരുത്തിൽ കേമരെന്നാലും കുരുട്ടു ബുദ്ധിക്കു മുമ്പിൽ ചുരത്തും ചോരപ്പുഴയെ തടയാൻ വയ്യ. പണം പറ്റിച്ചതിക്കുന്ന കുലങ്കുത്തി പരീക്ഷകൾ തിരുവള്ളോൻ തമ്പുരാന്റെ പ്രജകൾ തന്നെ. പടയ്ക്കൊപ്പം നിന്നു നീക്കം മണത്തറിഞ്ഞൊറ്റിടുന്നോരൊരിക്കൽ തെറ്ററിഞ്ഞിടും കുറ്റമേറ്റിടും. പടയ്ക്കൊപ്പം നിന്നു നീക്കം മണത്തറിഞ്ഞൊറ്റിടുന്നോരൊരിക്കൽ തെറ്ററിഞ്ഞിടും കുറ്റമേറ്റിടും. ഇരുത്തം വന്നവർ ചൊല്ലും പെരുത്ത വാക്കതിൽ കോനാതിരിമുത്തും ഒരു നാളിൽ വിജയക്കൊടി. ഇരുത്തം വന്നവർ ചൊല്ലും പെരുത്ത വാക്കതിൽ കോനാതിരിമുത്തും ഒരു നാളിൽ വിജയക്കൊടി. തിരുമാഘാമകത്തിനായി തിരുനാവായൊരുങ്ങുമ്പോൾ തുടികൊട്ടും ഹൃദന്തങ്ങൾ ജന്മനാടിനായി. ഇതു നാടിന്നഭിമാന ധ്വജങ്ങൾ മാതൃഭൂവിനായി ചുടുരക്തം സമർപ്പിക്കാൻ ഒരുമ്പെട്ടവർ. തിരിച്ചെത്തില്ലറിഞ്ഞിട്ടും മരുത്തിൻ വൻ കരുത്തോടെ കുതിക്കും വള്ളുവനാടിൻ ചുണക്കുട്ടികൾ. തിരിച്ചെത്തില്ലറിഞ്ഞിട്ടും മരുത്തിൻ വൻ കരുത്തോടെ കുതിക്കും വള്ളുവനാടിൻ ചുണക്കുട്ടികൾ. ഇവർക്കായിട്ടമൃതേത്തും ഗുരുക്കൾ തൻ സ്നേഹവായ്പം ഇളക്കി ചേർത്തുരുട്ടുന്നോരാംബികെ സ്വസ്തി. ഇവർക്കായിട്ടമൃതേത്തും ഗുരുക്കൾ തൻ സ്നേഹവായ്പും ഇളക്കി ചേർത്തുരുട്ടുന്നോരാംബികെ സ്വസ്തി.

കൊച്ചുകുട്ടത്തി. തെക്കേ തൊടിയിൽ തെന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള. കൊച്ചുകുട്ടത്തി കുറുകുറു കൊച്ചുകുട്ടത്തി, കൊച്ചുകുട്ടത്തി കുറുകുറു കൊച്ചുകുട്ടത്തി. പോയ വസന്തം പാപി ഞാൻ ചെയ്തൊരബദ്ധം, മായില്ല നീറി

പോയ വസന്തം പാപി ഞാൻ ചെയ്തോരബദ്ധം, മായില്ല നീറി കരളുരുക്കുന്നുണ്ടെന്നയ്യോ. കൊച്ചുകുട്ടത്തി കുറു കുറു കൊച്ചുകുട്ടത്തി, കൊച്ചുകുട്ടത്തി കുറു കുറു.

വറുത്താലൊത്തിരി കേമം. അപ്പുറത്തെ വീട്ടാർ പറഞ്ഞു കേട്ടുവണ്ടെന്നോ, ചട്ടി നിറച്ചും പയർമണി ചിക്കി വറുത്തു കൊക്കിക്കുറുകി, ആഹാ കൊക്കിലാക്കേണം. ഉപ്പുതളിച്ചും മുളകരച്ചിത്തിരി തേച്ചും പച്ചപ്പയർ വറുത്തങ്ങു കൊത്തിക്കുറിക്കാം.

മെച്ചത്തിലങ്ങു വറുക്കടി കൊച്ചു ചിങ്ങാരി, കുപ്പയിൽ നിന്നും ചെറുചുള്ളി കമ്പൊന്നൊടിക്കൂ, മുക്കല്ലടുപ്പിൽ കനലിട്ടു തീകൂട്ടു നന്നായി, പച്ചപ്പയർ വറുത്തുമൊരിക്കടി പെണ്ണേ, ഉച്ചയ്ക്കു തിന്നാം നമുക്കങ്ങ് ഉത്സവമാക്കാം, ചിത്തിരപ്പാടം മൊത്തം ചുറ്റി വരട്ടെ, പച്ചപ്പയർ മൊരിയുമ്പോൾ എത്തിടാം മുത്തേ, പച്ചപ്പയർ വറുത്തപ്പോൾ ചുക്കിച്ചുളിഞ്ഞു, കുട്ടിക്കുറുമ്പർ ചട്ടിയിൽ

ഒറ്റ മൺചട്ടി പയറിൽ ഇത്തിരി ബാക്കി കട്ടു നീ തിന്നോ രുചി മൂത്തു തള്ളേ മറന്നോ ചട്ടി കണ്ടപ്പോൾ ചുരുണ്ട പയറു കണ്ടപ്പോൾ ഉഗ്രകോപത്താൽ അലറി ചങ്ങാലിപ്രാവ് കൊത്തിമുറിച്ചു പാവം കൊച്ചുകിളിയേ പച്ചപ്പുൽക്കാട്ടിൽ ചുടു ചുടു രക്തം പടർന്നു കള്ളിയാം പെണ്ണ് കുലത്തിന് കൊള്ളരുതാത്തോൾ കൊന്നു തള്ളും ഞാൻ അലറി ചങ്ങാലിപ്രാന്തി ചത്തുമലച്ച പാവം കൊച്ചിനെ മാവിൻ പൊത്തിൽ വസിക്കും പാമ്പിൻ മുമ്പിലെറിഞ്ഞു സുപ്രഭാതത്തിൽ വീണ്ടും ചട്ടിയെടുത്ത് കൂട്ടത്തിത്തള്ള പച്ചച്ച തോട്ടത്തിലെത്തി ചട്ടി നിറച്ച് പയർമണി കുത്തി നിറച്ച് മുക്കല്ലടുപ്പിൽ കരിയില തീ കൂട്ടി തള്ള തത്തിക്കളിച്ച പയർമണി ചുക്കിച്ചുളിഞ്ഞു പച്ചത്തുടിപ്പ് കഷ്ടം വറ്റി വരണ്ടു പച്ചപ്പയർ വറുത്തപ്പോൾ ഇത്തിരി മാത്രം ചട്ടിതൻ കോണിൽ ഒരു പിടി കുട്ടിക്കുറുമ്പർ ഞെട്ടി വിറച്ചു ചങ്ങാലി പൊത്തിലു നോക്കി കൊച്ചു ചിറകിൻ ഒച്ച കാതിൽ പതിഞ്ഞോ കൊച്ചൊരു തേങ്ങൽ മാവിൻ കൊമ്പിലുയർന്നോ കൊച്ചരിപ്പാട്ട്

ഈ പാമ്പിൻ കൂട്ടിലെറിഞ്ഞോൾ ശിക്ഷ തന്നാലും പാപിയാം ഭക്ഷിയാം എന്നെ, ഇക്ഷണം തന്നെ ശപിക്കില്ലേ ദേവതമാരെ. ദുഷ്ടയാമമ്മ ഞാനീ പക്ഷികുലത്തിൻ ദുഷ്ടായി മാറി മൂർത്തി കൽപ്പിച്ചിടില്ലേ. നിത്യവും കാണാം മരങ്ങളിൽ കൊക്കിട്ടുരസി, ശിക്ഷയിരിക്കും പ്രാവിൻ തോരാത്ത കണ്ണീർ. നിത്യവും കാണാം മരങ്ങളിൽ കൊക്കിട്ടുരസി, ശിക്ഷയിരക്കും പ്രാവിൻ തോരാത്ത കണ്ണീർ. പൊട്ടിക്കരഞ്ഞും ഇടക്കിട ചുറ്റും തെരഞ്ഞും കാൺമൂന്നാം മുമ്പിൽ കുട്ടിക്കായി പാടും ചങ്ങാലി. കൊച്ചുകുട്ടത്തി വിളിച്ചാകെ അലഞ്ഞും ഇത്തിരി പക്ഷി തൊടികളിൽ ദുഃഖം വിളമ്പി.

0: ഒരിത്തിരി പക്ഷി തൊടികളിൽ ദുഃഖം വിളമ്പി.
1: എഴുമാവിൽ രവീന്ദ്രനാഥ് സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി കെ രതീഷ് എഴുതിയ കഥ കേൾക്കാം, കഥാനുയായി.
2: സ്റ്റേഷനിൽ നിന്ന് രാത്രി വൈകിയാണ് എത്തിയതെങ്കിലും വിശ്വജിത്ത് കുളി കഴിഞ്ഞ് പാതി സഞ്ചരിച്ച് അടയാളം വെച്ച പുസ്തകം വായിച്ച് തീർത്തതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. ചാൾസ് ഡിക്കിൻസിൻ്റെ എഴുതി പൂർത്തിയാകാത്ത നോവൽ ദി മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ്റെ അത്ര ജോലിഭാരം ഇല്ല എന്ന സന്തോഷമുണ്ട്. കോളേജ് പഠനകാലത്ത് വായനയിൽ ലഹരി പിടിച്ചതാണ്. ഇപ്പോഴത് മാനസിക സമ്മർദ്ദത്തിന് വലിയ ആശ്വാസവുമാണ്. എഴുതാനും ചില ശ്രമങ്ങളുണ്ട്. സമയം പുലർച്ചെ 6 മണിയായി കാണും. ചെറിയൊരു കുന്നിൻ മുകളിലുള്ള വീടിൻ്റെ ജനൽ കാഴ്ചയിൽ ഒരാൾ നടന്നു വരുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ സ്ഥലം മാറി ജോലിക്ക് വരുന്ന ഓഫീസർമാർ മിക്കപ്പോഴും താമസിക്കുന്ന വീടായിരുന്നു അത്. മേൽക്കുപ്പായം ധരിച്ച് വാതിൽ തുറന്ന് വരാന്തയിൽ എത്തിയപ്പോഴേക്കും അയാളവിടെ കസേരയിലിരിക്കുന്നുണ്ട്. അഴുക്കുപുരണ്ട ചാരനിറത്തിലുള്ള കുർത്തയും നിറം മങ്ങിയ വെള്ള മുണ്ടുമാണ് വേഷം. തോളിലൊരു സഞ്ചിയുമുണ്ട്. 50 വയസ്സിനടുത്ത് പ്രായം കാണും. ഒരു കസേര അയാൾ ഇരിക്കുന്നതിന് അഭിമുഖമായി നീക്കിയിട്ട് വിശ്വജിത്ത് ഇരുന്നു. ഞാൻ ചന്ദ്രപാൽ. ഒരു കാര്യം, അല്ല പരാതി പറയാനാണ് വന്നത്, അയാൾ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, അനിഷ്ടത്തോടെ വിശ്വജിത്ത് മറുപടി പറഞ്ഞു. അതല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറേ കാലം, ദീർഘയാത്രയിലായിരുന്നു. മടങ്ങി വന്നിട്ട് 2 ദിവസമായി. അയാളെ അന്വേഷിച്ച് വീട്ടിൽ പോയി, അടഞ്ഞു കിടക്കുന്നു. കുറേ നാളുകളായി ആൾപ്പാർപ്പില്ലാത്ത പോലുണ്ട് വീടിൻ്റെ അവസ്ഥ. സന്ധ്യയോടെയാണ് ഞാൻ പോയത്, പക്ഷേ അകത്തെ ക്ലോക്കുകളിൽ നിന്ന് മണിയൊച്ച കേട്ടു. ആരെ? പരീക്ഷിത്തിന്. വീട്ടിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. സാറിന് ആളെ പരിചയമില്ലേ? മുഖത്ത് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ ഇവിടെ പുതിയ ആളാണ്. പേടിക്കണ്ട, അയാൾ എവിടെയെങ്കിലും പോയതായിരിക്കും, വിശ്വജിത്ത് പറഞ്ഞു. അല്ല സാറേ, എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, യാത്ര പോയതൊന്നുമല്ല. അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. നോക്കാം, ഞാൻ അന്വേഷിക്കാം, CI അയാളോടായി പറഞ്ഞു. അയാൾ പരാതിയും അവരുടെ സൗഹൃദത്തിൻ്റെ കഥയും വിശദമായി വിവരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ കാണാനായി 3 പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വിശ്വജിത്ത് SI രാമാനന്ദനെയും ASI ബാലസുബ്രഹ്മണ്യനെയും തൻ്റെ മുറിക്കകത്തേക്ക് വിളിച്ചു. അവർ 2 പേരും ആ നാട്ടിൽ നിന്നും ഏറെ അകലത്തല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഏറെക്കാലമായി ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരും. അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഇന്നൊരാൾ രാവിലെ വീട്ടിൽ വന്നു, ഒരു മാൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് തരാൻ. അയാൾ അവരോടായി താല്പര്യത്തോടെ പറയാൻ തുടങ്ങി. സാറിൻ്റെ വീട്ടിലോ? ആരാ സാറേ വന്നത്? രാമാനന്ദൻ സംശയം പ്രകടിപ്പിച്ചു. ഒരു ചന്ദ്രപാൽ, കണ്ടിട്ട് ഒട്ടും സ്ട്രെയിറ്റ് അല്ല, വിശ്വജിത്ത് മറുപടി പറഞ്ഞു. ആര്? ആ നാട് തണ്ടി നടക്കുന്നയാളോ? ബാലസുബ്രഹ്മണ്യൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, അയാളുടെ സുഹൃത്തിനെ കാണാനില്ല പോലും. സാറ് എല്ലാ വിവരങ്ങളും അന്വേഷിച്ചോ? SI ചോദിച്ചു. എല്ലാം, അവരുടെ സൗഹൃദത്തിൻ്റെ അടി മുതൽ മുടി വരെ, വിശ്വജിത്ത് വിജയെപ്പോലെ ചിരിയോടെ പറഞ്ഞു. അയാൾ ബാഗിൽ നിന്ന് 1 കെട്ട് കടലാസ് മേശപ്പുറത്ത് വെച്ചു. ചന്ദ്രപാൽ പറഞ്ഞതനുസരിച്ച് പരീക്ഷത്തിനെ കണ്ടിട്ട് സുഹൃത്തുക്കളായിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താ തമാശ എന്ന് വെച്ചാൽ, വിശ്വജിത്ത് ഒന്ന് നിർത്തി. ഒറ്റയ്ക്കും കൂട്ടായും അവർ നിരവധി യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് യാത്ര പോയാൽ മടങ്ങി വരുന്നതുവരെ ഒരു കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായിരുന്നില്ല പോലും. അയാൾ പറഞ്ഞതനുസരിച്ച് സൗഹൃദത്തിൻ്റെ തുടക്കം തന്നെ രസമാണ്. പുതിയ വീട് പണിതപ്പോൾ പഴയ മോഡലിലുള്ള പെൻഡുലം ക്ലോക്ക് അന്വേഷിച്ച് ബാബേലിൻ്റെ കടയിൽ പോയതായിരുന്നു ചന്ദ്രപാൽ. അവിടെ നിന്നാണ് പെൻഡുല ഘടികാരങ്ങൾ എവിടെ കണ്ടാലും വാങ്ങി സൂക്ഷിക്കുന്ന പരീക്ഷത്തിനെ പറ്റി അറിയുന്നത്. അയാളെ അന്വേഷിച്ച് ചന്ദ്രപാൽ ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പൂട്ടിയിട്ടില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണമൊന്നും ഇല്ല എന്നുറപ്പായപ്പോൾ വാതിലിൽ മുട്ടി. ചെറിയൊരു തള്ളലിൽ വാതിൽ തുറന്നു. വിദേശിയും സ്വദേശിയുമായ നിരവധി പെൻഡുലം ക്ലോക്കുകൾ ചുമരിൽ തൂങ്ങിക്കിടന്നു. അവയ്ക്കൊപ്പം തറയിൽ വലിയ 2 പീഠിക ഘടികാരങ്ങൾ കൂടിയുണ്ടായിരുന്നു. സമയം 5 എന്നറിയിക്കുന്ന മണി നിരവധി ഘടികാരങ്ങളിൽ നിന്ന് ഒരേ സമയം അയാളുടെ ചെവിയിൽ നിറഞ്ഞു കവിഞ്ഞു. പരീക്ഷത്തിനെ കത്ത് ഏറെ നേരം ഇരുന്നെങ്കിലും രാത്രിയോടെ മടങ്ങി. അയാളെപ്പറ്റി അന്വേഷിക്കാൻ തൊട്ടടുത്തൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലും ചന്ദ്രപാൽ അയാളെ തേടി വന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അവരുടെ വീടുകൾ തമ്മിൽ 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. പുതിയ വീട് താമസ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം ഒരു വൈകുന്നേരം ചന്ദ്രപാൽ അയാളെ തേടി പിന്നെയും അവിടേക്ക് ചെന്നു. പരീക്ഷിച്ചപ്പോൾ ക്ലോക്കുകൾക്ക് ജീവൻ കൊടുക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നു, ആദ്യം പോയ തീയതി അയാളോടായി പറഞ്ഞു.

0: അന്ന് രാവിലെയാണ് ഞാൻ പോയത്. ഇത്തവണ വീണ്ടും കൽക്കട്ട, ശാന്തിനികേതൻ, അങ്ങനെ ഒരു യാത്ര. എത്തിയിട്ട് അധികമായിട്ടില്ല. പരീക്ഷിത്ത് അപരിചിത്വമില്ലാതെ മറുപടി പറഞ്ഞു. എൻ്റെ പുതിയ വീട്ടിലേക്ക് ഒരു പെൻഡുലം ക്ലോക്ക് കിട്ടിയാൽ വാങ്ങാൻ വന്നതാണ്. അയാൾ ആവശ്യം വളച്ചു കെട്ടില്ലാതെ പറഞ്ഞു. ഇന്ന് എന്തായാലും തരില്ല, ചിലപ്പോൾ ഒരിക്കലും തരാതെയും ഇരിക്കും. കാത്തിരിക്കാൻ തയ്യാറാണോ? പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വാതിലുകൾ പൂട്ടാറില്ല, അകത്തുള്ളപ്പോൾ കുറ്റിയിടാറുമില്ല. മോഷ്ടിച്ചോണ്ട് പോകാം, ഞാൻ പരാതിപ്പെടില്ല. അയാളുടെ മറുപടി വിചിത്രമായിരുന്നു. ശരിയെന്ന അർത്ഥത്തിൽ ചന്ദ്രപാൽ തലയാട്ടി. ഈ പെൻഡുലത്തിൻ്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്. ജീവിതത്തെ അളന്നു മുറിച്ച് കഷ്ണങ്ങളാക്കുന്ന ഉപകരണങ്ങൾ. പരീക്ഷിത്ത് ഉറക്കെ ചിരിച്ചു. ചന്ദ്രപാലിന് അയാൾ ഒരിക്കലും ക്ലോക്ക് കൊടുത്തില്ല. പുതിയൊരു സൗഹൃദത്തിൻ്റെ ഘടികാരം അവർക്കിടയിൽ ചലിച്ചു തുടങ്ങുകയായിരുന്നു. സാറേ, 5 കൊല്ലം കഴിഞ്ഞു കാണും. ഇയാൾക്കെതിരെ ചന്ദ്രപാലിൻ്റെ മകനൊരു പരാതി ഇവിടെ തന്നിരുന്നു, രാമാനന്ദൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു. എന്ത് പരാതി? വിശ്വജിത്ത് ചോദിച്ചു. അത് പിന്നെ അയാൾ പരീക്ഷിത്തിൻ്റെ ഒപ്പം യാത്ര പോകുന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് 6 മാസമായി, ഒരു വിവരവുമില്ലാന്ന്. പരീക്ഷിത്താണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. ചന്ദ്രപാലിനെ പറ്റി ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ലാന്ന്. യാത്ര പോയാൽ കുറേ ദിവസത്തേക്ക് സാധാരണ ഒരു വിളിയും ഇല്ലാത്തതുകൊണ്ട് ആദ്യം അവരത് അത്ര കാര്യമാക്കിയില്ല പോലും. ഒരു പ്രശ്നമുള്ളത് രണ്ടാൾക്കും മൊബൈൽ ഫോണും ഇല്ല. പിന്നെ കുറേ കാലം കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് അന്വേഷിക്കണം എന്നാവശ്യമായി നിരന്തരം ഇവിടെ കയറി ഇറങ്ങുമായിരുന്നു അയാളുടെ മോൻ. എന്നിട്ടെന്തായി? എന്താവാൻ? ചട്ടപ്പടി അന്വേഷിച്ചു, പരീക്ഷിത്തിനെ വിളിച്ച് ചോദ്യം ചെയ്തു. പക്ഷെ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാളുടെ വിശദമായ മൊഴി കേസ് ഫയലിലുണ്ട്. അതിനുശേഷം ചന്ദ്രപാൽ ഇന്നാട്ടിൽ വന്നതായി അറിവില്ല, ആരും കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ സാറിൻ്റെ അടുത്ത് വരുന്നവരെ, സാറ് കുറച്ച് ദിവസം പഴയ കേസ് ഫയലുകളിലും പൊടിയിലും മുങ്ങിത്തപ്പിയപ്പോൾ ഈ കേസൊന്നും കണ്ടില്ലായിരുന്നല്ലേ? സംശയം ധ്വനിപ്പിക്കുന്ന സ്വരത്തിലാണ് രാമാനന്ദൻ പറഞ്ഞത്. അയാളതിന് മറുപടി പറഞ്ഞില്ല, പകരം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം ചോദിച്ചു. ഇവർക്ക് എന്തായിരുന്നു രണ്ടാൾക്കും പണി? പരീക്ഷത്തിന് കാര്യമായി പണിയൊന്നുമില്ല, നല്ല പഠിപ്പുള്ള ആളാന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെപ്പോഴോ പാരലൽ കോളേജിൽ ക്ലാസ് എടുത്തിരുന്നു പോലും. കുറേ സ്വത്തുണ്ട് സാറേ. ആ വീട് മുന്നിലെ വയലും തന്നെ 5 ഏക്കറിൽ കൂടുതലുണ്ട്. ഒറ്റയ്ക്കല്ലേ, അതൊക്കെ പോരെ. ആ ചന്ദ്രപാൽ ഗൾഫിലായിരുന്നു, മതിയാക്കി പോന്നതാണ്. നാട്ടിൽ അത്യാവശ്യം ഇലക്ട്രിക് പ്ലംബിംഗ് പണിക്കെല്ലാം പോകുമായിരുന്നു, രാമാനന്ദനാണ് മറുപടി പറഞ്ഞത്. എന്നാലും എന്തിനായിരിക്കും ചന്ദ്രപാൽ ഉറക്കം വിടാത്ത പുലർച്ചെ തൻ്റെ വീട്ടിലേക്ക് പരാതിയുമായി വന്നത്? വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ശ്രദ്ധ ആകർഷിക്കാനായി ഒന്ന് ഇളകിയിരുന്ന് മുഖ്യകാര്യം പറയുന്ന ഗൗരവത്തോടെ സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു. ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിത്ത് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു. വരാന്തയിൽ നിന്ന് കയറുന്ന മുറിയിൽ നിലത്ത് വയ്ക്കുന്ന വലിയ ക്ലോക്കുകൾ വീണ് അതിനിടയിൽ കിടക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചിട്ട് 2-ലേറെ ദിവസങ്ങളായി എന്നാണ് ഉള്ളത്. വല്ലാത്ത നാറ്റമായിരുന്നു, തലയിലേറ്റ മുറിവായിരുന്നു മരണകാരണം. കേസും വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല. പരാതിക്കാരും ആ ക്ലോക്കുകൾ വീണാലും അങ്ങനെ പരിക്ക് പറ്റുമെന്നാണ് ഫോറൻസിക്കാർ പറഞ്ഞത്. പിന്നെ ഒരു സംഭവം ഉണ്ടായി. ആ വീണുകിടന്ന വലിയ ക്ലോക്കിൻ്റെ പിറകുവശത്ത് അറയുണ്ടായിരുന്നു, അതിൽ നിന്നൊരു ബാഗ് കിട്ടി. അന്വേഷണത്തിൽ അത് ചന്ദ്രപാലിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് യാത്ര പോയപ്പോൾ കൊണ്ടുപോയത്. മറ്റൊന്നും കിട്ടിയില്ല, വലിയ ക്ലോക്കുകളായിരുന്നു സാറേ വീണുകിടന്ന 2. ശവപ്പെട്ടിയുടെ അത്രയുണ്ട്, അയാൾ തുടർന്നു. അതിൽ അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? വിശ്വജിത്ത് സംശയം പ്രകടിപ്പിച്ചു. ഇല്ല സാറേ, കാര്യമായിട്ടൊന്നും നടന്നില്ല. അയാൾ കൊന്നതാണെങ്കിൽ തന്നെ മരിച്ചയാൾക്കെതിരെ എന്ത് കേസ്? അതുകൊണ്ടായിരിക്കും പിന്നെ അതിൻ്റെ പുറകെ ആരും പോയില്ല. ബന്ധുക്കൾ തമ്മിൽ ആ വസ്തു സംബന്ധിച്ച തർക്കവും അടിപിടിയും ഒക്കെ ഉണ്ടായി. പിന്നാലെ കേസും പരാതിയും ബഹളമായിരുന്നു. അവർ തന്നെ ഒക്കെ കോംപ്രമൈസാക്കി. സ്ഥലം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക, രാമാനന്ദനാണ് അതിന് മറുപടി പറഞ്ഞത്. പക്ഷെ അയാൾ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് അവിടെ ആ വീട്ടിൽ പോയിന്നാണല്ലോ, ഘടികാരമിടുപ്പുകൾ കേട്ടെന്നാണല്ലോ. അത്രയും മറുപടി പറഞ്ഞ് അയാൾ വാതിലിരിക്കുന്ന ഭാഗത്തേക്ക് എന്തോ കണ്ടിട്ടെന്ന പോലെ തലതിരിച്ചു. ഇടത്തെ തോളിൽ ബാഗും തൂക്കി അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നത് നിഴല് പോലെ കണ്ടു. മുഷിഞ്ഞ ജുബ്ബയുടെ മണം, ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ പോലെ മൂക്കിലേക്ക് തുളച്ചു കയറുന്നതായി അനുഭവപ്പെടാൻ തുടങ്ങി. അയാൾ ചിന്താക്കുഴപ്പത്തിൻ്റെ കയത്തിലേക്ക് വീണു. സാറേ, സാറേ, സാറ് കഥയിൽ നിന്ന് പുറത്തു കടക്ക്. കിണറ്റിൽ അകപ്പെട്ടയാളെ മുകളിൽ നിന്ന് വിളിക്കുന്നത് പോലെ മറ്റൊരു ലോകത്തിൽ നിന്നുള്ള മുഴക്കത്തോടെയാണ് ആ വാക്കുകൾ ചെവിയിൽ പതിച്ചത്. താൻ എവിടെയാണെന്നോ നേരമേതാണെന്നോ ആരുടെ വാക്കുകളാണെന്നോ വിശ്വജിത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
1: കഥാനുയായി കെ രതീഷ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി.

0: മണി കൊച്ചി നിലയം.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:30 മിനിറ്റ് 55 സെക്കൻഡ്.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ചെമ്പക പുഷ്പം, മത്തുപിടിപ്പിക്കുന്ന സുഗന്ധവും തിളക്കമുള്ള സ്വർണമഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ദളങ്ങളുമുള്ള ഉഷ്ണമേഖല പുഷ്പമാണ് ചെമ്പകം. പരമ്പരാഗത മാലകളിലും ക്ഷേത്ര വഴിപാടുകളിലും ഉപയോഗിക്കുന്ന പുണ്യപുഷ്പം. ചെമ്പകം പ്രമേയമായ ചില ഗാനങ്ങൾ FM മോർണിംഗ് സെലക്ഷൻസിൽ. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി പാടിയത്. ചിത്ര രചനാസംഗീതം കൈതപ്രം.

ഗായകൻ മധു ബാലകൃഷ്ണൻ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ. ചിത്രം കാക്കക്കറുമ്പൻ.

അടുത്ത ഗാനം പാടിയത് ഹരിചരൺ. ഗാനരചന ജോ പോൾ. സംഗീതം രഞ്ജിൻ രാജ്. ചിത്രം ക്യൂൻ എലിസബത്ത്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ചിത്രം ഇന്നലെ ഇന്ന്. ഗായകൻ യേശുദാസ്. വരികൾ ബിച്ചു തിരുമല. ഈണം ജി ദേവരാജൻ.

ചിത്രം എൻ്റെ നീലാകാശം, പാടിയത് പി. സുശീല, ഗാനശില്പികൾ ONV, K. രാഘവൻ.

ചിത്രം കന്യാകുമാരിയിൽ ഒരു കവിത. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം കണ്ണൂർ രാജൻ.

0: FM മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനകം 3ാം തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4-ദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ റൂബിയോയെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെൻറ്. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാർ ആണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സമുണ്ടായേക്കുമെന്ന് KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷു ബംബർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്തുണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാമൊക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
2: ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
1: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
2: ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ നിന്ന് വിളിച്ചു. അച്ഛന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ എന്താ ചെയ്തെന്നറിയത്. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
1: അപ്പൊ എത്ര വയസ്സായിരുന്നു?
2: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എന്റെ അടുക്കലും പോയി. അപ്പൊ അവര് പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എന്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണമായിട്ട്
2: പോയി.
1: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
2: ആ ഉണ്ട്.
1: അപ്പോ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
2: പഠനമൊക്കെ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സിലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു. കാരണം അപ്പൻ ഈ വർക്കല സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ അവിടെ വന്ന് അവരെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അമ്മ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്ക് എപ്പോഴും ഈ നമ്മളെ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
2: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ. നമ്മള് പഠിത്തത്തിന്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എന്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
2: 5ാം ക്ലാസ് മുതൽ എന്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലല്ലായിരുന്നു നല്ല പഠിത്തം. സാധാരണ കുട്ടികളുടെ കൂടെ എന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
1: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും അങ്ങനെയൊന്നും സപ്പോർട്ട് അന്നുണ്ടായിരുന്നില്ല അല്ലേ?
2: അന്നുണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സർ, ഇപ്പോ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലോ. ഇപ്പോ കുറെ കൂടി നമ്മള് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
2: അന്നത്തെ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
2: അത് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എന്റെ അനുഭവം അതായിരുന്നു, ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബിഎഡ് എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബിഎഡ് അതായിരിക്കും.

0: സ്കൂളിൽ ചേരുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറെ ഒന്നായിരിക്കും. അപ്പോ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാർ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. അപ്പോ സാറിന് എന്ത് തോന്നുന്നു, ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാന് ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോ ജോലി കിട്ടി. ജോലി കിട്ടുക പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസം ഒക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
0: ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു. പക്ഷെ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണം ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സി ടി കോട്ടയിലായിരുന്നു.
1: ഇപ്പോ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാനുണ്ട് അല്ലേ?
0: റേഡിയോ കേൾക്കാനുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കും?
0: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
0: ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ

0: സാർ വളരെ നന്നായി പാടുന്നു,
1: നന്ദി.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പ്രീതിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് ചേർന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന ഓട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടുമില്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂലോ പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂലോ, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാ. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയി പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെ കുറിച്ചും സഹധർമ്മിണിയെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.

0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യോ മകനെ?
1: ഞങ്ങൾ വിളിച്ചിരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിന്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങള് കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകണമെന്നുണ്ട്. ജീവിതത്തില് പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള് പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

സമയം 10 മണി കഴിഞ്ഞ് 13:14. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അധികാനം ദി ആർക്കീസ് എന്ന ചിത്രത്തിനു വേണ്ടി തേജസ് പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
1: ചിത്രം ഗുസാരിഷ്, കെ കെ ഷൈൽഹദ എന്നിവർ പാടിയത്. രചന തുറാസ്, സംഗീതം സഞ്ജയ് ലീല ബൻസാലി.

0: bright angel.
1: Oh, Romeo, Romeo. Wherefore art thou, Romeo?
2: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ICAR സിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 താത്കാലിക ഒഴിവിലേക്ക്. കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വർക്ക് ഇൻ ഇന്റർവ്യൂ 25 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04842413000 എന്ന നമ്പറിൽ വിളിക്കുക. 04842413300. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 2026-27 അധ്യയന വർഷത്തെ ബിടെക് NRI കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ കീം 2026 എഴുതാത്ത, യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98465973 11, 98465973 11.

0: അർത്തുങ്കൽ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വാർഡൻ കം ട്യൂട്ടർ, കെയർ ടേക്കർ, ഇംഗ്ലീഷ് ടീച്ചർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിനായി വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു. വാർഡൻ കം ട്യൂട്ടർ തസ്തികയിലേക്ക് ബി പി എഡ് ബിരുദവും കെയർ ടേക്കർ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ബി എഡും, ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിലേക്ക് ഇംഗ്ലീഷ് ബിരുദവും ബി എഡും, കെ ടെറ്റ് 3 യോഗ്യതയും ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ, ബയോഡാറ്റ എന്നിവ സഹിതം ഈ മാസം 26 രാവിലെ 11 മണിക്ക് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ അനക്സ്, തത്തംപള്ളി പി ഒ, ആലപ്പുഴ എന്ന വിലാസത്തിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-2251-03.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-നും 45-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ പി ഒ, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-97-72-49.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ചിറ്റൂർ സർക്കാർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ അടുത്ത മാസം 2-നും മ്യൂസിക്കിൽ 3-നും ഇംഗ്ലീഷിൽ 4-നും ഹിസ്റ്ററി 5-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫിലോസഫി വിഷയത്തിൽ അടുത്ത മാസം 6-ന് രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസിൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണം. PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62-82-84-17-72 62-82-84-17-72. ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10:30:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,580 രൂപ നിരക്കിലും പവന് 116,640 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില. ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 47 സെക്കൻഡും.
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇഷ്ക് എന്ന ആൽബത്തിനു വേണ്ടി അനുരാധ പോദ്വാൾ, ചന്ദൻദാസ് എന്നിവർ പാടിയ ഗാനങ്ങളിൽ

0: ഇഷ്ക് എന്ന ആൽബത്തിനു വേണ്ടി അനുരാധ ബോദ്വാൾ, ചന്ദൻ ദാസ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് കഥകളി കിർമീരവധം ഉത്തരഭാഗം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: മുഖ്യമന്ത്രി VD സതീശൻ, സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. KSRTCക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി CP ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചുകിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം.

0: തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 പേർ മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തൃശൂർ വിയൂർ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്തുനിന്നെത്തിച്ച ആനയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണവില പവന് 320 രൂപ താഴ്ന്ന് 1,16,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:29. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം 7 അറിവ് എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക്, മേഘ എന്നിവർ പാടിയ ഗാനം. ഗാനരചന നാ മുത്തുകുമാർ, സംഗീതം ഹാരിസ് ജയരാജ്.

ഇനി സീതാൻ എന്ന ചിത്രത്തിലെ ഗാനം പാവിജയ് രചിച്ച് ധീന ഈണം പകർന്ന് ശ്രേയ ഘോഷാൽ പാടിയത്.

മദൻ കർക്കിയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് സംഗീതം നൽകി. വിജയ് പ്രകാശ്, ചിന്മയി എന്നിവർ പാടിയ ഗാനമിനി. ചിത്രം നൻപൻ.

ഇനി ത്രീ എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ധനുഷ് രചിച്ച് അനിരുദ്ധ് രവിചന്ദർ ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നു.

ഇനി മദൻ കർക്കി രചിച്ച് എം എം കീരവാണി ഈണം നൽകി കാർത്തിക് സാഹിതി എന്നിവർ പാടിയ ഗാനം, ചിത്രം നാനി.

ഇനി രാജാറാണി എന്ന ചിത്രത്തിലെ ഗാനം ക്ലിന്റൺ, അൽഫോൺസ്, അൽഖാജിത്ത് എന്നിവർ പാടിയത്. ഗാനരചന ന മുത്തുകുമാർ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

അടുത്ത ഗാനം പാവിജയ് രചിച്ച് ഭരദ്വാജ് സംഗീതം നൽകി ഹരിണി, സാധന സർഗം എന്നിവർ പാടിയത്. ചിത്രം ആരൺമനേ.

ഇനി കാഞ്ചന 2 എന്ന ചിത്രത്തിലെ ഗാനം സൂരജ്, സന്തോഷ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന വിവേക, സംഗീതം എസ് തമൻ.

0: വിവേക രചിച്ച് അനിരുദ്ധ് രവിചന്ദർ ഈണം നൽകി വിശാൽ ദദ്ലാനി വേതാളം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പത്തൊൻപതാമത് റോസ്ഗർ മേളയ്ക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവുകൾ കൈമാറി. തുടർന്ന് പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്തു. പാലക്കാട്ട് റോസ്ഗർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ്. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം. മന്ത്രിയെ നേതാക്കൾ ഷോൾ അണിയിച്ചു. തൃശൂർ മാരാങ്കോട് രണ്ടു കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടറുടെ സന്ദർശനം. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിവാസികളെ മാറ്റിപ്പാർപ്പിച്ച ഉന്നതികളിൽ

0: എത്തി കളക്ടർ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രം നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസിൽ 76-ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ്. ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി മുഖ്യാതിഥിയായിരുന്നു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൌരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്ക് മുൻപിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 മണി കഴിഞ്ഞ് 3:22. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രക്ഷേപകനും ആകാശവാണി കൊച്ചി നിലയത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബാലനാരായണൻ പങ്കെടുക്കുന്നു. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ കാന്താരിക്കുമുണ്ട് കഥ പറയാൻ. കാന്താരിമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തോപ്പുംപടി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് TJ. ഒരേയിടത്തിലെ വിളകളും വളങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുളിയനം സ്വദേശി രാജൻ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗിൽ സമകാലികം. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, തിരുവനന്തപുരം റിലേ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.

0: കാരി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. പ്രേംരാജ് പാടിയ ഗാനം. ഗാനരചന എം വി ശശികുമാർ. സംഗീതം മുരളി സിതാര.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 3-ാം തീയതി രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് 0486-22-22-399 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0486-22-22-399.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസമായവരും ആയിരിക്കണം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാം.
3: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി പട്ടികവർഗ വിഭാഗം യുവതീ യുവാക്കൾക്കായി ഓഫീസ് ഓട്ടോമേഷൻ, അക്കൌണ്ടിംഗ് ആന്റ് പബ്ലിഷിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകൾ 1 ജൂലൈ കോട്ടയത്ത് ആരംഭിക്കുന്നു. 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. അപേക്ഷാ ഫോമിനും മറ്റു വിവരങ്ങൾക്കും നാഷണൽ കരിയർ സർവീസസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്ക് 9747243668 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9747243668. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29:34. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും ഓസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തങ്കാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഓസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന ഓസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് ഓസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഇറ്റ്സ് മച്ച് മോർ ദാൻ ജസ്റ്റ് എ മാസീവ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്.

0: is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the government of India today are not just taking up jobs, they are stepping up to shape the absolute future of our great nation, Bharat.
1: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 65 പൈസയും ഡീസലിന് 101 രൂപ 56 പൈസയുമായി ഉയർന്നു. ഹോർമൂസ് കടലിലേക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് രണ്ട് കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും രണ്ട് കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
1: എറണാകുളം പരുത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നുപോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തതിനാൽ ക്യാമറകളെല്ലാം എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.

0: തൃശൂർ ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ യു പി സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 54,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
2: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്? ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്കവരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷവർമ, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ്ഫാറ്റ്സ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസ് ആയിട്ടുള്ള കാലറീസ്, ഇതൊക്കെ നമ്മളെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയുക. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി. അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയം സമയത്തൊക്കെ

ഒക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോൾ ആണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും, അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മളുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഓൺലി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പോൾ എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണി വരെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിംഗ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും. പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും. പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മള് ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാർണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ Grade 1 ഫാറ്റി ലിവറോ Grade 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാര്യം ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തുക. ഡയബറ്റീസ്, ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, സിറോസ്, സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഉറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫാറ്റി ലിവർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി നമ്മൾ തിരഞ്ഞെടുക്കണം? ഹോമിയോപ്പതി പലരെയും ആകർഷിക്കുന്നത് ഒരു കാരണത്താല് മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന സമീപനമാണ് ഹോമിയോപ്പതിയിലുള്ളത്. രോഗം മാത്രമല്ല രോഗിയെയും കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാല് 2 പേരിലും ഫാറ്റി ലിവർ Grade 2 ഉണ്ടെന്ന് വെക്കുക. ഈ 2 പേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം. ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ

0: കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ പല തരത്തിൽ ശാരീരിക മാനസിക വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിന്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവരിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസില് കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് അതില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കേ 140 കരോഡ് നാഗരികോ കേ യോഗദാന കാ ഭി ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ഔർ ഇസ്ലിയേ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹി സമ്പൂർണ സമാജ് കേ പ്രതി ഭി രഹതാ ഹൈ ഔർ മുജേ വിശ്വാസ് ഹൈ ഇൻ സഭി കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഔർ അധിക യോഗ്യ ബനായേംഗേ

0: मैं आपको बहुत शुभकामनाएं देता हूं।
1: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മപരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ ഏഴ് പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962
1: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപ പൈസയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപ. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കളടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാനുൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി

0: വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.

ഫോൺ ഔട്ട് ഗാനോത്സവം. അവതരണം ലൗലി.

0: ഹലോ, ഇത് രഘു അല്ലേ?
1: രഘുവാണ്. രഘുവാണ്.
0: ആ രഘു, ഇത് സ്ഥലം എവിടെയാണ്? അങ്ങാടിക്കടവ് എന്നതിൽ എഴുതിയിരിക്കുന്നേ.
1: ആലങ്ങാട് വരാപ്പുഴ.
0: ഓ, അത് ശരി. ആ ഹാ ഹാ
1: ആലങ്ങാടാണ് ഈ
0: ആ
1: അങ്ങാടിക്കടവ്. ഒരു കടവുണ്ട് അവിടെ.
0: അപ്പൊ ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഇത് ജബ്ബാർ എഴുതിയ പോലെ തോന്നുന്നുണ്ട്. ആണോ?
1: അല്ല അല്ല അല്ല അല്ല, ജബ്ബാറിന്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ അയച്ചാണ്. അത്
0: അയച്ചതാണല്ലേ. ഓ ശരി. ആ ഹാ ഹാ ഓക്കെ. ആരുണ്ട്
1: നമുക്ക്.
0: വീട്ടില്?
1: ഏ,
0: വീട്ടിലാരാ ഉള്ളേ?
1: വീട്ടിലെ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്.
0: അവരൊക്കെ എന്ത് ചെയ്യണു?
1: മകള് മറ്റേ ആയുർവേദത്തിലെ ഹോസ്പിറ്റലാണ് ജോലി. മകന് മറ്റേ ഷീറ്റ് വർക്കൊക്കെ ഇപ്പൊ ബൈക്ക് അപകടത്തിലെ ആളെ ഇരിക്കുകയാണ്.
0: ഓ, വയ്യാതിരിക്കുക.
1: ഞരമ്പ് കൂട്ടിപ്പോയിക്കാറില്ല, പാദത്തിന്റെ ഞരമ്പ്
0: നടക്കാനൊന്നും പറ്റത്തില്ല.
1: റെസ്റ്റിലാണ്. റെസ്റ്റിലാണ് അപ്പ.
0: ഓ ശരി. ആ ഹാ ഹാ വൈഫ് ജോലിക്ക് പോകണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: ഓക്കെ. അപ്പം നമ്മുടെ FM എപ്പോഴാ കേൾക്കുന്നേ?
1: അത് ഉച്ചയ്ക്ക് 1 മണിക്ക്. രണ്ടു മണി വരെ ഫ്രീ ആയിരിക്കും.
0: ആ ശരി. ആ ഹാ ഹാ അപ്പൊ ജോലിയുടെ ഇടയിൽ കേൾക്കും അല്ലേ?
1: ആ 2 മണിക്ക് ശേഷം പണിക്കിറങ്ങണ്ടേ?
0: ആ ശരി. ആ ഹാ ഹാ
1: ജോലിപ്പണിയാണ്.

0: കൂടെ ആരെങ്കിലും ഉണ്ടോ ജോലിക്ക്?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല, കൂടെ
0: ഒറ്റയ്ക്കാണ്?
1: ആരുമില്ല.
0: ആ ശരി. ഈ പണിസ്ഥലം വീടിനടുത്ത് തന്നെയാണോ?
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? പറഞ്ഞോ.
1: നല്ലത് കടത്തനാട്ട് മാറ്റത്തില്ല. അക്കരെ അക്കരെ അക്കരെ ദുഃഖക്കൊടും വെയിലിൽ വാടി വരുന്നോർക്ക്
0: നന്നായി പാടുന്നുണ്ടല്ലോ.
1: ഞാൻ ഒന്ന് രണ്ട് കൊല്ലം വെറുതെ തമാശക്ക് ഒന്ന് ക്ലാസ്സിലൊക്കെ പോയാണ്
0: പാട്ട് പഠിക്കാനല്ലേ.
1: നമ്മുടെ അടുത്തൊരു പാട്ടുകാരൻ സുരേഷ് ഭായി ഒക്കെ ഉണ്ട്, ഗാനമേളക്ക് പാടാമെന്നാണ്. പ്രശസ്തമായ ഗായകനാണ്, ഗാനമേളകൾക്കാണ് പുള്ളി മെയിൻ ആയിട്ട് പോകുന്നത്. പുള്ളിയൊക്കെ അന്വേഷിച്ചുണ്ടായിരുന്നു, ഞാൻ നമ്പർ കൊടുത്തല്ല കൊടുത്തേക്കാം.
0: അപ്പോ എങ്ങനെയുണ്ട്, മഴയൊക്കെ കിട്ടുന്നുണ്ടോ?
1: ഇല്ല, മഴയൊന്നും ഇല്ല.
0: അപ്പൊ എന്തായാലും പാട്ടിയും വെച്ചു തരാം.
1: ആ ശരി ശരി,
0: ഓക്കെ. എല്ലാരോടും തിരക്കിന്ന് പറയണം കേട്ടോ.
1: ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ,
0: ഓക്കെ ബൈ. ആ ശരി.

0: ഹലോ,
1: ഹലോ.
0: ആ വിജു ആണോ?
1: ആ
0: ആ വിജു, സ്ഥലം എവിടെയാണ്? ചിയ്യാരം എന്ന് എഴുതിയിരിക്കുന്നത്.
1: കുറുക്കഞ്ചേരി കഴിഞ്ഞിട്ട്
0: തൃശ്ശൂർ അല്ലേ?
1: ആ
0: ആ വിജു, എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു.
0: ഇപ്പം അവിടെയാണോ?
1: അവിടെ
0: സംസാരിക്കണേന് കുഴപ്പമില്ലല്ലോ അല്ലേ?
1: ഇല്ല, കുഴപ്പമില്ല.
0: ഓക്കെ, ഞാൻ നമ്മുടെ കൊച്ചി എഫ് എമ്മിൽ നിന്നാണ് വിളിക്കുന്നത്, മനസ്സിലായോ?
1: ഓ, മനസ്സിലായി മനസ്സിലായി.
0: ആ ഓക്കെ, അപ്പോൾ വിജയുടെ കത്ത് കിട്ടി.
1: ആഹാ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എന്താ പറയാ, അപ്പനമ്മയൊക്കെ മരിച്ചു പോയി,
0: ആ
1: പിന്നെ ഞാൻ മാത്രമുള്ളൂ.
0: ഒറ്റ മകനാണോ?
1: അതെ.

0: അപ്പോ ഇവിടെ ജോലിയായിട്ട് എത്രയായി?
1: ഇവിടെ 8 വർഷമായി.
0: ആ ശരി. വീടിനടുത്ത് തന്നെയാണോ?
1: അല്ലല്ല, ചാവക്കാടാണ്.
0: ഓ ശരി. അപ്പോ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക
0: ആണോ? ഓ ശരി. ആ ഹാ. അപ്പൊ എവിടെ നിന്നാണ്? ക്യാൻറ്റീനിൽ നിന്നാണോ അതോ പുറത്തുനിന്നാ?
1: പുറത്തുനിന്ന് കഴിക്കുക.
0: അപ്പോ വേറെന്തൊക്കെയാണ് വിശേഷം? എപ്പോഴും ഞങ്ങളുടെ റേഡിയോ കേൾക്കുന്നേ.
1: റേഡിയോ ഗ്യാപ്പുള്ളപ്പോ കേൾക്കാറുണ്ട്.
0: ആ എങ്ങനെയാ കേൾക്കുന്നത്? റേഡിയോയിലൂടെയാണോ അതോ ഫോണിലാണോ?
1: റേഡിയോ ഫോണിൽ തന്നെ,
0: ഫോണിൽ.
1: ഫോണിൽ ആപ്പ് ഉണ്ട്.
0: ആ
1: ഞാന്
0: ശരി. ആ
1: 10 രൂപയിലായിട്ട് കേൾക്കാറുള്ളതാ.
0: ആണല്ലേ. ആ ശരി. ആ ഹാ. ഓക്കെ. പിന്നെ സുഖം?
1: സുഖം.
0: ആ മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: ഇവിടെ ഇന്നലെ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു,
0: ആ
1: ഇന്നൊന്നും പെയ്തിട്ടില്ല. അങ്ങനെ മൂടിക്കെട്ടി നിക്കുന്നുണ്ട്
0: നിക്കുന്നു. ആ അതെ അതെ, ഇന്നിവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്.
1: ഇവിടെ. അങ്ങനെയാണ്
0: അപ്പോ
1: പിടി.
0: മഴ പതുക്കെ
1: ഇന്നലെ
0: പതുക്കെ തുടങ്ങാന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ അതെ. ഞാൻ കത്തയക്കൽ അധികം അയക്കാറില്ല, വല്ലപ്പോഴൊക്കെ.
0: അപ്പൊ പൊതുവെ പരിപാടികളൊക്കെ ഇഷ്ടാവുന്നുണ്ടോ? എങ്ങനെയാണ്?
1: അതെ അതെ, പരിപാടിയൊക്കെ നല്ല പരിപാടികളാണ്, കുഴപ്പമൊന്നുമില്ല.
0: ഓക്കെ, താങ്ക് യു.
1: ഇപ്പോഴത്തെ എന്താ പറയാ, പുതിയ മീഡിയ വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഒത്തിരി കൂടി മോഡിഫൈ ചെയ്ത് വരുന്നുണ്ട്.
0: അങ്ങനെയാണോ വിജയ്ക്ക് തോന്നിയേക്കണേ?
1: പിന്നെ പഴയ പരിപാടികളുള്ള ആ ഒരു പഴയ ഒരു ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമുകളിലെ ഇതൊക്കെ കുറയും. ആകാശവാണിയുടെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ,
0: അതെ അതെ,
1: ആ കാഴ്ചപ്പാടൊക്കെ മാറും.
0: അപ്പോ പാട്ട് ഏതാ വേണ്ടി പറഞ്ഞോ?
1: ഇന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ.
0: പഴയ പാട്ടുകളാണോ ഇഷ്ടം അതോ?
1: ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഇട്ടോ, കുഴപ്പമില്ല.
0: പഴയതെന്ന് പറയുമ്പം ഏറ്റവും പഴയതാണോ അതോ ഒരു ഇടക്കാലത്തുള്ളതാണോ, എങ്ങനെയാ?
1: ഇടക്കാലം.
0: ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് വെച്ചുതരാം.
1: ഓക്കെ
0: ഓക്കെ, നല്ലൊരു മെലഡി വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ എന്തായാലും ജോലിക്ക് ഉഷാറായിട്ട് പോട്ടെ അല്ലേ? വയ്ക്കുവാണേ. ഓക്കെ ഓക്കെ, ബൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹലോ,
2: കമലമുണ്ടോ? കമലം?
1: അതെ, കമലം തന്നെയാണ്.
2: കമലം തന്നെയാണ് അല്ലേ? ഇത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. കേട്ടോണ്ടിരിക്കുകയാണ്. ഏയ്, ഫോൺ നമ്പർ ഒക്കെ കറക്റ്റ് ആണല്ലോ. അല്ല, ഇപ്പൊ വെള്ളിത്തിരയിൽ വിളിച്ചപ്പോ കിട്ടിയോ? അത് കുഴപ്പമില്ല, അതല്ലേ ഞാൻ വിളിച്ചത്. അപ്പൊ ഈ കത്ത് എഴുതിയത് പേരക്കുട്ടികളാണ് അല്ലേ? ആരൊക്കെയാണ് പേരക്കുട്ടികൾ?
1: അവളുടെ പേര് വെച്ചു പറഞ്ഞു, ഞങ്ങൾ എല്ലാവരുടെയും കൂടി പേര് വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എഴുതിയെന്ന് വെച്ചു പറഞ്ഞു.
2: ഇതിലെഴുതിയിരിക്കുന്നത് May 1 ഞങ്ങളുടെ അച്ചച്ചന്റെയും അമ്മമ്മയുടെയും, അതായത് ചന്ദ്രൻ കമലം എന്ന് എഴുതിയിട്ടുണ്ട്, 60th വിവാഹ വാർഷികമാണ് അല്ലേ? അമ്മമ്മ എപ്പോഴും റേഡിയോ ശ്രോതാവാണ്, രാവിലെ 5:55 മുതൽ രാത്രി വരെ അമ്മമ്മ റേഡിയോ കേൾക്കും എന്നൊക്കെ എഴുതിയിരിക്കുന്നു.
1: എപ്പോഴും കേൾക്കും, അതന്നെ. 5 ഞാൻ പിന്നെ വേറെ എല്ലാവരും പുറത്തേക്ക് പോകും, കുട്ടികളെ സ്കൂളിൽ പോകും, അങ്ങനെ റേഡിയോ തന്നെ കേട്ടുകൊണ്ടേയിരിക്കും.
2: ഈ പേരക്കുട്ടികളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
1: മൂത്തതിന് കാവ്യശ്രീ, അതിന്റെ അതിനേക്ക് വർഷ, പിന്നെ വേറൊരു മകളുടെ ഹരിത, ഹിമ, പിന്നെ മകന്റെ കുട്ടിന്റെ അഞ്ജന, അനന്യ, പിന്നെ ഒരു മകളുടെ തേജശ്രീ, പിന്നെ കൂടെ ഇരിക്കുന്ന കുട്ടികളുടെ രണ്ടെണ്ണത്തിന്റെ നിസർഗ, നിയാജിര.
2: ശരി, ഒത്തിരി ആളുണ്ടല്ലോ അപ്പോ.
1: 9 പേരക്കുട്ടികൾ.
2: ശരി, ഓക്കെ. അപ്പൊ ഇതിലൊരു പാട്ട് എഴുതിയിരിക്കുന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, കണ്ണകിയിലെ പാട്ട് അല്ലേ?
1: അതെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരുപാട് അനുഭവിച്ചു 60 ഉള്ളിൽ. അതാണ് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ. ശരി, അതന്നെ എഴുതിയത്.
2: ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയോ തീരത്ത് കാണാം, അതല്ലേ പാട്ട്?
1: ഇനിയും ജന്മമുണ്ടെങ്കിൽ അത് യമുന തീരത്ത് കാണാം.

0: ഓക്കേ, അപ്പോ അവിടെ വേറെ ആരാ ഉള്ളത്?
1: വേറെ ഇപ്പൊ അവള് തറവാട്ടിലൊരു പൂജയാണ് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി. മകൻ ഒരാള് മാത്രം ഉണ്ട് അടുത്ത്.
0: ശരി. ആ ഹാ ഹാ
1: പോലീസുകാരനാണ്, അവൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ.
0: ഇത് സ്ഥലം എവിടെയാണ്? ഇതില് അങ്ങനെയൊന്നും വെച്ചിട്ടില്ലല്ലോ.
1: ആ പാലക്കാട് പുത്തനൂരാണ് സ്ഥലം.
0: ഓ അത് ശരി,
1: മാഡത്തിന്റെ
0: പുത്തനൂര്.
1: പേര്?
0: എന്റെ പേര് ലൗലി. ഓക്കെ, അപ്പൊ അവിടെ ഫോണിലാണോ കേൾക്കുന്നത് റേഡിയോ?
1: ആ റേഡിയോ ഞാൻ എന്റെ കട്ടിലിൽ തന്നെ വെച്ചിരിക്കുന്നു.
0: അല്ല,
1: തന്നെ വെച്ചിരിക്കുന്നു
0: റേഡിയോ കേൾക്കുന്നത് റേഡിയോയിലാണോ അതോ ഫോണിലാണോ?
1: റേഡിയോയിൽ തന്നെയാണ്.
0: റേഡിയോ തന്നെയാണ്. അപ്പൊ അവിടെ ക്ലിയർ ആയി കിട്ടുന്നുണ്ടോ?
1: ആ കിട്ടുന്നുണ്ട്, ഏറ്റവും ക്ലിയർ ആയി കിട്ടുന്നത് കൊച്ചി FM ആണ്.
0: ആ ശരി. ആ ഹാ
1: ആ പിന്നെ തൃശ്ശൂരും അതൊക്കെ ഇത് കഴിച്ചിട്ടേ ഉള്ളൂ. കോയമ്പത്തൂർ എല്ലാം വെക്കും, അതന്നെ ഞാൻ കേൾക്കുക അധികം കൊച്ചി FM.
0: ആ ശരി. ആ ഹാ ഹാ
1: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.

0: കിട്ടുന്നത് കൊച്ചി FM ആണ്.
1: ആ ശരി. ആ ഹാ
0: ആ പിന്നെ തൃശ്ശൂര് അതൊക്കെ ഇത് കഴിച്ചിട്ടേ ഉള്ളൂ. കോയമ്പത്തൂര് എല്ലാം വെക്കും, അതന്നെ ഞാൻ കേൾക്കുക അധികം കൊച്ചി FM.
1: ആ ശരി. ആ ഹാ ഹാ
0: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹിന്ദി വാർത്തയും ഇംഗ്ലീഷിൽ വാർത്തയും അത് ഒഴികെ ബാക്കി എല്ലാം ഹിന്ദി പാട്ടും അത് അത്ര അറിയില്ല, അത് ഒഴികെ ബാക്കി എല്ലാം
1: കേൾക്കുന്നുണ്ട്.
0: ഒന്നും സമയം റേഡിയോ അടുത്ത് തന്നെ ആയിരിക്കും ഞാൻ 10 മണി വരെ കേൾക്കുന്നുണ്ട് രാത്രി.
1: ആ ശരി. അപ്പൊ 10 മണി വരെ കേട്ടിട്ടാണ് പിന്നെ ഉറങ്ങുന്ന അല്ലേ? അമ്മക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോ.
0: മതി,
1: കുട്ടികള് പറഞ്ഞ പാട്ട് തന്നെ മതി അല്ലേ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരേ സമയം പലരും വിളിച്ചോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ടാ. പാട്ടിയും വെച്ചുതരാം. ഓക്കെ ഓക്കെ ബൈ.

0: ഹലോ, ഇത് വനജാ വാസുവാണോ?
1: അതെ,
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് ഈ പ്രതീക്ഷ രമേശ് ഒരു കത്ത് എഴുതി വിളിക്കണമെന്ന് പറഞ്ഞ്, അതാണ് കേട്ടോ ഞാൻ വിളിക്കുന്നത്.
1: ഓക്കേ.
0: ആ, ഞങ്ങളുടെ കൊച്ചി എഫ് എം കേൾക്കാറുണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ കേൾക്കും, എല്ലാ ദിവസമൊന്നും കേൾക്കാറില്ല.
0: ആ,
1: നല്ല
0: അപ്പോൾ
1: നല്ല പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്.
0: അപ്പോൾ രമേശ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തെഴുതാറുണ്ട്.
1: ആ,
0: അങ്ങനെയാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരി വനജാ വാസുവിനെ വിളിക്കണം, നല്ല ഒരു ഗാനം വെച്ചു കൊടുക്കണം. ചിറ്റമ്മയുടെ മകളാണ് അല്ലേ? ആ, അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: എന്റെ വീട്ടില് ഹസ്ബൻഡ്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
1: രണ്ടുപേരും വിവാഹം കഴിച്ചു. ഒരു മോന് ഓസ്ട്രേലിയ സെറ്റിൽഡ് ആണ്, മൂത്താള്. രണ്ടാമത്തെ മോൻ ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ഒരു 5 വയസ്സുള്ള മോനുണ്ട് മകന്. ഞങ്ങൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നു.
0: അങ്ങനെ കേൾക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷം അറിയോ, ഒരാള് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലേ? അങ്ങനത്തെ ഒരു മനസ്ഥിതി ഉണ്ടാവാനും കുറച്ച് ബുദ്ധിമുട്ടാ. സാധാരണ എല്ലാവരും കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ആ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെയാണ് പറയുക സാധാരണഗതിയില്. പക്ഷെ ഒരാളെ ഞാൻ സന്തോഷമായിട്ടിരിക്കണു, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പം ഞങ്ങൾക്കും സുഖം സന്തോഷവും തോന്നുന്നു.
1: വേണം
0: ഉറപ്പായിട്ടും പറയണം.
1: ആ, മക്കളായാലും നല്ല സ്വഭാവമാണ്. നമ്മൾക്ക് നമ്മളെ പാരന്റ്സിന് ഭയങ്കര റെസ്പെക്ട് ഒക്കെ തരുന്നവരാണ്. വന്ന മരുമക്കളും നല്ല സ്നേഹമുള്ളവരാണ്. അപ്പൊ അതൊക്കെയല്ല നമ്മുടെ ഒരു ഭാഗ്യം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ എന്താ പറയാ, അച്ഛനും അമ്മയും കെയർ ചെയ്യുന്ന മക്കള്, മരുമക്കള് ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പലർക്കും മക്കളുണ്ടായിട്ടും മരുമക്കളുണ്ടായിട്ടും അനാഥരെ പോലെ കഴിയുന്ന അച്ഛനമ്മമാരൊക്കെ ഇല്ലേ?
1: എന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചുറ്റുവട്ടത്തും അത് തന്നെ കാണുന്നു. എന്താ പറയാ, സ്വത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും.
0: ശരിയാ.
1: അപ്പൊ നമ്മളുടെ വീട്ടിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഹസ്ബൻഡ് ഫാമിലി നല്ല ഫാമിലിയാണ്. സഹോദരങ്ങളൊക്കെ വളരെ സ്നേഹമായിട്ട് കഴിയുന്നവരാണ്. ഇത്രയും വർഷമായിട്ട് എല്ലാവരും ഫാമിലി, വലിയ വലിയ ഫാമിലി ആയി. കാരണം മക്കളും ചെറുമക്കളൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോഴും ഇടയ്ക്ക് എല്ലാവരും കൂടുന്നവരും ഫംഗ്ഷൻ ഒക്കെ ആയാലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരവും അങ്ങനെയൊക്കെ സ്നേഹമായിട്ട് കഴിയുന്ന ഫാമിലിയാണ്. എന്റെ വീടും അങ്ങനെ തന്നെ.
0: അത് മാത്രമല്ല കേട്ടോ, നമ്മള് പരസ്പരം ഈഗോ വെച്ചോണ്ടിരുന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ? ഞാനാണോ ഈ, ആരാണോ മൂത്തത്? ഞാൻ മൂത്തതാണോ? നീയാണോ മൂത്തത്? എന്നെ ബഹുമാനിക്കണം, എന്റെ അടുത്ത് വരണം. ഇത്തരം ചെറിയ ചെറിയ ഈഗോകളാണ് നമ്മളെ അകറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ? പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും സഹായിച്ചും ഒക്കെ എല്ലാരും കഴിയട്ടെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞോ.
1: എനിക്ക് ദശരഥത്തിലെ പാട്ട്,
0: മന്ദാരച്ചെപ്പുണ്ടോ അല്ലേ?
1: ആ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: മോഹൻലാൽ ഫാൻ ആയിരിക്കും അല്ലേ?
1: പിന്നെ മോഹൻലാൽ ഫാൻ തന്നെയാണ്, എന്റെ ഫാമിലി മൊത്തം മോഹൻലാൽ ഫാമിലിയാണ്, ഫാനാണ്. ആ കാര്യത്തിലും ഞങ്ങള് ഭയങ്കര ഐക്യമാണ്. മോഹൻലാൽ കഴിഞ്ഞിട്ടുള്ളൂ. ഒത്തിരി പാട്ടുകൾ എന്റെ ഇഷ്ടം, പക്ഷെ എല്ലാം പറയാൻ പറ്റില്ലല്ലേ, ഏതെങ്കിലും ഒരെണ്ണം കേൾക്കാൻ
0: പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചു തരാം. അപ്പൊ എല്ലാവരോട് അന്വേഷണം പറയണം. എന്തായാലും ഇങ്ങനെ സന്തോഷമായിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ച് കേൾക്കാൻ പറ്റിയത് തന്നെ സന്തോഷം. നിങ്ങൾ താമസിക്കുന്ന വെള്ളൂരാണല്ലേ?
1: ഞങ്ങൾ താമസിക്കുന്നത് ചാലക്കുടി.
0: ചാലക്കുടിയിലാണ്? ഓ, രമേശിന്റെ വീടാണ് വെള്ളൂര്. ഓ,
1: കോട്ടാറ്റ് എന്ന് പറയും, ചാലക്കുടി കോട്ടാറ്റ്. നമ്മള് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാണയ്ക്ക് മുകളിലാണ് ഞങ്ങളുടെ വീട്. റോഡ് സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അങ്ങനെ വലിയ ടൗൺ അല്ലെങ്കിലും നമുക്ക് സൗകര്യങ്ങളും
0: എല്ലാം
1: ഉണ്ട്. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ് ഞങ്ങളുടെ ഏരിയ. കേട്ടോ, വളരെ കാം ആൻഡ് ക്വൈറ്റ് ഏരിയ ആണ് കോട്ടാച്ച് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുഴപ്പമില്ല.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. ഓക്കെ, ബൈ
1: ബൈ.

0: പുഷ്കരൻ ചേട്ടാ,
1: അതെ.
0: കുറച്ചു നേരം കൊണ്ട് വിളിക്കുന്നു. ഇത് എവിടാ?
1: ആ ഞേ വീട്ടിൽ കിടക്കെ.
0: പഴനിക്ക് പോയി വന്നോ?
1: കാലത്തുകയില്ല.
0: എന്തുപറ്റി?
1: വെരിക്കോസ് വന്ന്. ഒരു മാസം ലീവെടുത്ത് വീട്ടിൽ കിടക്കേ.
0: ട്രീറ്റ്മെന്റ് ഉണ്ടോ?
1: ആ ഉണ്ട്. വൈറ്റമിൻ ഹോസ്പിറ്റലിലെ മരുന്നും കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്.
0: ആശ്വാസം ഉണ്ടോ?
1: ആ ആശ്വാസം ഉണ്ട്. ഒന്നാം തീയതി വേണ്ടി ഒട്ടിച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഞാൻ വിളിക്കാൻ ഇത് കാത്ത്.

0: കാത്തിരിക്കുകയാണ്.
1: അപ്പോ ഈ കത്തിലെഴുതിയിരിക്കുന്നു നിങ്ങള് 10-ാം തീയതി പഴനിക്ക് പോവാന്നല്ലേ?
0: ആ പഴനിക്ക് പോയി, കാലിന് സുഖമില്ലെങ്കിലും പോയി, അവര് എന്നെയും കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ശരിയായെന്ന് പറഞ്ഞ് അവര് വെള്ളം വെട്ടി മക്കള് അങ്ങനെ ഞങ്ങള്
1: പോയി.
0: ആ പോയി പഴനിടാ കേറണെന്ന് ഞാൻ കൂടി വെളുപ്പിന് കയറി, എന്നാ ഒരു ആഴ്ച കയറി ഒക്കെ പോക്കത്തിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഇറങ്ങിയൊക്കെ വന്നു. 11-ാം തീയതി രാത്രി 10 മണിയായപ്പോ വീട്ടിൽ വന്നു.
1: തിരക്കുണ്ടോ?
0: ആ അയ്യോ എന്റെ പോലെ അവിടെയും ഗുരുവായൂരും
1: തിരക്കുണ്ടാവും അല്ലേ?
0: അയ്യോ തിരക്കാണ്, തിരക്കല്ലേ.
1: പേരക്കുട്ടികളൊക്കെ?
0: പേരക്കുട്ടികൾ ഇപ്പൊ ഇവിടെ ജീവിയൊക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കുന്നു.
1: ആ ശരി.
0: സംസ്കൃതി സാധിക.
1: ഏത് ക്ലാസ്സിലായി അവര്?
0: അവര് 1-ാം ക്ലാസ്, ഇപ്പൊ ഈ June 1-ാം തീയതി അവർ 1-ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും രണ്ടുപേര്.
1: സ്കൂളിൽ പോവാനായിട്ട് ഇങ്ങനെ തയ്യാറാവുമായിരിക്കും അല്ലേ?
0: ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു മാസം ലീവ് ആയിരുന്ന അവർക്ക് ഭയങ്കര
1: സന്തോഷത്തിലിരിക്കും.
0: അങ്ങനെ പിന്നെ മകളുടെ പിള്ളേരി വാർനാട് മുംബൈ തനമോൾ ആദുൽ കെ അനിൽ, അവർക്കും സന്തോഷം. മറ്റന്നാ പോണം.
1: ഇതില് ചേട്ടനി പഴനിമല കോവിലെ പാൽക്കാവടി എന്നുള്ള പാട്ടാണോ?
0: പിപ്പൊക്കെ പഴയ പടയില്ലേ, ആ പടത്തിന്റെ പാട്ടാണ്. ഞാനപ്പോ പഴനിക്ക് പോണതിന് മുന്നേ വിളിക്കണമെങ്കിൽ അത് അങ്ങനെ പാട്ട് കേൾക്കാൻ കാറില്.
1: ഇത് മതിയോ ഈ പാട്ട്? ഈ പഴനിമല കോവിലെ എന്നുള്ള പാട്ട് മതിയല്ലോ അല്ലേ?
0: ആ ഇപ്പൊ അത് മതിയോ?
1: ശരി, എന്തായാലും പാട്ട് വെച്ചു തരാം.
0: ആ ശരി, ഓക്കെ മാഡം.
1: ആ ശരി, ഓക്കെ.

0: ഹലോ,
1: ഹലോ. ആ
0: ഗീതയുണ്ടോ?
1: വല്ലോ.
0: ഗീതയാണോ?
1: അതെ.
0: ഗീത, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്.
1: ആ പറയൂ മേഡം. താങ്ക് യു.
0: ആ, അപ്പോൾ ഒരു കത്ത് വന്നു, എൻ്റെ അളിയൻ ബാബുവിൻ്റെ ഭാര്യ ഗീതയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു കൊടുക്കണം.
1: ആ
0: പിന്നെ വീട് അളിയൻ്റെ കടയുടെ പിൻഭാഗത്താണ്.
1: അതെ,
0: ഇതൊക്കെ എഴുതിയതാരാണ്? കാർത്തികേയൻ.
1: കാർത്തിക അളിയനാ.
0: ആ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്?
1: ഞങ്ങള് ഇരിഞ്ഞാലക്കുട വളവനങ്ങാടി.
0: ഓ, അത് ശരി. ആ ഹാ ഹാ ഹാ
1: ആ
0: അപ്പോൾ എന്താ ചെയ്യുന്നേ?
1: ഞങ്ങള് ചെറിയൊരു ഹോട്ടലാണ്, അപ്പൊ ആൾ അവിടെ ഉണ്ട്. ഹോട്ടലില്
0: ആര്? കാർത്തികേയനോ?
1: കാർത്തികനുണ്ട്. ആ
0: ആ ശരി. ആ ഹാ ഹാ
1: ആ
0: അപ്പോൾ
1: അപ്പ
0: കടയിലാണോ?
1: അല്ലല്ല, വീട്ടില് വീട്ടില്.
0: വീട്ടിലാണ്. ഓ, ശരി. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല
1: ഗ്യാസ് ഞങ്ങള് ഇപ്പൊ വേറെ വിറകടുപ്പുണ്ട്, ഞങ്ങക്ക്
0: ആണല്ലേ?
1: ഓൾറെഡി ഉണ്ട്.
0: ഓ, ശരി. ആ ഹാ
1: ആദ്യം ഗ്യാസിന്റെ ആയിരുന്നു, ഇപ്പൊ മറ്റേ പോക്കറ്റിലൊക്കെ മാറ്റി ഇപ്പൊ വിറകുമ്പോ തന്നെ വെക്കണേ. ഇപ്പൊ
0: ആ ശരി. ആ ഹാ ഹാ
1: ഗ്യാസിൽ ഞങ്ങക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല.
0: ആ അപ്പോൾ ആളുകൾ പഴയ പോലെ വരുന്നുണ്ടല്ലോ അല്ലേ?
1: ഉണ്ട്. ആ
0: അപ്പോൾ ആ ഒരു പ്രശ്നമില്ല.
1: ഇല്ല ഇല്ല.
0: ആ, എന്തായാലും കൊള്ളാം. അല്ല, ഈ ഒരു ഗ്യാസിന്റെ ഒരു പ്രശ്നം കാരണം പല കടകളും അടഞ്ഞു കിടക്കുവാണേ, അതാണ്.
1: അതെ അതെ. ഞങ്ങളെ പടക്കില്ല, ഞങ്ങള് ആദ്യമേ തുടങ്ങി ഞങ്ങള് വിറകിന്റെ ആയിരുന്നു, പിന്നെ ഗ്യാസ് ഉണ്ടായിരുന്നല്ലോ, കിട്ടിയിരുന്നല്ലോ, ബുദ്ധിമുട്ടില്ലാണ്ട് അപ്പൊ ഗ്യാസുമേ ആക്കി. പിന്നെ ഗ്യാസിന്റെ സ്ട്രൈക്ക് വന്നപ്പോ വേഗം പോക്കറ്റിലൊക്കെ മാറ്റി ഞങ്ങള്
0: അടുപ്പിലോട്ടായി.
1: അടുപ്പിന്ന് റെഡി ആക്കി. രണ്ടടപ്പത് പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ
0: അതെ അതെ. ജോലിക്കാരുണ്ടോ അതോ നിങ്ങൾ തന്നെയാണോ?
1: ജോലിക്കാരുണ്ട്, രണ്ടുപേരുണ്ടായിരുന്നു, അതിൽ ഒരാൾ ലീവായിരുന്നു. പിന്നെ ഞാൻ ചെയ്യും അടുക്കളയില് കറികളിലെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യും.
0: ശരി.
1: പിന്നെ പറമ്പിന്റെ പൂരി പറത്തി വറുത്ത് പൂരൊക്കെ ചെയ്യുന്ന.
0: ശരി.
1: പിന്നെ എന്റെ ഹസ്ബൻഡും ചെയ്യും അങ്ങനെ. ബാബു ആള് വർക്ക് ചെയ്യും, ചായ വെള്ളപ്പൊക്കെ ഉണ്ടാക്കലൊക്കെ ആള് ചെയ്യും. ആൾക്ക് സുഖമില്ല, ഈ ആമഭാഗത്തിന്റെ പ്രശ്നമുള്ള ആളാണ്, എന്നാലും ഒരുവിധമൊക്കെ ചെയ്യും.
0: റേഡിയോ ഉണ്ടോ
1: പണിക്കാരി
0: കടയില്?
1: ഉണ്ട്.
0: ശരി. എപ്പോഴും വെക്കോ അതോ?
1: വീട്ടിലും ഉണ്ട് റേഡിയോ.
0: പാട്ട് കേൾക്കാൻ വേണ്ടി വെക്കോ അതോ ഫുൾ ടൈം ഓൺ ചെയ്ത്
1: പാട്ട്
0: വെക്കോ? എങ്ങനെയാ?
1: കിടക്കുന്ന സമയത്ത് വെക്കും, അപ്പോഴല്ലേ സമയമുള്ളൂ, നമുക്ക് കടയിൽ തന്നെയാണ് ഉള്ളത്.
0: അപ്പൊ കടയിൽ ആ റേഡിയോ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചാ പോരെ?
1: കടയിൽ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്.
0: ആ ശരി, ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് ഏത് വേണം പറഞ്ഞോ.
1: മറ്റേ കൊല്ലംകോട്ട് എന്നുള്ള പാട്ടില്ലേ,
0: കൊല്ലംകോട്ട് തൂക്കം നേർന്നു അല്ലേ?
1: ഇഷ്ടമുള്ള പാട്ടാ.
0: പി സുശീല പാടിയതാണത്, നല്ല പാട്ടാ.
1: മാഡത്തിന്റെ പേരെന്തെന്നാ?
0: ലൗലി. അപ്പൊ ഞാൻ പാട്ടി വെച്ചുതരാം.
1: ശരി ശരി ശരി.

0: ഹലോ,
1: ഹലോ.
0: ഷാജയാണോ?
1: അതെ.
0: ആ ഷാജ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ. ആ, കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിതാ സലിമോൻ ഒരു കത്തെഴുതി എൻ്റെ പ്രിയ കൂട്ടുകാരി ഷാജയെ വിളിച്ച ഒരു ഗാനം വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്. പറഞ്ഞിരുന്നോ?
1: പറഞ്ഞിരുന്നു
0: ആ
1: വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു.
0: ആ എന്നിട്ട് വിളിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ?
1: ഇല്ല, വിളിക്കാന്ന് വിചാരിച്ചില്ല. ഇത് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വിളിയായിരുന്നു.
0: അപ്പൊ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഞങ്ങൾ വിളിക്കും. പിന്നെ
1: ആ
0: അത്
1: വിളിക്കും, എന്തായാലും ഇങ്ങനെ
0: കത്തെഴുതി
1: പെട്ടെന്ന്
0: ഉടനെ
1: ഞാനിതൊന്ന്
0: വിളിക്കുന്നെന്ന് വിചാരിക്കരുത്.
1: പറഞ്ഞിരുന്നു. ഞാൻ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വിളിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ
0: വരുമെന്ന്
1: ഉദ്ദേശിച്ചില്ല.
0: പ്രതീക്ഷിച്ചില്ല.
1: വിളിച്ചതിൽ വളരെ സന്തോഷം.
0: ആരുണ്ട് അവിടെ?
1: ഇവിടെ ആരും ഇല്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. 2 മാസം മൂത്ത മോളുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഇപ്പൊ
0: ആ
1: ഇങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് വന്നത്. ഏത് വന്നിട്ട് ഇപ്പം
0: എന്താ
1: രണ്ടാഴ്ച
0: പറ്റിയത്?
1: കഴിഞ്ഞു.
0: എന്തിനായിരുന്നു ഓപ്പറേഷൻ?
1: വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. യുക്കസിന്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 3 മാസം ആകാൻ പോകുന്നു.
0: ഇപ്പൊ മരുന്നോ വല്ലതും ഒക്കെ ഉണ്ടോ?
1: കഴിഞ്ഞു. അപ്പൊ എടുക്കാനത്
0: പറഞ്ഞേക്കണേ അല്ലേ. ജോലി എന്താ ചെയ്തിരുന്നേ?
1: ജോലി ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനായിട്ട് പോവുകയായിരുന്നു. വീട്
0: വീട്ടു ജോലിക്ക് അല്ലേ, കുട്ടികളെ നോക്കാനായിട്ട്.
1: വീട്ടുജോലി വീട്ടുജോലിയും ചെയ്യും, കുഞ്ഞുങ്ങളെ
0: കുഞ്ഞുങ്ങളെ
1: കുട്ടികളെ
0: നോക്കാനായിട്ട്.
1: നോക്കാനുള്ള
0: ആ ശരി.
1: ഇതിനായിട്ടൊക്കെ ഞാൻ.
0: അപ്പൊ ഇനിയിപ്പോ എന്നിനി ജോലിക്ക് പോകാൻ പറ്റും?
1: ഇനിയിപ്പോ ഒരു 6 മാസത്തെ റെസ്റ്റ് എങ്കിലും
0: വേണമെന്നാ ഡോക്ടർ
1: പറയുന്നു.
0: പറഞ്ഞിരിക്കില്ല. അപ്പോ ഭർത്താവും കുട്ടികളൊക്കെയോ?
1: 2 പെൺപിള്ളേരാണ്. അവര് രണ്ടുപേരെയും കെട്ടിച്ച്. മൂത്താളിന് 2 കുട്ടികളുണ്ട്. എല്ലാ മോൾക്ക് ഒരാളുണ്ട്. പിന്നെ ചേട്ടനിപ്പോ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് പുറത്തോട്ട് മാറിയത്.
0: ആണോ? ആ അപ്പോ ഞങ്ങളുടെ പ്രോഗ്രാംസ് കേൾക്കാറുണ്ടല്ലോ അല്ലേ?
1: എല്ലാ സത്യം പറയണ്ട, റേഡിയോ ഇല്ല ഇവിടെ.
0: അപ്പൊ റേഡിയോ എന്തിനാണ്?
1: അപ്പൊ
0: ഒരു ഫോൺ ഉണ്ടല്ലോ ഇല്ലേ, സ്മാർട്ട്
1: ഫോൺ.
0: ഫോൺ ഇല്ലേ? ആ ഫോണില് പിന്നെ ന്യൂസ് ഓൺ എയർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ അപ്പോ ഇനി കുട്ടികളൊക്കെ വരുമ്പോ പറയൂ, ഞങ്ങൾക്ക്
1: പറയാം
0: ന്യൂസ്
1: പറയാം.
0: ഓൺ എയർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തരാൻ പറ അപ്പൊ കൊച്ചി എഫ് എം കേൾക്കാം കേട്ടോ. പിള്ളേർക്ക് അതൊക്കെ നല്ലോണം അറിയണ്ടാവും.
1: അതെ അതെ അതെ.
0: അപ്പോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയേ.
1: കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ, എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ വെച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം.
0: അതേത് പാട്ട്?
1: എന്തെങ്കിലും ഒരു പാട്ട്.
0: അല്ല, ലളിത പാട്ടൊന്നും എഴുതിയിട്ടില്ല.
1: എഴുതിട്ടില്ല.
0: ആ ഷാജക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ.
1: എന്തെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് ഏതാണെങ്കിലും സന്തോഷം.
0: ഓക്കെ, സിനിമ കാണുന്ന ആളാണോ?
1: ഇല്ല, സിനിമയൊന്നും കാണാറില്ല. ഇങ്ങനെ ടിവിയിലുള്ള ഒരു ഇത് മാത്രം, പരിപാടി മാത്രം.
0: പുറത്തു പോയി
1: പോയേ
0: സിനിമ കാണാറില്ല എന്നല്ലേ.
1: ഇല്ല ഇല്ല ഇല്ല, നേരത്തെ പോയിട്ടുണ്ട്. ഇപ്പൊ 3 വർഷങ്ങളായിട്ട് അങ്ങനെ
0: പോകാറൊന്നുമില്ല.
1: പോയിട്ടില്ല.
0: ആ ശരി.
1: പോകാറില്ല.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ആരാണ് അത് പറയൂ.
1: അങ്ങനെ എല്ലാരും ഇഷ്ടമാണ്.
0: ആ ശരി. ആഹാ,
1: പ്രത്യേകിച്ച്
0: എന്നാ

0: ഇഷ്ടം കൂടുതൽ ആരോടെങ്കിലും ഉണ്ടാവില്ലേ?
1: അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരുടെ ഒന്നും ഇല്ല, എല്ലാവരും
0: എല്ലാരും
1: ഇഷ്ടം.
0: അല്ല, ഞാനത് ചോദിച്ചത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരാളെ പറഞ്ഞ ആ ആളുടെ പാട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നല്ലൊരു പാട്ടിയാ
1: വെച്ചുതരാം.
0: ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയണം. ഇനി വേഗം തന്നെ ആ ന്യൂസ് ഓൺ എയർ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ, റേഡിയോ കേട്ടോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ലളിതയെ വിളിച്ചിട്ട് ഫോൺ ഔട്ടിൽ നിന്ന് വിളിച്ചു പാട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, എന്നാ വെക്കട്ടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം.
0: ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ,
1: അരുണാണോ ഇത്?
0: എന്റെ അച്ഛനാണ്.
1: കുമാരൻ.
0: അതെ അതെ. ആ,
1: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്.
0: നമസ്കാരം. നമസ്കാരം സാർ.
1: നമസ്കാരം. അപ്പൊ ഷാബുവിന്റെ നമ്പർ വെക്കാഞ്ഞത് എന്ത്?
0: അവന്റെ അടുത്ത് കൊടുക്കണോ?
1: ആ, പിന്നെ അതിനല്ലേ കത്തെഴുതിയത്.
0: നിങ്ങളെ പേര്?
1: ലൗലി.
0: ആ, ശരി ശരി. ഷാബു, എനിക്ക് ഒരു ഫോൺ കോൾ ഉണ്ട്. ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് ആകാശം കത്തയച്ചത്. ഹലോ.
1: ഹലോ ഷാബു, അച്ഛനൊരു കത്ത് എഴുതി കേട്ടോ. ഷാബു എന്ന് വിളിപ്പേരുള്ള അരുണിന്റെയും ദിവ്യയുടെയും മകൾ. അദ്വിതയുടെ 11-ാമത് ജന്മദിനമാണ് May 11 എന്ന് പറഞ്ഞ്. അപ്പൊ ആശംസാഗാനം വേണം എന്ന് പറഞ്ഞാണ് എഴുതിയത്.
0: ഓക്കെ.
1: പിന്നെന്താണ്, വീട് വടകരയ്ക്കും കുറ്റ്യാടിക്കും ഇടയിലുള്ള കല്ലാച്ചി അല്ലേ?
0: അതെ അതെ.
1: അരുൺ എന്താ ചെയ്യുന്നേ?
0: ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ റൈറ്ററാണ്, കോപ്പി റൈറ്ററാണ്. ഇത് കത്ത് എഴുതിയിരിക്കുക അച്ഛനായിരിക്കും.
1: അതെ അതെ, അച്ഛൻ വച്ചത് അച്ഛന്റെ ഫോൺ നമ്പർ തന്നെയാണ്.
0: അപ്പോ
1: അതാണ് ഞാൻ വിളിച്ചത്.
0: ഓക്കെ.
1: ആ, ദിവ്യ എന്ത് ചെയ്യണു?
0: ദിവ്യ അവിടെ ടീച്ചറാണ്.
1: ആ, ശരി.
0: ഇപ്പൊ ഇവിടെ ഇല്ല, രണ്ടുപേരും ഇവിടെ ഇല്ല, അവിടെ അവരുടെ വീട്ടിലാണ്.
1: ഓ, ശരി. പിന്നെ അദ്വിത പോയോ?
0: അദ്വിത ഇപ്പൊ 6-ാം ക്ലാസ്സിലേക്ക് പോവാണ്. 25-ന് സ്കൂൾ തുറക്കും.
1: ആ, ശരി. അദ്വിത ഒരാളല്ലേ ഉള്ളു?
0: അതെ അതെ.
1: അപ്പൊ ദിവ്യ അവിടെ ടീച്ചറാണ് അല്ലേ?
0: അവിടെ ടീച്ചറാണ്, അവിടെ മോളിലെ സ്കൂളിൽ തന്നെയാണ് ടീച്ചറായിട്ട്.
1: ഓ, ശരി. നിങ്ങള് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അല്ലേ?
0: ബാംഗ്ലൂരാണ് താമസം.

0: അതെ അതെ
1: ആ ശരി. അവരവരുടെ വീട്ടിൽ പോയോ, ദിവ്യയുടെ വീട്ടിൽ
0: അവർ,
1: പോയോ?
0: അതെ അതെ അതിപ്പോ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോയതാ, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അന്ന് ഞാൻ
1: ഓ
0: അങ്ങോട്ട് പോയി.
1: ശരി. ആ ഹാ ഹാ ഓക്കെ. അപ്പം എന്തായാലും അദ്വിതിയോട് അന്വേഷണം പറയൂ, ഹാപ്പി ബർത്ത്ഡേ പറയൂ.
0: ഓ താങ്ക് യു താങ്ക് യു.
1: ആ
0: തീർച്ചയായും
1: അപ്പോൾ
0: തീർച്ചയായും.
1: ഏത് പാട്ടാണ് വേണ്ടത് പറഞ്ഞോളൂ.
0: പാട്ട് അത് ശരി, ഞാൻ വിചാരിച്ചു പാട്ട് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നു. ഇല്ല
1: ഇല്ല, ഇതിൽ
0: അല്ലേ?
1: അച്ഛൻ പാട്ട് എഴുതിയിട്ടില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണി ബാബാ പോകുന്നുള്ള പാട്ടില്ലേ, പഴയ പാട്ടാണോ അത്?
1: ആ ആ
0: ആ പാട്ടാവാം.
1: ഓക്കെ.
0: ഓ താങ്ക് യു.
1: അപ്പൊ എന്തായാലും അന്വേഷണം പറയൂ അച്ഛനോടും അമ്മയോടൊക്കെ.
0: അതെ
1: അപ്പൊ ഞാൻ പാട്ട് വെച്ചു തരാം. അപ്പൊ അദ്വൈതയോട് പ്രത്യേക അന്വേഷണം പറയണം, പിറന്നാൾ
0: ഓക്കെ
1: ആശംസകളും പറയണം കേട്ടോ.
0: ഓക്കെ താങ്ക് യു.
1: ഓക്കെ. അപ്പം ഉണ്ണി വാവാവോ അതല്ലേ പറഞ്ഞത്?
0: അതെ
1: അവരിനി എന്നാ വരുന്നേ?
0: അവര് ഇപ്പൊ നാളെ പോയിട്ട് കൊണ്ടുവരണം, ശനിയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകും.
1: തിരിച്ചു
0: അപ്പം
1: പോകും.
0: പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കേൾക്കാം.
1: വണ്ടിയില് റേഡിയോ ഇല്ലേ?
0: ഉണ്ട് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ.
1: ആ ന്യൂസ് ഓൺ എയർ ആപ്പ് കേട്ടോ, അത് ഡൗൺലോഡ് ചെയ്തോളൂ, അപ്പൊ കേൾക്കാൻ പറ്റും.
0: ഓക്കെ ആ ഹാ
1: ഓക്കെ. അപ്പൊ ഞാൻ വച്ചോട്ടെ എന്നാ.
0: അപ്പൊ ശരി, താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ബൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സുഗമമാക്കാനും ഗവൺമെന്റ് ജോലികൾ സുപ്രധാന മാർഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേള വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി എന്നിവരെ സന്ദർശിച്ചു. സാമൂഹ്യ സൌഹാർദ്ദത്തിന് പേരുകേട്ട പുതിയ ഗവൺമെന്റ് ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് രാഹുൽഗാന്ധി കൂടിക്കാഴ്ചയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരിക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരാതികൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും കെട്ടിക്കിടക്കുന്നവ പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകളിലെയും കോളേജുകളിലെയും മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടപ്പാക്കുമെന്നും ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇതിനായി ശക്തമായ നടപടികൾ തുടങ്ങുമെന്നും പോലീസ് മേധാവികളുടെ യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പവർകട്ടുണ്ടാവില്ലെന്നും ഇപ്പോഴത്തേത് പവർ ഫെയിലിയറാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വയം പര്യാപ്തമായ സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്, പ്രധാന ഘടകമാണിതെന്നും മന്ത്രി കണ്ണൂരിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം. 12 കോടി രൂപയാണ് 1-ാം സമ്മാനം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കാസർഗോഡ് പൂച്ചക്കാട് ട്രെയിനിനു നേരെ കല്ലേറ്. യാത്രക്കാരി നീലേശ്വരം സ്വദേശി അനിതയുടെ മുഖത്ത് പരിക്കേറ്റു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:43.
2: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

0: ആത്മസഖി ആകാശവാണി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ മുൻ പ്രോഗ്രാം മേധാവിയും ജനകീയ പ്രക്ഷേപകനുമായ ശ്രീ ബാലനാരായണൻ സാറാണ്. കൊച്ചി നിലയത്തിന്റെ ശ്രോതാക്കൾക്ക് ഏറെ പരിചയമുള്ള ഇദ്ദേഹത്തെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചി എഫ് എമ്മിന്റെ ശ്രോതാക്കൾക്ക് ഒരു മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിയാണ് താങ്കൾ എന്നറിയാം. ജനകീയ പ്രക്ഷേപണം എന്ന സംജ്ഞ യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിയ ഒരാളാണ് താങ്കൾ. താങ്കളുടെ റേഡിയോമായിട്ടുള്ള മുൻകാല, അതായത് സർവീസിൽ വരുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാവുമല്ലോ. പലർക്കും ബാല്യകാല കൗതുകമായിട്ടൊക്കെ റേഡിയോ പെട്ടി പറയുമല്ലോ, അങ്ങനെയുള്ള കാലത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
1: നമസ്കാരം, വിളിച്ചതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംസാരിക്കാനും അവരുടെ ആ ഒരു പഴയ ബന്ധം ഓർമ്മിപ്പിക്കാനും സാധ്യമായതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം ആകാശവാണിയുമായിട്ടുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അത് വളരെ സമ്പന്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു കുഗ്രാമത്തിലാണ്. ആ സമയത്ത് അവിടെ ഒരു വീട്ടിൽ മാത്രമാണ്, ഞങ്ങളുടെ ആ പരിസരത്ത് ഒരു വീട്ടിൽ മാത്രമാണ് റേഡിയോ
0: ഉണ്ടായിരുന്നത്.
1: അതെ അതെ. അപ്പോ പ്രധാന ഓർമ്മ എന്ന് വെച്ചാൽ കോഴിക്കോട് നിലയത്തിന്റെ പ്രക്ഷേപണമാണെന്ന്, വളരെ പോപ്പുലറും നമുക്കവിടെ കിട്ടുന്നു. തിരുവനന്തപുരം നിലയവും കോഴിക്കോട് നിലയവുമാണെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്.
0: കണ്ണൂരൊക്കെ പിന്നീട് വന്നു.
1: അതെ അതെ അതെ. അപ്പോ ഞങ്ങൾ ആ നാടകം, പ്രത്യേകിച്ച് ഗാൻഗാവിന്റെയൊക്കെ അവരുടെയൊക്കെ നാടകം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ രാവിലെ അന്ന് ഒരു നാടക സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം നോക്കിയിട്ട് അവിടെ പോയി കാത്തിരിക്കും. അപ്പോൾ അടുത്ത വീടുകളിലെ കുട്ടികളും കുറച്ച് ആളുകളൊക്കെ അവിടെ വന്ന് കാത്തിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടിട്ടാണ് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമുക്ക് ഈ കലയും സാഹിത്യവും ഒക്കെ കൂടുതൽ നമ്മൾ അതിനോടൊരു ഒരു ആഭിമുഖ്യം നമുക്കുണ്ടാവുന്നത്. തൊട്ടടുത്താണ് വായനശാല. വായനശാല, ഇതുപോലെ റേഡിയോ, ഇതിലൂടെയാണ് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഈ, കാരണം അവിടെ പത്രം പോലും എത്താൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഈ നമ്മുടെ വായനശാല പ്രസ്ഥാനം വളരെ ശക്തമായിരുന്നു. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ എനിക്കിപ്പോഴും, ഞാനത് ആ ഓർമ്മയിലുള്ളത് കൊണ്ടാണ് എനിക്ക് റേഡിയോ ഇത്രയധികം പിന്നീട് പ്രോഗ്രാം ചെയ്യാനൊക്കെ.
0: വായനശാലകളിലൊക്കെ റേഡിയോ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് അതെത്ര ശക്തമാണ്, അതിൻ്റെ ഒരു സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് റേഡിയോയിൽ ഇത്രയധികം, കാരണം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി, ഭൂരിപക്ഷം വരുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുകയും അവരെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരികയും ചെയ്യും എന്നെനിക്ക് ബോധ്യമുണ്ട്, അനുഭവമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആകാശവാണിയിൽ വന്നപ്പോഴും ഞാൻ ആ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്.
0: അത് ഇപ്പം ബാലൻ സാർ പറഞ്ഞ പോലെ ഈ ഒരു ജനകീയ മാധ്യമം എന്ന നിലയിലാണ് ബാലൻ സാർ അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ ഈ മാധ്യമത്തിൽ ഒരാളായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സാധാരണക്കാരന് പ്രാപ്യമായിട്ടുള്ള ഒരു മാധ്യമമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരു ഗംഭീര ഭാവത്തിൽ നിന്ന്, അതായത് ഒരു റേഡിയോ എന്നുള്ള ഒരു ഗാംഭീര്യമുള്ള ഒരു മാധ്യമത്തെ ജനങ്ങളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപറ്റി ഒന്ന്.
1: അതായത് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ നിലയത്തിൽ, പിന്നെ കൊച്ചി, അതുപോലെ കർണാടകത്തിലെ ചിത്രദുർഗ, പിന്നെ കൂർഗ്, തമിഴ്നാട്ടിലെ ഊട്ടി, ഇത്രയും നിലയങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം കവർത്തിയിലും ലക്ഷദ്വീപിലും ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി ഒരു സർവകലാശാലയാണ്, എന്നും പഠിക്കാവുന്ന ഒരു തലം ഉള്ള ഒരു കേന്ദ്രം കൂടിയാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ. ഞാൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാധാരണക്കാരിൽ നിന്ന്, അതുപോലെ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുമായിട്ട്. അല്ലേ, നാം ഇവിടെ വരികയും രാവിലെ ഡോക്ടറായിരിക്കും, ഉച്ചക്ക് പോലീസായിരിക്കും, വൈകുന്നേരം വക്കീലായിരിക്കും, പല മേഖലകളിലുള്ള പഠന ആവശ്യമെന്ന് വെച്ചാൽ ഇവരെല്ലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഓരോ വ്യക്തിയും നമ്മളൊരു സംസാരിച്ചു കഴിയുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവമാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള
0: അനുഭവം.
1: അതെ. പിന്നെ ആകാശവാണിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, കൊച്ചിയിൽ വരുമ്പോഴാണ് നമുക്ക് കുറേ കൂടി മറ്റു നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നൊരു ടീം വർക്കാണ്, അതിലൊരു വ്യക്തിയുടെ മികവ് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ടീം വർക്കിൻ്റെ ഒരു സൗന്ദര്യവും ശക്തിയും തിരിച്ചറിഞ്ഞത് ആകാശവാണി കൊച്ചിയിലാണ്. അത് ഇവിടെ ഉണ്ടായിരുന്ന പരമേശ്വരൻ പോറ്റി, പിന്നെ അതുപോലെ തന്നെ ഡി പ്രദീപ് കുമാർ, അങ്ങനെ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു ടീമായിട്ട് നിന്നുകൊണ്ടാണ്

0: ചർച്ച ചെയ്യും ഓരോ പരിപാടികളെ കുറിച്ചിട്ടും വിമർശിക്കും. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പരിപാടികൾ കുറെ കൂടി ജനകീയമായിട്ട് ചെയ്യാനുള്ള ഒരു സമീപനം നമുക്കുണ്ടായിട്ടുള്ളത്. പിന്നെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. കൊച്ചി നിലയത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സമകാലികം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആ സമരം നയിച്ചത് പോലും കൊച്ചി നിലയമാണെന്ന് പബ്ലിക്കായിട്ട് അവിടുത്തെ ഒരു കരിമുകൾ സമരം, അവരന്ന് ഒരു പരിസ്ഥിതി സമരം നടത്തുമ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് പോലും അവരുടെ കാര്യങ്ങൾ ഇവിടെ പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനകീയമായിട്ടുള്ള അവർക്ക് അവരുടേതാണ് ഈ സ്റ്റേഷൻ, ഗവൺമെൻറ് സ്ഥാപനമാണ് എന്നുള്ളത് പോലും അവർ മറന്നുപോയിട്ട് പലപ്പോഴും ചോദിക്കും, ഇത് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നത്.
1: അതാണ് ഞാൻ ചോദിച്ചത്, ഒരു ജനകീയ ഒരു ഗവൺമെന്റ് മാധ്യമത്തിന് ഒരു ജനകീയ മുഖം കൊടുക്കാൻ.
0: അത് സത്യത്തില് നമ്മളും എടുക്കല്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആകാശവാണി കൊച്ചി FM മറ്റ് നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവാൻ ഒരു കാരണമുണ്ട്. അത് പ്രാദേശിക നിലയം എന്നുള്ളൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, ലോക്കൽ റേഡിയോ സ്റ്റേഷൻ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല. ജനങ്ങളെ എംപവർ ചെയ്യിപ്പിക്കുക, എല്ലാ നിലകളും അതിന് അങ്ങനെ തന്നെ, എന്നാലും പ്രാദേശിക ജനങ്ങൾക്ക് പരമാവധി അവസരം കൊടുക്കുക, അവരുടെ മൗത്ത് പീസ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് അവരുടെ എയിമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതെ, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അവരുടെ കലാ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുക, വിമൺ എംപവർമെൻ്റ്, യൂത്തിന് അവസരം കൊടുക്കുക, കാർഷിക മേഖലയിലുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക, അങ്ങനെയാണ് അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും കയറി വരാം, അവരുടെ പ്രശ്നങ്ങൾ പറയാം, പരമാവധി അത് അവരുടേതാണ് എന്നൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അല്ല, അങ്ങനെ സംഭവിച്ചു, കാരണം ഒരു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കും, ഇത് ഇന്നൊരു തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പം അത് വളരെ ബഹുമാനത്തോടുകൂടി നമ്മളത് കേൾക്കുകയും തിരുത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവ പ്രക്രിയയുടെ ഭാഗമായിട്ട് അന്നത്തെ എല്ലാവരും, ആർ സി ഗോപാൽ സാറായാലും അതിനുശേഷം വന്നിട്ടുള്ളവരായാലും എല്ലാവരും ഇങ്ങനെ ഇതിനെ ഒരു ഒരു ടീം വർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും അവരവരുടെ, ചിലവർ ആരോഗ്യ പരിപാടിയിലായിരിക്കും, ചിലർ പരിസ്ഥിതിയിലായിരിക്കും, ചിലർ നാടകത്തിലായിരിക്കും, പക്ഷെ എല്ലാവരും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തു. അങ്ങനെയാണ് കൊച്ചി നില ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ളതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു നിലയമായിട്ട് മാറിയിട്ടുള്ളത്.
1: അപ്പോൾ ഇനിയൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം, ഏതായിരിക്കും ആ പാട്ട്?
0: അതെ അതെ, പാട്ട് കൊച്ചിയുടെ നമ്മുടെ പാട്ടുകാരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ, അല്ലാതെയും നമ്മൾ പറയുന്ന പേരാണ് മെഹബൂബ് അല്ലേ. അപ്പം അദ്ദേഹം MS ബാബുരാജ് സംഗീതം നൽകി, അവർ രണ്ടുപേരും കൂടി ചേർന്ന് പാടിയിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായിട്ടുള്ള കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിൽ വളരെ അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഹാസ്യം എന്ന് തോന്നുകയാണെങ്കിലും അതിലൊരുപാട് തത്വങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ പാട്ട് നമുക്ക് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം.

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: നമ്മൾ പാട്ട് കേട്ട് തിരിച്ചു വന്നു. ഇനി പറഞ്ഞതിൽ തുടർച്ചയായിട്ട് തന്നെ ഒരുപാട് ജനകീയമായിട്ടുള്ള പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ ബദൽ ജീവിതരേഖകൾ എന്നുള്ള ഒരു പരിപാടി. അത് ഒരു ഇന്നോവേറ്റീവ്, അത് അതുവരെ ആരും ശ്രമിക്കാത്ത ഒരു മേഖലയാണ്. അതേക്കുറിച്ചൊരു ഒന്ന്.
2: നമ്മുടെ ആകാശവാണിയുടെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് എല്ലാ വർഷവും എല്ലാവരും പുതിയ പുതിയ പരിപാടികൾ അവതരിപ്പിക്കുകയും അത് ജനങ്ങൾക്ക്, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നിലനിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ വല്ലാതെ കച്ചവടത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്നതാണ്. നമുക്കറിയാം ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്, ശരിക്കും അവർക്ക് കിട്ടാത്തത് എന്താണ്, അത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അറിവാണ് പ്രധാനം അല്ലേ. ആ അറിവിൻ്റെ തലത്തിൽ നമ്മൾ വികസിക്കുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ള ഒരു വ്യവസ്ഥിതിയിൽ ചൂഷണ വിധേയമാവാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പണം കിട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരാളാവണമെന്നില്ല, സമ്പന്നനാവണമെന്നില്ല. കാരണം ആ പണം വേറെ ആൾക്കാർ ചൂഷണം ചെയ്യാൻ റെഡിയായിട്ടിരിക്കുകയാണ് ഇല്ലേ. ഞാൻ ഉദാഹരണം പറയും, അടുത്തിടെ ഡൽഹിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ, അതായത് IIT പോലുള്ള സ്ഥാപനത്തിൽ പോലും ജോലി ചെയ്തിട്ടുള്ള പ്രൊഫസർമാർ പോലും സൈബർ തട്ടിപ്പിനിരയാവുന്നു. അതായത് നമ്മൾ സമകാലികമായിട്ട് വരുന്ന മാറ്റങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് വലിയ പ്രൊഫസറാണ്, വലിയ ഡോക്ടറായിരിക്കും, എടപ്പള്ളിയിൽ ഒരു ഡോക്ടറായിട്ടുള്ള
1: ഒരു ബന്ധം അത് എപ്പോഴും കീപ്പ് ചെയ്യണം. സമൂഹത്തിലെ വരുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
2: അതെ, പണം മാത്രം ഉണ്ടാക്കിയ കാര്യമില്ലല്ലോ അല്ലല്ലോ. കാരണം അത് ഒരു നിമിഷം കൊണ്ട് നൈജീരിയയിലേക്ക് വേറെ രാജ്യത്തേക്ക് പോകുന്നു അല്ലേ. അപ്പൊ അവിടെയാണ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് ജനങ്ങളെ എപ്പോഴും ജാഗ്രതയിൽ നിർത്താനുള്ള തരത്തിലേക്കുള്ള. ഇപ്പൊ നമ്മുടെ FM ഡയറി പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം അതാണല്ലോ, കൊച്ചി FM-ന്റെ. കാരണം ചെറിയ ചെറിയ ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ പരിപാടികളിലൂടെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ കുസാറ്റായിട്ട് ചേർന്നുള്ള പരിപാടികൾ എല്ലാ തലത്തിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് കൊച്ചി FM-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാറിലേ ഇരുന്നാലും വീട്ടിലിരുന്നാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങൾ ശാക്തീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ടീം വർക്കിൻ്റെയാണ്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഒരു പ്രക്ഷേപണ മാതൃകയായിരുന്നു കൊച്ചി FM-ൻ്റേത്. ബദൽ ജീവിത ശബ്ദരേഖ എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കേരളത്തിലെ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള, അതായത് നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ മടുപ്പും ചൂഷണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്. അതിന് സമാന്തരമായിട്ട്, അതിനെതിരായിട്ടും തന്നെ വേണമെങ്കിൽ പറയാം, എങ്ങനെയൊക്കെ നമുക്ക് നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വായു, ഇതുപോലെ മറ്റു രീതിയിൽ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരുപാട് മനുഷ്യർ അന്വേഷണം നടത്തുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന് നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു വീട്ടിൽ ഒരു വെണ്ടയ്ക്ക വെക്കാം. അപ്പം അതൊരു വിഷമില്ലാത്തൊരു ഒരു പച്ചക്കറി എന്ന് മാത്രമല്ല, വെണ്ടക്ക എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടി ജീവിതശൈലി രോഗത്തിലുള്ള പ്രമേഹം പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് ഇല്ലേ. അപ്പം ഇങ്ങനെയുള്ള അറിവുകൾ, ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു, അതോടൊപ്പം അവർ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരറിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ
1: സാധിക്കും.
2: അതെ അതെ, കാരണം അവർ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജന നല്ല ജീവിതം. അപ്പൊ സമൂഹത്തിൽ കുറെ കൂടി സമാധാനവും ശാന്തിയും ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. കൊച്ചി നിലയത്തിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ബദൽ ജീവിത ശബ്ദരേഖയിൽ

വയനാട്, പയ്യന്നൂര്, കാസർഗോഡ്, കണ്ണൂർ, ചിലപ്പോൾ ഒരു നല്ല നാടൻ പശുവിനെ വളർത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ജീരകശാല വിത്ത് മാത്രം കൃഷി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ, പിന്നെ അതിൻ്റെ ഗുണം എന്താണ്? അതിൻ്റെ ഗുണം നമ്മളൊരു കൃഷി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ കിസാൻ വാണി ആയാലും കൃഷി എന്ന് പറയുന്നത് ഒരു പച്ചക്കറി ഉൽപ്പാദനം മാത്രമല്ല, അതൊരു നമ്മുടെ സന്തോഷം പകരുന്ന ഒരു വ്യായാമ മുറ കൂടിയാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം മാത്രമല്ല, ഇങ്ങനെ പല തലങ്ങളെ നമ്മളൊരു വ്യത്യസ്ത തലങ്ങളിലൂടെ ഇത് അവതരിപ്പിച്ചു കൊണ്ടുപോയതാണ്

0: അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം മാത്രമല്ല, ഇങ്ങനെ പല തലങ്ങളെ നമ്മളൊരു വ്യത്യസ്ത തലങ്ങളിലൂടെ ഇത് അവതരിപ്പിച്ചു കൊണ്ടുപോയതാണ് ബദൽ ജീവിത ശബ്ദരേഖ എന്ന് പറയുന്നത്.
1: ഇനിയൊരു പാട്ടും കൂടെ ആവോ? അടുത്ത പാട്ട് ഏതായിരിക്കും?
0: നമുക്ക് കൊച്ചിയുടെ തന്നെ വേറൊരു പാട്ടും കൂടി കേൾക്കാം. കാരണം കൊച്ചിയിലുള്ള നമ്മളൊരു കാലഘട്ടത്തിൽ വലിയ ചൂഷണവും തൊഴിലായ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രാദേശികമായി ഉണ്ടായി വന്നിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് പിന്നീട് എൻ്റെ സുഹൃത്തായിട്ടുള്ള രാജീ രവിയുടെ സിനിമയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പാടി അവതരിപ്പിച്ചിട്ടുള്ളത് ഷബാസ ബനാണ്. അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: കൊച്ചിക്കായലിൽ.
0: അതെ.

0: പരിസ്ഥിതി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. ഈ പരിസ്ഥിതിയോടുള്ള ഒരു സമീപനം, ആ ഒരു കാര്യത്തിൽ പ്രക്ഷേപകൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്?
1: എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത്. അല്ലാതെ തൊഴിൽ വേറെ ജീവിതം വേറെ എന്നുള്ള രീതിയിലല്ല. ഞാൻ ജനിച്ചു വളർന്നത് ഒരു 3 പുഴ വന്ന് ചേരുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം, അസ്തമിക്കുന്നത് കാണാം, ദേശാടന പക്ഷി നിറയെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്, മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം, എല്ലാം. അതായത് പ്രകൃതിയുടെ ഒരു സൗഭാഗ്യം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ചെറുപ്പത്തിൽ. പിന്നീട് ഞാൻ തൃശ്ശൂർ കേരള ഓർമ്മയിൽ വന്ന് പഠിക്കുന്ന സമയത്താണ് അവിടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻ്റ് ഒരു തീരുമാനമെടുത്തു ദിവസം കൂടി. അന്ന് അവിടെ അത് വെക്കേഷൻ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടി അതിനെതിർത്തു, തടഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ സസ്പെൻഷനും കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നമ്മളുടെ ഇടപെടലും നമുക്ക് പഠനം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അന്ന് സുഗതകുമാരി ടീച്ചർ ക്യാമ്പസിൽ വന്നു, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എഴുത്തെഴുതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സുന്ദർലാൽ ബഹുഗുണയാണ്. പിന്നെ അന്നത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്ന ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകർ, ഇപ്പം അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ കണ്ടിരുന്നു, അരുൺ കുമാർ എന്ന് പറഞ്ഞൊരു മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. അതിലൊക്കെയുള്ള ഒരുപാട് നല്ല മനുഷ്യരായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതായത് നീലൻ പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു, അതുപോലെ തന്നെ ബാലകൃഷ്ണൻ കുന്നമ്പത്ത് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ്സിൽ ഒരാളുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ സമരം നമുക്ക് ഭാഗികമായി വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് വലിയൊരു നമ്മളിലൊരു മാറ്റം ഉണ്ടാക്കി. കാരണം അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് തൃശ്ശൂർ വന്ന് താമസിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് എഴുതരും, അത് പത്രത്തിൽ വരും. അങ്ങനെ അതൊരു വലിയൊരു പ്രശ്നമാക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റി,
0: മൂവ്മെൻ്റ്
1: ആക്കി. അപ്പം ഇതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് വ്യവസ്ഥിതി നമ്മൾ ആവശ്യമില്ലാതെ ഈ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത്, ചിലരുടെ വ്യക്തിപരമായ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെയാണ് ഇത് നശിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ വെക്കേഷൻ സമയമാണെന്ന് ആലോചിക്കണം. ഞങ്ങൾ 5 പേര്, ഒന്ന് തൃശ്ശൂർ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ, കഴിഞ്ഞ വർഷം MLA ആയിരുന്ന പി ബാലചന്ദ്രൻ, പിന്നെ ഒരു ഹിന്ദുവിൽ പ്രധാന ഒരു റിപ്പോർട്ടറായിരുന്ന PN ഗോപികൃഷ്ണൻ, പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഒരു ഗ്രീൻ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ വളരെ റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് 5-6 പേര് കൂടിയിട്ടാണെങ്കിലും ആ സമരത്തെ നമുക്ക് മാധ്യമത്തിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ തുടർന്നാണ് പിന്നീട് ഞാൻ MA കഴിഞ്ഞ് MPhil കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോഴും എനിക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണം. കാരണം എല്ലായിടത്തും പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യരുടെ കുറേ അതിനെക്കുറിച്ചൊരു അറിവില്ലായ്മയാണ്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചാൽ അതെങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, എങ്ങനെ കുടിവെള്ളം മുട്ടും, എങ്ങനെയാണ് നമുക്ക് കൂടുതലത് സങ്കീർണമാക്കുന്നത് എന്നൊക്കെയുള്ള എനിക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ റേഡിയോയിൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തു. പിന്നീട് കൂടുതൽ മനസ്സിലായപ്പോഴെന്ന് വെച്ചാൽ പരിസ്ഥിതി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇത്രയധികം ജൈവ കൃഷി വ്യാപകമാവാൻ ഒരു കാരണം കൊച്ചി നിലയത്തിൽ നമ്മൾ ആ സമയത്ത് പ്രക്ഷേപണം ചെയ്ത ഒരു 1000 പരിപാടികൾ തന്നെ പറയാം. കിസാൻ വാണിയിൽ അതെല്ലാം പരിസ്ഥിതിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അതായത് കൃഷി മാത്രമല്ല, ഒരു പാടം നികത്തുമ്പോൾ അതൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് അത്രയും
0: അറിയില്ല,
1: അവബോധം കുറവായിരുന്നു. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് കേരളത്തിലെ എല്ലാ പരിസ്ഥിതി പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷേപണമാണ്. അതുകൊണ്ടാണ് CR നീലകണ്ഠനെ പോലുള്ള ആൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കൊച്ചി നിലയിൽ ഒരു ഹരിത പ്രക്ഷേപണം കേന്ദ്രമാണ് എന്ന് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ജനങ്ങൾക്ക് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു.
0: കൊച്ചി നിലയം പച്ചയാകുന്നു എന്ന് പ്രശസ്തമായ ഒരു ടാഗ് ലൈനോട് കൂടി പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ.
1: അതല്ല, June 5 നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ 11 വരെ നമ്മൾ ഈ പരിസ്ഥിതി സംബന്ധമായ നാടകങ്ങൾ, രാവിലെ പാട്ടുകൾ, എല്ലാ ടോപ്പിക്കിലും നമ്മളത് ഉൾപ്പെടുത്തിക്കൊണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു മിടുക്കുകൊണ്ടല്ല, അത് ഇവിടെയുള്ള ഓരോ സമയത്തുമുള്ള നമ്മുടെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും

0: കൊണ്ടുകൂടിയാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്.
1: പിന്നെ ഈ ആരോഗ്യ പരിപാടികൾ ധാരാളമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുക, അതായത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിതം കൊണ്ട് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ താങ്കൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
0: അതെ, കൊച്ചി നിലയം അല്ലെങ്കിൽ നമ്മുടെ ആകാശവാണിയിൽ തുടക്കത്തിൽ നിന്ന് നമുക്ക് ഈ വാണിജ്യ പ്രക്ഷേപണം എന്നുള്ളൊരു സങ്കല്പം കുറവായിരുന്നു, നമുക്ക് അതിനൊരു സമ്മർദ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു രീതി വന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും കുറേ അതുപോലുള്ള പരിപാടികൾ ചെയ്യേണ്ടി വന്നു. ഒപ്പം തന്നെ, അതായത് ഇപ്പോൾ വിദേശത്തൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കൂടുതൽ ഉയർത്തിപ്പിടിക്കുക. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രക്ഷേപണം ചെയ്യുക, ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. നമ്മളൊരു വാണിജ്യ പരിപാടി ചെയ്യുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ട് നമുക്ക് പരിപാടികൾ കൊടുക്കാം. അതാണ് ബദൽ ജീവിത ശബ്ദരേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിസാമണി ആയാലും സമകാലികമായാലും ഇത്തരം പരിപാടികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊതുവായിട്ടുള്ള മാധ്യമങ്ങളിൽ വരുന്ന വിവാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. കാരണം ആകാശവാണി എന്ന് പറയുന്നത് രസിപ്പിക്കുക, ഒപ്പം തന്നെ അവരെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലേ, അവരെ എംപവർ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് പരിപാടികൾ കുറേ ഇവിടെ കൊച്ചിയിൽ എല്ലാവരും കൂടി ചേർന്ന്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ആ വിഷയങ്ങൾ, ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എതിർക്കും, പക്ഷെ എങ്കിൽ പോലും അവരുടെ അഭിപ്രായത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം നമ്മൾ ചില പരിപാടികൾ നമ്മൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. കുറേ വിമർശനങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്, പക്ഷേ നമ്മളുടെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ ജനങ്ങളത് ആ ആത്മാർത്ഥത മനസ്സിലാക്കും. അപ്പം അങ്ങനെയാണ് ഒരു ബദൽ ജീവിതം എന്ന് പറയുന്നത്. നമുക്കിന്നറിയാം ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ, രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ. നമ്മൾ എത്ര പണം കൊടുത്താലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മളൊരു 20 വർഷം മുമ്പ് കുടിച്ചിരുന്ന പോലത്തെ ശുദ്ധജലം നമുക്കിന്ന് കിട്ടുമോ? അപ്പം നമ്മളൊരുപാട് പണം ഉണ്ടാക്കി നമുക്കതുകൊണ്ട് നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? നല്ല വെള്ളം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിതത്തിന് ഇപ്പോൾ പ്രളയം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ എവിടെ എങ്ങനെ ജീവിച്ചാലും പ്രകൃതി എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം, ഇല്ലേ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നുള്ള മാറ്റങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്തത് കൊച്ചി നിലയമായിരിക്കും.
1: ഇനിയൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

നമ്മൾ റേഡിയോയിൽ നിന്ന് മാറി ഒരു പൊതു സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ഡോക്യുമെൻ്ററീസൊക്കെ ചെയ്തിട്ടുണ്ട് താങ്കൾ. അതിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് ആൺപൂവ് എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ പെടാതെ പോയ ഒരു വിസിബിലിറ്റി ഒട്ടുമില്ലാതിരുന്ന ഒരു വിഭാഗത്തിൻ്റെ, ആ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ആ ഒരു വിഭാഗത്തിൻ്റെ

0: എന്നാൽ പൂനെ ഫിലിം ആർക്കൈവ്സ് ലോകത്തിലെ തന്നെ ഒരു ആർക്കൈവ്സിൻ്റെ ഒരു വലിയൊരു മാതൃകയിലേക്ക് കൊണ്ടുവരാൻ കാരണം ഒരു വ്യക്തിയുടെ പരിശ്രമം. ഐ എൻ ബി മിനിസ്റ്ററുടെ കീഴിലാണ്, ഒരു ചെറിയൊരു സ്ഥാപനമായിരുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ പരിശ്രമം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കൊരു പാഠം കൂടി അവിടുന്ന് കിട്ടി. ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പരമാവധി അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ആൺപൂ എന്ന് പറയുന്നത് ഒരു പത്രവാർത്തയാണ്, അത് മാധ്യമ വിമർശനമാണ് ശരിക്കും. അതായത് പത്രവാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയായി മാറി, ഒരു കൗതുക വാർത്തയാണ് അത്, അന്നത്തെ പത്രത്തിൽ വന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. അപ്പോൾ ഈ പെണ്ണാണായതിന് ശേഷം അയാൾ കൊല്ലത്ത് പോയിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഗിരീഷ് കുമാർ ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെയും കൂട്ടി, ഇയാൾ എവിടെയോ അലഞ്ഞിങ്ങനെ ചെറിയ ഈ സെയിൽസുമായിട്ട് നടക്കുന്നുണ്ട്. രാത്രി 2 മണിക്കാണ് അയാളെ ട്രാക്ക് ചെയ്ത് താമസിക്കുന്ന സ്ഥലത്ത് പിടിച്ചത്. അപ്പം ഞാൻ അയാളുടെ കഥ കേട്ടപ്പോൾ നടന്ന സംഭവമാണ്, അതായത് സൂക്ഷ്മമായിട്ടുള്ള ചില നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വാക്ക് അതുണ്ടാക്കുന്ന ഒരു മാറ്റം. അതായത് പറഞ്ഞു വരുന്നത്, ഇയാളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ജനനേന്ദ്രിയത്തിൻ്റെ സ്ഥാനത്ത് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഡോക്ടർ പറഞ്ഞു അത് പെൺകുട്ടിയാണ്, അങ്ങനെ വളർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വളരെ സാധാരണക്കാരായിട്ടുള്ള അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു കുടുംബം ആയതുകൊണ്ട് അവർ ആ കുട്ടിയെ പെൺകുട്ടിയായിട്ട് വളർത്തി. 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടി എന്ന് പറയുന്ന രീതിയിലല്ല അയാൾ വളർന്നു വളരുന്നത്, ആണുങ്ങളുടെ ചില വികാര വിചാരങ്ങളിൽ അയാളിൽ ഉണ്ടായി. അയാൾ എന്നോട് പറഞ്ഞത് സീതാലക്ഷ്മി എന്നാണ് എൻ്റെ പേര് പെൺകുട്ടിയായിട്ട്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, അതായത് അടുപ്പത്തിൽ പെരുമാറുമ്പോൾ പറഞ്ഞു, നീ ഒരാണാണ്, അതുകൊണ്ടൊരു ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് ഒരു ഓപ്പറേഷൻ നടത്തി ആണായി. അപ്പം ഞാൻ പറയുന്നത് ഒരു ഡോക്ടറുടെ ഒരു ഊഹം വെച്ചിട്ട് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സങ്കീർണതകളാണ്. അതായത് 18 വയസ്സ് വരെ പെൺകുട്ടിയായിട്ട് ജീവിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് സിനിമയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അയാൾ എന്നോട് പറഞ്ഞു, അവളാണ് എന്നെ ആദ്യമായിട്ട് നീ ഒരാണാണെന്ന് പറഞ്ഞത്. അവളിപ്പോൾ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളായിട്ട് താമസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒരു BBC സൗത്ത് ഏഷ്യ ലേഖൻ കൊച്ചിയിൽ വന്ന് ഇവിടുത്തെ സീലോഡ് വെച്ചിട്ട് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തു. കേരളത്തിലെ ലെസ്ബിയൻ കാഴ്ചപ്പാടിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കതൊന്നും അറിയില്ല, അങ്ങനെയാണ്. അതല്ല, നിങ്ങളുടെ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ഇല്ലേ, നീയാണ് എന്നെ ആദ്യമായിട്ട്, അങ്ങനെ ആ ഡയലോഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് പറഞ്ഞതോടുകൂടി ഞാൻ പറയും, ഇങ്ങനെയാണ് സാഹചര്യം കേരളത്തിലെ ജീവിതത്തിൽ, ഇങ്ങനെയാണ്. അതല്ല, ഇവിടെ ലെസ്ബിയൻ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഞാൻ ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് മാത്രം വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? BBC ലേഖകൻ ഇവിടെ വരുന്നു, പിന്നെ ഒരു കുട്ടി 18 കൊല്ലം ഇങ്ങനെ വളരുന്നു. 18 വയസ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഇയാൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഴുവൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ആണാകുമ്പോൾ വരുന്ന സങ്കീർണ്ണ വേറെ. ഇതിൻ്റെ ഇടയിൽ അയാൾ പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ സങ്കീർണത എന്ന് പറയുന്ന ഒരു വാക്ക് മതി നമുക്കവരെ മാറ്റിമറിക്കാനും തകർക്കാനും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബുദ്ധൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഒരാൾ ഉച്ചരിക്കുന്ന ഒരു വാക്ക് അത് എത്രമാത്രം പവർഫുള്ളാണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. റേഡിയോയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു പ്രാർത്ഥനയും വിചാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു വാക്ക് മതി വേറൊരാളെ തകർക്കാനും അവരെ കൂടുതൽ ഉയർത്താനും അല്ലേ. അപ്പോൾ ഇത് ഈ സിനിമയും എന്നെ സംബന്ധിച്ചോളം ആകാശവാണിയും തമ്മിൽ വലിയ വ്യക്തി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ മാധ്യമ പ്രവർത്തനം തുടർച്ചയാണ്. പിന്നീട് ഞാൻ ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് ആനയെക്കുറിച്ചിട്ടാണ്. 18-ാമത്തെ ആന തൃശ്ശൂർ, ഞാൻ ഈ പറഞ്ഞ പോലെ ആകാശവാണിയിൽ 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും വാർത്തയാണ് പത്രവാർത്ത, ആന ഇടഞ്ഞോടുന്നു. അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ട്, നമ്മളീ മാധ്യമപ്രവർത്തകനായിട്ട് ഇത് എന്താണ് ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പിന്നാലെ നടന്ന് പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. ഒന്നാമത് ആന ഒരു വംശാംശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ജീവിയാണ്. 2 1972 വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ചിട്ട് ആനയെ വാങ്ങിക്കാനും വിൽക്കാനും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് നിലനിൽക്കുന്ന നിയമത്തെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ ദ്രോഹിക്കുന്നു, അതിൻ്റെ ഒരു വംശാംശത്തിലേക്ക് നയിക്കുന്നു?
1: തികച്ചും ഒരു വന്യജീവിയായ
0: വളരെ ക്രൂവലായിട്ട് മെരിക്കുന്നു,
1: അത് സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിലാക്കേണ്ട കാര്യമില്ലല്ലോ.
0: അതായത് നിങ്ങളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ ഒരു അമ്പലത്തിലേക്ക് പോകുന്നു ഇല്ലേ, അവിടെ നിങ്ങളൊരു ആനയുടെ ചവിട്ടേറ്റോ കൊമ്പിന് കോർത്തോ ഇരയാവേണ്ട ആവശ്യം ഒരു ഭക്തനുണ്ടോ? 18-ാമത്തെ ആന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചുള്ളൊരു പഴയ ബുദ്ധ ജാതക കഥയാണ്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പേരെ കൊലക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു വർഷം എത്ര പേര് മരിക്കുന്നുണ്ട്? അതുകൊണ്ടാണ്

0: ശ്രീനാരായണ ഗുരു പണ്ട് പറയുന്നത് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന്. അതുകൊണ്ടാണ് ആ ജീവികളോടുള്ള സഹജീവികളുള്ള സ്നേഹം കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ലോകത്തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് ജീവികളെ നമ്മൾ സഹജീവികളെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമി എന്നൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ മാത്രം ഒരു പാരമ്പര്യമാണ്, അവിടെയാണ് നമ്മൾ ഇത്രയും ക്രൂരത കാണിക്കുന്നത്. അപ്പം ഇത്തരം വിഷയങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആകാശവാണിയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ആകാശവാണിക്ക് പുറത്തും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അത് നമ്മളെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ ധാരാളം അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ സമാധാനവും സന്തോഷവും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിശ്രമമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇനി ഒരു പാട്ട് കേട്ട് വരാം.
0: തീർച്ചയായിട്ടും പാട്ടിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ, തൃശ്ശൂർ നിലയത്തിൽ പ്രവർത്തിക്കുമ്പോൾ മുല്ലനേഴി മാഷ് നമ്മുടെ വളരെ അടുത്ത പ്രക്ഷേപണത്തിൽ നാടകത്തിലും പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ജിംഗിൾ ഉണ്ടാക്കാനും പാട്ടെഴുതാനും പിന്നെ അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: ആകാശവാണിയിലും ആകാശവാണിയുടെ പ്രവർത്തനത്തിലും പിന്നീട് ചലച്ചിത്ര പ്രവർത്തനങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് അവാർഡുകൾ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
1: ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ സിനിമ ഔപചാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഒരുപാട് പേരുടെ നന്മ ഞാൻ പറഞ്ഞല്ലോ, ഐ ഷൺമുഖദാസ്, കാരണം ഞാൻ ബ്രണ്ടൻകോളേജിൽ പഠിക്കുമ്പോൾ ഷൺമുഖദാസ് മാഷ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ആവശ്യമില്ല ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, പക്ഷേ അദ്ദേഹം അവിടെ ഒരു സിനിമ ഉണ്ടെന്ന് കാണിച്ചു. അതുപോലെ പി കെ നായർ സാർ, ഇവർ വലിയ ഡയറക്ടറായിട്ടാണ് പി കെ നായർ സാർ ഇരിക്കുന്നത്. തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് വന്ന് പിന്നെ നമ്മുടെ തൃപ്രയാർ അവിടെ ഒരു ചെറിയൊരു ഹാളിൽ ഈ സിനിമ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അതിനോടുള്ളൊരു ആദരവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ വഴിയിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൻ്റെ അംഗീകാരം കിട്ടിയാൽ അത് നല്ല കാര്യം. കാരണം മുന്നോട്ട് പോകാനുള്ള കുറേ കൂടി നമുക്ക് ഊർജ്ജം കിട്ടുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ സിനിമ, ഞാൻ ഉണ്ടാക്കുന്ന സിനിമകൾ പ്രധാനമായിട്ടും കുട്ടികളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ, ചെറിയ ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വരുമാനത്തിൽ ഞാൻ പ്രധാനമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ചിലർക്കതൊരു ഫോറിൻ ട്രിപ്പ് ആയിട്ടായിരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ സാമൂഹ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇടപെടലിലൂടെയാണ് എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത്, ഒരു ദിവസം സുപ്രീം കോടതിയിലുള്ളൊരു വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേസിലൊന്ന് കക്ഷി ചേരണം, ആനയെ ഉപദ്രവിക്കുന്നതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റും, ഞാൻ വേണ്ടത്ര ഡീറ്റെയിൽസ് തരാം, കേസും കൂടി നടത്താനുള്ള സമയം എനിക്കില്ല, കാരണം ഇപ്പം തന്നെ ഫിലിം മേക്കിംഗ് അത് കാണിക്കൽ, കാരണം അത് അങ്ങനെ വരും. അതുപോലെ ഇടയ്ക്ക് ഫോൺ വരും, കാരണം ഇന്ന ലോറിയിൽ ആനയെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്, അതിനെന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾ കളക്ടറെ വിളിച്ച് പറയൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ ആക്ഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇല്ലേ, ഇതിപ്പോൾ യു കെയിൽ നമ്മൾ കാണിച്ചു, സിംഗപ്പൂരിൽ സിനിമ കാണിച്ചു, അവരൊക്കെ യാത്ര ചെലവ് തന്നിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം എന്നോടൊരു സ്ത്രീ അവിടെ സ്റ്റേജിൽ കയറിന്നിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എൻ്റെ വീട് പാലക്കാടാണ്, ഞാൻ ഇതുവരെ ആനയെ സ്പോൺസർ ചെയ്തതാണ് അമ്പലങ്ങളിൽ, പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരിക്കലും അത് ചെയ്യില്ല. അതുപോലെ ദുബായിൽ നിന്നൊരു സ്ത്രീ ആനയെ വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. കണ്ടിട്ട് പറഞ്ഞു ഇല്ല വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് കുട്ടികളുടെ കത്തുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക, തീരുമാനം അവരെടുക്കട്ടെ. അതുകൊണ്ട് എനിക്ക് കേസും പ്രശ്നമല്ല. എനിക്കറിയുന്ന മാധ്യമത്തിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇല്ലേ, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഫിലോമിന അമ്മയാണ്. കാരണം എന്താ, മില്ലറ്റിൻ്റെ പ്രക്ഷേപണത്തിലൂടെ അവർ ഒരു കട തുടങ്ങി. 60 വയസ്സിന് മുകളിലുണ്ടെന്ന് ആലോചിക്കണം, ഭാര്യയും ഭർത്താവും കൂടിയിട്ട്. അവരാദ്യം ചെയ്തത് അവരുടെ വീട്ടിൽ ഈ മില്ലറ്റ് ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുക ചെയ്തത്. അപ്പോൾ പ്രമേഹം കുറഞ്ഞു, അപ്പോൾ ഫ്രണ്ട്സിന് കൊടുത്തു. അങ്ങനെയാണ് അവർ സംരംഭകരായി മാറിയിട്ടുള്ളത്. കോവിഡ് കാലത്തെ കിസാമാണി പ്രക്ഷേപണത്തിന് ശേഷമാണ് എടവനക്കാടുള്ള ഒരു സ്ത്രീ, അവരുടെ ആക്ടിവിറ്റിയാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ അതിനുശേഷം അവർക്കൊരു മാസം ഏകദേശം 100,000 രൂപ വരുമാനമുണ്ടായി. കാരണം നമ്മുടെ ആകാശവാണിയുടെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പലരും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെല്ലാ പരിപാടികളും കൊടുക്കണം, ഒപ്പം ഇതുപോലുള്ളവർക്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ അവരെ എംപവർ, അതാണ് ശാക്തീകരണം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പശുവിനെ വളർത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ ചില മണ്ണിര കൃഷിയായിരിക്കും, പക്ഷെ എന്താണെങ്കിലും അവരെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനും നമ്മുടെ പ്രക്ഷേപണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്.
0: പുരസ്കാരങ്ങളെ പറ്റി പറഞ്ഞില്ല.
1: അല്ല, പുരസ്കാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫിലോമിന് ചേച്ചിയും നമ്മുടെ സുൽഫത്തും ഒക്കെയാണ് ഇടവനക്കാട്, അവരാണ് ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേരള ഗവൺമെന്റിന്റെ 3 ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്കുള്ള 3 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ, അതായത് ബെസ്റ്റ് എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റൽ ഫിലിം എന്നുള്ള രീതിയിൽ 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാലേന്ദ്ര ചുള്ളിക്കാടാണ് അതിൻ്റെ വിവരണം എന്ന് പറയുന്നത്. ഈ സിനിമ ഉണ്ടാക്കുന്നതിൽ പോലും, അത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് പറയാൻ കുറച്ച് മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാം. ഉദാഹരണം പറഞ്ഞാൽ, ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒറ്റ ഫണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ അന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്

കഴിഞ്ഞു വന്നിട്ടുള്ള രാജീവ് രവി എൻ്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു, രാജീവ് ഇങ്ങനെ ഒരു സംഭവം, ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിനെന്താ ഞാൻ വരാം. എൻ്റെ പണത്തിലല്ല, നമ്മുടെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഈ വിഷയത്തോടുള്ള അവരുടെയും കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്ന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതിൽ പിന്നെ ഒരുപാട് പേരുണ്ട്, മണിലാൽ പടവൂരുണ്ട്, പിന്നെ മധു നീലകണ്ഠരുണ്ട്, ഇന്ന് ഇന്ത്യയിൽ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളത്തിൽ പ്രശസ്തരായ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. ഞാൻ ആകാശവാണി മാത്രമല്ല പറയുന്നത്, എൻ്റെ ഓരോ പ്രൊജക്റ്റും ടീം വർക്കാണ്. പിന്നെ നമ്മളെ വ്യവസ്ഥിതിയിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെവിടേക്കോ കുറേ നല്ല മനുഷ്യരുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത് കലാമണ്ഡലം ഗോപിയാശാനെ കുറിച്ചിട്ടാണ്, പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊരു പത്രത്തിൽ ഒരു ഇത് കണ്ടപ്പോൾ, കേന്ദ്ര സംഗീത അക്കാദമിയാണ്, ഞാനൊരു അപേക്ഷ അയച്ചു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് അതാണ്. പിന്നെ ആ അവാർഡിൻ്റെ പറഞ്ഞു വന്നപ്പോൾ അതും കൂടി പറയാം ബാക്കി കൂടി. അപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി, അതുകൂടാതെ ഗ്രീൻ ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ്, പാണ്ഡ അവാർഡ്, അത് ലോകത്തിലെ ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രങ്ങളിൽ ഒന്നായിട്ടത് തിരഞ്ഞെടുത്തു. പിന്നെ അതിനു മുമ്പ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഫിലിം എനിക്ക് ഒബർഹൂസൻ എന്ന് പറയുന്ന ഫിലിം ഫെസ്റ്റിവലിൽ, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ളതും പ്രശസ്തമായിട്ടുള്ളൊരു ഫിലിം ഫെസ്റ്റിവലാണ്, അവിടെ പ്രത്യേക അവാർഡ് ഈ ആൺപൂവിന് കിട്ടി, നേരത്തെ പറഞ്ഞിട്ടുള്ള കിട്ടി. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് തലങ്ങളിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പല രാജ്യങ്ങൾ ഈ സിനിമ കാണിക്കാൻ വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്ത് അവർ തന്നെ ടിക്കറ്റും താമസമൊക്കെ തന്നിട്ട് സിംഗപ്പൂർ, മലേഷ്യ, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് കാണിക്കുകയുണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഇത് ഏകദേശം 160 യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർ സിലബസിൻ്റെ ഭാഗമായിരുന്നു ഫിലിം സ്റ്റഡീസിൻ്റെ. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ അതിങ്ങനെ ആനയല്ലേ, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റും ഈ ഡോക്യുമെൻ്ററി സിനിമയും, അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അൻവർ അലി. അപ്പോൾ അൻവർ അലി മലയാള സിനിമയിൽ ഇന്ന് ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എൻ്റെ സുഹൃത്തായ രാജീവ് രവിയുടെ തന്നെ, അതായത് കമ്മട്ടിപ്പാടം സിനിമയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആകാശവാണി കൊച്ചി FM മുൻ പ്രോഗ്രാം മേധാവിയും ജനകീയ പ്രക്ഷേപകനുമായ ബാലനാരായണൻ സാറിനെയാണ്. സാറിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, സാറിന് വിഷയങ്ങൾക്ക് പഞ്ഞമില്ല, തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പരിപാടിയുടെ സമയദൈർഘ്യത്തിലുള്ള ഒരു ലിമിറ്റേഷൻ കാരണം ഇവിടെ നമുക്ക് നിർത്തേണ്ടതായിട്ട് വരികയാണ്. ബാലനാരായണൻ സാർ ഇനിയും സ്റ്റുഡിയോയിൽ വരും, നമ്മളുമായിട്ട് സംവദിക്കും. അപ്പോൾ ഇത്രയും നേരം ആകാശവാണി സ്റ്റുഡിയോയിൽ വന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു.
1: വളരെ സന്തോഷമുണ്ട്. അതിന് മുൻകൈയെടുത്ത ഉണീഷ് സാറിന് പ്രത്യേകം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണിതെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. സംസ്ഥാനത്ത് പവർകട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഒരു വിദ്യാഭ്യാസ

0: ജില്ലയിൽ SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1-ാം സമ്മാനം VB 13-54-52 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1-ാം സമ്മാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:02:49. ഇപ്പോൾ ഹരിഹരൻ പാടിയ ഗസലുകൾ.

0: ഹരിഹരൻ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:30:19.
1: കൊച്ചി വേവ്സ്.
0: കൊച്ചി വേവ്സിൽ ഇന്ന് ഗുഡ് ഗേൾ ഗോൺ ബാഡ് എന്ന ആൽബത്തിനു വേണ്ടി റിഹാന പാടിയ ഗാനങ്ങൾ.

0: കൊച്ചി വേവ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഗുഡ് ഗേൾ ഗോൺ ബാഡ് എന്ന ആൽബത്തിനു വേണ്ടി റിഹാന പാടിയ ഗാനങ്ങളാണ്.
1: കൊച്ചി വേവ്സ്.
2: ആകാശവാണി FM വാർത്തകൾ.
0: പത്തൊൻപതാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗർ മേള നടന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ ജൂൺ 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരെ സന്ദർശിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ 1-ാം സമ്മാനം VB 13-54-52 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1-ാം സമ്മാനം. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലിക്കറ്റ് സർവകലാശാല ഈ അധ്യയന വർഷത്തെ ബിഎഡ്, ബിഎഡ് കോമേഴ്സ്, ബിഎഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 3. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിംസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം.
2: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 25 സെക്കൻഡും.

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ മെസ്സേജുകൾ അയക്കാം, അവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888. വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാല് മണിപ്പൂക്കൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ നോക്കാം. മെസ്സേജുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും അർദ്ധന ജീവനാണ്. എന്റെ അമ്മയുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തന്നെ, നസ്നിം എന്നാണ് ആന്റിയുടെ പേര്. അപ്പൊ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ നാലു മണിപ്പൂ വായിച്ചില്ല കേട്ടോ. ഇന്നെങ്കിലും മെസ്സേജൊക്കെ വായിച്ചിട്ട് എനിക്ക് പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ചേച്ചി ചായ കുടിച്ചോന്ന്. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അർദ്ധനക്കുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കായിരിക്കുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അതിന് മുൻപ് നമുക്ക് വേറെ രണ്ട് മൂന്ന് മെസ്സേജ് കൂടെ ഒന്ന് നോക്കാം. കാർത്തിക് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാർത്തിക് ആലുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാർത്തിക്കും കിരണും, ചേച്ചി ഞങ്ങള് രണ്ടുപേരും ഇന്ന് വീട്ടിലുണ്ട്. ഞങ്ങൾ

വാഴാറ്റൂയിലെ അടബൊമ്മലെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലീസ് ചേച്ചി ഈ മെസ്സേജ് ഒന്ന് വായിക്കണം. ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ പരിഗണിക്കാറില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. പരിഭവവും പരാതിയൊക്കെയാണ്, കരയുന്ന ഇമോജിയൊക്കെയാണ് അയച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ, ഒന്ന് സന്തോഷിപ്പിക്കാം അല്ലേ നമുക്ക്.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞാൻ മാളയിൽ നിന്ന് ജീഷ്മ മധുവാണ്. ഇന്ന് എന്റെ അനിയത്തി ഗ്രീഷ്മയുടെയും യയാതിയുടെയും വിവാഹ വാർഷിക ദിനമാണ്. പിന്നെ ഇന്ന് അവരുടെ മകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചീരുവിന്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അനിയത്തിക്കും ഹസ്ബൻഡിനും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു, ഒപ്പം ചീരിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകളും. അപ്പോൾ ഒരുമിച്ച് ഒരു ദിവസം രണ്ടും കൂടെ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കാമല്ലോ അല്ലേ? പാട്ട് വെച്ചേരാട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും സുഖായിരിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് അർച്ചനയാണ്. ഞാൻ ഇന്നലെയും മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ എന്റെ മെസ്സേജ് വായിച്ചില്ല. ഇന്നെങ്കിലും വായിക്കൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, ക്വസ്റ്റ്യൻ മാർക്കൊന്നും വേണ്ട, വായിച്ചിരിക്കുന്നു കേട്ടോ. ഇന്നലെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അച്ഛന്റെ പേര് അനീഷ്, അമ്മ അനില. അവർക്ക് വിഷസ് പറയണം, പിന്നെ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ അനീഷ് അങ്കലിനും അനില ആന്റിക്കും വിവാഹ വാർഷിക ആശംസകൾ നാലുമണിപ്പൂക്കളുടെ പേരിൽ സ്പെഷ്യലായിട്ട്. അപ്പൊ പാട്ട് ഇതാ വരുന്നു.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എന്റെ പേര് അലേഗ്രിയ. എന്റെ വീട് ഇടക്കൊച്ചിയിലാണ്, പാമ്പായിമൂല, അവിടെയാണ് കേട്ടോ എന്റെ വീട്. അപ്പോൾ എന്റെ അമ്മയ്ക്കും അനിയത്തിക്കുമായിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ശുഭസായാഹ്നം. ഷൊർണൂറിൽ നിന്ന് ദാസാണ്. എനിക്ക് പ്രിയമാനവളെ എന്ന തമിഴ് ഫിലിമിലെ ജൂൺ ജൂലൈ മാസത്തിൽ എന്ന പാട്ട് വെച്ച് തരുമോ? എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുവാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് നീതു, ആലുവയിൽ നിന്നാണ്. ഞാൻ ആകാശവാണി കേട്ടോണ്ട് അസൈൻമെന്റ് ചെയ്യുവാണ്. അപ്പൊ എനിക്കൊരു പാട്ട് വെച്ചു തരുമോ പ്ലീസ് ചേച്ചി, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. റിലാക്സേഷൻ കുറയ്ക്കണ്ട, ചായയും സ്നാക്സും ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ, പാട്ടിന്റെ ഒപ്പം ചായ ആവാലോ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, അതുകൂടെ നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് സൗജിത്ത്, ചേർത്തല കളവംകോടം എന്ന സ്ഥലത്താണ്. ഇക്കഴിഞ്ഞ മെയ് 3 എന്റെ വിവാഹമായിരുന്നു. എന്റെ വൈഫിന്റെ പേര് ധന്യ എന്നാണ്. അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് അദ്ദേഹം മനോഹരമായൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പോൾ സൗജിത്തിനും ധന്യയ്ക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ആശംസിക്കുകയാണ് നാലുമണിപ്പൂക്കളുടെ പേരിൽ. ഒപ്പം പാട്ടും.

ഹലോ നാലുമണിപ്പൂവേ, ഞങ്ങൾ മനക്കലപ്പടി ഒരു ഫാസ്റ്റ് ഫുഡ് വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ്. ഞങ്ങളുടെ പേര് അൻവർ, രവി, കാദർ, സലാം, നന്ദൻ. ഞങ്ങളുടെ മൻസൂറിന്റെ വിവാഹ വാർഷികമാണിന്ന്. അപ്പോൾ സുബിക്കും മൻസൂറിനുമായിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സുബിക്കും മൻസൂറിനും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. നാലുമണിപ്പൂക്കളുടെ പേരിൽ മാത്രമല്ല, അൻവർ, രവി, കാധർ, സലാം, നന്ദൻ ഇവരുടെയും കൂടെ പേരിലാണ് കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ചായ കുടിച്ചിട്ട് എനിക്ക് പാട്ട് വെച്ച് തരുമോ ചേച്ചി? കുറേയായി ഞാനിപ്പോൾ ചോദിക്കുന്നു, ഇപ്പം ഇന്നെങ്കിലും പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഓക്കെ, ചായ കുടിച്ചിട്ടില്ല, പക്ഷെ പാട്ട് വെച്ച് തരാം കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരുവാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നും. അപ്പോൾ കൊച്ചി എഫ് എം ലിസണേഴ്സിനും കൂടെ വേണ്ടിയിട്ട് അദ്ദേഹം സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് ഗില്ലിയിലെ പാട്ടാണ്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കാക്കത്തുരുത്തിയിൽ നിന്നും അഖില സന്തോഷാണ്. അവിടെ എല്ലാവർക്കും സുഖല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അഖിലയ്ക്ക് സുഖാണല്ലോ അല്ലേ? അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്റെ അപ്പൂപ്പൻ നാലുമണിപ്പൂവിന്റെ സ്ഥിരം കേൾവിക്കാരൻ ആണെന്ന് അറിയാലോ. ഓഹോ, അപ്പോ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ. സോറി, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണേ. അപ്പോ എന്റെ അപ്പൂപ്പന് വേണ്ടിയിട്ടും പിന്നെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൂപ്പന്റെ പേര് ഗോവിന്ദൻകുട്ടി എന്നാണ്. ചേർപ്പ് ഊരകമാണ് സ്ഥലം. തീർച്ചയായിട്ടും അപ്പൂപ്പന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വെച്ച് തരൂ കേട്ടോ. തീർച്ചയായിട്ടും വെച്ച് തരാവേ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പെരുമ്പാവൂരിൽ നിന്നും മഞ്ജു ആണ്. എന്റെ ചേച്ചിയുടെ

മകൾ ദേവുമോൾക്കും നന്ദുമോനും പിന്നെ സൗദിയിലുള്ള എന്റെ ഫിയാൻസി അജിത്തിനും എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി തന്മാത്ര എന്ന മൂവിയിലെ മേലെ വെള്ളിത്തിങ്കൾ എന്ന പാട്ട് വെച്ച് തരുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ, സ്പെഷ്യലായിട്ട് ദേവുവിനും നന്ദുവിനും, അതുപോലെ അജിത്തിന്റെ കാര്യം മറന്നിട്ടില്ല, പിന്നെ അച്ഛനും അമ്മയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട്.

ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് എന്റെ ബ്രദർ ഷാഫിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ ഷാഫിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് തൃശൂർ കോടാലിയിൽ നിന്നും ഷാഹിന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ ഷാഹിനയുടെ പേരിൽ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഷാഫിക്ക്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കുറുപ്പമ്പടിയിൽ നിന്നും മഞ്ജു സന്തോഷാണ്. എന്റെ മക്കളായ നന്ദുവിനും ദേവുവിനും ഹസ്ബൻഡ്, പിന്നെ അച്ഛൻ, അമ്മ, സിസ്റ്റർ എന്നിവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് സർവമായ പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, സുഖാണോ? എനിക്കൊരു പാട്ട് വെച്ചു തരുമോന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു കുവൈറ്റിൽ നിന്നും നമ്മുടെ ദിലീപെട്ടൻ. ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാട്ടോ, പാട്ടൊക്കെ വെച്ചുതരാം. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ ആലങ്ങാടിൽ നിന്നും ഇതുമാണ്. ഇന്ന് എന്റെയും എന്റെ പ്രിയപ്പെട്ട വിനുവേട്ടന്റെയും ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ വൈകിയത്. ഓക്കെ, സാരല്ല, ക്ഷമിച്ചിരിക്കുന്നു. ഞാനും ഏട്ടനും ഇന്ന് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ നടന്നില്ല. ഏട്ടന് പനിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി റോജ എന്ന സിനിമയിലെ പുതുവെള്ളയും മഴയും എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ ചേച്ചി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം, പനിയൊക്കെ മാറുന്നേ. കൃത്യമായിട്ട് മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അത് കഴിഞ്ഞ് നമുക്ക് ആഘോഷമായിട്ട് ട്രിപ്പിനൊക്കെ പോയിട്ട് വരാമല്ലോ. അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് രണ്ടുപേരും കൂടി ട്രിപ്പിനൊക്കെ പോയിട്ട് വാട്ടോ. അപ്പോൾ എന്തായാലും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് നാലുമണിപ്പൂക്കളുടെ പേരിൽ, ഒപ്പം പാട്ടും.

അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപ്പൂസ് പൊന്നൂസ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു ലളിത ചേച്ചി കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്നും. വെച്ചേരാം. അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നും വിജേഷ് ചോദിച്ചിട്ടുണ്ട്, കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു ആ പാട്ട് ഒന്ന് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആള് കുറെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

ഇനി നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വായിക്കാം. ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള നാല് മണിപ്പൂവേ, എന്റെ പേര് സിന്ധു ദേവി, ഭർത്താവിന്റെ പേര് മധു, കൊടുങ്ങല്ലൂർ മതിലകം കുളിമുട്ടത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കുറേ നാളുകളായിട്ട് ഞങ്ങൾ പാട്ട് ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ ഇതുവരെ വെച്ച് തന്നിട്ടില്ല. നാല് മണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ മക്കളായ മിഥുൽ കൃഷ്ണയ്ക്കും അമൽ കൃഷ്ണയ്ക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ സിനാനാണ്, എടപ്പള്ളിയിൽ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ലിസണേഴ്സിനും ആയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചു തരാം. പിന്നെ പാട്ട് വെച്ചു കൊടുത്തതിന് ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് ഉണ്ട്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എന്റെ സേ ബേബിയുടെ ബർത്ത്ഡേ ആണ്, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 3 വയസ്സുള്ള കുഞ്ഞുവാവിയാണ്. അപ്പോ സേ ബേബിയുടെ സ്വന്തം മാമി എന്ന് ആലുവയിൽ നിന്നും മെഹ്റു, മെഹ്റു ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് മാമിയല്ല കേട്ടോ, മേമി എന്നാണ് പറഞ്ഞേക്കുന്നത്, സോറി. സേ ബേബിയുടെ മേമിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വാവയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് മേമിയുടെ പേരിലും അതുപോലെ തന്നെ നാലുമണിപ്പൂക്കളുടെ പേരിലും.

അതുപോലെ തന്നെ സിനി നോർത്ത് പറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ, ഞാനിവിടെ പരിപാടിയൊക്കെ കേട്ടുകൊണ്ടിരിപ്പാണ്, എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ്, പ്രിയ നാലുമണിപ്പൂവേ നമസ്കാരം, ഇന്ന് എന്റെ 63-ാമത്തെ പിറന്നാളാണ്, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് ലക്ഷ്മി മോഹൻ കൂവപ്പടി പെരുമ്പാവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നു. പാട്ട് ഞാൻ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കരുതി വെക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം ലക്ഷ്മി അമ്മയെ. അപ്പോൾ എന്തായാലും ലക്ഷ്മി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു നാലുമണിപ്പൂക്കളുടെ പേരിൽ. നാലുമണിപ്പൂവേ നമസ്കാരം, ഇന്ന് എന്റെ മകൾ ശാലിയുടെ 21-ാം വിവാഹ വാർഷികവും മകൻ റോണിലാലിന്റെ 16-ാം വിവാഹ വാർഷികവുമാണ്. മരുമക്കൾ ലിനു മിനു. അപ്പോ മക്കൾക്ക് ആശംസയായിട്ട് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കുമെന്ന് ചോദിച്ച് ലൂസി ആന്റണി കടവന്ത്രയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ലക്ഷ്മിയാണ് എളമക്കരയിൽ നിന്നും. എനിക്ക് അനാർക്കലി എന്ന മൂവിയിലെ ഈ തണുത്ത മൺചുരങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ, ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് പാട്ട് കേൾക്കാം.

ഇന്നത്തെ നമ്മുടെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യുപി വിഭാഗത്തിന് ടിടിസി യോഗ്യതയും വേണം. യുപി വിഭാഗത്തിൽ 3, ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8547630069. നമ്പർ ഒരിക്കൽ കൂടി 8547630069.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484257630. നമ്പർ ഒരിക്കൽ കൂടി 0484257630.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 81 36 80 23 04. നമ്പർ ഒരിക്കൽ കൂടി 81 36 80 23 04. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂൺ ആദ്യ വാരം ആരംഭിക്കും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in അല്ലെങ്കിൽ കിലെ IAS അക്കാദമി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 80 75 76 85 37. നമ്പർ ഒരിക്കൽ കൂടി 80 75 76 85.

0: യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വിവിധ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ചാന്ദിനഗറിൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മറൂൺ ബെററ്റ് സെറിമോണിയൽ പരേഡോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവുകളുടെ പരിശീലനം വിജയകരമായി പൂർത്തിയായി. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയത്തിലെത്തിക്കാമെന്ന് DGE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസമന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുംബൈയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന കൊക്കെയിൻ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 3:04. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തീർത്ഥാടനം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. രചന സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

വേനൽക്കിനാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി. ഗാനരചന ONV, സംഗീതം L. വൈദ്യനാഥൻ.

ഇനി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ചിത്രം മനസ്സിനക്കരെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രവും മോഹൻ സിത്താരയും ഒരുക്കി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയിതാ ചിരിക്കുടുക്ക എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിനു കിരിയത്ത്.

0: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
1: ജ്യോത്സ്ന രാധാകൃഷ്ണൻ സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിനുവേണ്ടി ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ദേവാനന്ദും മഞ്ജുരിയും ആലപിച്ച ഗാനം ബാംഗിൾസ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന രാജീവ് ആലിംഗൽ. സംഗീതം സുവിത് വിൽസൺ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSME കൾ, സ്റ്റാർട്ടപ്പുകൾ

0: എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ അധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്ടുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019-ൽ വാരണാസിയിലെ IIT BHU-ൽ പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi and US Secretary of State Marco Rubio today discussed sustained progress in the India-US Comprehensive Global Strategic Partnership and issues related to regional and global peace and security. Mr. Rubio called on the Prime Minister.

0: അറിയിപ്പുകൾ. ആകാശവാണി കൊച്ചി നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ കാന്താരിക്കുമുണ്ട് കഥ പറയാൻ. കാന്താരിമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തോപ്പുംപടി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് ടി ജെ. തുടർന്ന് ഒരേയിടത്തിലെ വിളകളും വളങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുളിയനം സ്വദേശി രാജൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി, 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം 8:00. ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ് 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി തിരുവനന്തപുരം റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ഇനി ആകാശവാണി കൊച്ചി നിലയം നാളെ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ വിൻസെന്റ് വാര്യത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻമോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരുന്നു, ഇതിൽ സമകാലികം. തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, മാലിപ്പുറം കർത്തേടം SHG UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക S ചൊല്ലുന്ന കവിത. അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾ പാടുന്ന ഉറുദു സംഘഗാനം എന്നിവ. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: 8:30 വിചാരം. നാടകകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായ TM എബ്രഹാമുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്രഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി

0: കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പതിനൊന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം സ്മൃതിരാഗം തുടരും. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 12 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മച്ചിന്ത്, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4 ആകാശവാണി FM വാർത്തകൾ 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ അരയൻകാവ് 2, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പുണിത്തുറ ചാത്താരിയിലെ PK വിജയനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ്മ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ, 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 10 ഗാനമഞ്ജുഷ, 11 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് മധുരം ഗീതത്തിൽ ഇന്ന് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകാന്ത്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ശ്രീകാന്തും എം ജി രാധാകൃഷ്ണനും ഒരുക്കി യേശുദാസ് ആലപിച്ച ഗാനമാണ് മധുരം ഗീതത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിൽ UPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകനെ അഥവാ അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 26 ചൊവ്വാഴ്ച തൊടുപുഴയിലുള്ള ഡയറ്റ് കാര്യാലയത്തിൽ നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അന്നേ ദിവസം രാവിലെ 10:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ 0482622690 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 0486 22 26 990. ഇമെയിൽ വിലാസം DIET IDUKK

0: diet@gmail.com diet@gmail.com.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 0484242452 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484242452. ജീവനി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിവിധ കോളേജുകളിലേക്ക് സൈക്കോളജിസ്റ്റ് നിയമനം നടത്തുന്നു. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തോലന്നൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മണ്ണാർക്കാട് MES കല്ലടി കോളേജ്, ശ്രീകൃഷ്ണപുരം VTB കോളേജ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 26 രാവിലെ 10 മണിക്ക് പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾ 0491-2873-999 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 0491-2873-999.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിലുള്ള ഒരു ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അടുത്ത മാസം 4 രാവിലെ 11 മുതൽ 1 മണിവരെ നടത്തുന്ന ഇന്റർവ്യൂവിൽ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകണം. യോഗ്യത സൈക്യാട്രിയിൽ MBBS, MD, DPM, DNB. കൂടുതൽ വിവരങ്ങൾക്ക് 0486-2233-0 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0486-2233-0. കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവാ പെൻഷൻ അഥവാ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ 2026 ജൂൺ 15 മുൻപായി നഗരസഭാ ഓഫീസിൽ ആയത് ഹാജരാക്കേണ്ടതാണ്. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും ഏറ്റിടും, ദിവസവും വാഷിംഗ് മെഷീനിൽ വയ്ക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കരണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന്

0: 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർകട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ട് ഇല്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കും.

0: ാണ് ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യം കൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്ന അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
1: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പത്തൊൻപതാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:22. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര ആലപിച്ചത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം. കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കുടുംബസമേതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബോംബെ ജയശ്രീയും ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈണം നൽകിയത് ജോൺസൺ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും കേൾക്കാം. രാത്രി 9:30. കാലാവസ്ഥാ സൂചന. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 25.1°C. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം.

0: രഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
0: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801 1501.
2: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
0: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
3: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
0: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
0: പത്തര മാറ്റി സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801 1501 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: കിസാൻ വാണിയിൽ ഇന്നാദ്യം കാന്താരിക്കുമുണ്ട് കഥ പറയാൻ. വീട്ടുമുറ്റത്ത് വളർന്നു വന്ന ഒരു കാന്താരി ചെടിയിൽ ഉണ്ടായ കാന്താരിമുളക് ജേക്കബ് എന്ന കർഷകന്റെ മനസ്സിൽ വീണ്ടും പഴയ കാർഷിക ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയാണുണ്ടായത്. കൃഷിയോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ചെടിയെ നന്നായി പരിപാലിച്ചു. അതിൽ നിന്നുമുണ്ടായ കാന്താരി വിത്തുകളിൽ നിന്ന് വീണ്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി തുടങ്ങി. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് ജേക്കബിനോട് തന്നെ ചോദിച്ചറിയാം.
7: കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാന്താരി മുളകാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ?
8: വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പാടം ഉണ്ടായിരുന്നു, കുണ്ടൽ പാടം. അതിനുശേഷം 92 അതൊക്കെ നിന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഈ വീടിന്റെ മുകളിൽ നിന്ന് വീണ് ഒരു കാന്താരി മുളക് ഇവിടെ മുളച്ചു. അതിൽ ഒരുപാട് കാന്താരി ഉണ്ടായി.
7: ഈ വീടിന്റെ മുകളിൽ കൃഷി ഉണ്ട്
8: അവർക്ക്? അവർക്ക് കൃഷിയൊന്നുമില്ല, അവരുപയോഗിച്ച് എന്തോ വീണ് ഒരു കാന്താരി മുളച്ചു. അപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച് പറയുമായിരുന്നു കാന്താരി കൃഷി നല്ലതാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 19 ജോലി സ്ഥലത്ത് നിന്ന് പോന്നിട്ട്,
7: എന്തായിരുന്നു ജോലി?
8: കൊച്ചിൻ റിഫൈനറിയിൽ കോൺട്രാക്ടർ സെക്ഷനിലായിരുന്നു, ഇലക്ട്രീഷ്യനായിട്ട്. അവിടെ നിന്ന് 19 പോകുന്ന കഴിഞ്ഞപ്പോൾ അമ്മക്ക് സുഖമില്ലാതെ വന്നു. അമ്മേനെ നോക്കാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ജോലിക്കൊന്നും പോകാതെയായി. ആ സമയത്ത് അതും ഇതുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ കാന്താരി മുളകിൻ്റെ ഒരു ഇത് നമ്മളുടെ ഇതിലേക്ക് വന്നത്. ഇതൊരെണ്ണം മുളച്ചു കഴിഞ്ഞപ്പോ
7: എങ്ങനെയായിരുന്നു അതിന്റെ പരിപാലന രീതികളൊക്കെ? എന്തൊക്കെയാ ചെയ്തേ?
8: ഈ മുളച്ചതാ, മുളച്ച ഒന്നും ചെയ്തില്ല.
7: പടുമുള വന്നത്
8: അങ്ങനെ നിന്ന് നല്ലവണ്ണം മുളകുണ്ടായി. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാന്താരി മുളക് നടണമെന്ന് തോന്നിയത്. അതിനുവേണ്ടി മുളകെടുത്ത് നട്ടിട്ട് ഒന്നും മുളച്ചില്ല. അങ്ങനെ മോളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യത്തെ നോക്കിയിട്ട് മോള് പറഞ്ഞ് അതിന്റെ മുളക് ശരിക്കും ഉണക്കിയ ശേഷം അരിയുടെ എരിവ് കളയുന്നവരെ 4-5 പ്രാവശ്യം കഴുകണം. കഴുകിയിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും കഞ്ഞിവെള്ളത്തിലിടണം, അതിനുശേഷം നടണം. അങ്ങനെ നട്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് മുളച്ചത്.
7: എല്ലാം
8: മുളച്ചു, ഏകദേശം എല്ലാം മുളച്ചു.
7: പിന്നെ അതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയായിരുന്നു?
8: പ്രത്യേകിച്ച് പരിപാലന രീതിയൊന്നും ഇല്ല. ഇവിടെ ഒരു വളമൊക്കെ വെക്കുന്ന ഒരു കടയുണ്ട്, പുള്ളി ഒരു MD അഭിജിത്ത് എന്നും പറഞ്ഞു. പുള്ളിനടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഒരു കൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി ഉണ്ട്. ഇതിൻ്റെ അളവൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് ഞാൻ. അതനുസരിച്ച് കൂട്ടി കുറേ പൊടികളായിട്ട് തന്നെ ഇട്ട് കുറേ കലക്കി വെച്ച് പുള്ളി പറഞ്ഞ രീതിയിൽ അണ്ട് 7 കഴിഞ്ഞപ്പോൾ 15 വെള്ളം കൂട്ടിയിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു. പിന്നെ ഇടക്ക് ഈ ചവറുകളും ഇപ്പോൾ ഈ ചൂട് വന്നപ്പോൾ കംപ്ലീറ്റ് കരിഞ്ഞതിലെല്ലാം പോയതാണ്. എന്നിട്ട് വേരിന് ചൂട് വന്നിട്ടാണ് ചവറിട്ട് കൊടുത്തിട്ടും മണ്ണിട്ട് മൂടാൻ പറഞ്ഞു. അയാളോട് ചെന്ന് ചോദിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
7: അതിൽ നിന്ന് നമുക്ക് കിട്ടിയ വിത്തുകളിൽ നിന്ന് വന്നതാണ്
8: ഈ കാണുന്ന
7: ഇതിപ്പോ എത്ര ചെടി ഉണ്ടാവും?
8: ഇതിപ്പോ അതാണ് ഒരു 35-40 ചെടി ഉണ്ടാവും.
7: ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും?
8: ഇപ്പോ ഒരു 7-8 ഒക്കെ കഴിഞ്ഞു. ഇതിന്നൊരു 10 കൂടുമ്പോ 2 മുളക് കിട്ടും.
7: അത് കൊണ്ടുപോയി വിൽക്കോ?
8: അത് കൊണ്ടുപോയി വിൽക്കാൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് 200 ആയിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ കൊടുക്കല് നിർത്തി. അണ്ട് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ച് 400 കൊടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ 400 കൊടുത്തിട്ട് ഈ മുളകിന് അധികം ചിലവില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് കുപ്പിയിലിട്ടിട്ട് 200 കുപ്പിയിൽ ഒരു 80 അതിൽ കൊള്ളും. നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ട് വിനാഗിരിയും തിളപ്പിച്ചാറ്റിയ വെള്ളം സമാസമം കൂട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇപ്പൊ കടകളിൽ കൊണ്ട് വെക്കണേ. അത് വിജയിച്ചു. ഇപ്പോ ഒരു 5-7 തന്നെ ആയി കൊടുക്കാം. ഇപ്പൊ ഈ ചൂട് വന്നിട്ട് മുളക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ രണ്ടാമത് ചവറക്കായിട്ട് മൂടിക്കഴിഞ്ഞപ്പോഴേ അതിൽ നല്ലവണ്ണം ആയിട്ടുണ്ട് മുളക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും നല്ലവണ്ണം മുളക് ഉണ്ടായതാ.

0: നമ്മൾ ഒരു 10 മിനിറ്റ് എടുത്താൽ തീരില്ല ഈ ചെറിയ ഇതിൽ നിന്ന്. അതേപോലെ പോണം. ഇത്ര ചെടിയിൽ നിന്ന് 2 കിലോ കിട്ടണം എന്ന് പറഞ്ഞാൽ തന്നെ
1: ഇത് നട്ടേക്കുന്ന രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ?
0: അതിന് പ്രത്യേക രീതിയൊന്നുമില്ല. ഈ 2 എണ്ണം വെച്ച് നടണമെന്ന് പറഞ്ഞു ഒരു ഇതില്
1: കുഴിയില്ല.
0: ആ കുഴിയല്ല, ശരിക്കിന് മണ്ണിന്റെ ഇതിൽ തന്നെയാണ്, ലെവലിൽ തന്നെയാണ് ചെയ്തത്. ഇപ്പൊ ഈ ചവറിട്ട് മൂടിയപ്പോഴാണ് ഈ ഹൈറ്റ് വന്നേക്കുന്നത്. വെള്ളം കിട്ടിയെന്ന് കെട്ടി നിൽക്കൂല. പിന്നെ ഡെയിലി നനക്കാനുണ്ട്. പച്ചക്കാന്താരി
1: വേറെ കീടാക്രമണങ്ങളോ
0: അങ്ങനെ അറിയില്ല. പുള്ളി തന്ന അവിടെ പെണ്ണുമാരി
1: അതെന്ത് ചെയ്യും?
0: അത് 20 ഗ്രാം എടുത്തിട്ട് മീൽബഗന്നും പറഞ്ഞൊരു അത് വന്നിട്ട് ആകെ അവിടെ നിന്ന് 2 ചെടി പറിച്ചു കളഞ്ഞു. അതിലങ്ങോട്ട് ഇതായി പോയിട്ട് കംപ്ലീറ്റ് എല്ലാം എല്ലാം പോയി വെറുതെ കമ്പ് മാത്രമായിട്ട് വന്നു. ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്, ഇത് ഇങ്ങനെ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ടെന്ന്. പുള്ളീനടയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അല്ലി തളിക്കാൻ മരുന്ന് തന്നു. അത് തളിച്ചു കഴിഞ്ഞപ്പോൾ 1.5 വിട്ട് തളിക്കാൻ പറഞ്ഞു. 20 ഗ്രാം ഇതെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കും. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അത് 20 ഗ്രാം എടുത്ത് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം 1.5 വിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് പോയി, പൊട്ടായി പോയി. ചെടിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞ് പുള്ളി പറഞ്ഞ് ആ സമയത്ത് മുളക് എടുക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞ ആ ചെടിയിൽ നിന്ന് മുളക് എടുക്കാതിരുന്ന പോലെയെന്ന് വിചാരിക്കണേ. ഒരു 7 ദിവസം കഴിഞ്ഞ് മുളക് എടുക്കാൻ പാടില്ലെന്ന് പുള്ളി പറഞ്ഞു. ആ അതുപോലെയൊക്കെ നോക്കി. അതിലും മുളകൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. ഇത് വന്ന് ഇതായിട്ട് പിന്നെ അടുത്തുള്ള ഇതിലൊന്നും അങ്ങനെ അടിച്ചില്ല.
1: ഇപ്പൊ
0: എല്ലാം റെഡിയായി വന്നതാണ്.
1: ഇടക്കിടക്ക് വളപ്രയോഗം അങ്ങനെ പോലും ചെയ്യാറുണ്ടോ?
0: ഇടക്കിടക്ക് എന്തെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ വളങ്ങള് അതും ഇതും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്.
1: വാങ്ങണ വളങ്ങളാണ്
0: അടുക്കള വളങ്ങളും ഇട്ട് കൊടുക്കും.
1: ഇവിടെ ഈ കാന്താരി മുളക് കൂടാണ്ട് വേറെയും കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: വേറെ ചെയ്യുന്നത് പീച്ചിലി ചെയ്ത്. അത് അങ്ങനെ ശരിയായില്ല, മണ്ണിന്റെ ഇണ എന്താണെന്നറിയില്ല. ആദ്യം ഉണ്ടായതൊക്കെ കൊഴിഞ്ഞുപോയി. കൊഴിഞ്ഞു പോയിട്ട് പുള്ളീനോട് പറഞ്ഞപ്പോ പുള്ളി ഇതുപോലെ മറ്റേ കപ്പലിന്റെ പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും കൂടി കലക്കി ഒന്ന് സ്പ്രേ ചെയ്യാൻ പറഞ്ഞ്, ഈ ചെടിക്ക് തന്നെ സ്പ്രേ ചെയ്യാൻ പറഞ്ഞ്, ബാക്കി ചുവട്ടിൽ ഒഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കാപിടിക്കാൻ തുടങ്ങി. കാപിടിച്ച് ഒരു 1.5 മാസമൊക്കെ നല്ലവണ്ണം കാ കിട്ടി. അത് കഴിഞ്ഞിട്ട് കായുണ്ടാക്കി കഴിഞ്ഞിട്ട് സ്പോഞ്ച് പോലെ
1: ആയിപ്പോയി.
0: ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിനോട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ പോയി മണ്ണ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വിത്തിൻ്റെ ആയിരിക്കും.
1: ഇത്
0: അങ്ങനെയല്ല, 2 സൈസ് ഉണ്ട്. നീളത്തിലുള്ളതുകൊണ്ട് അത് ഈ പുലവാണിമ്പ്യത്തിൽ നിന്ന് മേടിച്ച വിത്തുകളാണ്.
1: ഉണ്ട്.
0: ഒരു മഞ്ഞപ്പുഴു വരും. അതിനും പേരൊന്നുമില്ല, ഒരു കുപ്പിയിലൊരു ഇത് വരും. അത് ചെറിയ കുപ്പിയാണ്, ഒരു 50 ഗ്രാം കഷ്ടുണ്ടാവും. ആ കുപ്പിയിൽ ഒരു കാപ്പി കളർ ഒരു ലിക്വിഡാണ്. അത് പൂളിലെടുത്തിട്ട് 1 ലിറ്ററിൽ കലക്കി അടിക്കുക. കലക്കി അടിച്ചു കഴിയുമ്പോൾ തന്നെ നേരെ പുഴുവെല്ലാം കിളിപ്പോട്ട് വരും. വേറെ ഉള്ളത് ഈച്ചയാണ്, കടന്നൽ പോലത്തെ ചെറിയ
1: കായിച്ച.
0: ആ അത് കുത്ത് എന്തൊക്കെ ചെയ്തിട്ടും പോണില്ല. അപ്പോൾ ഞാൻ ബാറ്റുമായിട്ട് ചെന്നിട്ട് അതിനെയൊക്കെ പരമാവധി അങ്ങോട്ട് കൊതുക് പോയിട്ടില്ലേ, അത് വെച്ച് കൊന്നുകളെ. ഇപ്പോൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കവർ കേട്ടണേ, ഒരെണ്ണവും പോലും കേടില്ല. അല്ലാതെ മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അടിക്കാൻ കഴിയില്ല എന്നിട്ടാണ്, നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനുണ്ട്. ഒരു 5-8 ദിവസം കഴിയുമ്പോൾ 2 കിലോ കിട്ടും. ഇപ്പോൾ നാളെ എടുക്കും.
1: ഇതിന് നമ്മൾ എന്ത് വളമൊക്കെ കൊടുക്കുന്നത്?
0: അതിനും ഇതൊക്കെ തന്നെ, ഈ എല്ലുപൊടി, ചാണകപ്പൊടി.
1: പ്രത്യേകിച്ച് അങ്ങനെ
0: അളവൊന്നുമില്ല, അങ്ങനെ ഒരു കൈക്കണക്ക്. സാധനങ്ങൾ ഇഷ്ടംപോലെ ചാണകപ്പൊടിയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയി ചാക്ക് കണക്ക് ചാണകപ്പൊടി എല്ലുപൊടി.
1: എവിടെ? എറണാകുളത്ത് വീട്ടാ?
0: ഇല്ലേ, ഇവിടെ ഒരു വീടുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഈ പഞ്ചായത്തിലൊക്കെ താമസിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ഇത് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കും. കുടംപുളി ഉണ്ട്, അവന് കുരുമുളക് ഒരു 20 ലിറ്ററിന്റെ ബക്കറ്റില്ല, അതിലൊരു ബക്കറ്റ് നമുക്ക് കുരുമുളക് പറിച്ച് കിട്ടും. പക്ഷെ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ
1: ഉണ്ടാവുള്ളൂ.
0: അത് ആ മാവില്
1: കയറി
0: പറിക്കും.
1: അതൊക്കെ
0: ഞാൻ ഏതാണ്ട് എനിക്ക് 3 വയസ്സ് 4 വയസ്സ് ഉള്ള സമയത്ത് അമ്മ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാ.
1: പണ്ടൊക്കെ നമ്മള് പറഞ്ഞേക്കണ്ടല്ലോ ഈ കടച്ചക്ക വേര് ഭയങ്കരമായിട്ട് ഉണ്ടാവും.
0: വേര് ഭയങ്കര വേരാണ്.
1: ആണല്ലേ, വീടൊക്കെ അടുത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്.
0: ആ ഇത് ഒരു മാസത്തിൽ തന്നെ നമ്മ വെട്ടി കൊമ്പൊതുക്കിയില്ലെങ്കിൽ അടുത്ത പറമ്പിലേക്ക് പോകും. വളർച്ചയാണ്, ഭയങ്കര വളർച്ചയാണ്. ഇതിപ്പോ ഞാൻ കയറി അത് വെട്ടി പരിപാലിക്കുന്നോണ്ടാണ് അങ്ങനെ നിന്നു പോണത്.
1: ഇത് ഏത് കപ്പയാ?
0: മരുവങ്ങ് കൊണ്ടുവന്ന് തന്നാണ്, നട്ടോ പച്ചാന്ന് പറഞ്ഞ് കോതമംഗലത്ത് നിന്ന് കൊറേ കപ്പയും കൊണ്ടുവന്ന് കൊള്ളി വെട്ടി കറക്റ്റായിട്ട് മണ്ണിൽ കുത്തേണ്ട ഭാഗം മാർക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് തന്നത്.
1: ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല?

0: ആദ്യമായിട്ടാണോ നടന്നത്?
1: കപ്പ നേരത്തെ നട്ടിട്ടുണ്ട്, 92 മുമ്പാണ് നമ്മള് പലതും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ഇല്ലാതെ പാടത്തെ കൃഷി നിന്നതോടുകൂടി ഇവിടെയൊക്കെ നിന്നുപോയി. പൊട്ടുപള്ളിക്ക് നെല്ലും ഉണ്ടായി. അത് വേറെ ആളുകളുടെ വാടകയൊക്കെ എടുത്ത സ്ഥലം. ഇവിടെ ഞങ്ങളുടെ അപ്പപ്പം മുതല് ഈ പൊട്ടുപള്ളിയുടെ നെൽകൃഷിയും ഉണ്ട്. ഇതും ചെയ്യാം. ഈ കീരി തെരഞ്ഞുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ലൈനായിട്ട് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത് കീരി തെരഞ്ഞുകളെയും പിറ്റേ ദിവസം എടുത്ത് നടും.
0: കാച്ചിലേ
1: അത് അവിടെ നിന്ന് കിട്ടിയതാണ്. രണ്ടുമുണ്ട്, വെള്ളമുണ്ട്, ഇളമയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതുണ്ട്.
0: തുടങ്ങിയത് കാന്താരി കൃഷിയാണോ അതോ?
1: ആ കാന്താരി തന്നെയാണ്. അതായത് അമ്മ ഉണ്ടായപ്പോ അത് മാത്രം ചെയ്യാൻ സമയം ഉണ്ടായത്. അമ്മ മരിച്ച ശേഷമാണ് ഈ പാവലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്.
0: കാന്താരി കൃഷി ഒരു തുടക്കമായിരുന്നു.
1: കാന്താരി കൃഷി തുടക്കമായിരുന്നു. അതിന് കാര്യമായിട്ട് വളവൊന്നും ചെയ്യണ്ടല്ല. അത് കൃഷിയോട് പണ്ട് പോലെ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കൂടി ആകാന്ന് വിചാരിച്ച് പാവല് തുടങ്ങി. പിന്നെ കൂട്ടുകാർ ഓരോരുത്തരും കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ വരും, അത് അങ്ങനെ നടും. പിന്നെ ഇപ്പൊ ആ പേപ്പറിൽ 26 വന്നതോടുകൂടി ഓരോരുത്തരും അതും ഇതൊക്കെ കൂടുതലായിട്ട് വിത്തുകൾ കൊണ്ടുവന്ന് വരാൻ തുടങ്ങി. പിന്നെ പറ്റുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ നടും. ഇപ്പൊ കാന്താരിയുടെ നടുക്ക് 2 സ്ലോട്ട് ഇതെടുത്തിട്ടുണ്ട് അവിടെ. ഇത് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. പാവലി പാവലി ഉണ്ടാകണുണ്ട്. അപ്പൊ അവിടെ അയാളും പറഞ്ഞു, ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ പുള്ളി PhD ഇതിൻ്റെ കൃഷിയുടെ കിടന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് കാന്താരി മുളകിന് അധികം വെയിലടിക്കാതെ ഇരിക്കും ഈ വളർന്ന് പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇപ്പം 2 എണ്ണം
0: ഇട്ടിട്ടുണ്ട്.
1: ആ ഇട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഡോളമെറ്റ് ഇട്ട് റെഡിയാക്കി നിർത്തിയേക്കണേ. ഇനി പച്ചച്ചാണകം എടുത്തിട്ട് കലക്കി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കലക്കി ഒഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം പാകി ഇത് പാകി നിർത്തിയേക്കണേ ഈ പെരയുടെ അരിയിൽ. റെഡിയാക്കി
0: നിർത്തിയേക്കുന്നത്
1: ചാണകപ്പൊടിയുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പൻ പിണ്ണാക്കുണ്ട്, കപ്പലിന്റെ പിണ്ണാക്കുണ്ട്. ഉള്ളി പറയുന്ന രീതിയിൽ മിശ്രിതം ഉണ്ടാക്കും. ഡയറക്റ്റും കുറച്ചൊക്കെ ഇടും. അതുകൊണ്ട് മിശ്രിതം ഉണ്ടാക്കിയത് സ്പ്രേയും ചെയ്യും, ഒഴിച്ചു കൊടുക്കുകയും
0: ചെയ്യും.
1: എന്ത് ചെയ്യുന്നതും വൈകിട്ടേ ഉള്ളൂ.
0: കീടങ്ങളുടെ ആക്രമണമൊക്കെ കണ്ടിട്ടുണ്ടോ അധികം?
1: ഇവിടെ കംപ്ലീറ്റ് കീടങ്ങൾ വന്നതാണ്. ഈ ഭാഗത്ത് ഒരു പുഴു പോലെ അതിന്റെ ഒരെണ്ണം ഇന്ന് ഇവിടെ നിന്ന് ഞാൻ എല്ലാ ദിവസവും നോക്കും. അത് വന്നാൽ നമുക്കറിയാം ഇവിടെ ഉണ്ട്.
0: എന്ത്
1: കളറിലെ പുഴു? താഴെ പോയി. അത് ആ ഇല തിന്ന് ഇലയുടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കണേ, ദൈവം തന്നെ സാധനം. ഇതല്ല രണ്ട് ഇല ഉണ്ട. ഞാൻ സാധനം എടുത്തപ്പോ കിഴിപ്പോട്ട് വീണു. ഒരെണ്ണം ഉണ്ടായുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഉണ്ടായിട്ട് അടിച്ചതാണ്. ലിക്വിഡ് പൂളിലെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ,
0: പൂളെന്ന് പറഞ്ഞാൽ
1: ഈ കുപ്പിയുടെ 1 ക്യാപ്പ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലിടും. ഇത് കവറിട്ടേക്കണോണ്ട് നമ്മ ഒരുപാട് കാരണവശാലും നമുക്ക് പേടിക്കുകയും വേണ്ട.
0: മരുന്നടിക്കുന്നതിന്റെ ദോഷമൊന്നും
1: കായ്ക്ക് വരില്ല.
0: വളരെയധികം ശ്രദ്ധിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലേ?
1: ആ നമ്മൾ തന്നെ ഉപയോഗിക്കേണ്ട ബലങ്ങളല്ലേ. ഇവിടെ പുറത്തൊന്നും കൊടുക്കണില്ല, അടുത്തുള്ള വീടുകൾക്ക് മാത്രമേ കൊടുക്കണുള്ളൂ. കാന്താരി വളം മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ.
0: അതിലും മരുന്നൊക്കെ തളിക്കേണ്ട ആവശ്യം വരാറുണ്ടോ?
1: അതിനാ മിൽ ഇത് വന്നില്ലേ, അത് മാത്രമേ ഉള്ളൂ.
0: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ഉള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടുക, രാസവളങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജൈവവളവും ഉപയോഗിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളത്.
2: കാന്താരിക്കുമുണ്ട് കഥ പറയാൻ. കാന്താരി മുളക് കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് തോപ്പുംപടി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് TG. സംശയ നിവാരണത്തിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9895790763. ഒരിക്കൽ കൂടി പറയാം: 9895790763.

0: ഒരേയിടത്തിലെ വിളകളും വളങ്ങളും. തുടർന്ന് കിസാൻവാണിയിൽ ഒരേ കൃഷിയിടത്തിൽ തന്നെ വിളകൾ വളർത്തുന്നതിനൊപ്പം ആടുകളെയും കോഴികളെയും പരിപാലിക്കുന്ന അങ്കമാലി പുളിയനം സ്വദേശി രാജന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം.
1: എന്റെ അച്ഛനും അമ്മയും പാരമ്പര്യമായിട്ട് കൃഷിക്കാരായിരുന്നു. അതിന്റെ ഗുണപാഠമാണ് ഞാനും കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഈ കൃഷിയിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. ഞാൻ ശാസ്ത്രീയമായിട്ട് ജൈവ കൃഷിയിലേക്കാണ്

0: മുൻതൂക്കം നൽകുന്നത്. ഇടവേളയായിട്ട് കപ്പ കൃഷിയും ഉണ്ട്. 1000 കട കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് ഈ കൃഷിയിൽ നിന്ന് ലാഭകരമായതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് പാറക്കടവ് കൃഷിഭവനിൽ നിന്നും നല്ല രീതിയിലുള്ള കർഷകന് ഉള്ള ഇത് കിട്ടിയിട്ടുണ്ട്. വളവും എല്ലാം ഇനി സൗജന്യമായിട്ടാണ് കിട്ടുന്നത്.
1: ചേട്ടൻ, ഇത്രയും വർഷത്തിനുള്ളിൽ എന്തൊക്കെ ഇനങ്ങളാണ് ഇപ്പോ ചേട്ടൻ കൃഷി ചെയ്ത് പോയിരിക്കുന്നതെന്നും അവയുടെ കൃഷി രീതികൾ അതെങ്ങനെയാണെന്നും പറയൂ.
0: ഞാൻ കൃഷി ചെയ്യുന്നത് നിലം കളച്ചൊരുക്കി അതിൽ കുമ്മായം പയറ്റിയിട്ട് കോഴിക്കാട്ടം വിതറിയിട്ട് അത് മൂടിയിട്ട് അതിന്റെ മുകളില് കപ്പ നടാണ്. കപ്പയുടെ ഇടയ്ക്ക് വെണ്ട കൃഷി, വെണ്ട കുത്തി കൊടുക്കും. എനിക്ക് ഒരു ഒന്നരാടം 10 കിലോ 12 കിലോ വെണ്ടക്കായ 60 രൂപ നിരക്കിൽ ഞാൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ പയർ കൃഷിയുണ്ട്. പയറും അതിന്റെ അപ്പുറത്ത് വെള്ളരിയും കുക്കുമുറും ഉണ്ട്. സൈഡിൽ പീച്ചിങ്ങ കൃഷിയും പന്തലിട്ട് കൊടുത്ത് കൃഷി ചെയ്യുന്നു. ഒരു 15 കിലോ 16 കിലോ വെച്ച് പടവലം 40 രൂപ നിരക്കിൽ പടവലങ്ങയും കിട്ടുന്നുണ്ട്. വളം കപ്പലിന്റെ പിന്നാക്കും ചാണകപ്പൊടിയും ഉപയോഗിക്കുന്നത്. നേരിയ തൊഴിൽ പനട്ട് വളം ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് പ്രാവശ്യമാണ് കൃഷി പച്ചക്കറിക്ക് മൂടുന്നത്. ഞാനും വൈഫും കൂടിയാണ്, വേറെ പുറത്തുനിന്ന് ആളെ കൂട്ടുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കൃഷി ചെയ്യുന്നത്. ജൈവ മായന കൃഷി ഭവനിൽ തരും മരുന്നുകൾ, അത് ഞങ്ങൾ തളിക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ വാഴകൃഷിനെ പറ്റി തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പൊ ഒരു വാഴകൃഷി ചെയ്യുമ്പോൾ കണ്ണ് തെരഞ്ഞെടുക്കുന്നത്, അതിന്റെ അടിവളം, ഭൂമി ഒരുക്കലും മണ്ണൊരുക്കലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ ഏത്തവാഴ കൃഷി ചെയ്യുന്നത്? അതുപോലെ തന്നെ വാഴയ്ക്കുണ്ടാവുന്ന അസുഖങ്ങളുണ്ട്, പോളരോഗങ്ങളുണ്ട്, ഇലകരിച്ചിലുണ്ട്, ഇണ്ടിപ്പുഴുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഈ വാഴകൃഷിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഒരു വാഴകൃഷി ചെയ്യുമ്പോൾ വാഴക്കണ്ണ് തെരഞ്ഞെടുക്കുന്നത് തൊട്ട് നമ്മൾ വാഴ വിപണിയിൽ എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കർഷക സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ ചേട്ടന്റെ വാഴകൃഷി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കും.
0: കരിയാമ്പറമ്പത്ത് പോയി 100 കണ്ണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ വേരുകൾ ചെത്തിയിട്ട് കീടനാശിനിയിൽ മുക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി കീടനാശിനിയിൽ മുക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് കുമ്മായവും കുറച്ച് ചാരവും കൂടി ഇട്ട് പുഴു കുത്തി അതിൽ മണ്ണിട്ട് ചവിട്ടി ഒതുക്കിയിടും. എന്നിട്ട് വാഴക്കണ്ണ് മുളച്ചു വന്ന് കഴിയുമ്പോൾ ഞാൻ ചാണകപ്പൊടിയും ആറ്റുംകാട്ടും ഇട്ട് ഫസ്റ്റ് മൂടിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂടില് 18x18 വളമിട്ട് മൂടി അത് മൂന്നാമത്തെ മൂടില് കപ്പലിന്റെ പിണ്ണാക്കിലിട്ട് മൂടണം. 65 രൂപ വിലയാണ്. എന്നാലും ഞാൻ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി വാഴ നമുക്ക് രാവിലെ പോയി നോക്കിയാൽ വാഴ ഉഷാറായിട്ട് കാണണമെങ്കിൽ കപ്പലിന്റെ പിണ്ണാക്കൊക്കെ ഉപയോഗിച്ചാലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കീടനാശിനി തളിക്കും. പിന്നെ ചെല്ലിരോഗമാണ് ഏറ്റവും കൂടുതൽ. എന്നിട്ട് നല്ല രീതിയിൽ ഒരു വാഴ കുലച്ച് കഴിയുമ്പോൾ 1200 രൂപ, 1950 രൂപ, 800 രൂപ അങ്ങനെ രീതിയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: നമ്മൾ ആദ്യമായിട്ട് വാഴ വെക്കുമ്പോൾ അടിവളം ചെയ്യുന്ന കാര്യം ചേട്ടൻ പറഞ്ഞു. പിന്നീട് അത് എത്ര മാസം, അതായത് വാഴ വെക്കുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, ഓരോ ഘട്ടത്തിലൂടെയല്ലോ പോകുന്നു, ആ രീതി എങ്ങനെയാണ്? അതായത് ഒരു വാഴ വെച്ച് ഇപ്പൊ 1 മാസമോ 2 മാസമോ 3 മാസമോ ആയതിന് ശേഷം പിന്നീട് ഒരു വാഴയ്ക്ക് വളം ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ അവയുടെ വെള്ളത്തിന്റെ ആവശ്യകത ഇതും കൂടെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറയൂ.
0: അത് ഞാൻ വാഴ 30ാം ദിവസം ഓരോ മാസം വാഴ മൂടിക്കൊണ്ടിരിക്കും. 12 മാസം ആവുമ്പോഴേക്കും വാഴ വെട്ടാം. അതിന്റെ ഇടയ്ക്ക് ഓരോ 6 ദിവസം കൂടുമ്പോ 6 ദിവസം കൂടുമ്പോ ഞാൻ മോട്ടർ ഉണ്ട്, 60-ന്റെ മോട്ടർ ഇറിഗേഷൻ വെള്ളം ഉണ്ട്. അത് ഒരാഴ്ച നടക്കും. മോട്ടർ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ വീടിന്റെ അടുത്ത് കിണറുണ്ട്, നമ്മപ്പൊ ഒരു ഡെസ്പിയുടെ മോട്ടർ വെച്ച് പൈപ്പ് ഇട്ട് എല്ലാ വാഴയുടെയും കട അതിനിടയ്ക്ക് ഞാൻ ചേനയും വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തി കൃഷി ചെയ്യുന്നത്.
1: ചേട്ടൻ കൃഷി ചെയ്യുന്നതൊക്കെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു?
0: കാലാവസ്ഥ നോക്കിയിട്ടാണ്. ഇപ്പൊ ഓണത്തിന് വെട്ടാവുന്ന രൂപത്തിൽ നമ്മൾ ചിങ്ങം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഴ വെക്കും. അപ്പൊ ഓണത്തിന് കായ വെട്ടാലോ.
1: അതുപോലെ തന്നെ ചേട്ടൻ മറ്റു പച്ചക്കറികളും കൂടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവയുടെ കൃഷി രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ?
0: പയറാണെങ്കിൽ പയർ നട്ട് 2 ഇല ആവുമ്പോഴേക്കും ഞാൻ ഒരു ഫസ്റ്റ് മൂടിൽ കഴിയും. ആദ്യം ചാണപ്പൊടി ഇട്ട് മൂടിയിട്ട് രണ്ടാമത്തെ മൂടിൽ ഈ പഴനിട്ട് ഇടണേ. പഴനിട്ട് ഇട്ട് മൂടി രണ്ടാമത്തെ മൂടലും ചെറുതായിട്ട് നൈസ് കപ്പലിന്റെ പിണ്ണാക്കി ഇട്ട മൂടണേ. പിന്നെ ചെറുതായിട്ട് രീതിയിൽ കുമ്മായം നമ്മള് ഫസ്റ്റ് മൂടല്.
1: അപ്പൊ ചേട്ടൻ ഒരു ദിവസം, അതായത് ഒരു കർഷകൻ എന്ന രീതിയിൽ ചേട്ടൻ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതൊക്കെ?
0: ഞാൻ ഒരു രാവിലെ ഒരു 7 മണിക്ക് ഞാൻ കൃഷിയിടത്തിൽ പോയി ചുറ്റിക്കറങ്ങി, കൃഷിയിടത്തിൽ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിളിന്ന് വളം കൊണ്ടുപോയി വട്ടത്തിൽ നോക്കി, കൃഷി എന്താ ചെയ്യേണ്ട, കേടുണ്ടോ പുഴുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എനിക്കറിയാം നമ്മുടെ അപ്പുറത്തൊരു കൃഷിക്കാരൻ

0: ഉണ്ട്. ആ പുള്ളിയോട് ചോദിച്ചിട്ട് ഞങ്ങൾ ചെയ്യണേ.
1: അപ്പൊ നമുക്കറിയാൻ പറ്റും ഒരു കൃഷിക്കാരെന്ന് പറയുന്നത് ശരിക്കും തന്നെ കൃഷി എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ പറയുന്ന മടുപ്പുള്ളൊരു ജോലിയായിട്ടാണ്. ആ ഒരു കാര്യത്തിന് ചേട്ടൻ എങ്ങനെയാണ് ഇത്ര താല്പര്യത്തോടു കൂടി കാണുന്നത്?
0: ഞാൻ ഇതിനെ കാണുന്നത് എനിക്ക് എന്റെ ഈ രാവിലെ പോയി അതിന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് അത് ഇലക്കെ കീർത്ത് നിൽക്കണ കണ്ട എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം എന്റെ കൃഷി ഇങ്ങനെ നിൽക്കാണല്ലോ നല്ല രീതിയിൽ പച്ചലി നല്ല ഉഷാറോടെ പച്ചപ്പോഴി നിൽക്കണ കാണുമ്പോ എനിക്ക് ഭയങ്കര ഉന്മേഷം. നമ്മൾ അതിൽ നിന്ന് ചിലപ്പോ ലാഭം കിട്ടാം, എനിക്ക് ചിലപ്പോ നഷ്ടം പറയാം. എനിക്ക് ഒന്നും വന്നിട്ടില്ല, എങ്ങനെ പോയാലും എന്റെ വീട്ടു ചെലവിനുള്ള പൈസ എനിക്ക് എങ്ങനെയും കിട്ടും. 600, 700, 800, 1200 ഒക്കെ കിട്ടി ദിവസങ്ങളുണ്ട്. വെണ്ടക്കായാണെങ്കിൽ ഒരു 600, 700 വെച്ച് കിട്ടും. 12 കിലോ വെച്ച് വെണ്ടക്കായ കിട്ടിക്കൊണ്ടിരിക്കണ്ട്. പിന്നെ കുക്കുമ്പറ 40 രൂപ വിലക്ക് ഞാൻ കൊടുത്തിരുന്നത്. ചിരക്കയ്ക്ക് യാതൊരു വളവും വേണ്ട, ഇഷ്ടമായി 25 കിലോ 30 കിലോ ചിരക്ക കിട്ടിയിരുന്നത് ഉണ്ട്.
1: ഈ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ചേട്ടന് തുടക്കം തന്നെ താല്പര്യം ഉണ്ടായിരുന്നു ഇതിൽ?
0: കൃഷിയിൽ എനിക്ക് ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കണേ.
1: ചേട്ടന്റെ അടുക്കല് വന്നിട്ട് ഇപ്പൊ ഒരാൾ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് സ്വന്തമായിട്ട് അറിയാവുന്ന ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ പച്ചക്കറിയിലാണെങ്കിൽ തന്നെയും എന്തെങ്കിലും ഈ കരിച്ചിലോ അതുപോലെ തന്നെ ഈ ഈച്ചകളുടെ ശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് ചേട്ടൻ അവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അതായത് സ്വന്തമായിട്ട് ചേട്ടൻ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് പറയാം, അതല്ല മരുന്നടിക്കുന്നതാണെങ്കിൽ അങ്ങനെ പറയാം. എങ്ങനെയാണ് ചേട്ടൻ അവരെ സഹായിക്കുന്നത്?
0: ഞാൻ ചെയ്യുന്നത് പഴത്തില് ശർക്കരയും വേപ്പെണ്ണയും കുഴച്ച് വെച്ച് അതിൽ ഈ പ്രാണികൾ വന്നിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു കീടം ചെയ്യണേ, ഏത് കീടങ്ങളെ ആക്രമണം തടയാൻ.
1: അതുപോലെ തന്നെ ഈ പടവലത്തിനൊക്കെ ആണെങ്കിലും ഈ മറ്റേ വണ്ട് വന്ന് കുത്തിയിടുകയും അത് പഴുത്ത് ഇതാവുന്നൊക്കെ ഇതുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുന്നതൊക്കെ?
0: ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഒരു പച്ച ഒരു പാക്കറ്റ്, അതില് നമ്മള് ഈ ഇത് വെച്ച് കെട്ടി തൂക്കി കഴിഞ്ഞാൽ അതിൽ വന്ന് ഇരുന്നോളും. അതിൽ പ്രാണികളൊക്കെ അതിൽ വന്ന് ഇരുന്നോളും.
1: വേറെ എന്തൊക്കെയാണ് ചേട്ടന്റെ കൃഷിയിടത്തിൽ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ?
0: കൃഷിയിടത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ 50 സെന്റ് സ്ഥലത്തില് 1000 കട കപ്പ കുത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വെണ്ട കൃഷി ഉണ്ട്. പിന്നെ വേറെ ഒരു ആക്കട കണ്ടം മേടിച്ചിട്ടുണ്ട് 20 സെന്റ് കൃഷിക്ക് മാത്രം പാട്ടത്തിന്. അതില് പയറ്, ചിരച്ച, വെള്ളരിക്ക, കുക്കുമറ്, പടവലം.
1: പാടത്ത് തന്നെയായിരുന്നു ചേട്ടൻ കൃഷി ചെയ്തിരുന്നതൊക്കെ? നമ്മൾ ഈ പാടത്ത് ചെയ്യുന്നതും പറമ്പിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ തോന്നിയേക്കണത്?
0: തോന്നിക്കുന്നത് വെച്ചാൽ നമുക്ക് പാടത്താണെങ്കിൽ നനച്ചണ്ട, പണി കുറെ കുറവുണ്ട്. പറമ്പിലാണെങ്കിൽ നനച്ചണം, അപ്പൊ രണ്ട് നമുക്ക് ഒരു ഇത് കുറവാണ്, സമയം കുറച്ച് മതി.
1: ഈ പാടത്തൊക്കെ കൃഷി ചെയ്യുമ്പോഴേ വെള്ളമൊക്കെ വരുമ്പോഴോ അല്ലെ ഓർക്കാപ്പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും അത് ഒരു നഷ്ടത്തിലേക്ക് എത്തത്തില്ലേ?
0: നമുക്ക് ആ പാടത്ത് അങ്ങനെ വെള്ളം പെട്ടെന്ന് മഴ പെയ്താലും ഒരു ഒന്നോ രണ്ടോ മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ല. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താ ആ കൃഷി പോയി.
1: ഈ പാടത്ത് കൃഷി ചെയ്യുമ്പോഴേ ഈ നമ്മുടെ പല സാധനങ്ങൾ അതായത് ഈ വെള്ളീച്ചകള്, കായീച്ച അങ്ങനെയുള്ള പല പല സാധനങ്ങളും പ്രാണികളുടെ ശല്യം കൂടുതലുണ്ടാവില്ലേ? അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ചേട്ടൻ?
0: ഞാന് വേറെ ഉണ്ണിന്ന് ചേട്ടനുണ്ട്, ഞാൻ ചെയ്യും എന്റെ ചേട്ടൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും സംയുക്തമായിട്ട് ചെയ്യണേ. ഞങ്ങള് പിന്നെ ഇടയ്ക്ക് ഒരു മരുന്നടി ഉണ്ട്, ടാറ്റാ ഫോസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് മേടിച്ച് ഒരു 10-5 ലിറ്ററിന് 30 മില്ലി ഒഴിച്ച് മരുന്നടിക്കണേ.
1: പ്രാണികളുടെ ശല്യം ഉണ്ടാകാറില്ല അല്ലേ?
0: ഇല്ല, ഈ പ്രാണി ഈ പുഴുശല്യം ഈ അലരുവൃഷ്ടി ഉണ്ട്, അതിനൊന്ന് മരുന്നടിക്കണേ.
1: ഇത്രയും നാളത്തെ കൃഷിയിൽ ആരൊക്കെയാണ് ചേട്ടനെ സഹായിച്ചുകൊണ്ടിരുന്നതൊക്കെ?
0: ഇത്രയും നാളത്തെ കൃഷി എന്റെ അച്ഛനും അമ്മയും എന്റെ വൈഫും മക്കളൊക്കെ പഠിക്കണ പിള്ളേർ, അവർക്കൊന്നും ഇപ്പൊ അതിനോട് താല്പര്യമൊന്നുമില്ല. അവര് ഡിഗ്രി അറ്റീരിയസിയും ഒക്കെ എടുത്ത പിള്ളേർ, അവര് കൃഷിയിടത്ത് താല്പര്യമില്ല. ഇതിന് താല്പര്യം കാണിച്ചാലാ അതിന് നമുക്കൊരു ഗുണം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടില്ല. കാരണം 6 മാസം 8 മാസം നമുക്ക് വീട്ടില് ഒരു സാധനം മേടിക്കേണ്ട, ചിരക്ക മേടിക്കണ്ട, അച്ചിങ്ങ മേടിക്കണ്ട, വെള്ളരിക്ക മേടിക്കണ്ട, കുക്കുമുറ് മേടിക്കണ്ട, കപ്പ മേടിക്കണ്ട. നമുക്ക് ഏത് സമയത്ത് എപ്പ വേണമെങ്കിലും പോയി എടുത്തു കൊണ്ടു നമുക്ക് കറി വെക്കാം. ആരെയും ആശ്രയിക്കേണ്ട, കടയിൽ പോയി കഴിഞ്ഞാൽ 500 രൂപ കൊണ്ടുപോയി ഒന്നും കിട്ടാനില്ല.
1: ഇത്രയും നാളത്തെ കൃഷി ചെയ്തത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധോ അല്ലെ ഇത് വേണ്ടായിരുന്നു എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ?
0: സന്തോഷമുണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു ചാക്ക് നിറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ നമുക്ക് കൃഷി സ്ഥലത്ത് ചെന്ന ഒരു വ്യക്തി പറയാണ് രാജന്റെ മാത്രമുള്ളൂല്ലോ പച്ചക്കറി, എന്നും രാജന്റെ മാത്രമുള്ളൂ എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ആത്മസംതൃപ്തി അല്ലേ.
1: നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണത്.
0: അതെ അതെ അതെ അതെ.
1: ഇത്ര നാളത്തെ കൃഷികൾ കൊണ്ട് മാനസികമായിട്ട് സന്തോഷമുണ്ടോ? ഇത് തുടർന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണോ?
0: എന്റെ ആരോഗ്യ

0: ഇതിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഞാൻ എന്റെ ആഗ്രഹം. ഈ തവണത്തെ ഓണത്തിങ്കം ഒന്നിന് പാറക്കട കൃഷിഭവന്റെ ഇതില് ഞാൻ നല്ല കൃഷിക്കാരനുള്ള ഇത് ഞാൻ മേടിക്കാന്നുള്ള പരിപാടിയിൽ നിന്ന് എന്റെ കൃഷിയെ പറ്റി ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് നല്ല ആകാംക്ഷയോടുകൂടി ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയണേ. അപ്പൊ എനിക്കും ഞാൻ വളരെ വളരെ ഹാപ്പി.
1: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒരേയിടത്തിലെ വിളകളും വളങ്ങളും. അനുഭവങ്ങൾ പങ്കുവച്ചത് അങ്കമാലി പുളിയനം സ്വദേശി രാജൻ.

0: ഇന്നത്തെ കിസാൻവാണി സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, ശ്രീജ ഷിബു.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്ന് കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിലും മഴ പെയ്തു. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 18 സെക്കൻഡും.

ഇപ്പോൾ വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, കോട്ടയം 28,400 രൂപ, എറണാകുളം 24,000 രൂപ, കൊച്ചി റെഡി 24,000.

അഞ്ഞൂറ് രൂപ. ആലുവ 25,500 രൂപ. വടക്കൻ പറവൂർ 26,000 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ. ആലപ്പുഴ പുകരാശി 21,850 രൂപ. എറണാകുളം 14,200 രൂപ. വടക്കൻ പറവൂർ 14,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളവും വടക്കൻ പറവൂരും 4,000 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 26,000 രൂപ. ആലുവ ക്വിന്റലിന് 5,000 രൂപ. തൊടുപുഴ 1,000 25,000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ. ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ. കൊച്ചി പറവൂർ 5,000 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,200 രൂപ. അൺഗാർബിൾഡ്

തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളവും വടക്കൻ പറവൂരും 4000 രൂപ. കാപ്പിക്കുരു വിന്തലിന് കട്ടപ്പന 34000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1000 എറണാകുളം 26000 രൂപ. ആലുവ ക്വിന്റലിന് 5000 രൂപ. തൊടുപുഴ 1000 25000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600 രൂപ. ആലപ്പുഴ 6 ആട്ടുപുഴ 7400 രൂപ. കൊച്ചി പറവൂർ 5000 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72200 രൂപ. അൺഗാർബിൾഡ് കൊച്ചി 70200 രൂപ. ആലുവ 68500 രൂപ. തൊടുപുഴ 70000 രൂപ. കട്ടപ്പന 70200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3600 രൂപ. തൊടുപുഴ 2700 രൂപ. കട്ടപ്പന 2350 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29000 രൂപ. കോതമംഗലം 70000 രൂപ. തൊടുപുഴ 25000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 20800 രൂപ. മൂവാറ്റുപുഴ 20000 രൂപ. കോതമംഗലം 24200 രൂപ. തൊടുപുഴ 23500 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16000 രൂപ. തൊടുപുഴ 19500 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150000 രൂപ. ആലുവ 163000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78100 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 3000 രൂപ. അടയ്ക്ക 1000 എറണാകുളം 4600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 5300 രൂപ. ആലുവ 5200 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 33 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ जैसे मॉड्यूल से आपको अपनी जिम्मेदारियां समझने में बहुत सहूलियत होगी. मेरा आपसे आग्रह है.

0: इसका ज्यादा से ज्यादा लाभ उठाएं। आज भारत का युवा दुनिया के हर क्षेत्र में अपनी पहचान बना रहा है। यही स्पिरिट पब्लिक सर्विस में भी दिखाई देनी चाहिए।
1: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ടേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
3: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ Under-23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ രണ്ട് വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3-ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് UNലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 6 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, വിജ്ഞാനവും വിനോദവും പകരുന്ന വൈവിധ്യമാർന്ന ഇനങ്ങളുമായി കൊച്ചി നിലയത്തിന്റെ പതിവ് സായന പരിപാടി എഫ് എം ഈവനിംഗ് ഇടാരംഭിക്കുന്നു. ഇനി 9 മണിവരെ നിലയത്തിനൊപ്പമുണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട്

0: സമകാലികം.
1: കേരളത്തിലെ കാർഷിക മേഖലയെ കൂടുതൽ സുതാര്യവും സമഗ്രവും ഡിജിറ്റലുമാക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് കർഷക രജിസ്ട്രി അഥവാ അഗ്രി സ്റ്റാക്ക്. കേരളത്തിൽ കർഷക രജിസ്ട്രിയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് കേരളത്തിലെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി വരുന്നുണ്ട്. കർഷകർക്ക് ഭാവിയിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൃഷി ഓഫീസിൽ പോകാതെ തന്നെ ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ നൂതന പദ്ധതി കർഷകർക്ക് കരുത്താകുമോ കേൾക്കാം.
2: കർഷകരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, അദ്ദേഹത്തിന്റെ പേര്, ആധാർ നമ്പർ, സർവേ നമ്പർ, എത്ര വിസ്തൃതിയിലാണ് അദ്ദേഹം ഓരോ വിളകളും ചെയ്യുന്നത് മുതലായ എല്ലാ രേഖകളും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കർഷക രജിസ്ട്രി എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: എറണാകുളം ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫാൻസി പരമേശ്വരൻ.
2: രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടെ ആധാർ നമ്പർ പോലെ എല്ലാ കർഷകർക്കും ഒരു യുണീക്ക് ID നമ്പർ ലഭിക്കുന്നതാണ്. കാർഷിക മേഖലയിലെ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് ഇത് സഹായകരമാകുന്നു. ഈ പോർട്ടലിലൂടെ വിവിധ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ വളരെ സുഗമമായും വേഗത്തിലും കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. കർഷകരെ സംബന്ധിച്ച് വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അവർക്ക് കൃഷിഭവനിൽ നേരിട്ട് വരേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു സംവിധാനം ഒരുക്കുന്നതോടുകൂടി കർഷകർക്ക് വീട്ടിലിരുന്ന് തന്നെ കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനായി സാധിക്കുന്നു. PM കിസാൻ പദ്ധതി, PMKSY, KCC മുതലായ വിവിധ കാർഷിക ലോൺ സ്കീമുകൾ, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, ഇൻഷുറൻസ് പദ്ധതികൾ, വളങ്ങൾക്കുള്ള സബ്സിഡി മുതലായ പദ്ധതികളിലേക്ക് കർഷകർക്ക് ഈ പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തം ഫോൺ ഉപയോഗിച്ചോ അടുത്തുള്ള അക്ഷയ സെന്റർ, കോമൺ സർവീസ് സെന്റർ, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ പോയി ഈ കർഷക രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷം കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള കർഷകർ ഇനി കർഷക രജിസ്ട്രി ചെയ്യേണ്ടതില്ല. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ആധാർ നമ്പർ, ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, കരമടച്ച രസീത് മുതലായ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാ കർഷകരെയും ഈ ഒരു രജിസ്ട്രേഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വിപുലമായ ക്യാമ്പയിനുകളാണ് കൃഷിഭവൻ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്.
1: ഞാറയ്ക്കൽ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സിമ്മി CK.
3: KLFR അഥവാ കേരള ഫാർമർ രജിസ്ട്രി എന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കർഷകരുടെയും വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഡാറ്റാബേസ് ആയി ക്രമീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് ഫോർ കേരള ഫാമേഴ്സ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ ഭാഗമായി കേരളത്തിലെ കർഷകരുടെ ഡിജിറ്റൽ രജിസ്ട്രി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തയ്യാറാക്കുന്നു. ഒറ്റത്തവണ ആജീവനാന്ത രജിസ്ട്രേഷൻ മുഖേന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കർഷകക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം വേഗത്തിൽ, അനായാസം, സുതാര്യമായി കർഷകർക്ക് ലഭ്യമാക്കുവാൻ ഈ പദ്ധതി മുഖേന സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങളാണ് ലഭ്യം എന്നുള്ളത് സർക്കാരിന്റെ വിവിധ പദ്ധതികളായ PM കിസാൻ, KCC, വിവിധ സബ്സിഡികൾ, ഇൻഷുറൻസ്, വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ടും കൃത്യമായും വേഗത്തിലും എത്തിക്കാൻ കർഷക രജിസ്ട്രി വളരെയധികം സഹായകമാകും. കൂടാതെ ഫലപ്രദമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായി ഡിജിറ്റൽ രേഖ പരിശോധിക്കാനും തുടർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് ഇതുവഴി സാധ്യമാകുകയും ചെയ്യും. കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതികൾ നമുക്ക് പ്രധാനമായും ഓൺലൈനായി സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാം. അതിനായി ഒരു KLFR.agristack.gov.in KLFR.agristack.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. കർഷകരുടെ വേണ്ടുന്ന പേഴ്സണൽ വിവരങ്ങൾ, അതുപോലെ തന്നെ ലാൻഡ് വിവരങ്ങൾ, ഭൂമി സംബന്ധമായ വിവരങ്ങൾ കൊടുക്കുകയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇതിനായി പേഴ്സണൽ ഡീറ്റെയിൽസായി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ജെൻഡർ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ ആവശ്യമായി വരും. കൂടാതെ ഭൂമി സംബന്ധമായ കാര്യങ്ങളായി ജില്ല, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ, ഭൂമിയുടെ വിസ്തൃതി, വിളവിവരം, സ്വന്തമായ പട്ടത്തിനായോ എന്നുള്ള വിവരങ്ങൾ എന്നിവയും നൽകേണ്ടി വരും. കൂടാതെ ഡാറ്റ കുറച്ച് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആധാർ കാർഡ്, ലാൻഡ് വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലീസാണോ, അത്തരം കാര്യങ്ങളും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻറോൾമെന്റ് ID ലഭിക്കും. ഇത് അപേക്ഷ തുടർന്ന് താങ്കളുടെ, അതായത് കൃഷിക്കാരന്റെ അടുത്തുള്ള കൃഷിഭവനിൽ ഫിസിക്കൽ വെരിഫിക്കേഷനായി പോകുകയും തുടർന്ന് കൃഷിഭവൻ ഓഫീസർ രേഖകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് ഫാർമർ ID രജിസ്ട്രേഷൻ ലഭ്യമാകുകയും ചെയ്യും. ഇത് ഒരു തരത്തിലുള്ള രജിസ്ട്രേഷൻ രീതിയാണ്. രണ്ടാമതായി, അടുത്തുള്ള കൃഷിഭവനിൽ നേരിട്ട് ചെന്ന് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കർഷകരുടെ ആധാർ നമ്പർ, അതുപോലെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരം തീർത്ത രസീതുമായി ചെല്ലുക. അവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ഡോക്യുമെന്റ്സ് നേരിട്ട് വെരിഫൈ ചെയ്ത് ഫാർമർ ID ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. മൂന്നാമതായി

0: അടുത്തുള്ള CSC സെന്റർ, അക്ഷയ സെന്ററുകൾ വഴി നേരത്തെ പറഞ്ഞിട്ടുള്ള ഡാറ്റ ഇത്രയും വിവരങ്ങളുമായി ചെല്ലുക. അവിടെയും ഇത്തരത്തിൽ തന്നെ ID ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. പരാതികൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനെയോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പരാതികളാണെങ്കിൽ വില്ലേജ് ഓഫീസിനെയോ AgriStack ടോൾ ഫ്രീ നമ്പർ സമീപിക്കാവുന്നതാണ്. CSC സെന്ററുകൾ, അതായത് അക്ഷയ സെന്ററുകൾ വഴിയും കൃഷിഭവൻ വഴിയും കർഷകർ തന്നെ ചെയ്യുന്ന സെൽഫ് രജിസ്ട്രേഷൻ വഴിയും കർഷക രജിസ്ട്രി പൂർത്തിയാക്കാവുന്നതാണ്. കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതിനോടകം തന്നെ പത്രങ്ങളിലൂടെയും വിവിധ മാധ്യമങ്ങൾ വഴിയും കൂടാതെ കർഷകരുടെ കൃഷിഭവൻ തലത്തിലുള്ള ഗ്രൂപ്പുകളിലും വ്യാപകമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ ഡാറ്റാബേസ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഫാർമർ രജിസ്ട്രിയുടെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ, സബ്സിഡി എന്നിവ ലഭ്യമാകുന്നതാണ്.
1: ഒക്കൽ കൃഷി ഓഫീസർ ഹുസൈൻ:
2: പണ്ട് നമ്മൾ ഓരോ ആനുകൂല്യത്തിനും കൃഷിഭവനിൽ വന്ന് പലതവണ രേഖകൾ സമർപ്പിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ കർഷകൻ തന്റെ വ്യക്തിഗത വിവരങ്ങളും ഭൂമിയുടെ വിവരങ്ങളും ഒറ്റത്തവണ ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്താൽ മതിയാകും. നിലവിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന പദ്ധതികളായ PM കിസാൻ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ വളത്തിന്റെ സബ്സിഡികൾ തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ക്രമീകരിക്കപ്പെടുക. ഇതുമൂലം ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് വളരെ സുതാര്യമായി നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എത്തുന്നു എന്നതാണ് ഒരു പ്രത്യേകത. കൂടാതെ ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന നടപടിയുമായി ഇത് സംയുക്തമാക്കുന്നതിലൂടെ നിങ്ങളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ ഓരോ സീസണിലും സർവേ നടത്തി ഈ പോർട്ടലിന്റെ ഭാഗമാക്കുന്നു. ഇതുവഴി വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പരിരക്ഷ ഉറപ്പാക്കാനും കർഷകരെ സഹായിക്കും. കർഷക രജിസ്ട്രി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനതായ ഒരു ഫാർമർ ID ലഭിക്കുന്നു. ഈ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ കർഷക സേവനങ്ങളും അർഹരാകുന്നതാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? കർഷകർക്ക് ഒന്നുകിൽ നേരിട്ട് കർഷക രജിസ്ട്രി കേരളയുടെ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് അക്ഷയ കമ്പ്യൂട്ടർ സേവന കേന്ദ്രങ്ങളുടെ സൗകര്യവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിലെ കയ്യിൽ കരുതേണ്ടത്? രജിസ്ട്രേഷന് പോകുമ്പോൾ താഴെ പറയുന്ന 3 കാര്യങ്ങൾ കർഷകർ ഉറപ്പായും കയ്യിൽ കരുതണം. 1 ആധാർ കാർഡ്, 2 ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ. ഇത് OTP വെരിഫിക്കേഷന് വളരെ അത്യാവശ്യമാണ്. 3 നിങ്ങളുടെ ഭൂമിയുടെ ഏറ്റവും പുതിയ നികുതി രസീത്. ഈ നടപടി എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുകിൽ കൃഷിഭവനുമായോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എൻറോൾമെന്റ് ID മെസ്സേജായി വരുന്നതാണ്. ഇത് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം നിങ്ങളുടെ വില്ലേജിലെ വില്ലേജ് ഓഫീസർക്കോ വില്ലേജ് അസിസ്റ്റന്റിനോ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി അയക്കുന്നു. ഇങ്ങനെ റവന്യൂ വകുപ്പിന്റെ വെരിഫിക്കേഷന് ശേഷം ആണ് ഇതിന്റെ ഫൈനൽ അപ്രൂവൽ നൽകുന്നത്. ഇത് അപ്രൂവൽ കിട്ടുന്നതുവരെയുള്ള സ്റ്റാറ്റസ് നിങ്ങളുടെ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.
1: കുഴുപ്പള്ളി കൃഷി ഓഫീസർ ഷജ്ന:
3: കർഷകരുടെ വിവരങ്ങൾ ഏകോപിപ്പിച്ച് ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് AgriStack. ഓരോ കർഷകനും പ്രത്യേകമായ ഒരു ഫാർമർ ID നൽകുന്നതിലൂടെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. PM കിസാൻ, വിള ഇൻഷുറൻസ്, കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികൾ, ജലസേചന സഹായങ്ങൾ, കർഷക പെൻഷൻ, കാർഷിക വായ്പകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇനി കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകും. കർഷകരുടെ വിവരങ്ങൾ ഒരൊറ്റ സംവിധാനത്തിൽ ലഭ്യമാകുന്നതിനാൽ അപേക്ഷാ നടപടികളും ലളിതമാകും. AgriStack രജിസ്ട്രേഷനായി ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂനികുതി രസീത് എന്നിവ ആവശ്യമാണ്. കർഷകർക്ക് സ്വയം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ സമീപത്തെ കൃഷിഭവന്റെ സഹായം തേടാം. അതുമല്ലെങ്കിൽ അക്ഷയ സെന്ററുകളോ CSC സെന്ററുകളിലോ ചെന്നും ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷനിൽ കർഷകർ നൽകുന്ന ഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ റെലിസ് എന്ന ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചാണ് പരിശോധിക്കുന്നത്. കർഷകൻ നൽകുന്ന സർവേ നമ്പർ, ഭൂവിവരങ്ങൾ എന്നിവ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലെ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാണ് അംഗീകാരം നൽകുന്നത്. ഇതിനായി വില്ലേജ് ഓഫീസർമാർക്ക് പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ് AgriStack. ഇത് കർഷകർക്കുള്ള സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഭാവിയിലെ കാർഷിക വികസനത്തിന് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കർഷകരും ഈ അവസരം പ്രയോജനപ്പെടുത്തി ഉടൻ തന്നെ AgriStack രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. May 30 വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സമയം. ഇനി ഡിജിറ്റൽ ക്രോപ്പ് സർവേയെ കുറിച്ച് അറിയാം. കേരള കാർഷിക വകുപ്പ് സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്ന ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പദ്ധതിയാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ അഥവാ DCS. സംസ്ഥാനത്തെ ഓരോ കൃഷിയിടത്തിലും ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത്?

0: എത്ര വിസ്തൃതിയിലാണ് കൃഷി വിതച്ച തീയതി, ജലസേചന രീതി തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൃഷിയിടങ്ങളെയും അവിടെ കൃഷി ചെയ്യുന്ന വിളകളെയും സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ ശേഖരിക്കുന്നതിനായി ജിയോ ടാഗിംഗ്, ജിയോ ഫെൻസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുത്ത ക്രോപ്പ് സർവേയർമാർ നേരിട്ട് കൃഷിയിടങ്ങളിലെത്തി മൊബൈൽ ആപ്പിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. കൃഷി ചെയ്യുന്ന വിള, ഒരു വർഷത്തിൽ ഖാരിഫ്, റാബി എന്നീ രണ്ട് സീസണുകളിൽ സർവേ നടക്കും. സംസ്ഥാനത്തെ ഓരോ സർവേ നമ്പറിലുമുള്ള ഭൂമി കൃഷിഭൂമിയാണോ തരിശുഭൂമിയാണോ എന്നതടക്കമുള്ള വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകും. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വഴി ലഭിക്കുന്ന വിവരങ്ങൾ കർഷകർക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. PM കിസാൻ, വിള ഇൻഷുറൻസ് പദ്ധതി, കാർഷിക വായ്പകൾ, സബ്സിഡികൾ തുടങ്ങിയ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും കൃത്യമായും നൽകുന്നതിന് ഈ ഡാറ്റാബേസ് ഉപകരിക്കും. കൂടാതെ കൃഷിയുടെ പരിശോധനകളിലെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാനും ഈ പദ്ധതി സഹായകരമാകും. കാർഷിക മേഖലയെ കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതവും കാര്യക്ഷമവുമായ രീതിയിലേക്ക് മാറ്റുന്ന ഒരു വലിയ മുന്നേറ്റമാണ് DCS അഥവാ ഡിജിറ്റൽ ക്രോപ്പ് സർവേ. അതുകൊണ്ട് എല്ലാ കർഷകരും സർവേ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനായി സർവേയർമാർക്ക് ഭൂമിയുടെ കരമടച്ച രസീതോ കൈവശാവകാശ സർട്ടിഫിക്കറ്റോ നൽകുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്.
1: കർഷക രജിസ്ട്രിയിൽ പങ്കാളിയായ തൃപ്പൂണിത്തുറയിലെ വിമല സുരേന്ദ്രൻ,
2: നമുക്ക് കൃഷിക്കാർക്ക് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോർട്ടലുണ്ട്, കർഷക രജിസ്ട്രി, അഗ്രിസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡും ടാക്സ് റെസിപ്റ്റും എല്ലാം വെച്ചിട്ട് നമ്മുടെ ഫോൺ വഴിയും ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ വഴി ചെയ്യാം, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കർഷക രജിസ്ട്രി അതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ സുതാര്യമായിട്ടും വേഗത്തിലും ഒക്കെ ലഭ്യമാവുമെന്നാണ് പറയണേ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ കർഷകനും പ്രത്യേകം ഒരു തിരിച്ചറിയൽ കാർഡ് കിട്ടും. അപ്പോൾ ആ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ സബ്സിഡികൾ, കാർഷിക വായ്പകൾ, പിന്നെ വിള ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഷിക നിർദ്ദേശങ്ങൾ, നമുക്ക് ഓരോ സമയത്തും നമുക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ കയ്യിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, മികച്ച വിപണി, നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മികച്ച വിപണി എവിടെ ലഭ്യമാവും എന്നുള്ളതിന്റെ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടാനും നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഈ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അത് ഓരോ കർഷകനും നമ്മുടെ ഭാവിയിലേക്ക് ഇനി ഈ ഒരു തിരിച്ചറിയൽ കാർഡ് കൊണ്ടാണ് നമ്മുടെ ഓരോ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുക. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ May 25 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു അത് രജിസ്റ്റർ ചെയ്യണ്ടേ. അപ്പോ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങളുടെ കൃഷിഭവൻ വഴി ഞങ്ങളെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല, എന്ന് തൊട്ട് കിട്ടും തുടങ്ങുന്ന അറിയില്ല, പക്ഷെ എന്തായാലും കിട്ടുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള ചെറുകിട കർഷകർക്കൊക്കെ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരപ്രദമാവും.
1: മറ്റൊരു ചെറുകിട കർഷക ഗീത ഭാസ്കർ,
3: ഞങ്ങൾ കർഷക രജിസ്ട്രേഷൻ നടത്തിയത് നമ്മുടെ കൃഷിഭവനിൽ തന്നെയാണ്, സാറ് തന്നെയാണ് ചെയ്തു തന്നത്. അതൊക്കെ കർഷക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആധാർ കാർഡിന്റെ കോപ്പി, പിന്നെ മൊബൈല്, നമ്മുടെ സ്വന്തം പേരിലുള്ള നമ്പറ്, പിന്നെ വസ്തുവിന്റെ കരടച്ച രസീതിന്റെ കോപ്പി, ഇത് മാത്രമായിട്ട് ചെന്ന 5 മിനിറ്റിനുള്ളിൽ നമുക്കത് ശരിയാക്കി തരും. വേഗം ശരിയാക്കി തന്നു സാറ്.
1: കൃഷിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന പുതിയ മാറ്റത്തിനൊപ്പം നമ്മളും പങ്കാളികളാകേണ്ടതുണ്ട്. സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കാൻ ഇത് സഹായകമാകും. എന്നാൽ രജിസ്ട്രേഷൻ മാത്രം മതിയാകില്ല, അതിന്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ ഓരോ കർഷകനിലേക്കും സമയബന്ധിതമായി എത്തിച്ചേരുമ്പോഴാണ് ഈ പദ്ധതിയുടെ വിജയം സാധ്യമാകുക. ഇതിനായി ഭരണകൂടവും ഗുണഭോക്താക്കളും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം.
4: നിർവഹണം റിയ, സഹകരണം ജിത സുധീർ. സമകാലികം.

സേവന വാർത്തകൾ. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി

അടുത്ത മാസം 30 സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 0481 25 62 503. 0481 25 62 503.

ചിറ്റൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം. ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25-ന് അതായത് മറ്റന്നാൾ രാവിലെ 10:30 കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾ 80780423 47 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 80780423 47.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കൊഴിഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി, തമിഴ്, എക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്. UGC നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾ 91 88 90 0 190 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 91 88 90 0 190.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
3: അവസാനം കല്ല് തമ്പുരാന്റെ കാൽക്കൽ വന്നു വീണു. അദ്ദേഹം അത് കുനിഞ്ഞെടുത്തു, മടിയിൽ തിരുകി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കോവിലകത്തെത്തി. അതിഥികൾ വന്നു തുടങ്ങിയിരുന്നു. എന്താ ഇത്ര വൈകിയത്? അന്വേഷിച്ച് ആളയക്കാൻ ഭാവിച്ചിരിക്കുകയായിരുന്നു, അഗ്നിഹോത്രി പറഞ്ഞു. കരയ്ക്കിലമ്മ നടന്നതെല്ലാം വിശദീകരിച്ചു. അപ്പൻ രക്ഷിച്ചു, അഗ്നിഹോത്രി തൊഴുകയ്യോടെ പറഞ്ഞു. സദ്യക്കിലവച്ചു. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങൾ ഒരേ വരിയിൽ ഉണ്ണാനിരുന്നു. മറുഭാഗത്ത് അതിഥികളും, നടുക്ക് തമ്പുരാനും കാരക്കിലമ്മയും. വിഭവങ്ങൾ വിളമ്പേണ്ട സമയമായി. ഒരു മുറുമുറുപ്പ്. വിളമ്പാൻ എന്താ താമസം? അഗ്നിഹോത്രി വിളിച്ചു ചോദിച്ചു. താണജാതിക്കാർക്കും ഭ്രാന്തന്മാർക്കും വിളമ്പാൻ ഞങ്ങളെക്കൊണ്ടാവില്ല. 4 ബ്രാഹ്മണർ കാരക്കിലമ്മയുടെ മുന്നിൽ വന്നു നിന്നു. വിളമ്പാനാണ് പറഞ്ഞത്. ഇവിടെ പല ജാതിക്കാരില്ല, ഒരൊറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി, അഗ്നിഹോത്രി ഉറക്കെ പറഞ്ഞു. ബ്രാഹ്മണർ കൂട്ടാക്കിയില്ല. അതിഥികൾ പിറുപിറുത്തു തുടങ്ങി. അഗ്നിഹോത്രി ചാടി എഴുന്നേറ്റു, ഭാര്യയെ വിളിച്ചു. വിളമ്പൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയധികം ആളുകൾക്ക് വിളമ്പാൻ എന്നെക്കൊണ്ടാവില്ല. അന്തർജനം കൈമലർത്തി. അഗ്നിഹോത്രി വിഷണ്ണനായി നിന്നു. ഉപ്പുകൂറ്റൻ എഴുന്നേറ്റ് അഗ്നിഹോത്രിയുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, പരിഭ്രമിക്കണ്ട, വഴിയുണ്ടാക്കാം. ഉപ്പുകൂറ്റൻ പുറത്തേക്ക് നടന്നു, കൈകൊട്ടി. കുട്ടികളെ വരിൻ, ചോറ് വിളമ്പാൻ, കറി വിളമ്പാൻ, പായസം വിളമ്പാൻ ഓടിവരിൻ. 20 കുട്ടികൾ ക്ഷണം ഓടിയെത്തി.

0: ചോറെവിടെ? കറിയെവിടെ? പപ്പടമെവിടെ? ചോദ്യങ്ങളുടെ ശരവർഷം. അവർ വിഭവങ്ങൾ വിളമ്പി. ബ്രാഹ്മണന്മാർ അന്ധാളിച്ചു നിന്നു. തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. എല്ലാവരും വെറുപ്പോടെ തങ്ങളെ നോക്കുന്നു. ഞങ്ങൾക്ക് മാപ്പ് തരിൻ, ഞങ്ങൾ വിളമ്പിക്കോളാം. കുട്ടികൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ വിളമ്പിക്കോളാം. അവസാനം കുട്ടികളും ഉണ്ണാനിരുന്നു. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങൾ അവർക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. കാരക്കിലമ്മ കുട്ടികൾക്കെല്ലാം ഓണപ്പുടവ് സമ്മാനിച്ചു. അന്ന് രാത്രി വിളമ്പാൻ വിസമ്മതിച്ച 4 ബ്രാഹ്മണന്മാരെയും അഗ്നിഹോത്രി വിളിച്ചു. നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് ഞങ്ങളിൽ ആരോടാണ്? അഗ്നിഹോത്രി ചോദിച്ചു. പാക്കനാരോട്. അയാൾ താണജാതിക്കാരനാണ്, ഒരു ബ്രാഹ്മണൻ പറഞ്ഞു. എനിക്ക് വെറുപ്പ് ഉപ്പുകൂറ്റനോടാണ്, അയാൾ അന്യമതക്കാരനാണ്. എനിക്ക് വെറുപ്പ് രചകനോടാണ്, അലക്കുകാരൻ ബ്രാഹ്മണനോടൊപ്പം ഉണ്ണാനിരിക്കുമോ? എനിക്ക് നാറാണത്ത് ഭ്രാന്തനോടാണ് വെറുപ്പ്. കുളിയുമില്ല, വൃത്തിയുമില്ല, മത്സ്യം തിന്നണ ചെകുത്താൻ. 4 ബ്രാഹ്മണൻ പറഞ്ഞു. വരൂ അഗ്നിഹോത്രി. 4 പേരെയും സഹോദരന്മാർ കിടന്നുറങ്ങുന്ന പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ തൊട്ട് നിന്നുകൊണ്ട് അവരെയൊക്കെ നോക്കുവിൻ, അഗ്നിഹോത്രി ആവശ്യപ്പെട്ടു. അവർ നോക്കി. പ്രഭാപടലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മുഖങ്ങൾ, ഗാംഭീര്യവും ശാന്തതയും ഒരേ സമയം ആ മുഖങ്ങളിൽ നൃത്തമാടുന്നു. തങ്ങളുടെ ആരാധനാമൂർത്തികളെ ഓരോരുത്തരും അവരിൽ ദർശിച്ചു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-ന് സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-ന് സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു.
0: ആകാശവാണി FM വാർത്തകൾ.

0: ചേട്ടാ ഒന്ന് ഒതുക്കൊന്ന് ഒതുക്ക്. കോശി സാറേ കയറിക്കോ കയറിക്കോ, പടം തുടങ്ങി ഇനി 10 മിനിറ്റ് ഉള്ളൂ.
1: എന്റെ അമ്മേ.
2: ആ പോട്ടെ, വണ്ടി പോട്ടെ.
3: അല്ല ഇതെന്തോ പണിയാ സുമേഷേ, ഇങ്ങനെ എന്താ ഏതാന്നൊന്നും പറയാതെ
1: ഓടിവാ പടം കാണാം എന്ന് പറഞ്ഞാണോ ഒരാള് സിനിമ കാണാൻ വിളിക്കുന്നത്?
0: അതേ, ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് 2 ടിക്കറ്റ് ഒപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെ കൂടി വിളിക്കാന്ന്. പടം സാറിന് ഇഷ്ടപ്പെടും ഉറപ്പാ.
3: എന്താ ഷോൺറ
0: എന്നതാ?
3: ഏത് തരം പടമാണെന്ന്? കോമഡി ആണോ ആക്ഷൻ ആണോ? GENRE ഷോൺറ.
0: ഓ ജെനറ
3: അല്ല, ഷോൺറ ഫ്രഞ്ച് വാക്കാണ്. ഏത് തരം എന്ന് സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നീയേ ഈ നാദരൂപിണി ശങ്കരി എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ?
0: ആ പാടാറുണ്ട്.
3: ഓ നീ പാടുകയും ചെയ്യൂല്ലേ. എന്താണേലും അതാണ് സെമി ക്ലാസിക്കൽ ഷോൺറ.
0: ഓ അപ്പൊ ഒരു മുത്തം തേടിയും ദൂരെ പോകും മിന്നും ചന്ദ്രിക, അതെന്ത് ഷോൺറയാ?
3: അതൊക്കെ പോട്ടെ, നീ സിനിമയുടെ കാര്യം പറ.
0: ആ ഇതേ കൊലപാതകവും കുറ്റാന്വേഷണവും ഒക്കെ ഉള്ള
3: ഓ ക്രൈം ത്രില്ലർ.
0: ഈ അങ്ങനത്തെ പടമൊന്നുമല്ല, തിയേറ്ററിൽ തലയുമുണ്ടിട്ട് കാണേണ്ട പടമൊക്കെയാണ് സാറ് കാണുള്ളൂ അല്ലേ?
3: എടേ കുറ്റാന്വേഷണം സസ്പെൻസ് ഒക്കെ ഉള്ള പടമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: ഓ ത്രില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ പലത് ഓർത്തു.
3: നിനക്ക് വേറെ ഒരു ത്രില്ലും അറിയത്തില്ലല്ലേ. ആട്ടെ പടത്തിന്റെ പേരെന്തുവാ?
0: സുദൃശ്യം 7.
3: ഓ സുദൃശ്യം 6 സീക്വൽ.
0: സീരിയലല്ല പടം.
3: സീരിയലല്ലേ സീക്വൽ, SEQUEL എന്ന് വെച്ചാൽ തുടർഭാഗം.
0: അപ്പൊ അതിന് മുമ്പുള്ള ഭാഗത്തിന് എന്ത് പറയും?
3: അത് പ്രീക്വൽ. സുദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മുതലേ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നല്ലോ.
0: ഹിറ്റ് പടമാണെന്നല്ലേ?
3: അതെ അതെ. പക്ഷേ അതേ മോഡലില് വേറെ ഭാഷകളെടുത്ത പല പടങ്ങളും ബോക്സ് ഓഫീസ് ബോംബ്സ് ആയിരുന്നു.
0: ബോംബോ?
3: ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമില്ലയോ അത്. ബോംബെന്ന് പറഞ്ഞാൽ പരാജയം, സാമ്പത്തിക പരാജയമായ പടമാണ് ബോക്സ് ഓഫീസ് ബോംബ്.
0: പക്ഷെ ഇതെന്തായാലും പൊളിക്കും സാറേ, പടത്തിന്റെ അവസാനം ഒരു കുഞ്ഞു റോളിൽ കരീംഖാനും ഉണ്ട്.
3: ഓ ക്യാമിയോ.
0: കൂമനോ?
3: കൂമനല്ല, ക്യാമിയോ, CAMEO. ഒരു സിനിമയില് വലിയ നടന്മാര് ചെയ്യുന്ന കുഞ്ഞു റോള്. അല്ല ഈ പടത്തിലും പ്രൊട്ടാഗണിസ്റ്റ് കൃഷ്ണൻകുട്ടി തന്നെയല്ലേ?
0: അയാള് നായകനാണ്, വില്ലനല്ല.
3: അതെ അത് തന്നെ, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നായകൻ, ആന്റഗണിസ്റ്റ് ആണ് പ്രതിനായകൻ അഥവാ വില്ലൻ.
0: അയ്യോ അതും ഇതൊക്കെ പറഞ്ഞ സമയങ്ങളല്ലേ തിയേറ്ററിൽ. ചാടിയിറങ്ങ ചാടിയിറങ്ങ.
3: അതെ അതെ, ഓട്ടോ കാശ് ഞാൻ കൊടുക്കാം. നീ അപ്പോഴേക്ക് വേഗം പോയിട്ട് ഏത് സ്ക്രീനിലാ നമ്മുടെ പടം എന്ന് അന്വേഷിക്കുക. ഇവിടെ മൊത്തം 5 സ്ക്രീനുണ്ട്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ.
3: ചേട്ടാ 50 എന്നാ പിടിച്ചു.
0: സാറേ സ്ക്രീൻ 3, പടം തുടങ്ങി വാ.
3: അല്ല ടിക്കറ്റ് കാണിച്ചിട്ട് വേണ്ട കേറാൻ?
0: അതൊന്നും വേണ്ടെന്നേ.
3: ഓ ഇരുട്ടത്തൊന്നും കാണാൻ മേലല്ലോ, ഇത് സുദൃശ്യല്ല അദൃശ്യമാണ്.
0: അതെ ഈ 2 സീറ്റാ, B1 B2. പടം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ.
3: ഇരിപ്പൊരു സുഖമില്ല. അല്ല ഇതെന്താണ് അവര് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നേ?
0: ചിലപ്പോ സുദൃശ്യം 7 അവര് ഇംഗ്ലീഷ് നാട്ടിലും ആയിരിക്കും, അല്ല അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചു കാണും.
3: ഓ അല്ല, എന്നാലും ഒരു സംശയം, നമ്മൾ ഇത് ശരിക്കും ഏത് പടം കാണുന്നേ?
0: എനിക്ക് തോന്നി കൃഷ്ണൻകുട്ടി ഇതുവരെ വന്നില്ല അല്ലേ, ഇനി അടുത്ത ഹാഫിലാണോ?
3: നീയേ, നീ ആ ടിക്കറ്റ് ഒന്ന് കാണിച്ച്. ആ ബെസ്റ്റ്, നിന്റെ കൂട്ടുകാരൻ ഏത് തിയേറ്ററിൽ പടം ബുക്ക് ചെയ്തെന്നാ പറഞ്ഞ?
0: അജ്ഞത. അല്ല അജ്ഞത അല്ല, അജന്ത.
3: എന്നിട്ട് ഈ ടിക്കറ്റിൽ എന്തോന്നൊന്ന് വായിച്ച്?
0: ഗീത. നമുക്ക് ചെറുതായിട്ട് തിയേറ്റർ എന്ന് മാറിപ്പോയല്ലേ.
4: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 27 സെക്കൻഡ്.

0: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ പരിപാടിയിൽ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ജോയിന്റ് റീപ്ലേസ്മെന്റ്.

0: അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യം എന്താണ്? ശരിക്കും നമുക്ക് അതേക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാം എന്ന് തോന്നുന്നു.
1: നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ധികൾ, അതിലെ മുട്ട്, നീ ജോയിൻറ്റ്, ഇടുപ്പ്, ഹിപ്പ് ജോയിൻറ്റ്, തോൾ അഥവാ ഷോൾഡർ ജോയിൻറ്റ്, ഇതിന് എന്ത് കാരണങ്ങൾ കൊണ്ട് ആവട്ടെ തേയ്മാനം സംഭവിച്ച് അതുമൂലം അസഹനീയമായ വേദനയും നമ്മുടെ ഫങ്ഷണൽ ലിമിറ്റേഷനും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ. അപ്പോൾ ഇത് ആവശ്യമാവുന്ന ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് അസഹനീയമായ വേദന, നമ്മുടെ ഫങ്ഷണൽ ലിമിറ്റേഷൻ, പിന്നെ എന്തെങ്കിലും ഡിഫോമിറ്റി അല്ലെങ്കിൽ അതിനുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുക ജോയിൻറ്റിന്, അതാണ് മെയിനായിട്ട് ഉള്ളത്.
0: ശരിക്കും ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതൊരു സർജിക്കൽ കറക്ഷൻ, അതല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ അത് ശരിയാക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുമോ?
1: ശരിക്കും സന്ധി മാറ്റൽ ശസ്ത്രക്രിയ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ അല്ല. ശരിക്കും അത് എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് ആണ് അതിൻ്റെ പ്രൈമറി ഇൻഡിക്കേഷൻ. നമ്മുടെ തേയ്മാനം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നോക്കുമ്പോൾ അതിലെ ആദ്യ ഘട്ടങ്ങളെല്ലാം മറ്റ് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, മരുന്ന് കൊണ്ടും നമ്മുടെ വ്യായാമം കൊണ്ടും ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ടും ഒക്കെ. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജിലെത്തുമ്പോഴാണ് ഈ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അഥവാ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒരു കറക്ഷനാണ് എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി അതിന് നമുക്ക് കുറച്ചും കൂടെ കറക്റ്റ് ടേം റീസർഫസിങ് എന്ന് പറയുന്നതായിരിക്കും ശരി. തേഞ്ഞു പോയ പാർട്ടുകൾ നമ്മൾ ആർട്ടിഫിഷ്യലായ മെറ്റൽ ഇംപ്ലാന്റ്സ് കൊണ്ട് പകരം ചെയ്തിട്ട് ഫങ്ഷൻ റിസ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രക്രിയയാണ്
0: എന്ന് പറഞ്ഞാൽ നമ്മുടെ കേടുവന്ന ഡാമേജ് പാർട്സായ അതെല്ലാം എടുത്ത് മാറ്റുന്നു.
1: കറക്റ്റ്.
0: പകരം അത് മറ്റൊരു,
1: അതെ, നമ്മൾ പൊതുവെ ഇതിൽ ഈ ശസ്ത്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ള അസ്ഥിയുടെ ഭാഗങ്ങൾ, അതിനകത്ത് നമ്മുടെ തരുണാസ്ഥി അതിനോടനുബന്ധമായ കുറച്ച് അസ്ഥിയുടെ ഭാഗങ്ങൾ ആദ്യം പരുവപ്പെടുത്തിയെടുത്തതിന് ശേഷം ആർട്ടിഫിഷ്യലായ പ്രോസ്തസിസ്, അത് പൊതുവെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്, കൊബാൾട്ട് ക്രോമിയം അല്ലെങ്കിൽ ടൈറ്റാനിയം അതുപോലുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പാർട്സും അതിൻ്റെ ആർട്ടിക്കുലേറ്റിംഗ് കറക്റ്റായിട്ട് ആ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളിൽ പോളിയെത്തിലീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അതാണ് പൊതുവെ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെന്റ് പ്രോസസ്സിന്റെ ഏകദേശ ഘടന.
0: അപ്പോൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത്.
1: സെറാമിക് എന്ന് പറയുന്നത് ഇപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെന്റ് വ്യാപകമായി ചെയ്യുന്ന ഒരു മെറ്റൽ അല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇന്നോവേഷനിൽ വരുന്ന തുടങ്ങുന്ന ഒരു മെറ്റലാണ്. ഇതിൽ ഇടുപ്പ് റീപ്ലേസ്മെന്റിൽ സെറാമിക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പർട്ടിക്കുലർലി നമ്മുടെ ജോയിൻറ്റിന്റെ ബോള് വരുന്ന ഭാഗങ്ങളിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ സെറാമിക് ഇംപ്ലാന്റ് ഒരു വളരെ പുതിയ ഇന്നോവേഷനാണ്. അത് വ്യാപകമായിട്ട് ലോകത്ത് എവിടെയും തന്നെ യൂസ് ചെയ്ത് അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഈ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് ക്രോമിയത്തിന്റെ ബേസ് മെറ്റൽ വരുന്നതും പിന്നെ അതിന് കോട്ടിംഗ് ഉള്ള ഇംപ്ലാന്റുകളാണ് അധികം യൂസ് ചെയ്യുന്നത്.
0: സാധാരണ ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ഗുണഫലങ്ങൾ എന്തെല്ലാമാണ് ഒരു രോഗിക്ക്?
1: നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ തേയ്മാനത്തിൻ്റെ അങ്ങേ അറ്റം എത്തുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്കൊരു ഒരു മൂന്നോ നാലോ അടി പോലും നടക്കാനുള്ള പ്രയാസം, എവിടെ പോയാലും അപ്പോൾ തന്നെ ഒരു ചെയറൊക്കെ അന്വേഷിക്കേണ്ടി വരിക, ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാതെ വരിക, സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റില്ല, ഡോക്ടർ മറ്റോ വ്യായാമം വല്ലതും സജസ്റ്റ് ചെയ്താൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈലായ പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജോയിന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കുന്നതോടുകൂടി ഒന്ന് പെയിൻ പേഷ്യന്റ് ഇല്ലാതെയായി, രണ്ട് ജീവിതത്തിൽ എക്സസൈസും വ്യായാമവും അതുപോലുള്ള മറ്റ് ശീലങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, മൂന്ന് ഒബ്വിയസ്ലി ഫങ്ഷൻ ആയിട്ടുള്ള റിക്കവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുക.
0: നമ്മൾ സാധാരണ ഇപ്പോൾ ഈ മുട്ട് മാറ്റി വയ്ക്കൽ ഡോക്ടർ പറയണ്ടായി, അത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അതല്ലാതെ അപ്പോൾ പാർഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ, എങ്ങനെയാണത്?
1: തീർച്ചയായും. അപ്പോൾ അത് വളരെ ഒരു നല്ല ചോദ്യമാണ്. നമ്മൾ പൊതുവേ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് നമ്മൾ ഓഫർ ചെയ്യുന്നത് മുട്ട് ഏതാണ്ട് മുഴുവനായി തന്നെ ഡീജനറേറ്റീവ് ചേഞ്ച് തേയ്മാനം സംഭവിക്കുമ്പോൾ, അതായത് അറ്റ്ലീസ്റ്റ് രണ്ട് കമ്പാർട്ട്മെൻറ്റെങ്കിലും, മുട്ട് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രൈ കമ്പാർട്ട്മെൻറ്റിൽ അഥവാ മൂന്ന് കമ്പാർട്ട്മെൻറ്റും ഇൻവോൾവ് ആയിട്ടുള്ളതിന് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് തന്നെ സൊല്യൂഷനുള്ളൂ. രണ്ട് കമ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റ് കമ്പാർട്ട്മെൻറ്റും പിന്നീട് എന്തായാലും പ്രായാധിക്യം കൊണ്ട് ഡീജനറേറ്റീവ് ചേഞ്ചസ് വരും എന്നുള്ള കാരണം കൊണ്ട് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ പറയുക. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഏർലി ഫോർട്ടീസ്, 40 വയസ്സ്, 50 വയസ്സിന് മുമ്പുള്ള രോഗികളിൽ ചിലപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിന് മാത്രമാണ്, കൂടുതലും മീഡിയൽ സൈഡ് അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉൾഭാഗത്തുള്ള കമ്പാർട്ട്മെൻറ്റിനാണ് അത് മാത്രമായിട്ട് തേയ്മാനം സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മൈക്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതിനകത്ത് ആ ഡാമേജായ കമ്പാർട്ട്മെൻറ്റ് മാത്രം നമ്മൾ ഇതേപോലെ റീസർഫസ് ചെയ്യുകയാണ്. അപ്പോൾ അത് കൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ അപേക്ഷിച്ച് ചെറിയ മുറിവുകൾ മതി, റിക്കവറി ടൈം വളരെ ഫാസ്റ്ററാണ്, നീക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവും കംപ്ലീറ്റ് നീ മാറ്റാത്തതുകൊണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക്

0: പിന്നീട് ഒരു 40 വയസ്സിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോൾ മറ്റ് കമ്പാർട്ട്മെൻറ്റിലും കൂടി തേയ്മാനം സംഭവിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിലോട്ട് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും ഉണ്ട്.
1: ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അതായത് മുട്ട് മുഴുവനായി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമോ?
0: ഗെയിൻ സർജറി കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേജിൻ്റെയും ഡിഫറൻസസ് അനുസരിച്ചാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗെയ്റ്റ് പാറ്റേൺ, അതായത് നടക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ പോകെ പോകെ മുട്ടുമാറ്റി വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് രോഗി നടന്നിരുന്നതിനേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗെയ്റ്റ് പാറ്റേൺ ആയിരിക്കും സാധാരണ ഒരു സക്സസ്ഫുൾ നീ റീപ്ലേസ്മെൻറ്റിന് ശേഷം പേഷ്യൻ്റിന് ഉണ്ടാവുക. പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു 75 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാണ് മുട്ടുമാറ്റി വയ്ക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു 10-30 വർഷം മുമ്പ് എങ്ങനെ നടന്നിരുന്നോ ആ ഒരു ഗേറ്റ് പാറ്റേണിലോട്ട് നമുക്ക് റിസ്റ്റോർ
1: പൂർണ്ണമായും മടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ കഴിയും.
0: ഇപ്പോഴത്തെ ആധുനികമായ ഇംപ്ലാന്റുകളിൽ അതിന് ഹൈ ഫ്ലെക്സ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ മുട്ട് മടക്കി വെക്കൽ ഒരു ഹെൽത്തി ആയ നോർമൽ നീ ഏകദേശം 140 ഡിഗ്രി വരെ മടങ്ങുമെങ്കിൽ ഇത് ഓൾമോസ്റ്റ് അതിനോട് ചേർന്നിരിക്കുന്ന ഒരു റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് 120 ഡിഗ്രിയിൽ കൂടുതൽ എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ഒരു 140 ഡിഗ്രി എന്നുള്ളത് എഗെയിൻ പേഷ്യൻറ്റിൻ്റെ ഫിസിക്കും മറ്റ് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. എങ്കിലും നിയർ നോർമൽ ആയിട്ടുള്ള ഫുൾ ഫ്ലെക്ഷനും എക്സ്റ്റെൻഷൻ ഡെഫിനറ്റ്ലി 100% റിസ്റ്റോറേഷനാണ്. ലിംബ് ലെങ്ത്തിന് പൊതുവെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിൽ വ്യത്യാസമൊന്നും വരാറില്ല. അപ്പോൾ ഒരു ലിംബ് നോർമൽ അവസ്ഥയിലോട്ട്, നിയർ നോർമൽ അവസ്ഥയിലോട്ട്, ഫങ്ഷണൽ അവസ്ഥയിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആക്ടിവിറ്റീസ് എഗെയിൻ പെർമിറ്റഡ്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് സുഗമമായിട്ട് പെയിൻ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും, അത്യാവശ്യം സ്പീഡിൽ ജോഗ് ചെയ്യാൻ സാധിക്കും, സ്റ്റെപ്പ് കയറി ഇറങ്ങാം, സ്വിമ്മിങ് ജോഗിങ് അതുപോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള റിക്രിയേഷണൽ ഈവൻ ഡബിൾ ആയിട്ടുള്ള ടെന്നീസ് പ്ലേ വരെ ഇവൻച്വലി പേഷ്യൻറ്റിന് സാധിക്കും. പക്ഷേ നമ്മൾ ഹൈ സ്പീഡിൽ ഓടിയുള്ള ആക്ടിവിറ്റീസ്, അത്ലറ്റിക് ലെവലിലുള്ള സ്പോർട്സ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ പോലെയുള്ള സംഭവങ്ങൾ, എപ്പോഴും ചാടി സ്മാഷ് അടിക്കേണ്ട രീതിയിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അതൊന്നും ജനറലി നമ്മൾ പ്രിഫർ ചെയ്യുന്നു. കാരണം അതിന് വേറെ അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടല്ല, ഇംപ്ലാന്റിന് അവർ പ്രോമിസ് ചെയ്യുന്ന ലൈഫ് ഒരു പക്ഷേ കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മളൊരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ഷുഡ് ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. ബേസിക്കലി ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ പോലും ഒരു 20-25 ഇയേഴ്സ് ഏത് രോഗി അതിൽ നിന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലെവലിൽ നിൽക്കും. പക്ഷേ അത് യൂഷ്വലി ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. സ്പീഡിൽ നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ആക്റ്റീവായിട്ട് ട്രക്കിംഗ് ക്ലൈമ്പിങ് എല്ലാം സാധിക്കും. അപ്പോഴാണ് ഈ സെറാമിക്കിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ എൻ്റെ വരുന്നത്. അപ്പോൾ ഇംപ്ലാന്റ് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബേസ് മോഡൽ നമ്മുടെ ഗവൺമെൻറ് സ്കീംസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈവൻ ചീപ്പർ എന്നൊക്കെ പറയാവുന്ന ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളത് കൊബാൾട്ട് ക്രോമിയം മെറ്റലിലുള്ള ഒരു ഇംപ്ലാന്റാണ്. യൂഷ്വലി കമ്പനി അതിന് പറയുന്ന ഒരു 15-20 ഇയേഴ്സ് ഒക്കെയാണ്. ഈവൻ അങ്ങനെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു 70 ഇയേഴ്സിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ ടൈം ദ പേഷ്യൻറ്റ് ഇസ് 85, 85 വയസ്സൊക്കെ ആകുമ്പോൾ ബോഡി വെയ്റ്റ് എന്തായാലും ഈ പേഷ്യൻസിൻ്റെ കുറയും, എല്ലാവരുടെയും ബോൺ വെയ്റ്റും ബോഡി വെയ്റ്റും കുറയും. സോ അത് സപ്പോർട്ട് ചെയ്യാൻ യൂഷ്വലി ആ വോൺ ഔട്ട് ഇംപ്ലാന്റ് ചിലപ്പോൾ മതിയാവും. സോ എഗെയിൻ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. ഇത് ബേസ് ഇംപ്ലാന്റിനെ പറ്റി. അടുത്ത ലെവൽ ഇംപ്ലാന്റ് സാധാരണ വരുന്ന സെയിം കൊബാൾട്ട് ക്രോമിയം ബട്ട് ഓഫ് ബെറ്റർ മേക്ക്, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ USA ജർമ്മൻ അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് അത് ബെറ്റർ ആണെന്നുള്ളത്. എഗെയിൻ ദർ ഇസ് നോ പ്രൂഫ് ഓഫ് ദാറ്റ്. പക്ഷേ അത് സം ക്ലെയിം അതൊരു 25 വർഷം തൊട്ട് 30 വർഷം വരെയൊക്കെ നിൽക്കുന്നു. ക്ലിനിക്കൽ നമ്മുടെ പൊതുവെ എക്സ്പീരിയൻസിലും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒന്നും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഈ ബേസ് കൊബാൾട്ട് ക്രോമിയത്തിൻ്റെ മുകളിൽ ടൈറ്റാനിയം നിയോബിയം കോട്ടിംഗ് വരുമ്പോൾ അതിനൊരു ഗോൾഡ് ടൈപ്പ് അപ്പിയറൻസ് വരും. അതിന് നമ്മൾ ഗോൾഡ് ഇംപ്ലാന്റ് എന്നൊക്കെ തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഇംപ്ലാന്റുകൾ കമ്പനിയൊക്കെ ക്ലെയിം ചെയ്യുന്ന 35-40 ഇയേഴ്സ് വരെ നിൽക്കുന്നതാണ്. ഈവൻ സെറാമിക് ഇംപ്ലാന്റ് അതിനേക്കാളും ഡ്യൂറബിൾ ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിനെ സംബന്ധിച്ച് അത്രയും പ്രചാരത്തിലായിട്ടില്ല. ഹിപ്പ് റീപ്ലേസ്മെന്റ് സെറാമിക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 25-30 ഇയേഴ്സ് ഓൾറെഡി ഒരു നോർമൽ എക്സ്പെക്ടൻസി നമുക്ക് പ്രതീക്ഷിക്കാം.
1: നമുക്കിപ്പോൾ കഠിനമായ മുട്ടുവേദന ഉണ്ട്, പക്ഷേ ഈ മുട്ടുവേദന മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത പരിമിതി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് അങ്ങനെ അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയാതെ വരിക, അങ്ങനെയുണ്ടോ ഒരു അവസ്ഥ?
0: ഡെഫിനറ്റ്ലി ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എൻ സ്റ്റേജ് ആർത്രൈറ്റിസ് ആണ്, മുട്ടുവേദനയുണ്ട്, ഡിഫോമിറ്റി ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ 100% ചെയ്യാൻ പറ്റില്ലാത്ത അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻസ് നമ്മൾ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോപീനിയും അതിൽ പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രായാധിക്യം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. അതിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബോൺ സ്റ്റോക്കിലോട്ട് എത്തിക്കാനോ മറ്റു വഴികളുണ്ട്. അത് കഴിഞ്ഞ ശേഷം ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം. പക്ഷേ ചില അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻഫെക്ഷൻ അണുബാധ, അതായത് ലോക്കലായിട്ടോ സിസ്റ്റമിക് ആയിട്ടോ നമുക്ക് ചർമ്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റിലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടന്ന് ഇൻഫെക്ഷൻ

0: ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് നല്ല കാൻഡിഡേറ്റ് അല്ല. സെക്കൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല സിവിയറായിട്ട് പെരിഫറൽ വാസ്കുലർ ഡിസീസ്, നമ്മുടെ വാസ്കുലാരിറ്റി രക്തയോട്ടത്തെ നല്ല രീതിയിൽ കോംപ്രമൈസ് ആക്കുന്ന, പ്രത്യേകിച്ച് ലോവർ ലിംബ് കാലുകളിലോട്ടൊക്കെയുള്ള അമിതമായ പുകവലിയോ മറ്റ് കാരണങ്ങളോ കൊണ്ടോ നല്ല പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല ടി കെ ആറിന്. പിന്നെ ചില ന്യൂറോജനിക് കണ്ടീഷൻസ് ഉണ്ട്, ന്യൂറോപ്പതിക് ജോയിൻസ് എന്ന് പറയും, ചാർക്കോട്ട് ജോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അത് നെർവ് ബേസിക്കലി അതിൻ്റെ സെൻസേഷൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തുക, സിഫിലിസ് പോലുള്ള ചില അസുഖങ്ങളും അങ്ങനെ ചില കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടാവുന്നത്, അങ്ങനെയുള്ളവർക്കും ടോട്ടലി റീപ്ലേസ്മെൻറ് നല്ലൊരു ഓപ്ഷൻ അല്ല. പിന്നെ ഒരു കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻസർ മെക്കാനിസം, അതായത് മുട്ടിൻ്റെ ചിരട്ടയും അതിനുബന്ധമായ മസിലുകളും അതിനുള്ള ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ സാധാരണ ടോട്ടലി റീപ്ലേസ്മെൻറ്റ് പോസിബിൾ അല്ല. സ്പെഷ്യൽ ഇംപ്ലാന്റ്സ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തതിന് ശേഷമോ നമുക്ക് ടോട്ടലി റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതെല്ലാമാണ് അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻസ്. പിന്നെ റിലേറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് അത്ര ഹെൽത്തി അല്ല, അവരുടെ മോട്ടിവേഷൻ കുറവാണ്, ഇത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഫിസിയോതെറാപ്പിക്ക് മീനിങ്ഫുൾ ആയ രീതിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷനാണ്. പിന്നെ സിവിയർ കോമോർബിഡിറ്റീസ്, ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവറിനോ അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ഡിസീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു റിസ്ക് ബെനഫിറ്റ് റേഷ്യോ അസസ്മെൻറ്റിന് ശേഷം പേഷ്യൻറ്റിന് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകുള്ളൂ.
1: സാധാരണ ഈ മുട്ട് മാറ്റി വയ്ക്കൽ ഒരേ സമയം രണ്ട് കാൽമുട്ടും ചെയ്യാറുണ്ടോ, എങ്ങനെയാണ്?
0: സി, മുട്ട് മാറ്റി വയ്ക്കൽ ആവശ്യം വരുന്നത് പ്രായാധിക്യം കൊണ്ടാണെങ്കിൽ രണ്ട് മുട്ടും ഏകദേശം ഒരേ തോതിൽ തേഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില വാദസംബന്ധമായിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കാരണമുള്ള മുട്ട് തേയ്മാനം പൊതുവേ രണ്ട് സൈഡിലും ഉണ്ടാവും. അതേസമയം നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് ആണെങ്കിൽ ആക്സിഡൻറ്റ് മൂലം കൊണ്ടുള്ളതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒരേ തോതിൽ തേഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈമിൽ തന്നെ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതായത് ഫിസിയോതെറാപ്പിയുടെ ടൈം എന്തായാലും ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ച് ഏകദേശം 5-6 ആഴ്ചയോട് കൂടിയിട്ട് മുട്ട് സംബന്ധമായ റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത്രയും കൂടി സമയം രോഗിയെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരും ഇതിനകത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ബൈലാറ്ററൽ ടോട്ടലി റീപ്ലേസ്മെൻറ്റ് അഥവാ രണ്ട് മുട്ടും ഒരുമിച്ച് ഒരു സിറ്റിംഗിൽ തന്നെ മാറ്റിവെക്കാനുള്ള ഓപ്ഷനുണ്ട്, പ്രൊവൈഡഡ് പേഷ്യൻ്റ് അനസ്തീഷ്യ അത്രയും കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള അനസ്തീഷ്യ പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ 100% നമുക്ക് സാധിക്കും ഒരേ സിറ്റിംഗിൽ തന്നെ ചെയ്യാം.
1: റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ
0: പൊതുവേ ഇടുപ്പിന് തേയ്മാനം വരുന്നത് മുട്ട് തേയ്മാനത്തിനേക്കാളും കുറച്ച് കുറവ് ഇൻസിഡൻസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ എവാസ്കുലാർ നെക്രോസിസ് എന്ന് പറയുന്ന അഥവാ രക്തയോട്ടം കുറഞ്ഞതുകൊണ്ടുള്ള തേയ്മാനങ്ങൾ കുറച്ചും കൂടെ കൂടുതലാണ് ഇൻസിഡൻസ് ഹിപ്പിലൊക്കെ വരുന്നത്. അപ്പോൾ ഇടുപ്പ് മാറ്റിവെക്കേണ്ട ആവശ്യകത ഒന്ന്, ഈ പ്രായാധിക്യം കൊണ്ടുള്ള തേയ്മാനം, രണ്ട്, ജന്മന ഉള്ള ചില ഇഷ്യൂസ് കാരണം, മൂന്ന്, ഇടുപ്പിൻ്റെ സന്ധി ഉൾപ്പെടുന്ന ബോൺസിന് രക്തയോട്ടം കുറഞ്ഞുകൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന തേയ്മാനം, പിന്നെ ആക്സിഡൻറ്റ്. എന്തെങ്കിലും പ്രായാധിക്യമുള്ള ആളുകൾക്ക് പൊതുവേ വീണ് കഴിയുമ്പോൾ ഇടുപ്പല് പൊട്ടാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ടോട്ടൽ ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആയിരിക്കും നല്ല ബെറ്റർ സൊല്യൂഷൻ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റിനേക്കാളും. ഹെമിആർത്രോപ്ലാസ്റ്റി ആണ് അതിൽ സാധാരണ നമ്മൾ ഫോളോ ചെയ്യാറുള്ള ട്രീറ്റ്മെൻ്റ് എങ്കിലും ചില ആളുകളെ സംബന്ധിച്ച് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും സൊല്യൂഷൻ.
1: ഇതിനൊക്കെ ഈ രോഗിയെ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ആവട്ടെ, ഈ ഇടുപ്പല് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ആവട്ടെ, രോഗിയെ ഇതിനായി നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഒരുക്കി ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരുങ്ങുക എന്ന് പറയുന്നതിൽ വളരെ സെറിമോണിയസ് ആയിട്ടൊന്നുമില്ല. അതിനകത്ത് നമ്മളിതൊരു എലക്റ്റീവ് സർജറിയാണ് എപ്പോഴും, നമ്മളൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതല്ല ജോയിൻ റീപ്ലേസ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകൾ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യേണ്ട വരും. വാദസംബന്ധമായ രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന DMARD അഥവാ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ് എന്ന് പറയും, ആ വിഭാഗത്തിൽ പെടുന്ന പല മരുന്നുകളും വേരിയിങ് പീരീഡ് ഓഫ് ടൈമിൽ സർജറിക്ക് മുമ്പായിട്ട് നമുക്ക് ചിലതൊക്കെ 2-3 ദിവസം, ചിലതൊരു 7 ദിവസം മുമ്പ്, ചിലത് 3 ആഴ്ച മുമ്പ് നിർത്തേണ്ടതായിട്ട് വരും. മറ്റു മരുന്നുകളൊക്കെ ജനറലി നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് സർജറി വരെയുള്ളത്. പിന്നെ ശരീരത്തിൽ എവിടെയും ഇൻഫെക്ഷൻ്റെ ഫോക്കസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് ചെറിയൊരു പല്ലിൻ്റെ പഴുപ്പാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഗൈനക്കോളജിക്കലായിട്ട് വല്ല ഇൻഫെക്ഷൻസോ മറ്റോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ബോഡിയിൽ മറ്റെന്തെങ്കിലും ഒരു ഇൻഫെക്ഷന് ഫോക്കസ് ഉണ്ടെങ്കിൽ ആദ്യം അതിന് പൂർണ്ണമായി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഒരു ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള മേജർ സർജറിക്ക് വേണ്ട എല്ലാ വർക്കപ്പുകളും റുട്ടീൻ ആയിട്ട് ചെയ്യണം.
1: നമ്മൾ ഈ ഭാരം കുറയ്ക്കണം എന്ന് പറയാറുണ്ടോ രോഗികളോട്?
0: സി, അതിൽ ഒരു രണ്ട് വിഷങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് ഭാരം കുറയ്ക്കുന്നത് ആദ്യത്തെ സ്റ്റേജ് ആർത്രൈറ്റിസ്, അതായത് ഒരു സ്റ്റേജ് 2 വരെയും ഡെഫിനറ്റ്ലി അത് വളരെ ബെനഫിഷ്യൽ ആണ്. ഫർദർ ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് ഒരു മുട്ട് മാറ്റി വയ്ക്കലോ ജോയിൻ റീപ്ലേസ്മെൻറ്റോ സർജറി ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ സാധിക്കും. പിന്നെ ഭാരം കുറയ്ക്കണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്യണം, നടക്കാൻ പറ്റണം. മുട്ടുവേദനയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വ്യായാമങ്ങൾക്ക് ലിമിറ്റേഷൻ

0: ഉണ്ട്. അപ്പോൾ എഗെയിൻ അതൊരു വിഷ്യ സൈക്കിൾ പോലെ പോകും. അപ്പോൾ ഭാരം കുറച്ചിട്ട് ടോട്ടലി റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ഓപ്ഷൻ അല്ല. ഓഫ്കോഴ്സ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനറലി റീഹാബിലിറ്റേഷനൊക്കെ നല്ലതാണ്, ബട്ട് എല്ലാ രോഗികൾക്കും അത് പ്രായോഗികമല്ല.
1: സന്ധ്യമാറ്റിവെച്ച ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ സുഖം പ്രാപിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതൊരു കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു പ്രക്രിയയല്ലേ?
0: സി ജനറൽ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പം നിലനിൽക്കുന്ന അതാണ്. കാരണം നമ്മൾ ട്രഡീഷണലി, അതായത് ഒരു സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോപ്പുലറായി തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഇത് കുറേ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റും ഇതിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന വഴികളും എല്ലാം 2-3 മാസത്തേക്ക് രോഗികളെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സീറോ ടെക്നിക്ക് അഥവാ നാനോ ടെക്നിക്ക് എന്നൊക്കെ ചില ആളുകൾ വിളിക്കുന്ന ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിലെ എല്ലാ പുതിയ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസും ഒരുമിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ

0: ഈ പറഞ്ഞ പോലെ സീറോ ടെക്നിക്ക് അഥവാ നാനോ ടെക്നിക്ക് എന്നൊക്കെ ചില ആളുകൾ വിളിക്കുന്ന ഈ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിലെ എല്ലാ പുതിയ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസും ഒരുമിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ സർജറി ആണെന്നുണ്ടെങ്കിൽ അതേ ദിവസം വൈകുന്നേരം തന്നെ സപ്പോർട്ടോടുകൂടിയാണെങ്കിലും രോഗിയെ നടത്തിക്കും. രണ്ടാമത്തെ ദിവസം രോഗിക്ക് മിക്കവാറും സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ള ഒരു പ്രാപ്തി വരും. ഫിസിയോതെറാപ്പി എല്ലാം തന്നെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും.
1: എന്തായാലും ഫിസിയോതെറാപ്പി വേണ്ടി വരും.
0: ഫിസിയോതെറാപ്പി നിർബന്ധമാണ്
1: നമുക്ക്.
0: ഫിസിയോതെറാപ്പി പൊതുവേ ഏകദേശം ഒരു 4 ആഴ്ച വരെ നിർബന്ധമാണ്. 6 ആഴ്ച വരെ കണ്ടിന്യൂ ചെയ്യുന്നത് റെക്കമെൻഡബിൾ ആണ്. ഇതെല്ലാം ഹോം ഫിസിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു മിനിമം ഹെൽപ്പോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മോട്ടിവേറ്റഡ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഈ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എപ്പോഴെങ്കിലും പരാജയമായി പോകാറുണ്ടോ?
0: സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. ഈവൻ ഈ 100-ആം ശസ്ത്രക്രിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് പ്രൊസീജിയറാണ്. അത്രയും ജനറലി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ കാറ്റസ്ട്രോഫിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ. അതായത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റോ ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ ഫെയിലാവാൻ സാധ്യതയുണ്ട്. റീസണബിൾ ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്താൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് രോഗി വീഴുകയോ മറ്റേ ആക്സിഡൻറ്റിലോ വല്ലതും പെടുവാണെങ്കിൽ വരാം. ആ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ദർ ഈസ് എ തിയററ്റിക്കൽ. ഇത് ഈ ബ്ലഡ് ക്ലോട്ട് സംഭവിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ് എംബോളിസം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചോ അതിൻ്റേതായ അപകടങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ അത് ആധുനികമായിട്ടുള്ള ഒരു പെരിയോപ്പറേറ്റീവ് കെയറിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവേ കവേർഡാണ്. നമ്മൾ അതിന് പ്രിയംറ്റീവ്ലി പ്രൊഫൈലാക്റ്റിക്കലി കുറേ മരുന്നുകളെല്ലാം കൊടുത്ത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എലക്റ്റീവായിട്ട് ചെയ്യുന്ന സർജറിയാണ്. അപ്പോൾ ഒരു മോഡേൺ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആശങ്കകളുടെ കാര്യങ്ങളൊന്നും പൊതുവെ വരുന്നില്ല.
1: എന്തായാലും സന്ധി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ഇത്രയും വിശദമായി FM Health Line പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു സോ മച്ച്.
2: സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG Road, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. World-class healthcare and an experience worth a lifetime.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ നാലാഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക് ബിസിഎ അഞ്ചുവർഷ ഇന്റഗ്രേറ്റഡ് എംഎസ്സി എംസിഎ വിദ്യാർത്ഥികൾക്കാണ് അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾ 0484 28 62 301 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 0484 28 62 301. കോട്ടയം മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 0481 23 71 187 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0481 23 71 187.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇടുക്കി ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിന്റെ ഭാഗമായി താൽക്കാലിക തസ്തികയിലേക്ക് ഡോക്ടർ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 ചിത്തിരപുരം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത MBBSഉം TCMC രജിസ്ട്രേഷനും. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകണം. സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 52 94 64 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 85 47 52 94 64.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പട്ടികജാതി മറ്റുവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 25, അതായത് മറ്റന്നാൾ വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾ 85 47 63 128 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 85 47 63 128. നൂറ്റിരണ്ട് ദശാംശം 3 MHz FM ബാൻഡിൽ FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 30:28. ഇനിയിതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. അരികെ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ഗായിക മമത മോഹൻദാസ്.

ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ അഭിമുഖത്തിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-22-82-21 0477-22-82-21.

ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ, ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ്

മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP4 ഫോർമാറ്റിൽ ചവറ filmschool@gmail.com എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾ 81 29 06 62 60 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 81 29 06 260. ഇമെയിൽ വിലാസം chavaraFILMSCHOOL@gmail.com.

അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം രാവിലെ 10 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 94 95 99 96 67 94 95 99 96 67. FM ഈവനിംഗിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ചിത്രം ഓട്ടോഗ്രാഫ്. ഹരീഷ് രാഘവേന്ദ്രയ്ക്കൊപ്പമുള്ളത് രേഷ്മ. ഗാനരചന സ്നേഹൻ. സംഗീതം ഭരദ്വാജ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ശ്രീധരൻ ഡോക്ടർ നയിച്ച പ്രകടനത്തിന് പിന്നിൽ രാവുണ്ണിക്കിടാവ്, ബാപ്പു, ഗോപാലൻ, കടുങ്ങോൻ, നാരായണൻ, കമ്പൗണ്ടർ ദാമോദരൻ അടിയോടി, ഹരിജൻ സേവാ സംഘം പ്രവർത്തകരായ ബാലൻ മാസ്റ്റർ, തയ്യത്തർ എന്നിവരണിനിരന്നു. ത്രിവർണ പതാക ഉയരത്തിൽ പിടിച്ചുകൊണ്ട് പിന്നിലുള്ളവർക്ക് ശ്രീധരൻ ഡോക്ടർ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു. മഹാത്മാഗാന്ധി കി ജയ്, ഭാരത് മാതാ കി ജയ്, കെ കേളപ്പൻ കി ജയ്. വരിയിൽ നിൽക്കുന്നവരെ അദ്ദേഹം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ, എന്നാൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതിലേറെ പേർ നമ്മുടെ കൂടെ ഉണ്ടാവും. വീണ്ടും മുദ്രാവാക്യം വിളി. അത്രയും പേർ ഒന്നിച്ചു ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും ഒന്നിച്ചു നീങ്ങുന്നതും നാട്ടുകാർ ആദ്യമായി കാണുകയായിരുന്നു. തികച്ചും പുതുമയുള്ള ഒരു കാഴ്ച. നിരത്തിലപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രകടനം കാണാൻ പൂവെടിത്തറയ്ക്കു മുകളിൽ ആളുകൾ അണിനിരന്നു. ഓരോ പടവിലും കൗതുകം പൂണ്ട കണ്ണുകളുമായി ധാരാളം പേർ. ഒരു വരിയായി പോകുന്നവരെ അവർ ഉറ്റുനോക്കി. തക്ഷൻകുന്നങ്ങാടിയും കടന്ന് രജിസ്ട്രാഫീസും സാൾട്ട് ആഫീസും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന ഉത്കണ്ഠയും ചിലർക്കുണ്ടായിരുന്നു. കമലാലയ ബാങ്കിൽ പണമടച്ച് താഴേക്കിറങ്ങുമ്പോഴാണ് രാമർ പരിചിതമായ ഒരു മുദ്രാവാക്യം കേട്ടത്. രാത്രി അസമയങ്ങളിൽ തന്റെ ഉറക്കത്തിലേക്ക് നീണ്ടുവരുന്ന ശബ്ദത്തിന് സമാനമായ ഒന്നായിരുന്നു അത്. രാത്രി കേൾക്കാറുള്ളത് ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നെങ്കിൽ ഇത് കൂട്ടായ ശബ്ദമാണ്. ആ ശബ്ദം അടുത്തു വരുന്നു. രാമർ ഏന്തി പടിഞ്ഞാറോട്ട് നോക്കി. ചെമ്പകമരത്തിന്റെ ചില്ലകളിലൂടെ മൂന്ന് നിറത്തിലുള്ള കൊടി കാറ്റിൽ പാറുന്നത് രാമർ കണ്ടു. മാതാമ്മയുടെ ഹോട്ടലിന്റെ വരാന്തയിലിരുന്ന ഗോവിന്ദൻ അടിയോടി ഓടിവന്ന് പ്രകടനത്തിന് പിറകിലായി അണിചേർന്നു. കണ്ടുനിന്നവർ അമ്പരന്നു. പുല്ലിന് വില പറഞ്ഞുകൊണ്ടിരുന്ന പോക്കർ ഹാജിയും ജാഥയോടൊപ്പം ചേർന്നു. നിരയൊപ്പിച്ച് കിഴക്കോട്ടേക്ക് നടന്നു. വേറെയും ചിലർ പ്രകടനക്കാരോടൊപ്പം കൂടി. ഇപ്പോൾ മുദ്രാവാക്യം വിളി കുറേക്കൂടി ഉച്ചത്തിലായി. രജിസ്ട്രാഫീസിന് അടുത്തെത്തിയപ്പോഴേക്കും നിരയുടെ ദൈർഘ്യം കൂടിയിരുന്നു. രാമറിനും അവരോടൊപ്പം ചേരണമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ പെട്ടെന്ന് മനസ്സതിന് വഴങ്ങിയില്ല. രാമർ കുഞ്ഞിക്കേളുവിന്റെ നേരെ നോക്കി. പ്രകടനക്കാരെ നോക്കിക്കൊണ്ടാണ് അയാൾ തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ ഇവർക്ക് ബുദ്ധി തോന്നിയത്, കുഞ്ഞിക്കേളു അഭിപ്രായപ്പെട്ടു. എന്തായിരുന്നു? രാമർ ചോദിച്ചു.

0: ചോദിച്ചു. രാഷ്ട്രീയം എന്ന് വെച്ചാൽ നാലാൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ സ്വകാര്യമായി ചെയ്യേണ്ടതല്ല. ഇപ്പോഴാ ഇവർ പുറത്തിറങ്ങിയത്. അത് നന്നായി. കുഞ്ഞിക്കേളു പറഞ്ഞ കാര്യമൊന്നും രാമറിന് മനസ്സിലാവുന്നതായിരുന്നില്ല. എന്നാലും ഒന്നും ചോദിക്കാൻ പോയില്ല. കോൺഗ്രസുകാരുടെ പ്രകടനം രജിസ്റ്റർ ഓഫീസും കടന്നുപോയപ്പോൾ ശബ്ദം കേൾക്കാതായി. പറയിയുടെ പുല്ലും വാങ്ങി തലയിൽ വെച്ച് പോകുമ്പോൾ പാക്കരൻ ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു. ആ ഗോയിന്ദനടിയോടിയും ഒപ്പരം പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് അടുത്തെത്തുമ്പോൾ അടി കിട്ടിയാൽ ഓറുടെ മറ്റേ കാലും ഒടിയും. അതിൻ്റെ പോക്ക അത് കേട്ടുകൊണ്ട് തുന്നൽ മെഷീനിൽ കാലെടുത്ത ശേഷം കുഞ്ഞിക്കേള് ഉച്ചത്തിൽ പറഞ്ഞു, ഇന്നൊന്നും ഉണ്ടാവില്ല, അല്പം കൂട്ടിച്ചേർത്ത് പിന്നെ കിട്ടുമായിരിക്കും. തുന്നൽ മെഷീന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. വെട്ടിയിട്ട അനേകം തുണിക്കഷ്ണങ്ങൾ കോലായിൽ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവയ്ക്കെല്ലാം കോടി വസ്ത്രത്തിന്റെ മണവും. അത് ശ്വസിച്ചുകൊണ്ടിരിക്കുക രാമറിനിഷ്ടമാണ്. നിനക്കിന്ന് കണ്ണച്ചന്റെ വീട്ടിൽ കാര്യമൊന്നുമില്ലേ? മെഷീനിൽ നിന്നും തലയുയർത്താതെ കുഞ്ഞിക്കേളു അന്വേഷിച്ചു. കണ്ണച്ചൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയിരിക്കുക. മോന്തി ഒരുപാടായാലേ വരൂ. അടുത്ത ആഴ്ച ഞാനും കൂടി കോഴിക്കോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കോഴിക്കോട് കാണാലോ, നല്ല കാര്യമാണത്. നീ എങ്ങനെയാ ഓരുടെ പ്രാന്തന്മാരായ മക്കളെ നോക്കുന്നത്? ഓരെ ഞാൻ നോക്കണ്ടല്ലോ, അമ്മ നോക്കിക്കോളൂ. ഓരുടെ കാര്യം മഹാകഷ്ട. എന്തോ ഒരു ഉപദ്രവാ ചെയ്യാന്നോ? ഒരു പെങ്ങളുണ്ട്, അതിനെ ഉപദ്രവിക്കും. രാമറുടെ ശബ്ദത്തിന് ആർദ്രത. നിനക്ക് കിട്ടാതെ നോക്കിക്കോ, കുഞ്ഞിക്കേളു മുന്നറിയിപ്പ് നൽകി. അപ്പോഴാണ് സൈറൻ മുഴങ്ങിയത്. കുഞ്ഞിക്കേളു മെഷീനിൽ നിന്ന് കാലെടുത്തു. ഇരുട്ട് വ്യാപിക്കുവാൻ തുടങ്ങിയിരുന്നു. തക്ഷൻ കുന്നങ്ങാടിയിൽ തിരക്ക് കുറഞ്ഞു. നേരത്തെ കിഴക്കോട്ട് പോയ പ്രകടനം മടങ്ങിവരുന്നത് കണ്ടു. ഇപ്രാവശ്യം അവർ മുദ്രാവാക്യം വിളിച്ചില്ല. എന്നാൽ നിര തെറ്റിയിരുന്നില്ല. മാത്രവുമല്ല, അങ്ങോട്ട് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അണിചേർന്നിരുന്നു. രാമർ അവരെ എണ്ണാൻ തുടങ്ങി. ചെമ്പകമരത്തിനപ്പുറത്തേക്ക് അവസാനത്തെ ആളും മറയുന്നത് വരെയായിരുന്നു എണ്ണം. 67 പേർ. രാമർ കുഞ്ഞിക്കേളുവിനോട് പറഞ്ഞു, കോൺഗ്രസ് ഇന്ന് ആള് കൂടുന്നുണ്ടല്ലോ. പിന്നെ ആള് കൂടാതിരിക്കുവോ? ഇനിയും കൂടും. കോൺഗ്രസിനോട് അനുതാപമുണ്ടെന്ന നിലയ്ക്കാണ് കുഞ്ഞിക്കേളു അഭിപ്രായം പറഞ്ഞത്. എന്നിട്ട് നിങ്ങളെന്താ കോൺഗ്രസിനൊപ്പം പോവാത്തത്? രാമർ ചോദിച്ചു. അത് കേട്ട് കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. നല്ല കാര്യമായി, പണി വിട്ടേച്ച് കോൺഗ്രസിൽ പോയാ നിന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? ആരെ നോക്കണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റണത് ഞാൻ ചെയ്യുന്നുണ്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: ഡോക്ടർ സി ജെ ജോർജ് എഴുതിയ ചെറിയ പുസ്തകമാണ് ഇംഗ്ലീഷ് ആവിഷ്ടമായ മലയാളം. സമകാലിക മലയാളത്തിന്റെ വിവിധ അടരികളിൽ ഇംഗ്ലീഷ് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ എന്നും ഈ സാഹചര്യത്തെ ഭാഷാസൂത്രണത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. മലയാളം ഒരു സാഹിത്യ ഭാഷയായി വളർന്നത് സംസ്കൃതത്തിന്റെ കൈപിടിച്ചാണ്. സമകാലിക മലയാളം ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിനാണ് വലിയൊരളവ് വിധേയമായിരിക്കുന്നത്. വിശേഷ വ്യവഹാരങ്ങളിലും മറ്റും ശ്രദ്ധാപൂർവം നിത്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെ നാം അകറ്റി നിർത്താറുണ്ട്. എന്നാൽ സാധാരണ സംഭാഷണ സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ സ്വാഭാവികവും അതിനു പകരം വിശേഷ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന മലയാള പദങ്ങൾ അസ്വാഭാവികമായും അനുഭവപ്പെട്ടു എന്ന് വരാം. എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നതിനു പകരം അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമല്ലെന്ന് തോന്നും. മകന് കോളേജിൽ അഡ്മിഷനായി, ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്യണേ, അവന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ലേ, ഫുഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട്, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, അവന് ഒരു

0: റഷ് ഉണ്ടായിരുന്നു, അഡ്മിഷൻ ക്ലോസ് ആയി, ഓപ്പൺ കോട്ടയിലാണ് സെലക്ഷൻ കിട്ടിയത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് പകരം മലയാള പ്രയോഗങ്ങൾ ആകാമെങ്കിലും അത്തരം പ്രയോഗങ്ങൾക്ക് സംഭാഷണ മധ്യേ സ്വാഭാവികത കുറഞ്ഞ് കാണുന്നു. നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അത്രമേൽ ഇംഗ്ലീഷ് പ്രഭാവം ചെലുത്തുന്നു എന്നതാണ് കാരണം. പകരം വെക്കാനില്ലാത്ത നാമരൂപങ്ങൾ എല്ലാ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. എന്നാൽ സാർ, ടീച്ചർ, മാഡം, അങ്കിൾ, ആന്റി എന്നിങ്ങനെയുള്ള സംബോധനാരൂപങ്ങളും നാമവിശേഷണങ്ങളും ക്രിയാരൂപങ്ങളും നാം കടം കൊള്ളുന്നു എന്നതാണ് വസ്തുത. ക്രിയാരൂപങ്ങളോട് മലയാള പദങ്ങൾ അനുപ്രയോഗിച്ച് നാം മലയാളവൽക്കരിക്കുന്നു. ഉദാഹരണം, അഡ്മിറ്റായി, ഹോൾഡ് ചെയ്തു, വിഷ് ചെയ്തു, ക്ലോസ് ചെയ്തു. മലയാളത്തെ വിജ്ഞാന മാധ്യമമാക്കാനും ആ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാനും മലയാള സമൂഹത്തിന് കഴിയാതിരിക്കുന്നിടത്തോളം മറ്റു ഭാഷകളുടെ അധിനിവേശം നമ്മുടെ ഭാഷയിൽ തുടരുക തന്നെ ചെയ്യും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 29 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് phccha@gmail.com സന്ദർശിക്കുക.

ആരോഗ്യ കേരളം NHM ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്കിൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലാണ് വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത്. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യം, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ, നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി അന്നേ ദിവസം രാവിലെ 10 ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണം. ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു. ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, സതി, ജോഹർ എന്നിവ പണ്ടുകാലത്ത് ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളായിരുന്നു, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഉത്തരം, രജപുത്ര വനിതകൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരണം വരിക്കുന്ന ആചാരമാണ് സതി. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അപമാനം ഒഴിവാക്കാൻ സ്വയം തീ കൊളുത്തി മരണം വരിക്കുന്ന രീതിയാണ് ജോഹർ. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 7:35 FM ഡയറിയിലും വൈകിട്ട് 7:35 FM ഈവനിംഗിലും സമകാലികം. ഇതിൽ തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. അഭിപ്രായവേദി കേൾക്കാം നാളെ രാവിലെ 9:15 രാത്രി 9:15. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ മാലിപ്പുറം കർത്തേടം SHG

0: യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം, എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ ചിലങ്ക എസ് ചൊല്ലുന്ന കവിത, അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം, പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾ പാടുന്ന ഉറുദു സംഘഗാനം എന്നിവ കേൾക്കാം. നാളെ രാത്രി 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 10 ഗാനമഞ്ജുഷ. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷവാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
0: ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു.

ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സ്വപ്നരഥം എന്ന നാടകത്തിനു വേണ്ടി കെസ്റ്റർ ആലപിച്ചത്. ഗാനരചന ചാത്തന്നൂർ മോഹൻ, സംഗീതം ഫ്രാൻസിസ് വലപ്പാട്ട്.

രാജീവ് ആലങ്കലിന്റെ രചന മഹത്വം എന്ന നാടകത്തിൽ നിന്ന്. കോടമ്പള്ളി രാജീവിനൊപ്പമുള്ളത് പ്രിയ, ഈണമിട്ടത് ബാലമുരളി.

രാജീവ് ആലിംഗലിന്റെ തൂലികയിൽ വിരിഞ്ഞ ഒരു ഗാനം കൂടി കേൾക്കാം. നാടകം മാതൃത്വം. ഗായകർ എം ജി സുരേഷ്, വീണ വി പിള്ള. സംഗീതം ബിജു അനന്തകൃഷ്ണൻ.

പട്ടണക്കാട് പുരുഷോത്തമനും അനിതയും ആലപിച്ച ഗാനം വിജയി ഭവ എന്ന നാടകത്തിൽ നിന്ന്. ഗാനമൊരുക്കിയത് മധു വെമ്പായവും കുമരകം രാജപ്പനും.

0: ഇതോടെ നാടകഗാനങ്ങൾ സമാപിച്ചു.
1: നിയമവേദി.
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 9 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആരാണ്ടമുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിൽ നിന്ന്. മധു ആലപ്പുഴയുടെ വരികൾ, ആലപ്പി രംഗനാഥിന്റെ സംഗീതം. പാടിയത് യേശുദാസും ചിത്രയും.

മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും എൻ ലതികയും. ഗാനശില്പികൾ പന്തളം സുധാകരൻ, ജോയ് കെ ജെ.

തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും തിങ്കളായി വാ. തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും

ജയചന്ദ്രനും ചിത്രയും വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഇതോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയുൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും

ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ശ്രീ കലഞ്ഞൂർ ചന്ദ്രശേഖരൻ, എ ഫോമർ മ്യൂസിക് ലെക്ചറർ അറ്റ് ദി RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് തൃപ്പൂണിത്തുറ. ഹി ഈസ് ഓൾസോ എ റെസിപ്പിയന്റ് ഓഫ് ദ ജൂനിയർ ഫെലോഷിപ്പ് ഫ്രോം ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആൻഡ് ഹാസ് ബീൻ ഓണേർഡ് വിത്ത് ദ ബെസ്റ്റ് മ്യൂസിഷ്യൻ അവാർഡ് ഫ്രോം ദ മദ്രാസ് മ്യൂസിക് അക്കാദമി.
1: ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആകാശവാണി ടു ദ ഗ്രോത്ത് ഓഫ് ആർട്ടിസ്റ്റ് ലൈക്ക് മീ ഈസ് ട്രൂലി ഇമ്മെഷറബിൾ. ആകാശവാണി ഹാസ് പ്രൊവൈഡഡ് എ ഡിഗ്നിഫൈഡ് പ്ലാറ്റ്ഫോം ദാറ്റ് നർച്ചേഴ്സ് ടാലന്റ് ആൻഡ് സ്ട്രെങ്തൻസ് ദ കൾച്ചറൽ ഫാബ്രിക് ഓഫ് അവർ നേഷൻ. ബെസ്റ്റ് വിഷസ് ടു ആകാശവാണി ഫോർ കംപ്ലീറ്റിംഗ് സക്സസ്ഫുൾ 90 ഇയേഴ്സ്.
2: ആജ് രാത് കെ പ്രസാരണ മേ ഇൻകെ സാത്ത് സംഗത് കർ രഹേ ഹൈ വയലിൻ പർ വിദ്വാൻ തിരുവിഴ വിജു എസ് ആനന്ദ്, മൃദംഗം പർ വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ, ഓർ ഘട്ടം പർ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ.
0: ഇൻ ടുനൈറ്റ്സ് പ്രോഗ്രാം ഹി വിൽ ബി അക്കംപനീഡ് ബൈ വിദ്വാൻ തിരുവിഴ വിജു എസ് ആനന്ദ് ഓൺ വയലിൻ, വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം.
2: ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി അപ്നെ ഗായൻ കി ശുരുവാത് സ്വാതി തിരുനാൾ കി രചന പരമപുരുഷം സെ കർ രഹേ ഹൈ ജോ രാഗ് ലളിത് പഞ്ചം പർ ആധാരിത് ഹൈ ഓർ ഖണ്ഡു ചാപു താൽ മേ നിബദ്ധ ഹൈ.
0: ശ്രീ സി പി മാധവൻ നമ്പൂതിരി ബിഗിൻസ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് പരമപുരുഷം, എ കോമ്പസിഷൻ ഓഫ് സ്വാതി തിരുനാൾ ഇൻ ദ രാഗ് ലളിത പഞ്ചമം സെറ്റ് ടു ഖണ്ഡു ചാപു താൾ.

0: അപ്രസ്തുത ഹെ കെ സി കേശവ പിള്ളേക്ക് ഇക്കൃതി ശ്രീ ബാലകൃഷ്ണ പാഹിമാം ജോ രാഗ് പൂർവി കല്യാണി പർ ആധാരിത ഹെ ഓർ രൂപക് താൽമേ നിബദ്ധ ഹെ.
1: യു വിൽ നൌ ലിസൺ ടു ശ്രീ ബാലകൃഷ്ണ പാഹിമാം, എ കോമ്പോസിഷൻ ഓഫ് കെ സി കേശവ പിള്ളേ ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു രൂപകതാൾ.

0: യഥാ തനിയാവർത്തനം. മൃദംഗം പർഥേ വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ഓർ ഘട്ടം പർ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ.
1: ദാറ്റ് വാസ് തനിയാവർത്തനം പ്ലേഡ് ഓൺ ദ മൃദംഗം ബൈ വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ആൻഡ് ഓൺ ദ ഘട്ടം ബൈ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ.
0: ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി അപ്നെ ഗായൻ കാ സമാപൻ പുതുക്കോട് കൃഷ്ണമൂർത്തി കി ഏക് രചന ശ്രീ ഹരേസെ കർ രഹേ ഹൈ ജോ കി രാഗ് രേവതി പർ ആധാരിത് ഹൈ ഓർ ആദി താൽ മേ നിബദ്ധ ഹൈ.
1: ശ്രീ സി പി മാധവൻ നമ്പൂതിരി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് ശ്രീ ഹരേ കമ്പോസ്ഡ് ബൈ പുതുക്കോട് കൃഷ്ണമൂർത്തി ഇൻ ദ രാഗ് രേവതി സെറ്റ് ടു ആദി താൾ.

0: മൃദംഗം പർ വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ഓർ ഘട്ടം പർ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാറിനെ സംഗതി കീ തി. യെ കാര്യക്രം ആകാശവാണി കെ തിരുവനന്തപുരം കേന്ദ്ര പർ റെക്കോർഡ് കിയ ഗയ ഓർ ആകാശവാണി ദില്ലി സെ പ്രസാരിത് കിയ ഗയ.
1: വിത്ത് ദാറ്റ് വി കൺക്ലൂഡ് ദ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ സി പി മാധവൻ നമ്പൂതിരി ഇൻ ദ ബ്രോഡ്കാസ്റ്റ് ഓഫ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ഹി വാസ് അക്കമ്പനീഡ് ബൈ വിദ്വാൻ തിരുവിഴ വിജു എസ് ആനന്ദ് ഓൺ ദ വയലിൻ, വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. This broadcast was recorded at Akashvani Tiruvananthapuram and came to you from the Delhi station of Akashvani.